മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്. കന്നി 20 2026 ഒക്ടോബർ 6 ചൊവ്വാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് പലരോടും അവസരത്തിനൊത്ത് പലവിധ വാഗ്ദാനങ്ങൾ നൽകാൻ വളരെ എളുപ്പം തന്നെ സാധിക്കും. പക്ഷേ പറഞ്ഞ വാഗ്ദാനങ്ങൾ പലതും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നമുക്കെല്ലാം ഭഗീരഥ പ്രയത്നം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പലരും അതൊക്കെ മറന്നുപോയതായി ഭാവിക്കും. പക്ഷേ പലതവണ ഇത് ആവർത്തിക്കുമ്പോൾ പരസ്പര വിശ്വാസം നഷ്ടപ്പെടും. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8:30 റീഡിംഗ് റൂം, 9 സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 1:30 പാട്ടും വർത്തമാനവും, 3:30 ചർച്ചാവേദി, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 9:30 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബിഡ് ടൈം സ്റ്റോറീസ്, വെളുപ്പിനെ 3 അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 6. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചതും പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം നടപ്പാക്കുന്ന നടപടി സ്വീകരിച്ചതും ആദ്യത്തെ മുഴുനീളൻ സംസാരിക്കുന്ന ചലച്ചിത്രമായ ദ ജാസ് സിംഗർ പ്രദർശിപ്പിക്കപ്പെട്ടതുമൊക്കെ ഒരു ഒക്ടോബർ 6-നായിരുന്നു. ഒക്ടോബർ 6-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 6. ഡോക്ടർ ആൽബർട്ട് സാബിൻ പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് 1956 ഒക്ടോബർ 6-നായിരുന്നു. സൂര്യനെ പോലെ ഗ്രഹങ്ങൾ ചുറ്റുന്ന മറ്റൊരു നക്ഷത്രമായ 51 Pegasi കണ്ടുപിടിച്ചത് സ്വിറ്റ്സർലൻഡ്

ശാസ്ത്രജ്ഞന്മാരായ ഡിഡ്സർ കോട്സും മൈക്കൽ മേയറുമാണ്. 1995 ഒക്ടോബർ 6-നായിരുന്നു ഇത് കണ്ടുപിടിച്ചത്. സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി ജസ്റ്റിസ് ഫാത്തിമ ബീവി നിയമിതയായത് 1989 ഒക്ടോബർ 6-നായിരുന്നു. അനിയന്ത്രിതമായ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം ഇന്ത്യൻ സർക്കാർ പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം നടപ്പാക്കുന്ന നടപടി സ്വീകരിച്ചത് 1983 ഒക്ടോബർ 6-നായിരുന്നു. അലൻ ക്രൂസ്ലാൻഡിന്റെ സംവിധാനത്തിൽ ആദ്യത്തെ മുഴുനീളം സംസാരിക്കുന്ന ചലച്ചിത്രമായ ദ ജാസ് സിംഗർ പ്രദർശിപ്പിക്കപ്പെട്ടത് 1927 ഒക്ടോബർ 6-നായിരുന്നു.

0: ബെലറോഫോൺ എന്ന ഗ്രഹം ജ്യോതിശാസ്ത്രജ്ഞന്മാരായ മൈക്കിൾ മേയറും ഡെഡർക്വൽസും ചേർന്ന് കണ്ടുപിടിച്ചത് 1995 ഒക്ടോബർ 6-നായിരുന്നു. ജ്യോതിശാസ്ത്ര രംഗത്ത് വിലപ്പെട്ട പരിശ്രമങ്ങൾ സംഭാവന ചെയ്ത പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന മേഘനാഥ് സാഹയുടെ ജന്മദിനമാണ് ഇന്ന്. 1893 ഒക്ടോബർ 6-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവിശ്വസനീയമായ ശ്രമങ്ങളിലൊന്നാണ് സഹ അയോണൈസേഷൻ സമവാക്യത്തിന്റെ കണ്ടെത്തൽ.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി.
1: വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് 7:00 തുടക്കം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബിലാസ്പൂരിലെ എയിംസ് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പരിശീലനം പൂർത്തിയാക്കിയ ഡോക്ടർമാർക്ക് ബിരുദങ്ങൾ സമ്മാനിക്കും. തുടർന്ന് മണാലിയിലേക്ക് പോകുന്ന രാഷ്ട്രപതി നാളെ ഹിഡിംബ ക്ഷേത്രവും അടൽ ടണൽ റോഹ്താങ്ങും സന്ദർശിക്കും. മറ്റന്നാൾ ഡൽഹിക്ക് മടങ്ങും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത സർവകലാശാലയുടെ 2 ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മ മെഡൽ സമ്മാനിക്കും. 240 വിദ്യാർത്ഥികൾക്ക് PhD ബിരുദങ്ങളും 60 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും സമ്മാനിക്കും. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് FSS-1 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് ഇന്ന് നീറ്റിലിറക്കും. ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 നിർമ്മാണത്തിനും അദ്ദേഹം തുടക്കമിടും. കൂടാതെ നവീകരിച്ച സ്ലിപ്പ് വേ 4 300-ടൺ ഗോലിയാത്ത് ക്രെയിനും അദ്ദേഹം നാടിന് സമർപ്പിക്കും. സ്ലിപ്പ് വേ 4 445,000 ടൺ വരെ വരുന്ന കപ്പലുകൾ നിർമ്മിക്കാൻ വിശാഖപട്ടണം കപ്പൽശാലയെ പ്രാപ്തമാക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ സീറ്റിലേക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ആണ് വോട്ടെടുപ്പ് നടത്തുന്ന ഏക ലോക്സഭാ മണ്ഡലം. വോട്ടെണ്ണൽ വെള്ളിയാഴ്ചയാണ്. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേന വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം പൂർണ്ണമായും ഉറപ്പാക്കാൻ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗത്തെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചതായും മുരളീധരൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 പൂർത്തിയാക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്ന പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി ഇന്ന് തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ്. തുറമുഖത്തെക്കുറിച്ച് സ്മിതി എം പള്ളുരുത്തി.

0: പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. കൊളംബോ, ദുബായിലെ ജബലലി, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ തുറമുഖങ്ങൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന ചരക്ക് നീക്കത്തിന്റെ ഒരു ഭാഗമെങ്കിലും വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കവേ നിലമേൽ എക്സ്പോർട്ട് CEO ശ്രീ സുരേഷ് മേത്തി ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിനും ഇന്ത്യയുടെ വളർച്ചയ്ക്കും വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ശക്തമായ ഉത്തേജകമായി മാറുമെന്നും ശ്രീ സുരേഷ് മേത്തി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ. വ്യാപാരം, തൊഴിൽ, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന വിഴിഞ്ഞം തുറമുഖം 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിൽ നിർണായക പങ്കാളിയാകുകയാണ്.
1: ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ മന്ത്രി M.ലിജു ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കും. സംസ്ഥാന എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായ മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി തെരഞ്ഞെടുത്തത്. വിദ്യാഭ്യാസത്തെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗവും വിതരണവും തടയുകയും ലഹരി ഉപയോഗത്തിൽ അകപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൗൺസലിംഗ്, ചികിത്സ എന്നിവ ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചടങ്ങിന്റെ ഭാഗമായി ദേശീയ വോളിബോൾ താരവും ഡ്രഗ് ഫ്രീ ക്യാമ്പസ് മാറുവാനിയോസ് കോളേജ് ബ്രാൻഡ് അംബാസഡറുമായ ഷോൺടി ജോൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുക്കും.
1: സംസ്ഥാനത്ത് 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലാണ് ചടങ്ങ്. വിദ്യാഭ്യാസത്തിന്റെ ആത്മാവ് പാഠപുസ്തകങ്ങളിലെ വിവരങ്ങളിൽ മാത്രമല്ലെന്നും നാടിന്റെ പ്രതീക്ഷക്കൊത്തുയരാൻ വിദ്യാർത്ഥികൾക്കാവണമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കാസർകോട് കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വന്ദേ മാതരത്തിന്റെ 150 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാസർകോട് കേന്ദ്ര സർവകലാശാലയിൽ ദ്വിദിന ദേശീയ സെമിനാറിന് ഇന്ന് തുടക്കമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: സാഹിത്യ അക്കാദമി, അഖില ഭാരതീയ സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഇന്ന് നാളെയുമായി നടക്കുന്ന സെമിനാറിൽ വന്ദേ മാതരത്തിന്റെ സാഹിത്യ, സാംസ്കാരിക, ഭൌതിക തലങ്ങളും ചരിത്രത്തിലെ സ്ഥാനവും ചർച്ച ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെ 10 ലൈബ്രറി സെമിനാർ ഹാളിൽ പ്രമുഖ എഴുത്തുകാരൻ മാലൻ വി നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുർ വിശിഷ്ട അതിഥിയാകും. സാഹിത്യ അക്കാദമി ഡെപ്യൂട്ടി സെക്രട്ടറി നവീൻ കുമാർ, കേന്ദ്ര സർവകലാശാല ഡീൻ അക്കാദമിക് പ്രൊഫസർ ജോസഫ് കോയിപ്പള്ളി, ഡോക്ടർ താരു എസ് പവാർ എന്നിവർ സംബന്ധിക്കും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാവും. സാഹിത്യ അക്കാദമി മലയാളം അഡ്വൈസറി ബോർഡ് കൺവീനർ KP രാമനുണ്ണി സമാപന സന്ദേശം നൽകും.
1: സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 ആദ്യ മത്സരം. 5 മത്സര പരമ്പരയിലെ അടുത്ത മത്സരങ്ങൾ ഈ മാസം 9, 11, 14, 17 തീയതികളിൽ റാഞ്ചി, ഇൻഡോർ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലാണ്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കേരളം, ഗുജറാത്ത്, ഹരിയാന, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, തെലങ്കാന എന്നീ 6 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ആദ്യ മത്സരത്തിൽ കേരളം ഹരിയാനയെ 10 തോൽപ്പിച്ചു. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർ ഉൾപ്പെടെ തീവ്ര ഭിന്നശേഷിക്കാർക്ക് ജോലി നിഷേധിക്കുന്ന ഗവൺമെന്റ് നീക്കം ഉപേക്ഷിക്കണമെന്ന് KFB വനിതാ ഫോറം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാജൻ ചെ പല്ലൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൊതുപ്രവർത്തന

0: പ്രവർത്തനത്തിൽ പൂർത്തിയാക്കുന്ന നാളെ ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. 12 മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി രാവിലെ ആരംഭിക്കും. പൊതുസമ്മേളനം ദേശീയ സമിതി അംഗം എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്ന് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അറിയിച്ചു. സേവാസങ്കല്പ അഭിയാന്റെ ഭാഗമായി ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. രാവിലെ സരോവർ ത്തുനിന്ന് ആരംഭിക്കുന്ന യാത്ര സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്യും. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ ആർട്ട് ഗാലറി ആൻഡ് കൃഷ്ണമേനോൻ മ്യൂസിയം സജ്ജീകരണ പ്രവർത്തനങ്ങൾ മന്ത്രി ഒ ജെ ജനീഷ് രാവിലെ ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് എം എൽ എ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ എം കെ രാഘവൻ എം പി, കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലിമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. ലക്ഷദ്വീപ് ജില്ലാ കളക്ടർ ശിവം ചന്ദ്ര ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ കവരത്തി ദ്വീപിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. മുൻ എൻ വൈ സി അധ്യക്ഷൻ സയ്യിദ് ഹാമിദ് ചെറിയകോയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കുടുംബത്തിന്റെ ഉടമസ്ഥതയിലെ സ്വകാര്യ ഭൂമിയിൽ ഉദ്യോഗസ്ഥ സംഘം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധം നടത്തിയതെന്ന് ചെറിയകോയ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വൈകിട്ട് 7 തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ.
2: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
2: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
1: നിന്റെ മുടി കാണാൻ എന്തര ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
1: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
1: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
1: 6282529527.
2: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തോ. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിൽ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ HAL നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ റോസ്താംഗിലുള്ള അടൽ ടണൽ രാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത സർവകലാശാലയുടെ 2ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്കുള്ള ശങ്കർദയാൽ ശർമ്മ പുരസ്കാരങ്ങൾ ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. 240 ഗവേഷണ വിദ്യാർത്ഥികൾക്ക് PhD ബിരുദവും സമ്മാനിക്കും. 2024-25-26 അക്കാദമിക് വർഷങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച 60 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും ഉപരാഷ്ട്രപതി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാമേലിനും തമ്മിൽ ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെ ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. കുടിയേറ്റം, തൊഴിൽ പങ്കാളിത്തം, ഗതാഗത സാങ്കേതിക വിദ്യകളിലെ സഹകരണം എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ കരാറുകൾ. പ്രതിരോധ രംഗത്തും ആണവോർജ്ജ മേഖലയിലും സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലാൻഡിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഒഡീഷയിലെ കോരാപുട്ടിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഡിവിഷൻ നിർമ്മിച്ച എയ്റോ എഞ്ചിന്റെ പുതിയ പതിപ്പ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ആദ്യത്തെ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പും അദ്ദേഹം ഇന്ന് നീറ്റിലിറക്കും. 5ാമത് ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പിന്റെ കീലിന്റെ നിർമ്മാണോദ്ഘാടനവും ശ്രീ സിംഗ് നിർവ്വഹിക്കും. നവീകരിച്ച സ്ലീപ്വേ 4, 300 ടൺ ശേഷിയുള്ള ഗോലിയാത് ക്രെയിൻ എന്നിവയും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ ലോകത്തിലെ പ്രധാന ശക്തികളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 5ാമത് കൌഡില്യ എക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഘടനയും സ്വഭാവവുമുള്ള ഒരു ബഹുധ്രുവ ലോകക്രമത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: In a way, what we would today call multi-alignment, which is we have partners who each have their interests, each of these relationships is different, they have different challenges, they have different opportunities. There was a time when the issue unique to India, I think more and more countries today face that, which is how do you engage all the important players in the world.
0: അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മെഥനോളുമായി പോകുന്ന അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഷിപ്പിംഗ് മേഖലയ്ക്കായി 200 കോടി രൂപ നിക്ഷേപത്തിൽ ബോഗിബിൽ ടെർമിനലിൽ പുതിയൊരു

0: നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി നടത്തിയ ഈ ചരക്ക് നീക്കം വടക്കു കിഴക്കൻ മേഖലയ്ക്ക് നേരിട്ടുള്ളതും പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഒരു വ്യാപാര ഇടനാഴി പ്രദാനം ചെയ്യുമെന്നും ശ്രീ സോനോവാൾ അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവഴി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പിഎം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചാണ് ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച പിഎം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന നഗരഗ്രാമ വ്യത്യാസമില്ലാതെ സാധാരണക്കാർ ഉൾപ്പെടെ ഏറെ സഹായകമാവുകയാണ്. സൌജന്യമായി വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി 2024 ഫെബ്രുവരിയിൽ നടപ്പാക്കിയ പദ്ധതിയാണിത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പുരപ്പുറത്ത് 40% സബ്സിഡിയിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാനാകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. കണ്ണൂർ ജില്ലയിൽ നിരവധി കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവ് ലഭിക്കുന്നുവെന്ന് പയ്യന്നൂർ കോളേജ് മലയാള വിഭാഗം അധ്യാപികയും കണ്ണൂർ തളാപ്പ് സ്വദേശിനിയുമായ അനില പറയുന്നു.
3: ഞാൻ വീടെടുത്ത് താമസം തുടങ്ങിയിട്ട് 3 വർഷമായി. സാധാരണയായിട്ട് എനിക്ക് കറണ്ട് ബില്ല് 3000 രൂപയൊക്കെ വരാറുണ്ട്. സോളാർ ഘടിപ്പിച്ചത് മുതൽ 250 രൂപയൊക്കെ വരുന്നുള്ളൂ.
0: 2047 വികസിത രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. 2024 ഡിസംബറിൽ തുറമുഖത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2025 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. പ്രവർത്തനം ആരംഭിച്ച് ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളത്തെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ഇന്ന്. തിരുവനന്തപുരത്ത് മന്ത്രി M.ലിജു പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7 ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പര എന്നിവ സ്വന്തമാക്കിയതിനുശേഷം വിജയം ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പരമ്പരയിലെ അടുത്ത മത്സരം ഈ മാസം 9 റാഞ്ചിയിൽ നടക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ നീന്തൽ മത്സരങ്ങൾക്കിടെ തൃശൂർ അക്വാട്ടിക്സ് കോംപ്ലക്സിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തൽ കാറ്റിൽ തകർന്നു വീണ സംഭവത്തിൽ കായിക വകുപ്പ് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി OJ ജനീഷ്. സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് നൽകിയതായും മന്ത്രി പറഞ്ഞു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് എംബസി സമൂഹ മാധ്യമ സന്ദേശത്തിൽ വ്യക്തമാക്കി. പരിക്കേറ്റ ഒരു ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. റഷ്യയിൽ നടന്ന 8th മോസ്കോ ഫോർമാറ്റ് ചർച്ചകളിൽ അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിനും പരമാധികാരം, ഐക്യം, പ്രാദേശിക അഖണ്ഡത എന്നിവയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യ. റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ, ജോയിന്റ് സെക്രട്ടറി M.സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകിയ ഇന്ത്യൻ സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. റഷ്യ, ഇറാൻ, കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. ടെല്ലവീവിലേക്കുള്ള ഫ്ളൈ ദുബായ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് യാത്രക്കാരെ അവിടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. October 2 മുതൽ 5 വരെയുള്ള കാലയളവിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലേക്ക് 37 വിമാനങ്ങൾ സർവീസ് നടത്തുകയും 7479 യാത്രക്കാരെ എത്തിക്കുകയും ചെയ്തതായി GCAA വ്യക്തമാക്കി. നിർത്തിവച്ച ഫ്ളൈ ദുബായ് സർവീസുകൾക്ക് പകരമായി ഇത്തിഹാദ് എയർവേസിനൊപ്പം ഇസ്രയേലി വിമാന കമ്പനികൾക്കും ദുബായിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള അനുമതി UAE അധികൃതർ നൽകിയിരുന്നു. യമനിൽ സാദ, അൽജൌ, തായിസ്, പടിഞ്ഞാറൻ തീരം

0: തീരം എന്നിവിടങ്ങളിലായി ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൌൺസിൽ പ്രസിഡന്റ് റഷാദ് അൽ അലിമി. ഓപ്പറേഷൻ ഡോൺ ഓഫ് യമൻ എന്ന പേരിട്ട ആക്രമണം ഹൂതികളുടെ കൈവശമുള്ള ബാക്കി പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനും യമൻ മുഴുവൻ സർക്കാരിന്റെ അധികാരം വ്യാപിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അൽ അലിമി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ HAL നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി, സമയം 7:35.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
3: സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
3: നിന്റെ മുടി കാണാൻ എന്തിനും ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല.
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
3: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല.
2: ഇതായപ്പോ സ്കാൽപ്പും കാണാം.
3: എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
3: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
3: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
3: 6282529527.
2: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തോ. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. With you today, I am Preeta. Reading Room is a program for those who love reading. As readers, we all are different. Some of us love light-hearted stories that simply make us smile. Some prefer books that reflect our own lives, stories in which we suddenly recognize ourselves, our relationships, our fears, and our dreams. Some of us are drawn to the classics, while others are always looking for new voices and new perspectives. And I believe Reading Room have space for all of them. So in every episode, I try to bring you something different, sometimes a poem, sometimes a story, sometimes a novel, and hopefully something that stays with you even after the program ends. As a woman, I have always been particularly interested in literature that explores women's lives, not just their happiness and achievements, but also their unspoken fears, their choices, their disappointments, and the silent struggles that often remain hidden behind ordinary lives.

0: Keep reading, keep inspiring. Let every good book leave something meaningful in your heart. This is Preetha Sugathan signing off. You are now listening to Community Radio Santhunam 90.4 FM. Always with you, wherever you are.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ

0: കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട. ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: അഞ്ജന മോഹനും നന്ദന മോഹനുമായിട്ടുള്ള സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ രണ്ടാം ഭാഗത്തിലേക്ക് വീണ്ടും തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട്, വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദന മോഹനും അഞ്ജന മോഹനുമാണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വിശേഷങ്ങളും പാട്ടുകളും നന്ദനയും അഞ്ജനയൊക്കെ അസാധ്യമായിട്ട് പാടുകയാണ്. ഇനി എനിക്ക് പാടാൻ പറ്റുമോ എന്നാണ് ഒരു ഡൗട്ട്. എന്ത് രസമായിട്ടാണ് പാടുന്നത്! ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് രസിച്ചിരിക്കുമ്പോൾ അങ്ങനെ അവർ മെൽറ്റായിട്ട് പോവുകയാണ്. നല്ല വോയിസാണ് രണ്ടുപേരുടേതും. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്, ഒരു വീട്ടിലെയാണ്. അപ്പൊ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ള. അപ്പൊ കുറച്ച് ഫൺ ചോദ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. വീട്ടിൽ ഏറ്റവും കൂടുതൽ കുസൃതി ഒപ്പിക്കുന്നത് ആരാണ്? അഞ്ജനയാണ്. അതെ, അത് മൂത്ത കുട്ടികൾക്ക് കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത് കൂടി കുറച്ച് ബോൾഡ് ആയിട്ട് വെൽ എന്ന രീതിയിൽ ചിന്തിക്കുക. അങ്ങനെയാണോ? അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ നോട്ടി ആയിട്ടുള്ളത്
4: ഭയങ്കര കുസൃതിയാണല്ലേ. സഹിക്കാൻ വയ്യാത്ത
5: ഞങ്ങളെക്കാൾ കുസൃതിയുള്ള ഒരാൾ വീട്ടിലുണ്ട്, അച്ഛൻ
0: ആണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഏജിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. അതെ. അപ്പൊ രണ്ടുപേരും ഇപ്പൊ എന്തായാലും സിസ്റ്റേഴ്സ് ആണ്, വഴക്കിടാൻ സാധ്യതയുണ്ട്, വഴക്കിടാറും ഉണ്ട്, അത് നോർമൽ ആയിട്ടും. ആദ്യം സോറി പറയുന്ന ആരായിരിക്കും?
5: അതെ,
0: ചേച്ചിയോ? അതിലൊരു കോംപ്രമൈസ് ഇല്ല. ആദ്യം
5: സോറി, പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല, എല്ലാരോടും അങ്ങനെ തന്നെ.
0: അതെ അല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ആദ്യം തന്നെ സോറി പറയും. അപ്പൊ ഒരു വട്ടമെങ്കിലും തിരിച്ചൊന്ന് പറഞ്ഞുകൂടെ നന്ദന? ഒരു വട്ടം ഇനി വഴക്കിടുമ്പോ ഒരു സോറി പറയില്ലേ?
4: പറയാൻ പറയാം,
0: ശ്രമിക്കാം.
5: ഈ പ്രായത്തിലൊക്കെ ഇവള് വഴക്കിടുമ്പോ പറയായിരുന്നു, എനിക്ക് ഈഗോ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം വന്ന് മിണ്ടില്ല. 3rd class പഠിക്കുമ്പോ അപ്പൊ ഞാൻ ഈഗോ ഒക്കെ അറിയും,
0: ഈഗോ എന്താണെന്നറിയോ. അതെ. അപ്പൊ എന്തായാലും നന്ദന, എന്തായാലും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഇനി വഴക്കിടുമ്പോ ആദ്യം ചെന്ന് സോറി പറയണം. പാവം അല്ലേ. അതെ, ശ്രമിക്കാല്ലേ, ഈഗോ ചെലപ്പോ ഹേർട്ടാവും. അതെ. അപ്പൊ വീട്ടില് പാട്ട് രണ്ടുപേരും അസാധ്യമായിട്ട് പാടുന്ന രണ്ട് നല്ല സിംഗേഴ്സ് ആണ്. പക്ഷെ എങ്കിലും കൂടുതൽ ഇങ്ങനെ പാട്ട് പാടി പാട്ട് പാടി വീട്ടിൽ അയ്യോ ഒന്ന് നിർത്താവോ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? നിർത്താവോ എന്ന് പറയാറില്ലല്ലേ.
4: ചേച്ചി പാടും, ചേച്ചി എന്ത് ചെയ്യുവാണെങ്കിലും, കുക്ക് ചെയ്യുകയാണെങ്കിലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ഒക്കെ പാടും.
0: അപ്പൊ അതിങ്ങനെ എപ്പോഴും എപ്പോഴും എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. വീട്ടിൽ ആരെങ്കിലും പറയും ഒന്ന് നിർത്താവോ എന്ന് പറഞ്ഞിട്ടുണ്ടോ?
5: പറയാറുണ്ട്. അടുക്കളയിലൊക്കെ നിൽക്കുമ്പോ ഞാൻ ചിലപ്പോ ഇയർഫോണൊക്കെ വെച്ച് ഉറക്ക പാട്ടൊക്കെ പാടി, അപ്പൊ അമ്മ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുമ്പോ ഞാൻ കേൾക്കാത്തതായിരിക്കും, ഇതൊന്ന് നിർത്തോ.
0: പക്ഷെ എന്നാലും ഇത്രയും സ്വീറ്റ് വോയിസിന് നിർത്താവെന്ന് പറയുമ്പോ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അങ്ങോട്ടെ, എന്നാലും അത്ര അപ്പൊ കഠിനമായിട്ടായിരിക്കും അത് പാടുന്നത് അല്ലേ. ഹെഡ്സെറ്റിൽ പാടുമ്പോ പുറത്തു നിൽക്കുന്നവർക്ക് അതെ ആ ഭയങ്കര ഓളിയായിരിക്കും. അതപ്പോ അതുകൊണ്ടാണ് ആയിരിക്കും അല്ലേ. അപ്പോ രണ്ടുപേരും രണ്ട് റൂമുകളിലും അല്ലെങ്കിൽ ഒരു റൂമിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ സാധനങ്ങൾ അടുക്കി വെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള നീറ്റ്നെസ് ഒക്കെ കൂടുതൽ ആർക്കാണ്?
4: എനിക്ക്.
0: അതെ അല്ലേ.
4: എനിക്ക് ഇടയ്ക്ക് പെട്ടെന്ന് ഒരു റിയലൈസേഷൻ വന്ന്, പെട്ടെന്നെല്ലാം അങ്ങ് അടുക്കി പിറകി വെക്കുക ആ ഒരു ഇതുണ്ട്. ചേച്ചിക്ക് പിന്നെ അങ്ങനെ
0: പറക്കുന്ന ഇഷ്ടം.
5: എനിക്ക് പഠിക്കുമ്പോഴായപ്പോലും ഇങ്ങനെ നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതി എനിക്ക് പഠിക്കാൻ പാടാം. എനിക്കിങ്ങനെ എല്ലാം

0: ബുക്കുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കിടക്കണം. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഉണ്ട് പഠിക്കാൻ.
1: സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നന്ദനിക്ക് ഇറങ്ങി ഓടിയാലോ എന്ന് തോന്നുന്നത്.
2: റൂമിലോട്ട് വരുമ്പോ എല്ലാം ഇങ്ങനെ കിടക്കണം, അത് കാണുമ്പോ ഒരു സംതൃപ്തി പോലെ.
1: അപ്പൊ അഞ്ജന രണ്ടുപേരും യഥാർത്ഥത്തില് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പിന്നെ ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. ഒരാൾക്ക് ഇഷ്ടം ഒരാൾക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും അത് രസമായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്കും ഇങ്ങനെ ഇച്ചിരി അടുക്കി പറക്കല് പ്രശ്നമുള്ള ആളാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ള ആള് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അപ്പൊ അങ്ങനെ ദേഷ്യപ്പെട്ട് വഴക്ക് പറയാറുണ്ടോ?
2: ഒതുക്കി വെച്ച സാധനം പിന്നെ നമ്മൾ വരുമ്പോ വീണ്ടും, അപ്പൊ അങ്ങനെ വഴക്ക് കൂടാറുണ്ട്.
1: അപ്പൊ അഞ്ജന അപ്പൊ എന്ത് ചെയ്യും? സോറി പറയോ?
2: പിന്നെ ഞാൻ തന്നെ ഒതുക്കും വീണ്ടും.
1: അതെ. അപ്പൊ എന്തായാലും വീട്ടിലൊരു അടി ഉണ്ട് എന്നുള്ളത് മസ്റ്റ് ആണല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഫോണിൽ എപ്പോഴും ഫോണിൽ ഇങ്ങനെ ഒന്നെങ്കിൽ റീല് കാണുക, സ്ക്രോൾ ചെയ്യുക, അങ്ങനത് ചെയ്യുന്ന ആരാണ്? ഇളയാളാണ് അല്ലെ. അതെ. അപ്പൊ രണ്ടുപേരില് കൂടുതൽ ദേഷ്യം ഉള്ളത് ആർക്കാണ്?
0: നന്ദു.
1: ഭയങ്കര ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും.
2: ആ ഒരു ടൈമില് ദേഷ്യമുള്ളു, പക്ഷെ ആ ടൈമില് ദേഷ്യം ഇത്തിരി കഠിനാണ്.
1: കഠിനാണ്. അപ്പൊ ചേച്ചിയോട് ദേഷ്യപ്പെടും
2: ഇടയ്ക്ക്? പക്ഷെ അങ്ങനെ, പക്ഷേ വിഷനാണ് കൂടുതൽ അവളോട് ദേഷ്യപ്പെടുന്നത്. ഞാൻ
0: അങ്ങനെ എന്നോട് അങ്ങനെ അധികം ദേഷ്യപ്പെടത്തില്ല.
1: അതെ.
0: അല്ലാതെയുള്ള ദേഷ്യങ്ങളൊക്കെ ഉള്ളു.
1: അതെ. അപ്പൊ നന്ദുവാണ് ദേഷ്യം, നന്ദന മോഹനാണ് ദേഷ്യക്കാര്യം. അപ്പൊ സത്യമാണ്, എല്ലാം സത്യമാണല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. കേക്കും ഇത്.
2: നല്ല കുട്ടിയാ,
1: നല്ല കുട്ടിയാ. അപ്പോ നിങ്ങള് സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരാളുടെ രഹസ്യം ഒരാളിലേക്ക് പറയും. ഇപ്പൊ അച്ഛനും അമ്മയും അറിയാത്ത രഹസ്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ എന്തായാലും രണ്ടുപേരും ഷെയർ ചെയ്യല്ല. അപ്പൊ ഈ രഹസ്യങ്ങള് അച്ഛനും അമ്മയെടുത്ത് പോയി പറയുന്നത് ആരാണ്?
0: ഞാനാണ്. ഞാൻ തന്നെയായിരിക്കും എന്റെ രഹസ്യങ്ങളൊക്കെ കൊടുത്ത് പറയുന്നത്. ഞാൻ തന്നെ
2: ആരോടും പറയരുത് പറഞ്ഞിട്ട് നേരെ പോയി അച്ഛനമ്മ എടുത്തും പറയും.
0: എനിക്കെല്ലാം ഒന്നും മനസ്സിലിരിക്കില്ല. എല്ലാരോടും എന്റെ ഏറ്റവും അടുത്ത ആൾക്കാരോട് ഞാൻ അങ്ങ് പറയാം.
1: അതെ. അപ്പൊ ഒരു സിനിമയില് രസതന്ത്രം എന്ന് പറഞ്ഞ ചിത്രമാണെന്ന് തോന്നുന്നു, അതില് ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റാതെ ചെന്ന് ഓടിപ്പോയി. അപ്പൊ നമ്മുടെ അഞ്ജന സത്യത്തിൽ ഒരു നിഷ്കളങ്കയാണെന്ന് തോന്നുന്നു, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയ ആളല്ല. അപ്പൊ അതുകൊണ്ട് നന്ദന ശ്രദ്ധിക്ക, രഹസ്യങ്ങൾ പറയുമ്പോ സൂക്ഷിച്ച് പറയാം, പറയും സൂക്ഷിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷെ നന്ദന എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് ഒതുങ്ങി സൂക്ഷിക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പൊ അഞ്ജനക്ക് ധൈര്യമായിട്ട് പറയാം. ഇളയ
0: കുട്ടികളെ എന്റെ രഹസ്യം മറ്റൊരാളുടെ കാര്യങ്ങൾ പറയില്ല,
2: നമ്മളെ വിശ്വസിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ ഞാനത് പറയില്ല അങ്ങനെ.
1: അതെ. അപ്പൊ എന്തായാലും അടുത്തായിട്ട് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു ഉത്തരവാദിത്വം ഉള്ളത് ആർക്കാണ് നിങ്ങളുടെ മുമ്പില്, നിങ്ങൾക്ക് തോന്നുന്നതിൽ ആർക്കാണ്? നിങ്ങൾ രണ്ടുപേരില്
2: ചേച്ചിക്കാണ്.
1: അതെ. അപ്പൊ ക്യൂട്ട്നെസ്സും കാര്യങ്ങളും കുസൃതി എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ അഞ്ജനയാണ് ആ കാര്യത്തിലൊക്കെ.
2: കാര്യത്തോടടുക്കുമ്പോ ഭയങ്കര സീരിയസ് ആണ്.
1: സീരിയസ് ആണ്. അതെ അതെ അതെ. അപ്പൊ അത് അത് അതൊരു നല്ലൊരു പോയിന്റ് ആണല്ലേ. കുസൃതിയും കാര്യങ്ങളും ആളുകളെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്താനും ആ ഒരു എനർജി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിച്ച് കുസൃതി കാണിച്ചാലും ഉത്തരവാദിത്തത്തിലോട്ട് അടുക്കുമ്പോ ആള് പുലിയാണ് അല്ലേ.
2: ഞാൻ ഇടയ്ക്ക് കളിയാക്കി വിളിക്കും, അമ്മച്ചി സ്വഭാവമാണ്.
1: അതെ. അപ്പൊ അങ്ങനെ. അപ്പൊ അടുത്തത് രണ്ടുപേരും ഉറങ്ങുന്നത്, ഇപ്പൊ ഏറ്റവും കൂടുതൽ താമസിച്ച് ഉറങ്ങുമ്പോ അടുത്ത ആള് ഒന്ന് കിടന്നുറങ്ങാവുന്ന രീതിയിൽ ആരാണ് ഏറ്റവും കൂടുതൽ താമസിച്ച് ഉറങ്ങുന്നത്?
2: ഞാനാണ്.
1: ഇപ്പൊ ഞാനാണ്. പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ്, ഫോൺ
2: നോക്കിയിരിക്കുന്നതുകൊണ്ടാണ്.
1: അപ്പൊ അത് എന്തായാലും അയാളാണ് അല്ലെ. ഒരാള് മറ്റൊരാള്, ഇപ്പൊ നന്ദു പറഞ്ഞിരുന്നു, നന്ദന പറഞ്ഞിരുന്നു, ചേച്ചിയെ കണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ ആയപ്പോ തന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു അനുകരണശീലം ഉണ്ടോ നന്ദനക്ക് ചേച്ചിയിൽ നിന്ന്? ചേച്ചിയെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ തോന്നാറുണ്ട്?
2: ഫുഡ് കഴിക്കുന്നതിലെ പോലെ ഇടയ്ക്ക് അമ്മ വഴക്കുറയും, ചേച്ചിയെ കണ്ടു പഠിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്.
0: ഞാൻ എന്തൊക്കെ കറി എടുക്കുന്നു ആദ്യം എന്റെ പാത്രത്തിൽ നിന്ന്, എന്നിട്ട് അതേ കറികളെ എടുക്കും. അപ്പൊ അമ്മ പറയും, നീ കാരണം അവള് പച്ചക്കറി ഒന്നും കഴിക്കില്ല.
1: അതെ അല്ലെ. അപ്പൊ അങ്ങനെ അഞ്ജന അങ്ങനെ നന്ദനയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ?
0: ഉണ്ട്. അതായത് ഇപ്പൊ ആളുകളായിട്ട് ഇടപെടുന്നതായാലും, പിന്നെ ഞാൻ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കും. അപ്പൊ എനിക്കിങ്ങനെ ക്ലാസ് ഒക്കെ എടുത്തുതരും, അങ്ങനെ ആരെയും വിശ്വസിക്കരുത്, കണ്ണി നോക്കി സംസാരിക്കണം. അത് ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ
1: പഠിച്ചല്ലേ, ഇവിടെ നന്ദന ഇതൊക്കെ പഠിച്ചു.
2: എനിക്ക് ആള് വിഷമിക്കുമ്പോ എനിക്ക് അങ്ങ് വിഷമം വരും. ഞാൻ പറയും അങ്ങനെ കൂടുതൽ അങ്ങനെ ഇതാവരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കും.
0: പിന്നെ അബദ്ധം പറ്റും, അതെല്ലാം ചെന്ന് പറയും.
1: അതെ. അപ്പൊ അത് ചെറുതിലെ തന്നെ അത് അത് നല്ലൊരു ശീലമാണല്ലേ, അങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നല്ല രസമായിട്ട് ആ ചോദ്യത്തിനൊക്കെ ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ശ്രുതിയൊക്കെ തെറ്റിച്ച് പാടുന്ന ആരാണ്? ഞാൻ തന്നെ.
2: പാട്ടിൽ വലിയ അങ്ങനെ പറ്റാറില്ലേ,
1: പാട്ടിൽ എന്തായാലും പുലി നമ്മുടെ ചേച്ചി തന്നെയാണ് അല്ലേ. യെസ്. അപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദന, എങ്ങനെയാണ് ഏറ്റവും ബെറ്റർ ആക്കാൻ. അത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചേച്ചി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ സിസ്റ്റേഴ്സിന്റെ, അപ്പൊ ആ ഒരു മായ മോഹനം അല്ലേ, അപ്പൊ ആ ഒരു പേരിലൊക്കെ ഒരു

0: ബാൻഡ് ആണെങ്കിലും ഒരു ഷോസ് നടത്താനും ഒക്കെ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു രസമായിട്ടുള്ള ഒരു കോംബോ ആണ് നിങ്ങളുടെ. അപ്പൊ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ആഗ്രഹിക്കുകയാണ്, അവർ എന്നോട് ഇതാ വന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും ചേർന്നിട്ട് ഒരു പാട്ട് പാടാമോ എന്ന്. ഞാനും ആഗ്രഹിക്കുന്ന ഒരു പാട്ട് പാടാമോ രണ്ടുപേരും ചേർന്ന്.
1: ഉറപ്പായിട്ടും.

0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എൻ്റെ കൂടെ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നന്ദന മോഹനും അഞ്ജന മോഹനുമാണ് സിസ്റ്റേഴ്സാണ്. സാധ്യമായിട്ട് പാടുന്ന രണ്ട് സിംഗേഴ്സാണ്. അതുപോലെ ഡാൻസറാണ് നമ്മുടെ നന്ദന, വയലിനിസ്റ്റാണ് നമ്മുടെ അഞ്ജനക്കുട്ടി. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഴിവുകളോട് കൂടി നിൽക്കുന്ന മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. ഞാനതൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഓരോ അധ്യായത്തിലും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഓരോ കുഞ്ഞുങ്ങളിൽ നിന്ന് ഞാൻ ഓരോന്നും പഠിക്കുകയാണ്. അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എന്റെ ഒരു ചിന്താഗതിയിൽ എന്റെ ഒരു 15 വയസ്സ് 16 വയസ്സിലൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ്, അപ്പുറത്തെ വീട്ടിലെ ഇന്ന സാധനം അല്ലെങ്കിൽ ഇന്ന മാങ്ങ വെച്ചണം, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, വളരെ ഇന്റലിജന്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നു, ഭയങ്കര ഡ്രീം ആണ് അവർക്കൊക്കെ. അത് കാണുമ്പോൾ ഞാൻ അയ്യോ എന്റെ കാലമൊക്കെ എന്തുമായിരുന്നു എന്ന് ചിന്തിക്കും. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ, അപ്പൊ അതിനുവേണ്ടി ചെറുതിലെ തന്നെ അവരിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെനിക്കൊരു സന്തോഷമാണ്. അപ്പൊ ഞാനും ഇങ്ങനെ കുട്ടികളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ പഠിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് നന്ദന ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊക്കെ ഒരുപാട് കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇനിയും ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നി.
3: അപ്പൊ ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട് ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോ, ശരിക്കും ഞാനാണോ
2: ഇയാളാണോ
3: സംശയം തോന്നാറ്.
2: അതെ അതെ. അപ്പൊ ഈ അതായത് ഇപ്പൊ ഈ ചെറിയ കുട്ടികൾ അങ്ങനെയാണ് കൂടുതലും വളരെ എന്താ പറയാ വ്യത്യസ്തമായിട്ടൊക്കെ ചിന്തിക്കും, വ്യത്യസ്ത ആംഗിളിൽ നിന്നാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. അപ്പൊ ബ്രില്യന്റ് ആണ് എല്ലാരും. അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ നന്ദന സാധ്യ ഒരു ഡാൻസറാണ്. അപ്പൊ ഒരു ഡാൻസിനെ പറ്റിയൊക്കെ എന്തൊക്കെയാണ് നന്ദനക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ഒരുമിച്ചൊരു ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഉണ്ടല്ലേ?
3: അതെ. ഡാൻസ് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കൂടുതൽ സ്റ്റെപ്സ് പറഞ്ഞു തരുന്നതും ആ സ്റ്റൈലിൽ കളിക്കണം ഈ സ്റ്റൈലിൽ കളിക്കണം. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവാണ്, പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഇല്ല, ഇയാൾ നന്നായിട്ട് കളിക്കും എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ചെയ്യും എന്നിട്ട് എനിക്ക് സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു തരും. അപ്പൊ എന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾ പേജിൽ ഇടുന്നത്.
2: എന്താണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ്?
3: ട്രൈ ഡാൻസിംഗ് എന്ന് പറഞ്ഞിട്ട്.
2: അതെ അതെ. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ കേട്ടോളൂ, നമ്മുടെ മിടുക്കി കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിടുക്കികളുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ, നമ്മുടെ നന്ദനയാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത ഡാൻസ് ഒക്കെ ചേച്ചി പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഡാൻസിലും അടിപൊളിയായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കുമ്പോൾ ചെറിയൊരു അസൂയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പക്ഷെ ഇല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പൊ പൊയംസ് ഒക്കെ എഴുതാറുണ്ട്. എഴുത്തിന്റെ മേഖലയിൽ എങ്ങനെയാണ് നിങ്ങൾ എത്തിയത്?
3: അമ്മയിലൂടെയാണ് ഞാൻ എഴുത്തിന്റെ മേഖലയിലേക്ക് എത്തുന്നത്. കാരണം അമ്മ കവയിത്രിയാണ്, അമ്മ പുസ്തകമൊക്കെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല വായനയുള്ള കൂട്ടത്തില്, അപ്പൊ അമ്മ വായിക്കുന്ന പുസ്തകങ്ങളെ പരിചയപ്പെടുകയും അപ്പൊ ആ രീതിയിൽ ഇതെല്ലാം പരിചയപ്പെട്ടു. അപ്പൊ എനിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ഐഡിയ ഒക്കെ തോന്നിയാൽ, ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും രണ്ടു വരി ഓർമ്മ വന്ന് അപ്പോഴേ എഴുതി വെക്കും എവിടെയെങ്കിലും. പിന്നീട് എപ്പോഴെങ്കിലും അത് മുഴുമിച്ച് അതൊരു വലിയൊരു അത്യാവശ്യം വലിയൊരു കവിതയായിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്.
2: അപ്പൊ നന്ദനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എഴുത്തില്?
4: അത് അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം ഇവർക്കൊരു ഐഡിയ ഇല്ല ഞാൻ എഴുതുന്നുള്ളതല്ല. 10th class പരീക്ഷയുടെ സമയത്ത് മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഓർക്കിഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് കണ്ടിട്ട് ഈ ബുക്കിന്റെ ബാക്കിൽ തന്നെ എഴുതി വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ ഒരു ദിവസം ഇതെടുത്ത് വായിച്ചു, എന്നിട്ട് അമ്മ പറഞ്ഞു ഇത്രയും നന്നായിട്ട് എഴുതിട്ട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. അങ്ങനെ തുടങ്ങിയതായിരുന്നു.
2: ഹിഡൻ ടാലന്റുകളാണ് ഇതല്ലേ? അപ്പൊ നമ്മുടെ നന്ദനയും എഴുത്തിലെ ആ ഒരു വഴിയിൽ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ജനറ്റ്

0: ആയിട്ട് കിട്ടിയ ഒരുപാട് കഴിവുകളുണ്ട്. ഇപ്പോ എന്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ തുടക്കകാലത്ത് അപ്പൂപ്പനൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി തന്നാണ് അഞ്ജന ഈ ഒരു വഴിയിലേക്ക് വന്നത്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയാണ് നന്ദന എത്തുന്നത്. എഴുത്തിലും അമ്മയുടെ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. അച്ഛൻ അസാധ്യമായിട്ട് കടു കെട്ടിയൊക്കെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ വാക്കുകളുടെ ആ ഒരു സാമർഥ്യം എന്ന് പറയില്ല, നമ്മളിപ്പോ ഏത് സദസ്സിൽ പോകുമ്പോഴും നമുക്ക് വാക്കുകളുടെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ നന്നായിട്ട് പറ്റും എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജനറ്റിക് ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഒരു വീടിന്റെ ഒരു രീതി അനുസരിച്ചൊക്കെ കിട്ടിയ പല കഴിവുകളും ഉണ്ട്, നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് എത്തപ്പെട്ട പല കഴിവുകളും അല്ലെ. അതുകൊണ്ട് ആ ഒരു ഭാഗ്യം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രണ്ടുപേരാണ് സിസ്റ്റേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ പോകാൻ ഇഷ്ടമാണോ? നിങ്ങൾ ഒരുമിച്ച് പോകാൻ ഇഷ്ടമാണോ?
1: എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എന്റെ കോ പാസഞ്ചർ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് നന്ദ. കാരണം അച്ഛനും അമ്മയും ആരെങ്കിലും ആണെങ്കിൽ അതൊക്കെ പോകും, അല്ലെങ്കിൽ ആ വണ്ടി വന്ന് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് അങ്ങനെയൊന്നും പാട്ടൊക്കെ കേട്ട്
0: സുഖമായിട്ട്
1: ചില്ല ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് ഇങ്ങനെ പോകും. ഒത്തിരി ദൂരെയൊന്നും പോയിട്ടില്ലെങ്കിലും പോയിട്ടുള്ള യാത്രകളൊക്കെ വളരെ നല്ലതാണ്.
0: ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് എവിടെയാണ് ഒരു ഒരു ട്രിപ്പ് എന്ന രീതിയിൽ വല്ലതും പോയിട്ടുണ്ടോ?
1: ട്രിപ്പ് എന്ന രീതിയിൽ
0: അങ്ങനെ പോയിട്ടില്ല, അല്ലാതെ ഉള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. സിനിമയൊക്കെ കാണാൻ പോകും രണ്ടുപേരുടെ?
1: ഒരു തവണ
0: പോയി.
1: വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് അങ്ങ് വിടാനൊക്കെ ഇതാണ്.
0: അതെ അതെ. അപ്പൊ എന്തായാലും ഇനി പോണം കേട്ടോ സിനിമ കാണുമ്പോൾ. ഇത് നല്ല രസമാണ്, നിങ്ങളുടെ കോംബോ അടിപൊളിയാണ്, എനിക്ക് കാണുമ്പോ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ അങ്ങനെ രസമായിട്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പോവാണ്. സംസ്കൃതത്തിലും നല്ല രീതിയിൽ എന്താ പറയാ ഒരുപാട് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുള്ള കുട്ടികൾ കൂടിയാണ്. അപ്പൊ സംസ്കൃതത്തിലുള്ള ഒരു കവിത നമുക്ക് കേൾക്കാം അല്ലെ?
2: നമസ്തേ. വി കൃഷ്ണ ശർമ്മണ ലിഖിത് മഹാത്മജി നാമ കവിതാർ കിഞ്ചിത് വക്തും ഇച്ഛാമി.

0: ധന്യവാദ്.
1: യെസ്, അപ്പോ ഞാനിങ്ങനെ നിങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോ, പണ്ടൊക്കെ നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഇങ്ങനെ പല വേദികളിലും പല രീതിയിലുള്ള മത്സരങ്ങൾ നടക്കുകയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അല്ലെ. സംസ്കൃതം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വാക്കുകളുടെ ആ ഒരു ഷാർപ്നെസ് ആണെങ്കിൽ, അത് പറയുന്ന ആ ഒരു പ്രൊനൗൺസിയേഷൻ എല്ലാം വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും പറയണം. അതിന്റെ കൂടെ നിങ്ങളുടെ ആ ഒരു ശബ്ദ മാധുര്യം കൂടെ ആയപ്പോ സാധ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. എന്നെ എവിടെയൊക്കെയോ കൊണ്ടുപോയ പോലെ തോന്നുകയാണ് അല്ലെ. യെസ്, അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ അതിമനോഹരമായിട്ട് ഇപ്പോൾ നോർമൽ ഒരു മെലഡി എന്നതിനപ്പുറം മറ്റൊരു ഒരു ആത്മാവിലേക്ക് ചേർന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു അവതരണമായിരുന്നു. യെസ്, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ സംസ്കൃത പാരായണം അല്ലെങ്കിൽ കവിതകളിലേക്ക് ആകർഷിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് ടഫാണ് സംസ്കൃതം എന്ന് പറയുന്നത്. ഇപ്പൊ മലയാളവും ഇംഗ്ലീഷ് ഹിന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ സംസ്കൃതം കുറച്ച് ഡിഫറെന്റ് ആണ്. പഠിക്കാൻ കുറച്ചും കൂടെ മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിമ്പിൾ ആണ്. പക്ഷെ എങ്കിലും നമ്മുടെ ഏറ്റവും എന്താ പറയുക പാരമ്പര്യമായിട്ടൊക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഷയായതുകൊണ്ട് ഇതിലേക്ക് ആകർഷിച്ചത് എങ്ങനെയായിരിക്കും സംസ്കൃത പാരായണത്തിലേക്കും കവിതകളിലേക്കും?
0: അത് സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഐറ്റത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സ്കൂളിന് ഒരു പോയിന്റ് കിട്ടും. അങ്ങനെയാണ് എന്നെ, ഞാൻ മലയാളം കവിത അത്യാവശ്യം നന്നായിട്ട് ചൊല്ലുന്നത് കൊണ്ട് സംസ്കൃതത്തിലേക്കും കൂടെ ടീച്ചർ വിട്ടതാണ്. സീഡ് കേട്ട് ഞാൻ അത് കേട്ട് പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ കൂട്ടത്തിൽ കുറെ കവിതകൾ ഉണ്ടായിരുന്നു, മേഘ സന്ദേശം കാളിദാസിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഹാത്മജി ആ സമയത്ത് അത്യാവശ്യം സീഡിയിൽ വന്ന ഒരു കവിതയായിരുന്നു. അപ്പോൾ ഒരു വ്യത്യസ്തമായ സാധാരണ സംസ്കൃത ശ്ലോകങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്ത മഹാത്മജിയെ പറ്റിയും ഇപ്പൊ കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് ഞാനിത് പഠിച്ചത്. പിന്നീട് അത് നന്ദുവിനെ പഠിപ്പിക്കുകയും അങ്ങനെ പിന്നീട് സ്കൂൾ കലോത്സവങ്ങളിലും കോളേജ് കലോത്സവങ്ങളിലൊക്കെ ഞങ്ങളത് ഇപ്പോഴും.
1: അപ്പൊ ഈ കലോത്സവത്തിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നല്ലോ, നമ്മുടെ ഒരു ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു ടൈമാണത്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ എന്തൊക്കെയായിരിക്കും?
0: സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ചെറിയ ക്ലാസ് മുതലേ പോകുമായിരുന്നു. എന്നാലും ഒരു യു പി ലെവൽ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സി ബി എസ് ഇ ആയതുകൊണ്ട് തന്നെ പുറമേയുള്ള മറ്റ് കലോത്സവ വേദികളിലൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളത്. അതിനുശേഷം 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് കലോത്സവത്തിന് പോയപ്പോൾ സംസ്കൃത കവിതാ പാരായണത്തിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയായിരുന്നു സ്റ്റേറ്റ് ലെവലില്. അത് പിന്നെ തിരുവാതിര, ഗ്രൂപ്പ് സോങ്, പേട്രിയോട്ടിക് സോങ് അങ്ങനെ പല പാട്ടിന്റെ മേഖലയിലായിരുന്നു കൂടുതലും പോയിട്ടുള്ളത്. പിന്നെ എക്സ്റ്റംബർ എലക്കേഷൻ അങ്ങനെയും ഒന്ന് രണ്ട് സ്റ്റേറ്റ് ലെവലൊന്നും പോയിട്ടില്ലെങ്കിലും പോയിട്ടുണ്ട്.
1: നന്ദനക്ക് എന്തൊക്കെയാണ് യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ കേൾക്കും, എന്താണ് ആദ്യം മനസ്സിലേക്കൊക്കെ എത്തുന്നത്?
2: സംഗീതം അറിയാവുന്നവരും നന്നായിട്ട് പാടുന്നവരെയൊക്കെ കുറെ പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ട്
1: അല്ലേ. അപ്പൊ ഡാൻസിലൊക്കെ നൃത്തത്തിലൊക്കെ അങ്ങനെ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ?
2: പോയിട്ടുണ്ട്, ഗ്രൂപ്പ് ഡാൻസിന് പോയിട്ടുണ്ടായിരുന്നത്. തെയ്യത്തിന്റെ തീമിൽ ഒരു ഡാൻസിനുണ്ടായിരുന്നു, അത് ഫിസിക്കലി നല്ല ടാസ്ക് ഉള്ള ഒരു ഡാൻസ്, അത് നല്ല മെമ്മറീസ് ആണ്, അതിന് നല്ല ഓർമ്മകൾ.
1: തീർച്ചയായിട്ടും. അപ്പൊ ഈ സംസ്കൃത ആലാപനം അല്ലെങ്കിൽ കവിതകളിലേക്ക് വരുമ്പോ മലയാളം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇത് സംസ്കൃതം നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ പഠിക്കാൻ കുറച്ച് ടഫ് ആണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് പെട്ടെന്ന് പഠിക്കാൻ എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ ഉണ്ടോ അഞ്ജന?
0: ടിപ്പുണ്ടോ എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ചൊല്ലിയ കവിത മഹാത്മജി, അപ്പൊ അതിന്റെ ടൈറ്റിൽ തന്നെ നമുക്ക് മഹാത്മാഗാന്ധിയെ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഹരിജനങ്ങളെ പറ്റിയും അവർക്ക് കൊടുക്കാനുള്ള അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതും ഇപ്പൊ കുറെയൊക്കെ നമുക്ക് മലയാള വാക്കുകളോട് സിമിലാരിറ്റി ഉള്ളത് വരുമ്പോ ആ ഭാവം കൊടുത്ത് ചൊല്ലുവാൻ കഴിയും. പക്ഷെ മറ്റ് ഏതെങ്കിലും ഇപ്പൊ കാളിദാസിന്റെ കവിതകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കുവാൻ. ഞാനതുകൊണ്ടാണ്
1: മനസ്സിലാക്കാൻ കുറച്ച് ഈസി ഉള്ളത് നോക്കിയിട്ട് മത്സരത്തിന്
0: വേണ്ടി ചെല്ലു. കാരണം നമ്മൾ വെറുതെ ഒരു കവിത ചൊല്ലുന്നതിനേക്കാൾ നമ്മൾ അതിൽ ഭാവം കൊണ്ടുവരുമ്പോഴാണ് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി ആ കവിതയ്ക്ക് ഒരു ഭംഗി വരുന്നത് അപ്പോഴാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ അത് ഇപ്പൊ ഒരു കവിതാലാപനം എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കുകൾ കറക്റ്റ് ആ ഒരു വ്യക്തിയിലേക്ക് എത്തുന്നത് ആ ഒരു മാധുര്യം കൊണ്ട് തന്നെയാണല്ലോ. അപ്പൊ നിങ്ങളിപ്പോ പാടിയപ്പോ അതിന്റെ ഒരു മാധുര്യം കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് വരികൾ എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഇപ്പൊ സംസ്കൃതത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ അത്യാവശ്യം ഇതിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, ഏറ്റവും കൂടുതൽ സംസ്കൃത ആലാപനത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആരായിരിക്കും?
0: അമ്മയാണ്. അമ്മ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അമ്മയ്ക്ക് കുറച്ചും കൂടെ അറിവുള്ളത് കൊണ്ട് അമ്മ പറഞ്ഞുതരും. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് തെറ്റ വേറെന്തെങ്കിലും അർത്ഥമാണെങ്കിൽ അമ്മ പറഞ്ഞുതരും. അങ്ങനെയല്ല, ഒരുപക്ഷെ മലയാളം വാക്കോട് സിമിലാരിറ്റി ഇതാണെങ്കിലും സംസ്കൃതത്തിൽ വരുമ്പോൾ അതിന്റെ അർത്ഥം മറ്റൊന്നാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാം.
1: അപ്പൊ അങ്ങനെ വീട്ടിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, അയ്യോ ഇത് ഈ ലാംഗ്വേജ് എങ്ങനെ നമ്മളത് മനസ്സിലാക്കും, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഇല്ല. ഇപ്പൊ അമ്മ കൂടെ ഉള്ളത് കൊണ്ട് ആ ഒരു ടെൻഷൻ കൂടെ ഇല്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഇപ്പൊ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പല ഐറ്റത്തിന് നമ്മൾ ഇങ്ങനെ ഓടി നടന്ന് ചേരുന്ന ഒരു പരിപാടിയാണല്ലേ. അപ്പൊ അതിനെ പറ്റി എന്താണ് അഞ്ജന പറയാനുള്ളത്? ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ ആ ഒരു ടൈമിൽ,
0: നമ്മളിപ്പോ മൾട്ടിപ്പിൾ പ്രോഗ്രാംസിന് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സ്റ്റേജിൽ ഒരേ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേജിൽ പ്രോഗ്രാം

0: അത് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഓടുന്ന ഒരു ഓട്ടോ ഒക്കെ ഉണ്ട്.
1: അതെ അതെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന് ഇപ്പൊ ചെസ് നമ്പർ ഇവിടെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോ അവിടെ തുടങ്ങിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചില കൺഫ്യൂഷൻസ് വരും, ടെൻഷൻ വരും.
0: ലോട്ട് നമ്മൾ CBSE ലോട്ട് എടുത്തിട്ട് അപ്പൊ ക്ലാഷ് വരും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് മാറ്റും. അപ്പൊ വേറെ ടീമുകൾ മാറ്റാൻ വരുവാണെങ്കിൽ ആദ്യമേ ഓടാനും അതൊക്കെ ഒരു രസമായിരുന്നു.
1: അന്നത്തെ ഒരു ടെൻഷൻ നമുക്ക് ഏറ്റവും ടെൻഷനുള്ള അത് ആ ഒരു കാര്യത്തിൽ
0: സമയത്തായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പോ ഭയങ്കര അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും.
1: അതെ, അപ്പൊ ആ സംസാരത്തിലുണ്ടല്ലോ നന്ദിനിക്ക് ഇനി കുറച്ചുകൂടെ സമയം കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ടുപേരും ആ ഒരു കലോത്സവത്തിന്റെ അനുഭവങ്ങളൊക്കെ പറയുമ്പോ ശ്രോതാക്കൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അതെ ആ ഒരു കാലഘട്ടം എന്ത് രസമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു കലാലയ ജീവിതം അല്ലെങ്കിൽ ഒരു 10th അല്ലെങ്കിൽ അത് കഴിഞ്ഞ് +1 +2 പിന്നീട് നമ്മൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു തൊഴിൽ എന്നതിൽ ആ ഒരു പഠനത്തിലേക്ക് കടക്കാണ് അല്ലെ. അപ്പൊ അതുവരെ അത് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. അതിന് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അവര് പറയുന്ന ഒരു രാവിലെ എണീക്കണം, സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞാൽ അവർക്ക് ടെൻഷനാണ്. അവർ ചിന്തിക്കുന്നത് എന്താണ്, എന്നൊരു ജോലി കിട്ടി, എവിടെയെങ്കിലും പോയി കല്യാണം കഴിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന അയ്യോ അങ്ങനല്ല, ആ ഒരു ലൈഫാണ് അടിപൊളി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്ടുകളൊക്കെ പാടി എന്നെ ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അപ്പൊ ഞാൻ നേരത്തെ നമ്മുടെ മായാമോഹനത്തിന്റെ കാര്യം ഒരിക്കലും മറക്കരുത് കേട്ടോ. അത് സത്യത്തിൽ ക്ലിക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ പേരിൽ രണ്ടുപേരും കൂടെ ഒരു കോംബോ സൃഷ്ടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അത്. അത് ചിലപ്പോ ഇനിയിപ്പോ ഒരു തുടക്കം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, മായാമോഹനം എന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ അടിപൊളിയായിട്ട് പോട്ടെ എന്നൊക്കെ ആഗ്രഹിക്കണം. അപ്പൊ രണ്ടുപേരുടെ ഒരു പാട്ട് റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക്, ഇപ്പോ നമുക്കിപ്പോ ട്രെൻഡിങ് ലിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ടല്ലോ പാട്ടുകളുടെ, പുതിയ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഏതായിരിക്കും? പുതിയ പാട്ട് ഇഷ്ടമല്ലേ
0: കൂടുതലും, പഴയ പാട്ടുകളൊക്കെ.
1: റീസെന്റ് ഒരു പാട്ടും
0: യവന കഥയിലെ, ഇപ്പൊ ഈ റീസെന്റ്ലി ബത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമയിൽ വന്നായിരുന്നു. പക്ഷെ ഈ പാട്ട് കുറെ നാൾ മുമ്പ് എന്റെ പ്ലേലിസ്റ്റിൽ ഉള്ളതായിരുന്നു.
1: അപ്പൊ
0: ഈ അടുത്ത് ഞാൻ സിനിമ കാണുന്ന ഈ പാട്ട് ട്രെൻഡിങ് ആയപ്പോ ഞാൻ ചെയ്ത് എന്താ എല്ലാവരും ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്നത്, പിന്നെ സിനിമ കണ്ടപ്പോഴാണ് അതിൽ യൂസ് ചെയ്തു
1: എന്നുള്ളത്. രസമായിട്ടാണ്,
0: അത് അന്ന് റിലീസ് ആയില്ല ആ സിനിമ എന്നെങ്കിലും ആ പാട്ടിന് പിന്നെ ഒരു ഒരു റീബത്ത് കിട്ടി എന്ന് വേണമെങ്കിൽ
1: പറയാം. നല്ലൊരു കാര്യമായിട്ട് പിന്നീട് ആൾക്കാര് അവസാനിപ്പിച്ച സാറിന്റെ മ്യൂസിക് ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ആളുകൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. പിന്നീട് ഈ ഒരു സിനിമ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ റീലിലും സ്റ്റോറീസിലും എല്ലാത്തിലും ഈ ഒരു പാട്ടാണ്. പക്ഷെ ഒരിക്കലും മടുക്കുന്നില്ല എന്നുള്ളതാണല്ലേ, നല്ല രീതിയിലുള്ള സംഗീതങ്ങൾ ഒരിക്കലും ആർക്കും മടുക്കില്ല എന്നുള്ളത്.
0: റീസെന്റ് ഇപ്പൊ കുറെ സിനിമകൾ ഇപ്പൊ പഴയ പാട്ടുകൾ പിന്നെയും അവരെ റീയൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം.
1: അതെ, അപ്പൊ
0: അത് പഴയ പാട്ടുകൾ അത് നഷ്ടപ്പെട്ടു പോകാതെ അത് പിന്നെയും ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത്. അതുപോലെ ഈ പാട്ട്
1: നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് വീണ്ടും അത് റീയൂസ് ചെയ്തു എന്നുള്ളത് വീണ്ടും ആളുകൾ ശ്രദ്ധിച്ചു. പക്ഷെ എനിക്ക് കുറച്ച് അതിശയം എന്ന് വെച്ചാല് അഞ്ജനയുടെ പ്ലേലിസ്റ്റിൽ ആ പാട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അഞ്ജന അത് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്റെ പ്ലേലിസ്റ്റിൽ ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു ഈ പാട്ട്. എവിടേക്കോ കേട്ടൊരു പാട്ട്, പക്ഷെ പിന്നീട് ഇപ്പൊ കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നല്ലൊരു മ്യൂസിക് ആണ് എന്നുള്ളത്. അപ്പൊ ആ പാട്ട് നമ്മുടെ അഞ്ജനയും നന്ദന കുട്ടിയും കൂടെ പാടാൻ പോവാണ് അല്ലെ. യെസ്,
0: ചേച്ചിയും കൂടെ നമ്മളോട്
1: പാടാം, ശ്രമിക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പ് എനിക്ക് പാടാൻ ഒരു ചെറിയ നാണക്കേട് പോലെ. യെസ്, അപ്പൊ നമുക്ക് മൂന്നുപേർക്കും കൂടെ ഒന്ന് ശ്രമിക്കുകയാണ് ആ മനോഹരമായിട്ടുള്ള ഗാനം അല്ലെ. യെസ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Music with Radio Sandhvanam 90.4 FM.
2: Once again, welcome back to Radio Sandhvanam 90.4 FM.

0: സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം നന്ദന മോഹനും അഞ്ജന മോഹനുമാണ്. അസാധ്യ സിംഗേഴ്സ് ആണ്. അതുപോലെ ഒരുപാട് കഴിവുകളിലൂടെ കടന്നു പോകുന്ന രണ്ട് കുട്ടികളാണ്. അപ്പൊ ഇങ്ങനെ സത്യം പറഞ്ഞാല് ഇത് എനിക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ സമയപരിമിതികൾ കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇനി ഇരിക്കുന്ന വിഷമം. ഇങ്ങനെ നിങ്ങളുടെ കഥകൾ കേട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. എന്തായാലും അപ്പൊ നന്ദനയോടും അഞ്ജനയോടായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു സഹോദരി എന്ന രീതിയിൽ, ഒരു സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കില് നന്ദൻ എങ്ങനെയായിരിക്കും അഞ്ജനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒറ്റ വാക്കില്?
1: എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ.
0: എന്ത് വേണം അഞ്ജന, അതെ സന്തോഷായില്ലേ? അഞ്ജന എങ്ങനെയായിരിക്കും നന്ദനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒറ്റ വാക്കില്?
1: എന്റെ സ്വന്തം കുഞ്ഞാവ.
0: കുഞ്ഞാവ, ഹൗസ്
1: എല്ലാം ഉണ്ട്.
0: അതെ അതെ. അപ്പൊ അങ്ങനെ എന്നോട് പറയുന്ന മാത്രം ആവാതെ അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആവട്ടെ അല്ലെ? യെസ്. എപ്പോഴും വിജയത്തിലാണെങ്കിലും നമ്മുടെ പരാജയത്തിലാണെങ്കിലും എപ്പോഴും ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങളുടെ. യെസ്, അങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ വീട്ടില് ഒരുപാട് കലാപരമായിട്ടുള്ള വൈഭവമുള്ള കുട്ടികളാണ്. അപ്പൊ പരസ്പരം അത് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഭാവിയിൽ ചിലപ്പോൾ പല രീതിയിലുള്ള കരിയർ ഓപ്ഷൻസിലേക്ക് പോയെന്നിരിക്കാം. അപ്പൊ ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയായിരിക്കും എടുക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്ന്? കലാപരമായിട്ടുള്ള വൈഭവം കൊണ്ടുപോകണം, ഏത് രീതിയിലാണെങ്കിലും കലാപരമായിട്ടുള്ള കാര്യം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതിനെ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ?
1: ഞാൻ പാട്ട് എന്തിന്റെ കൂടെയും പാട്ടിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഒരാളെ കണ്ടാൽ തന്നെ ആ സമയത്ത് ഞാൻ കേട്ടോണ്ടിരുന്ന പാട്ടുകളുമായിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇന്നത്തെ ഇന്റർവ്യൂവും ചേച്ചി എനിക്ക് യവന കഥയിലെ ആയിരിക്കും എന്റെ പാട്ട്. ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഇതായിരിക്കും ഓർക്കുക.
0: ഓ ശരി ശരി.
1: എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഞാൻ ആ സമയത്ത്. അപ്പൊ പഠിക്കുമ്പോഴും ഞാൻ പാട്ട് കേട്ട് തന്നെ, ഇപ്പൊ കണക്ക് ചെയ്യുമ്പോഴായാലും ഞാൻ പാട്ട് കേൾക്കും. എന്തെങ്കിലും വായിക്കുമ്പോഴായാലും ചിലപ്പോൾ ഞാൻ ലൈറ്റ് മ്യൂസിക് എന്തെങ്കിലും പ്ലേ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും എന്ത് ചെയ്താലും, ചെടിക്ക് വെള്ളൊഴിക്കാനും തൂക്കുമ്പോഴായാലും എപ്പോഴും എനിക്ക് പാട്ട് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതിലൊരു ഘടകം സംഗീതം എന്നും ഉണ്ടായിരിക്കും.
0: തീർച്ചയായിട്ടും. അപ്പൊ നന്ദൻ എങ്ങനെയായിരിക്കും ലൈഫ് ലോങ് ഒരു ഒരു കലാപരമായിട്ടുള്ള കാര്യം കൂടെ എനിക്ക് കൊണ്ടുപോകണം എന്ന് എന്ന് എങ്ങനെയായിരിക്കും അത് കൊണ്ടുപോകുന്നത്?
1: ഇടയ്ക്ക് അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മ ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മ വിളിക്കും, പാട്ട് പാടിത്തരുമോ മോളെ എന്നൊക്കെ. അപ്പൊ അമ്മ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നും. അത് മാത്രമല്ല, ചേച്ചിയുടെ കൂടെ പാടാൻ കിട്ടുന്ന സമയം അത് നഷ്ടപ്പെടുത്താൻ ഒരിക്കലും തോന്നില്ല. അത് ഇനിയും തുടർന്ന് കൊണ്ടുപോകണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്.
0: തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോ സംഗീതത്തിലും എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അച്ഛൻ അമ്മ തന്നെയാണ്. അല്ലാതെ ആരൊക്കെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? നല്ല പോലെ ഈ രീതിയിലൊക്കെ മോൾഡ് ചെയ്യുന്നതിൽ മറ്റാരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
1: ഞങ്ങൾ എം ജി രാധാകൃഷ്ണൻ ഫോറത്തിലുണ്ട്. അപ്പൊ ചെറിയ പ്രായം മുതലേ ഞങ്ങൾ അതിൽ പാടാനൊക്കെ പോകും. അപ്പൊ ഈ കരോക്കി ഇട്ട് പാടാൻ അല്ലെങ്കിൽ ഓർക്കസ്ട്രയുടെ കൂടെ പാടാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ട്രെയിനിങ് കിട്ടിയത് അവിടെ നിന്നാണ്. അതുപോലെ അവിടെ ഉള്ള ഓരോരുത്തരും നമുക്ക് നല്ല രീതിയിൽ അതാണ് അതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പഠിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നമ്മളെ പാട്ടും നമ്മൾ എന്തൊക്കെ മറ്റ് കലാകായിക കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പഠിത്തത്തോടൊപ്പം കൊണ്ടുപോകാനായിട്ടുള്ള പ്രോത്സാഹനമൊക്കെ തന്നിട്ടുണ്ട്.
0: അതെ. അപ്പൊ അങ്ങനെയും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ? യെസ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇനി ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. നേരത്തെ പറഞ്ഞ പോലെ മായാമോഹനമായിട്ട് അല്ലെ തിളങ്ങാൻ സാധിക്കട്ടെ, ഒരു പെർഫോമർ ആയിട്ട് മാറാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും എന്താ പറയാ, പഠനത്തിലെല്ലാം മികച്ച രീതിയിൽ നല്ല കുട്ടികളായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നതില് നമ്മുടെ ഒരുപാട് കുട്ടി ശ്രോതാക്കൾ കാണും. അപ്പൊ നിങ്ങളുടെ രണ്ട് ചേച്ചിമാരാക്കുള്ള അവർ പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അവരുടെ ഇപ്പൊ ഈ ഭാവി തലമുറയോട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആവുക അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയി മാറുക എന്നുള്ളത് ചിലപ്പോൾ ചിലർക്ക് നല്ല സ്ട്രഗിൾ ഉള്ള ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ ഹെൽപ്പിനാരും കാണില്ല, ചിലപ്പോൾ അവർക്ക് ആഗ്രഹം കാണും, ഒരു പേടി കൊണ്ട് അവർ ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഒരു പെർഫോമർ ആയിരിക്കാം, പക്ഷെ സ്റ്റേജിൽ കയറുമ്പോഴുണ്ടാവുന്ന പേടി. അപ്പൊ ഒരു വലിയ ചേച്ചിമാരെന്ന രീതിയിൽ രണ്ടുപേർക്ക് എന്താണ് നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്?
1: നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ അതിനെ പിന്തുടർന്ന് അതിന് പറ്റാവുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യണം. പിന്നെ നമ്മുടെ ചുറ്റിനും ഒത്തിരി പേരുണ്ടെങ്കിലും നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങിയില്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കൊച്ചു കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ സ്വയം ജീവിക്കാൻ ശ്രമിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്.
0: പിന്നെ ആരെ ലവ് കൊടുക്കുക,
1: അതെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം വരാത്ത രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
0: യെസ്. നന്ദനക്ക് എന്താണ്? എനിക്ക് നന്ദന കുറച്ചും കൂടെ ഇവിടെ ഒരു ക്യൂട്ട്നെസ്സും ചെറിയ രീതിയിലാണ്, പക്ഷെ നന്ദന ഭയങ്കര മെച്ചൂർഡ് ആയിട്ടാണ്. അപ്പൊ എന്താണ് നന്ദനക്ക് പറയാനുള്ളത്?
1: എനിക്ക് പറയാനുള്ളത്, ഒരു ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല, പക്ഷെ കിട്ടുമ്പോൾ പിന്നീട്

0: കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മളത് ചെയ്തില്ല എന്നാലോചിച്ച് വിഷമിക്കാതെ, അപ്പോൾ കിട്ടുമ്പോൾ അപ്പോഴങ്ങ് ചെയ്യുക, രണ്ടാമതൊന്നും ആലോചിക്കാതെ എന്ത് ആകും അതിൻ്റെ ഔട്ട് എന്തായിരിക്കും എന്ന് ആലോചിക്കാതെ അപ്പോഴേ അങ്ങ് ചെയ്യുക. ചെയ്തുകഴിഞ്ഞാൽ അത് നമുക്കൊരു സന്തോഷം തരുന്നുള്ളത്,
1: കോൺഫിഡൻ്റോട് കൂടി ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ റേഡിയോയിലേക്ക് വിളിച്ചപ്പോ ചെയ്യണോ പോണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും.
0: ഇല്ല
1: ഇല്ല, അതാ എനിക്ക് തോന്നിയ ഓക്കെ എന്ന രീതിയിൽ പറഞ്ഞു. പഠനത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു ടൈം ലിമിറ്റിന്റെയും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഓക്കെ പറയാൻ നിന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു കോൺഫിഡൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന ആ ഒരു സ്വപ്നങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഈ ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നെ ശരിക്കും സന്തോഷിപ്പിച്ചു. നമ്മുടെ ശ്രോതാക്കളും അത് ആസ്വദിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും രണ്ടുപേരുടെ പാട്ടുകൾ കേട്ടിട്ട് എനിക്ക് തീർച്ചയായിട്ടും മതിയായിട്ടില്ല, ഇനിയും ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ട്. എങ്കിലും സമയപരിമിതി കൊണ്ട് നമ്മൾ ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഇന്നത്തെ ഈ അധ്യായം. മനോഹരമായിട്ടുള്ള അധ്യായം അല്ലെ, രണ്ട് അടിപൊളിയായിട്ടുള്ള കുട്ടികളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നന്ദന മോഹനും അഞ്ജന മോഹനും ചേർന്നിട്ട് ഒരു പാട്ട് നമുക്ക് വേണ്ടി ഇന്നത്തെ അധ്യായത്തിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിക്കൊണ്ട് പാടാൻ പോവാണല്ലേ.
0: യെസ്.

അങ്ങനെ നല്ല രസമായിട്ട് അഞ്ജന മോഹനും നമ്മുടെ നന്ദനക്കുട്ടിയും കൂടെ രസമായിട്ട് ആ പാട്ടൊക്കെ പാടി. അപ്പം ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകളിലൂടെ മറ്റ് കലാപരമായിട്ടുള്ള വൈഭവങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഒരു വീട്ടിലെ രണ്ട് കുട്ടികളാണ്, അപ്പം അതുകൊണ്ട് തന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളിലൂടെ കടന്നു പോയി സ്വപ്നങ്ങളിലൂടെ ഇങ്ങനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികളാണ്. അപ്പം എനിക്ക് എത്ര ഇങ്ങനെ സംസാരിച്ചിട്ടും നിങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ടും നിങ്ങളുടെ പാട്ടുകൾ കേട്ടിട്ടും മതിയാവുന്നില്ല. പക്ഷേ സമയപരിമിതി കൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്ര മനോഹരമായിട്ട് ഈ ഒരു നിമിഷം എനിക്കും നമ്മുടെ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് സമ്മാനിച്ചതിൽ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ആയിട്ട് എന്താണ് നന്ദനയ്ക്ക്

0: അഞ്ജുനിക്ക് പറയാനുള്ളത്?
1: റേഡിയോ സാന്ത്വനം 90.4 ഒരു അവസരം തന്നതിന് ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. അതിനൊത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടറിനും ഇവിടെ മറ്റ് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു.
2: പിന്നെ ഇത്രയും നേരം നമ്മുടെ കൂടെ സംസാരിച്ച് നമ്മളെ ഒരുപാട് അഭിനന്ദിച്ച ചേച്ചിക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു.
0: യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു ടൈം എന്റെ ഏറ്റവും നല്ലൊരു ടൈം ആയിട്ട് തന്നെ ഒരു നല്ല നിമിഷങ്ങളാണ് രണ്ടു കുട്ടികളെ സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതും വിശേഷങ്ങൾ കേട്ടത് നമ്മുടെ സിംഗറായിട്ടുള്ള നർത്തകിയും കൂടെ ആയിട്ടുള്ള നന്ദനയും അഞ്ജനയുമായിരുന്നു. അവരുടെ കലാപരമായിട്ടുള്ള വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോയത്. എല്ലാ പ്രിയപ്പെട്ടവരും അത് മനോഹരമായിട്ട് തന്നെ ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റൊരു മനോഹര അധ്യായവുമായി നിങ്ങളിലേക്ക് എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാസഖി. LIC ബീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
1: ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ

0: വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഓണെയർ സീറ്റിൽ ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം
1: ഞാൻ റിജി നായർ.
0: അതെ, അപ്പോൾ നമ്മുടെ റിജിസാറുമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മനോഹരമായിട്ടൊരു ലൈവ് തന്നെയാണ് നമ്മുടെ ശ്രോതാക്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്
1: അല്ലെ?
0: സാർ ഇടയ്ക്കൊക്കെയാണ് നമ്മളോടൊപ്പം ഇങ്ങനെ ലൈവിന് ചേരുന്നത്. അപ്പോൾ ഇന്ന് ഞാനും റിജിസാറുമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്.
1: അപ്പോൾ
0: എല്ലാ ദിവസവും രാവിലെ, അതായത് തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 11:30 വരെയാണ് നമ്മുടെ ഒരു ലൈവിൻ്റെ സമയം. ആ ഒരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും കൂടി നമ്മളോടൊപ്പം ചേരണം എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ആനിവേഴ്സറി ആണെങ്കിലും ഒക്കെ നമ്മളെ അറിയിക്കാനുണ്ടായിരിക്കും. അതൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട നമ്പർ 8848555785. അപ്പോൾ റിജി സർ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. എന്താ പറയുക, ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ഞാൻ പേടിച്ചിരിക്കുകയാണ്. അതെ, ശ്രോതാക്കൾ ഭയങ്കര പെറ്റല്ലേ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ. നമ്മളതുപോലല്ലോ,
0: അങ്ങനെ സാർ വെറുതെ പറയാണ്. സാറിന്
1: കേൾക്കാറുണ്ട് നിങ്ങളുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൻ്റെ ശ്രോതാവല്ലേ ഞാൻ. അപ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കൊഞ്ചിച്ച ഓമനിച്ചൊക്കെ ഇങ്ങനെയൊക്കെ എന്താ വിളിക്കുന്നത്? ശ്രീകുട്ടി എന്താ വിളിക്കുന്നത്? എന്തൊക്കെ പേരാണ് വിളിക്കുന്നത്?
0: ശ്രീ ശ്രീകുട്ടി ലക്ഷ്മി.
1: ലക്ഷ്മിക്കുട്ടി എന്ന് വിളിക്കോ?
0: അങ്ങനെ വന്നു
1: വിളിക്കുന്നുണ്ടോ?
0: ആയിരിക്കാം, എവിടേക്കോ.
1: നിങ്ങളെല്ലാം കൂടെ ഈ സാറെന്ന് മംഗളെന്നും ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞേ ശ്രോതാക്കളുടെ വിചാരം ഞാനെന്തോ പ്രായമുള്ള ഒരാളാണെന്ന്. അപ്പൊ അടുത്ത മേടത്തിൽ ഇങ്ങനെ 35 വയസ്സ് തികയാൻ പോകുന്ന ഒരു യുവാവാണെന്ന് പലർക്കും അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് ഒരു അകൽച്ച ഉണ്ട് എല്ലാവർക്കും.
0: അങ്ങനെയൊന്നുമില്ല, സാറിന്റെ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ അറിയിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ ലൈവിനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് സാറാണെന്നുണ്ടെങ്കിൽ അന്ന് ഒരുപാട് പേര് മെസ്സേജ് അയക്കും. അതായത് ഇവിടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് തന്നെ റിജി സാർ എന്ത് ചെയ്യുന്നു ചോദിച്ച് വരുന്ന ഒരുപാട് പേര്.
1: ശരി ശരി. അപ്പൊ നമ്മൾ രാവിലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ.
0: അപ്പൊ ഇന്ന് 6 ഒക്ടോബർ അല്ലേ? അപ്പൊ ഒരു നമ്മുടെ വർഷം
1: തീരെ. വേറെ ഞാൻ ചോദിച്ചിട്ടെ, ഈ റേഡിയോയിൽ ഒരാൾ കല്യാണം ആലോചിക്കുന്ന കേട്ടല്ലോ, അത് ആദ്യത്തെ ആളായിരിക്കും റേഡിയോ കൂടെ കല്യാണം ആലോചിക്കുന്ന കേട്ടല്ലോ. ശരിയാണോ?
0: എനിക്കൊരു ഓർമ്മ വരുന്നില്ല.
1: എനിക്ക് ഓർമ്മയുണ്ട്.

0: വെച്ചിട്ടുണ്ട്. ശരി ശരി
1: ഓക്കെ.
0: അപ്പൊ അതിന്റെ കമ്മീഷൻ അപ്പൊ റെഡി ആക്കി കിട്ടും. എങ്ങനെയാ അതിന്റെ?
1: ഓക്കെ സർ, എനിക്ക് നല്ല ചിരി വരുന്നുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു അതെന്താണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ചിലപ്പോ എങ്ങനെയെങ്കിലും തമാശക്കൊക്കെ ആരെങ്കിലും ഒക്കെ ചോദിക്കുന്നതായിരിക്കും.
0: അത് കാര്യമാക്കാം നമുക്ക്.
1: അപ്പൊ എന്തായാലും ഇന്ന് ഒക്ടോബർ
0: ഹരിപ്രസാദാണ് നമ്മുടെ കൂടെ ഇന്ന് ടെക്ക്. അത് പറഞ്ഞില്ല, സാങ്കേതിക സഹായം.
1: അതെ, അപ്പൊ ഹരിച്ചേട്ടൻ നല്ല പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാടിത്തരും.
0: അല്ല, ഞാൻ ഹരിയുടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ തമാശയായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ കാര്യമായി തീരുന്നത്, അല്ലേ? ആണെന്ന് ഹരിയും സമ്മതിക്കുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഒക്ടോബർ 6 സർ. ഇപ്പോ ഒക്ടോബർ മാസം ഒക്ടോബർ 6 നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോ ഈ ഒരു വർഷം ഇനി പെട്ടെന്ന് അങ്ങ് കഴിയല്ലേ?
0: അതെ, തീരാറായി. അതെ,
1: ഇപ്പോ 2026 ജനുവരി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അന്ന് കൊറേ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നമ്മളിങ്ങനെ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷം നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു.
0: ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയും.
1: അതെ, അപ്പൊ അതൊക്കെ ഏകദേശം
0: ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ തീരാറായോ?
1: തുറന്നിട്ടില്ല.
0: നമ്മളിങ്ങനെ, നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മളെല്ലാം ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കും. ഈ വർഷം ഞാൻ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും എന്നൊക്കെ പറയും. അടുത്ത വർഷം ആകുമ്പോൾ പിന്നെയും അതേ കാര്യങ്ങൾ തന്നെ പിന്നെയും പറയും. ഉദാഹരണം, ഞാൻ രാവിലെ 4 എഴുന്നേക്കും. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, ഞാൻ 4 എഴുന്നേക്കണം എന്നെങ്കിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരിക്കലും നടക്കത്തില്ല. അടുത്ത 1 ആകുമ്പോൾ അടുത്ത വർഷം ജനുവരി പിന്നെയും ആ റെസൊല്യൂഷൻ പുതുക്കും. അതുപോലെയാണല്ലേ പലരും?
1: അതെ. അപ്പം എവിടേക്കും ഒരു സ്റ്റെപ്പ് വെക്കാൻ സാധിച്ചു, പക്ഷെ എല്ലാം കംപ്ലീഷൻ ആയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷെ എവിടേക്കോ ഒന്ന് സ്റ്റാർട്ട് ആക്കി വെക്കാൻ സാധിച്ചു.
0: 3 ഉണ്ട്, നടക്കട്ടെ, എല്ലാം നടക്കും.
1: അതെ അതെ, ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ തുടക്കം ഇട്ട്
0: വെക്കണം. നമ്മൾ പോസിറ്റീവ് ആയിട്ട് പറയും, ആ നടക്കും, ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, അങ്ങനെ പറയാം.
1: അതെ, അപ്പോൾ
0: നടക്കാൻ പോകുന്നില്ല അങ്ങനെ ആരും പറയരുത്.
1: അതെ, അപ്പോൾ എന്തായാലും അത് സ്റ്റാർട്ട് ആയി. ചിലതൊക്കെ കുറച്ച് സമയം എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രോസസ്സിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ.
0: നമ്മുടെ ശ്രോതാക്കൾക്കും
1: അതെ അതെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും
0: അവർക്കും എല്ലാവർക്കും നമ്മുടെ 2026 ഏറ്റവും നല്ലൊരു വർഷമാണ്. ഒരു ഫുൾഫിൽമെന്റിന്റെ വർഷമാകട്ടെ, അവരാഗ്രഹിച്ചെല്ലാം നടന്നതിന്റെ അല്ലേ, ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന്റെ സാഫല്യത്തിന്റെ ഒക്കെ ഒരു വർഷമാകട്ടെ.
1: അതെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ. സെറണ്ടിപിറ്റി എന്നൊരു ഒരു വാക്ക് പറയാറുണ്ട്. അതായത് സെറണ്ടിപിറ്റി എന്ന് പറയും. ഞാനും ഇതിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയും അല്ലാതെ ഇങ്ങനെ കേൾക്കുമ്പോൾ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എന്താണിത് എന്ന് നമ്മൾ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് തോന്നാറില്ല.
0: ഇല്ലുമിനാറ്റിയുടെ അർത്ഥം എല്ലാം പിടി കിട്ടിയോ?
1: എനിക്ക്
0: ഇതുപോലെ ആൾക്കാർ തിരക്കി നടക്കുന്നുണ്ടായിരുന്നു, എന്താ ഇല്ലുമിനാറ്റി എന്ന് ആവേശം സിനിമ വന്നതിന്
1: ശേഷം.
0: ഇതിനെ പറ്റി കേക്കട്ടെ.
1: അപ്പൊ ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലതൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും നടക്കും. നമ്മളൊരിക്കലും സ്വപ്നത്തിൽ പോലും കാണില്ല ഇതൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുമോ, അത് നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. പക്ഷെ അവിചാരിതമായിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നടക്കും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്. പക്ഷെ അത് വളരെയധികം ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു
0: ബ്യൂട്ടിഫുള്ളതാണ്.
1: അതെ, പക്ഷെ അത് വളരെ മനോഹരമായിട്ട് ആ ഒരു
0: ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സംഭവം നടന്നെന്ന് പറഞ്ഞല്ലോ, പ്രതീക്ഷിക്കുന്ന സംഭവം നടക്കത്തില്ലേ?
1: അതെ, തീർച്ചയായിട്ടും നടക്കാം. നമ്മള് ഇത്
0: പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്?
1: പിന്നെ അതെ, ആകസ്മികമായ അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ
0: നല്ല കാര്യങ്ങൾ രാവിലെ നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചായിരിക്കും സമയത്ത് പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു സർപ്രൈസ് ഒന്നും, അതാണ് ഉദ്ദേശിക്കുന്നത്.
1: അത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ പറയാം. ഇപ്പൊ എങ്ങനെന്ന് വെച്ചാല്, ഇപ്പോ ചിലർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, ചിലപ്പോ ചില അവസരങ്ങളൊന്നും, ചില ഒരു അവസരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അത് നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത്. ചില ഇപ്പോ ചില സൗഹൃദങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും.
0: ഞാൻ ചോദിച്ചോട്ടെ, ഇതെല്ലാം സംഭവിക്കുന്നല്ലേ നമ്മുടെ കഴിവുകൊണ്ട് എന്തെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണോ? അത് പ്രകൃതി അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ഏതോ ഒരു ശക്തി, ദൈവമെന്നോ പ്രകൃതി എന്നോ എന്തോ ഞാൻ പറഞ്ഞോളൂ, അങ്ങനെ എന്തെങ്കിലും ഒരു ശക്തിയുടെ ഫലമായിട്ട് ഒരു ശ്രമത്തിൻ്റെ ഇതായിട്ട് നമ്മുടെ മകളിൽ വർഷിക്കപ്പെടുന്ന ഒരു അനുഗ്രഹമായിട്ട്, ഒരു ബ്ലെസ്സിങ് ആയിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണെങ്കിൽ
1: ഇത് നമുക്ക് അനുഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ പറയാറില്ലേ ഇത് വിധി എന്ന്? നമ്മൾ പറയാറില്ലേ
0: നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അതെന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ ബുദ്ധി കൊണ്ടാണ്, എന്റെ സാമർഥ്യം കൊണ്ടാണ് എന്നൊക്കെ പറയും. അത് നെഗറ്റീവായിട്ട് വരുന്നെങ്കിൽ പറയും, അയ്യോ എനിക്കിങ്ങനെ പറ്റിയല്ലോ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എനിക്കിങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറയും അല്ലേ.
1: അത് നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തെ ബ്ലെയിം,
0: നെഗറ്റിവിറ്റി വരുമ്പോൾ നമ്മൾ ബ്ലെയിം
1: ചെയ്യും.
0: പോസിറ്റിവിറ്റി വരുമ്പോൾ എന്താ പറയുന്നത്, അതല്ല
1: എന്റെ കഴിവാണെന്ന്,
0: എന്റെ കഴിവാണ്, ദൈവത്തിനൊന്നും ഇവിടെ ഒരു റോളില്ല, വേറെ ആർക്കും ഒരു റോളും ഇല്ല, ഞാനാണ് ഞാൻ എന്നുള്ള ഭാവം വരുന്നു. നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, കൂട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും ഇതെല്ലാം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു, എനിക്ക് എന്തായാലും ഇങ്ങനെ വന്നു, എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിച്ചും പഠിച്ചും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലേ.
1: അതെ, അപ്പോൾ നമുക്ക് ഈ വിധി എന്നുള്ളത് നെഗറ്റീവിനെ മാത്രം പറയാതെ ചില അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയാണ്
0: നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത്, ഒരു നമ്മളെല്ലാം ഈ ജീവിതമാകുന്ന ഈ നാടകത്തിൽ, ഇത് നാടകത്തോട് ഉപമിക്കുകയാണെങ്കിൽ, അല്ലെ ഒരു കഥാപാത്രങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് മറ്റാരോ ആണ്, സംവിധായകൻ മറ്റാരോ ആണ്. അപ്പം നമ്മൾ കാണുന്നില്ല സംവിധായകൻ.

0: തിരക്കഥാകൃത്തിനെ ഒന്നും കാണുന്നില്ല. അപ്പം ആ ഒരു എഴുതി വച്ചിരിക്കുന്ന തിരക്കഥ അനുസരിച്ചിട്ട് ആ നമ്മുടെ ഭാഗം ആടി തീർക്കുന്ന അഭിനേതാക്കൾ മാത്രമാണ് നമ്മൾ നമ്മുടെ ഈ ജീവിതത്തിൽ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് നമുക്ക് അതിനുള്ള സത്യം.
1: അതെ. അപ്പൊ സാറ് ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഒരു നല്ല കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ദൈവത്തിനോട് അതൊരു നന്ദി പറയുന്നില്ല എന്നുള്ളത് അല്ലേ. അപ്പൊ അത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
0: ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ദുഃഖം വരുന്ന എന്തിനാണ്? ദുഃഖം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനെ കുറ്റം പറയും അല്ലേ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ട് കൂടുതൽ നമ്മളെ അടുപ്പിക്കാനാണ് ദുഃഖം വരുന്നത്, നമ്മളെ കൂടുതൽ അടുപ്പിക്കാൻ. ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ സുഖമാണെങ്കിൽ നമ്മൾ കാറ് ഇരുന്നോണ്ട് ടാറ്റ കാണിച്ചിട്ടൊന്ന് തൊഴുതിട്ടൊക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ. നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് തൊഴുതിട്ട് പോകാം എന്നായിരിക്കുന്ന സംഭവം. പ്രാർത്ഥനയൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും.
1: ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് നേടണം എന്നുണ്ടെങ്കിലും അതിന് മുൻപായിട്ട് ഒന്ന് പോയി കണ്ടേക്കാം
0: തിരിച്ച്. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലൊരു കാര്യം നടന്നു കഴിയുമ്പോൾ ഒരു നന്ദി, അങ്ങനത്തെ ഒരു കാര്യം അത് പൊതുവെ ഇന്നത്തെ സമൂഹത്തിലില്ല, അല്ലെങ്കിലും ഇല്ല. അപ്പം നമ്മൾ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായിട്ട് ഈ പറഞ്ഞ പോലത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ, അത് വളരെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ അത് ദൈവത്തിനെയോ മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ അതിന് കാരണക്കാർ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ കൂടുതൽ വ്യക്തികളെയോ മറ്റാൾക്കാരെയോ അവരെ കുറ്റം പറയും, അവരെ കാരണമാണ് എനിക്കിത് സംഭവിച്ചത് എന്ന് പറയാം. അതേസമയം നമുക്ക് നല്ലതാണ് വരുന്നെങ്കിൽ നമ്മൾ പറയും എന്നെ കണ്ടോ കണ്ടോ ഞാനാണ് ഇത് നടത്തിയത്, എൻ്റെ കഴിവാണ് എൻ്റെ ബുദ്ധിയാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ എൻ്റെ പണം എൻ്റെ സാമർഥ്യം എൻ്റെ കുടുംബം എൻ്റെ സ്വാധീനം ഇങ്ങനെ എൻ്റെ എൻ്റെ എൻ്റെ എന്നുള്ള ഫീൽ നമുക്കപ്പോൾ കൂടുതലായിട്ട് നിൽക്കും.
1: അതെ. അപ്പോൾ അങ്ങനെ ഒരു നല്ലത് സംഭവിക്കുമ്പോൾ ഏറ്റെടുക്കാനുള്ള അതേ കഴിവ് ഒരു തെറ്റ് പറ്റുമ്പോഴും ഏറ്റെടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം.
0: സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണെന്നുള്ളതും, ഒരു കുന്നിനൊരു കുഴി ഇറക്കമുണ്ട് എന്ന് പറഞ്ഞാൽ പകലിനൊരു രാത്രിയുണ്ട്, ഇരുട്ടുണ്ട്, വെളിച്ചത്തിന് ഇരുട്ടുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് വാല്യൂസ് ആർ കോംപ്ലിമെൻ്ററി എന്ന് പറയും. വിപരീത മൂല്യങ്ങൾ പരസ്പര പൂരകങ്ങളാണ്. ഇതെല്ലാം ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് ഇതെല്ലാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സുഖത്തോടൊപ്പം സന്തോഷത്തോടൊപ്പം തന്നെ ദുഃഖത്തിനെയും നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ദുഃഖം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ ആകാത്തൊരു കാര്യമാണ്. ദുഃഖം ഉണ്ടാവുക തന്നെ ചെയ്യും, പക്ഷേ ദുഃഖിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ദുഃഖം നമുക്കുണ്ടാവും, ദുഃഖത്തിന് കാരണമാകുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, പക്ഷേ ഞാൻ അതിനകത്ത് ദുഃഖിക്കണോ വേണ്ടയോ അത് എൻ്റെ തീരുമാനമാണ്.
1: അതിനകത്ത് തന്നെ ഇങ്ങനെ മുഴുകി പോകും, അത് മാറി നിന്ന് നോക്കി കാണണോ എന്നുള്ളത്
0: ഇതെല്ലാം ഇത് ഞാൻ ഇത് ഓർത്താൽ മതി. ഞാൻ ആക്ടർ, ഐ എം ഓൺലി ആൻ ആക്ടർ. ഞാൻ സംവിധായകൻ വേറെയാണ്. ഇപ്പം സംവിധായകൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഞാൻ ഇപ്പം ഗ്ലിസറിൻ ഇല്ലാതെ തന്നെ ഞാൻ കരയണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ കരയുന്നു. ഞാൻ ചിരിക്കുമ്പം സംവിധായകൻ ഇപ്പോൾ ഞാൻ ചിരിക്കുന്ന റോളാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഒഴിഞ്ഞിരിക്കും.
1: അതെ അതെ. അപ്പൊ എന്തായാലും വരുന്ന ഇമോഷൻസിനെയും അതേപോലെ പുറത്തേക്ക് വിടുക.
0: എന്താണോ വരുന്നത് അത് ഞാൻ അതേപോലെ സ്വീകരിക്കുക. സുഖത്തെയും ദുഃഖത്തെയും അതേപോലെ തന്നെ സ്വീകരിക്കുക. സന്തോഷത്തെയും സങ്കടത്തെയും ഒരേപോലെ തന്നെ സ്വീകരിക്കുക. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മൾ ഫ്രീ ആവും.
1: അതെ. അപ്പൊ സാറ്, നമ്മളിങ്ങനെ സെറിൻഡിപിറ്റിയിൽ തുടങ്ങി സാറ് ഒരുപാട് തലങ്ങളിലോട്ട് നമ്മളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും നിങ്ങളുടെ
0: അഭിപ്രായം, അവരുടെ അഭിപ്രായങ്ങളാണ് പറയുക. അവര് ഈ ശ്രോതാക്കൾ കൂടുതലായിട്ട് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളോട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ബന്ധപ്പെടുത്തി അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുമ്പോഴാണ് ഇത് നല്ലൊരു ചർച്ചയാവുന്നതും സമൂഹത്തിലേക്ക് ഈ ആശയം നമുക്ക് പ്രചരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പം സമൂഹത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ഈ പ്രോഗ്രാമിന് കഴിയും. പ്രൊവൈഡർ ശ്രോതാക്കളും കൂടി അതിൽ പങ്കെടുക്കണം. എന്നിട്ട് നമുക്കൊരു ബ്രേക്കിലിട്ട് പോയാലോ.
1: അതെ. അപ്പം നമുക്ക് അതിന് മുമ്പ് നമ്പർ ഒന്ന് പറയാം, 8848585785. അപ്പം നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്.
0: അതെ അതെ.
1: അപ്പം നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താൻ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം
2: ഡോക്ടർ റിജി.
1: അപ്പം നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടു. നമ്മളോടൊപ്പം ടെക്കായിട്ട് ഇന്ന് ഹരിപ്രസാദാണ് കൂടെയുള്ളത്. അപ്പം ഇന്ന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ദിവസമാണ്.
2: അതെ അതെ, ഒക്ടോബർ 6
1: എന്ന് പറയുന്നത്.
2: ഏതൊക്കെയാണ് ഇന്നത്തെ ഒരു അന്താരാഷ്ട്ര ദിനങ്ങളൊക്കെ ഇല്ലേ?
1: ഇന്ന് സെറിബ്രൽ പാൾസി
2: ദിനമാണ്.
1: അതേപോലെ തന്നെ ജിയോഡൈവേഴ്സിറ്റി
2: പറയുമ്പം ജൈവ വൈവിധ്യ
1: ഭൂവൈവിധ്യ
2: ഭൗമ വൈവിധ്യ ദിനമാണ്. പിന്നെ നമ്മൾ ബഹിരാകാശ വാരമാണ്, അതിനകത്ത് ഇത് വരും. അങ്ങനെ കുറച്ച് ദിവസങ്ങളുണ്ട്. അതിന് ഇനി സെറിബ്രൽ പാൾസി നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വല്ലാത്ത ഒരു പ്രത്യേകതയുള്ളൊരു അസുഖമാണ് അല്ലേ അത്?
1: അതെ. അപ്പോൾ അത്
2: എങ്ങനെയാണ് ഈ സെറിബ്രൽ പാൾസി എങ്ങനെ ഉണ്ടാകുന്നതെന്നുള്ളത് ശ്രീലക്ഷ്മി ശ്രദ്ധിച്ചിട്ടുണ്ടോ?
1: കൂടുതലും നമ്മളിങ്ങനെ ഗർഭസമയത്ത്,
2: അതായത് ഈ ഗർഭകാലത്ത് ഈ കുഞ്ഞിൻ്റെ മസ്തിഷ്കം വല്ലാതെ വികസിക്കുന്ന ഒരു സംഭവം. പിന്നെ അല്ലെങ്കിൽ ഈ ഗർഭസമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ്,

0: അണുബാധകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ പ്രസവിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസവിക്കുന്ന സമയത്ത് ഈ ഓക്സിജൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവും.
1: അതെ, അതേപോലെ തന്നെ ക്ഷതം, അങ്ങ് തലക്കേക്കുന്ന ക്ഷതം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ.
0: ചിലപ്പോൾ മാസം തികയാതെ പ്രസവിക്കത്തില്ലേ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം 9 മാസവും 9 ദിവസവും ഒക്കെ ആണല്ലോ കാലാവധി എന്ന് പറഞ്ഞാൽ. അതിന് മുമ്പേ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രസവിക്കേണ്ടി വരും. അപ്പം മാസം തികയാതെ പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനങ്ങണം. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവായിരിക്കും, അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ നവജാത ശിശു ജനിക്കുന്ന കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടാവും, ജോണ്ടിസ് ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കാം. അതിൽ കുഞ്ഞിന് തന്നെ ചിലപ്പം കുട്ടിക്കാലത്ത് ബ്രെയിൻ എന്തെങ്കിലും ബാധിക്കും, ഇപ്പം മെനഞ്ചൈറ്റിസ് ഒക്കെ വരത്തില്ലേ, അപ്പം അങ്ങനെ ഇൻഫെക്ഷൻസ് അങ്ങനെ ഉണ്ടാവും. ചിലപ്പം തലച്ചോറിന് വല്ല പരിക്ക് വല്ല ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. ഇതാണ് ഈ സെറിബ്രൽ പാൾസി. അപ്പം അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ മസിലുകൾക്കൊക്കെ വലിയ ഒരു മുറുക്കമായിരിക്കും, ഒരു ഒരു അയഞ്ഞ മസിലായിരിക്കത്തില്ല അങ്ങനത്തെ. പിന്നെ കൈയും കാലും ഒക്കെ ചലിക്കുന്നതിന് ഒരു കൺട്രോൾ കാണത്തില്ല. അങ്ങനെ ഈ രോഗികൾക്ക് അവർക്ക് നടക്കുന്നതിനും ഇരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ബാലൻസ് നിലനിൽക്കുന്നത് ശരീരത്തിന് നമുക്കൊരു ബാലൻസ് ഉണ്ടല്ലോ, അത് ഈ സെറിബ്രൽ പാൾസി രോഗികൾക്ക് അങ്ങനെ ബാലൻസ് നിലനിർത്താനായിട്ട് ഒക്കത്തില്ല. ഒരു കൈ കൊണ്ട് ഇപ്പോൾ ഒരു വസ്തു എടുക്കണമെങ്കിലോ അതിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കണമെങ്കിലും നോക്കത്തില്ല, വിറയൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർക്കാണെങ്കിൽ കാഴ്ച, കേൾവി, ചില ആൾക്കാർക്ക് ബുദ്ധിശക്തിക്ക് പ്രശ്നം, ചില കുട്ടികൾക്ക് ഇത് വരും, അപസ്മാരം വരും, അങ്ങനെ വരത്തില്ലേ, അത് വരും, ഫിറ്റ്സ് വരും, അത് വരും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ഈ സെറിബ്രൽ പാൾസി ഉള്ള എല്ലാവർക്കും ബുദ്ധിപരമായിട്ട് അങ്ങനെ ഒരു വൈകല്യം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ട്. ചിലപ്പോൾ പേശികൾക്ക് മുറുക്കം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് സ്പാസ്റ്റിക് സെറിബ്രൽ പാൾസി, സെറിബ്രൽ പാൾസിക്ക് ചുരുക്കി പറയുന്ന CP എന്നാണ്, CP അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇതിന് പൂർണ്ണമായിട്ടും മാറ്റാനൊക്കുന്ന ഒരു ഒറ്റ ചികിത്സ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് ഒക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ രോഗികളോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നു, പുനരധിവസിപ്പിക്കുന്നു, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഒന്ന് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പിയിലൂടെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒക്യുപേഷണൽ തെറാപ്പിക്കൂടെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഈ സംസാരത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി, അത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ചില കേസുകളിൽ ബോട്ടോക്സ് തുടങ്ങിയ മരുന്നുകൾ കുത്തിവെക്കുന്ന ഇതുണ്ട്. ശരിക്കും അവർക്ക് വേണ്ടത്, രോഗികൾക്ക് വേണ്ടത് വിദ്യാഭ്യാസപരവും സാമൂഹികമായിട്ടുള്ള പിന്തുണയാണ് അവിടെ കൊടുക്കേണ്ടത്. അവർക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, കഴിവുകൾക്ക് യാതൊരു പരിധിയുമില്ല ഇങ്ങനത്തെ രോഗികൾക്ക്. അപ്പോൾ അവർക്ക് വേണ്ടത് ദയോടുള്ള സമീപനം വേണം, പക്ഷേ അവർക്ക് വേണ്ടത് സഹതാപമല്ല. അതിന് അവർക്ക് ശരിയായ ചികിത്സ കൊടുക്കേണ്ട ചികിത്സ കൊടുക്കണം, പുനരധിവാസം വേണ്ട അത് കൊടുക്കണം, വിദ്യാഭ്യാസം നല്ല രീതിയിൽ അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറവുള്ളൊരു കുട്ടിയാണ് അതിന് എന്നാൽ പഠിക്കാൻ വിടേണ്ട, അല്ലെങ്കിൽ അത്രയും പഠിക്കേണ്ട, അങ്ങനെയൊന്നും വിചാരിക്കരുത്. മാക്സിമം അതിന് പിന്തുണ കൊടുക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഒക്ടോബർ 6 എന്ന് പറയുന്നത്. അപ്പം ആ രോഗത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ സമൂഹത്തിനുണ്ടാവണം. ഇങ്ങനെ രോഗിയെ കാണുമ്പം എന്തുകൊണ്ടാണ് ഈ രോഗം, ആ കുഞ്ഞിൻ്റെ കുഴപ്പം കൊണ്ടല്ല കുഞ്ഞിന് അസുഖം വന്നിരിക്കുന്നത്, അതിൻ്റെ അമ്മയുടെ ഗർഭകാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണമാണ് ആ കുഞ്ഞിനിങ്ങനെ ജനിക്കേണ്ടി വന്നത്. അപ്പോൾ ആ കുഞ്ഞ് നമ്മുടെ സമൂഹത്തിലുണ്ട്, അതിനെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് ഈ ദിവസം നമുക്ക് കൊടുക്കേണ്ടത്. അവൻ ആ കുഞ്ഞിനും എല്ലാവർക്കും ഉള്ള അവകാശമുണ്ട്, ഇക്വാളിറ്റി ഉണ്ട്, തുല്യതയുണ്ട്, മറ്റുള്ളവർക്കുള്ള എല്ലാ തുല്യതയും ഉണ്ട്. അവരെ കൂടെ ഇൻക്ലൂഷൻ വേണം, അവരെ കൂടെ നമ്മൾ ഉൾക്കൊള്ളണം, ഈ സമൂഹത്തിൽ ഉൾക്കൊള്ളണം, അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. ഇല്ലേ, പഠിക്കാനൊക്കെ പാടുന്ന കഴിവുകളുണ്ടെങ്കിൽ പാടാൻ അവസരങ്ങൾ, പടം വരയ്ക്കാൻ കുട്ടികൾക്കാണെങ്കിൽ അത് പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ അവരുടെ ബുദ്ധി വികസിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെ സമൂഹത്തിൽ നല്ലൊരു അവബോധം ഉണ്ടാകണം.
1: അതെ, ജന്മനാ ചില സിദ്ധി അല്ല കിട്ടുന്ന കുറേ സിദ്ധികൾ ഉണ്ടായിരിക്കും, പാടുന്നത്, ചിത്രരചന. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അത് കുറച്ചും കൂടി അത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം.
0: ഈ സെറിബ്രൽ പാൾസിയും ഓട്ടിസം ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കും, അവരെ അമ്മമാരെ പറ്റി എപ്പോഴും ചിന്തിക്കും. ആ അമ്മമാർ സഹിക്കുന്ന ത്യാഗം എപ്പോഴും, ആ അമ്മമാർ അവർ നമ്മൾ ഒരുപാട് കാണുന്നില്ല, ഇങ്ങനത്തെ ഒരുപാട് ചില റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ട് കുട്ടികൾ അവർ സംസാരിക്കത്തില്ല പക്ഷെ പാടും. അല്ലേ, ആ കഴിവൊക്കെ അവരുടെ അമ്മയാണ്. ഒരു ഒരു ആ അമ്മ, ചില അമ്മമാരൊക്കെ അവരുടെ ജോലിയും രാജിവെച്ച് എല്ലാം മാറ്റി വെച്ചിട്ടായിരിക്കും മക്കൾക്ക് വേണ്ടി അവർ നിൽക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയുള്ള അമ്മമാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ആ അമ്മമാർക്കൊക്കെ നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കണം, അല്ലാതെ ഈ സമൂഹം അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം, അല്ലാതെ അവരെ എന്താണ് നമ്മൾ
1: മാറ്റി നിർത്തുക അല്ല ചെയ്യേണ്ടതെന്നുള്ള
0: വലിയ സന്ദേശമാണ്. നമ്മുടെ ശ്രോതാക്കളും അവർക്ക് ഈ കാര്യത്തിലൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ. ഇല്ലേ, ഈ സെറിബ്രൽ പാൾസിയുടെ ദിനത്തിൽ നമുക്ക് അവരെല്ലാം ചേർത്ത് പിടിക്കാം, നമുക്ക് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ചേർത്ത് പിടിക്കാം. നമ്മളെ കൊണ്ട് ഒക്കുന്ന ചിലപ്പം സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തൊരു വീട്ടിലാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. കാര്യം ആ അമ്മയ്ക്ക് ജോലിക്ക് പോകാതെ ഇപ്പം ആ കുഞ്ഞിനെ നോക്കാനൊക്കെ ഒക്കുമെന്ന് അങ്ങനെ സാഹചര്യം കാണത്തില്ല, അവരും കൂടെ ജോലിക്ക് പോയേ വെക്കൂ. അപ്പോൾ ഈ കുഞ്ഞിനെ ആര് നോക്കും? അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ സമൂഹം ഓർക്കണം, അതിനുള്ളൊരു ദിവസമായിട്ട് മാറട്ടെ. അത് ഇതൊരു ആഘോഷിക്കേണ്ട ദിവസമല്ല, നമ്മളൊരു അവയർനെസ്, ഒരു ബോധവൽക്കരണം നമുക്ക് ഉണ്ടാവേണ്ട ഒരു ദിവസമാണ്.
1: ഒരു കരുതലിനെ പറ്റി ചിന്ത ഉണ്ടാവേണ്ട ഒരു

0: ദിവസം കൂടിയാണ് ഒക്ടോബർ 6 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ സെറിബ്രൽ പാൾസിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ ഒരു സമയം മെസ്സേജായിട്ട് നമ്മളിലേക്ക് എത്തിക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. അതേപോലെ തന്നെ ഇന്ന് ജിയോ ഡൈവേഴ്സിറ്റി ദിവസമാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഇന്ന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് വി കെ കൃഷ്ണമേനോൻ സാറിൻ്റെ ഓർമ്മ ദിനമാണ് ഒക്ടോബർ 6 എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രമുഖനായ സ്വാതന്ത്ര്യ സമര സേനാനിയും നയതന്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള വി കെ കൃഷ്ണമേനോൻ്റെ ഓർമ്മ ദിനമാണ് ഒക്ടോബർ 6.
1: അതെ, നമ്മളിപ്പം ഡോക്ടർ ശശി തരൂരിനെ പറയുന്ന പേരാണ് എല്ലാവരും വിശേഷം വിശ്വപൗരൻ അല്ലേ, വിശ്വപൗരനാണ് ശശി തരൂർ എന്ന് പറയുന്നത്. അത് ശരിക്കും വിശ്വപൗരൻ ആദ്യമായിട്ട് ഒരു മലയാളി അറിയപ്പെട്ടെങ്കിൽ അത് വി കെ കൃഷ്ണമേനോനാണ്. വി കെ കൃഷ്ണമേനോനാണ് ഈ വിശ്വപൗരം, ആ ഒരു ഫ്രേസ് തന്നെ അദ്ദേഹത്തെ ഉദ്ദേശമാണ് ഉണ്ടാകുന്നത്. അത് പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്, 1957 ജനുവരിയിൽ ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ വിഷയത്തിൽ നടത്തിയ പ്രസംഗമാണ്. എത്ര സമയം നീണ്ടതെന്നറിയാമോ പ്രസംഗം? ഒറ്റ പ്രസംഗമാണ്. അത് എഴുന്നേറ്റ് 8 മണിക്കൂർ നേരം പ്രസംഗിച്ചു. അതൊരു സർവകാല റെക്കോർഡാണ്. ഒരു മലയാളിയാണ്, മലയാളത്തിൻ്റെ കേരളത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു, അത് അത്ര വലിയൊരു വാഗ്മിയായിരുന്നു. അല്ലെങ്കിൽ ഒരു ഈ ഐക്യരാഷ്ട്ര പോലൊരു വേദിയിൽ,
0: സുരക്ഷാ കൗൺസിലിൽ അല്ലേ 8 മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തി അദ്ദേഹം. ആ ഒരു നമ്മളുടെ ഒരു ഇന്ത്യയുടെ നിലപാട് അത്രത്തോളം,
1: കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ്റെയൊക്കെ ഒരു പ്രത്യേക നിലപാടുണ്ടല്ലോ, നെഗറ്റീവായിട്ടുള്ള നിലപാടാണ്, അതിനെയൊക്കെ നിലംപരിശാക്കിക്കൊണ്ട് വാദമുഖങ്ങളാണ് കൃഷ്ണമേനോൻ ഐക്യരാഷ്ട്രസഭയിൽ നിരത്തിയത്. അതുപോലെ അദ്ദേഹം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, പ്രതിരോധ മന്ത്രിയായിരുന്നു. 56-57 കാലത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അതിനുശേഷം 57 മുതൽ 62 വരെ അദ്ദേഹം ഇന്ത്യയുടെ മന്ത്രിയായി, ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിയായിരുന്നു. ഈ 62 ഇന്ത്യ ചൈന യുദ്ധം, ആ സമയത്ത് അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നു. അപ്പോൾ ആ വാസ്തവത്തിൽ നമുക്കൊരു ഇന്ത്യക്കൊരു തിരിച്ചടിയുണ്ടായ ഒരു യുദ്ധമാണത്, ഇന്ത്യ ചൈന യുദ്ധം. അത് തന്നെ വി കെ കൃഷ്ണമേനോൻ, അതിനെ തുടർന്ന് അദ്ദേഹം പ്രതിരോധ മന്ത്രി സ്ഥാനം രാജിവെച്ചു. ഇന്നത്തെ കാലത്താണെങ്കിൽ അങ്ങനെ ഒരു അധികാരസ്ഥാനം കിട്ടി ഒരു യുദ്ധത്തിൽ തോറ്റെന്ന് പറഞ്ഞ് രാജിവെക്കുന്നൊരു കാര്യമൊന്നും ഉണ്ടാവത്തില്ല. അദ്ദേഹം അത് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെച്ചു എന്നുള്ളത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്നു വി കെ കൃഷ്ണമേനോൻ. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയം അന്നൊക്കെ ചേരിചേര നയമാണ്,
0: പഞ്ചശീലതത്വങ്ങൾ,
1: നോൺ അലൈൻമെൻറ് പോളിസി, ചേരിചേര നയം, ഇതൊക്കെ രൂപീകരിക്കുന്നതിന്, അതുപോലെ കാശ്മീർ പ്രശ്നം അന്നും വലിയ വളരെ വിവാദമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്തെല്ലാം കൃഷ്ണമേനോൻ്റെ ഒരു ബുദ്ധിശക്തിയും ഒക്കെയാണ് ശരിക്കും നെഹ്റുവിനെ വല്ലാതെ വലിയ, അതാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നാഷണലിസ്റ്റ് ദേശീയവാദിയായിരുന്നു അദ്ദേഹം. അത് അങ്ങനെ രാജ്യസഭയിലും ലോക്സഭയിലും അംഗമായിരുന്നു. അതിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പുള്ള സ്ഥലങ്ങളൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം, ബോംബെയിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, പശ്ചിമ ബംഗാളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യയിൽ നമ്മുടെ തിരുവനന്തപുരത്തെ എം പി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലത്തു നിന്നും അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിലേ ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിൻ്റെ
0: ഒരു ജനസമ്മതി എന്നുള്ളത്.
1: അതെ അതെ, 1974 അദ്ദേഹം നിര്യാതനായത്, ഒക്ടോബർ 6 തീയതിയാണ്. 78 വയസ്സിലാണ് കേരളത്തിൽ നിന്നൊരു വ്യക്തി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വേദികളിലെത്തിയ അത്യപൂർവമായ ചരിത്രം. അതായത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടനിൽ പോയി പ്രചരണം നടത്തി, അതിനുശേഷം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ വിദേശ നയം രൂപീകരിച്ചു, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ചു, പിന്നെ നമ്മുടെ പ്രതിരോധ രംഗത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകി. ഇതൊക്കെയാണ്, തലശ്ശേരിയിലാണ് ശരിക്കും അദ്ദേഹം ജനിച്ചത്, 1896 മെയ് 3 തീയതിയായിരുന്നു. പിന്നെ മറ്റ് ഇതായിരുന്നു അംബാസഡർ, ഹൈക്കമ്മീഷൻ, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. യുകെയുടെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായിരുന്നു യുകെയിൽ, അതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള രംഗങ്ങളിൽ വലിയ വ്യക്തിത്വം, വലിയൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹാനായിരുന്നു ശരിക്കും വിശ്വപൗരനായിരുന്നു ശ്രീ വി കെ കൃഷ്ണമേനോൻ. അദ്ദേഹത്തിൻ്റെ ആ ദീപ്തമായ സ്മരണകൾക്കും ഓർമ്മകൾക്കും മുമ്പിൽ നമ്മൾ റേഡിയോ സാന്ത്വനവും ഈ ദിവസം ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കാം.
0: അതെ അതെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം 10:30 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നമുക്കൊരു കടങ്കഥ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ആ ഒരു കടങ്കഥ ചോദിച്ചിട്ട് നമുക്കൊരു ചെറിയ പാട്ടിലോട്ട്
1: പോകാം. ശ്രീലക്ഷ്മി ചോദിക്കാൻ പോകണോ?
0: അതെ, അപ്പോൾ നമ്മുടെ രജിസ് നമ്മുടെ ബാബുരാജ് സാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്,
1: നമ്മുടെ സ്ഥിരം കടങ്കഥ സപ്ലയർ ആണ്. അതെ, ടീച്ചർ ഇല്ലെങ്കിൽ നമ്മൾ ബാബുരാജ് സാറിനെയാണ് ആശ്രയിക്കുന്നത്.
0: അതെ, അപ്പോൾ നമുക്ക് ബാബുരാജ് സാർ എപ്പോഴും ഇങ്ങനെ നമ്മളോട് കടങ്കഥകളൊക്കെ ചോദിക്കാറുണ്ട്, കുസൃത ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ബാബുരാജ് സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, രജിസ് സാർ ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു.
1: ഗുഡ് മോർണിംഗ് ബാബുരാജ്.
0: അതെ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.
1: അതെ അതെ.
0: അപ്പോൾ കടങ്കഥ ഇതാണ്, പച്ചയ്ക്കൊരു കെട്ട് ചുട്ടാൽ ഒരു കുട്ട.
1: ഒന്നുകൂടി പറഞ്ഞു തരൂ വ്യക്തമായിട്ട്.
0: പച്ചയ്ക്കൊരു കെട്ട് ചുട്ടാൽ

0: ഒരു കുട്ട എന്താണ് അതിന്റെ ആൻസർ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ
1: ചിന്തിച്ചു,
0: പച്ചക്കൊരു കെട്ട്,
1: പച്ചക്കൊരു കെട്ട്,
0: പച്ചക്ക് ഒരു കെട്ട്, ചുട്ടാൽ ഒരു കുട്ട,
1: ചുട്ടാൽ ഒരു കുട്ട,
0: അതെ, അതെ. അപ്പൊ പല കടങ്കഥകളും ഇങ്ങനെയാണല്ലോ, ഈ അക്ഷരം ഇങ്ങനെ ഇരട്ടി വരുന്നത് പോലെയൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു
1: സമയം,
0: അപ്പൊ എനിക്ക് ആൻസർ എന്തായാലും കിട്ടിയില്ല.
1: നമ്മളെ രഹസ്യമായിട്ട് നമ്മളെ ആൻസർ അറിയിക്കത്തില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും അറിയിക്കും. പക്ഷെ എങ്കിലും ഇതാണോ ആൻസർ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പറയാം, കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ പറയാം. അതെ അതെ, നമ്മളീ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ തന്നെ പെട്ടെന്ന് ആൻസർ ഒക്കെ വരികയുണ്ടായി. അപ്പൊ പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മൾ ശ്രോതാക്കളൊക്കെ ആൻസർ പറയുന്നത്
1: കേട്ടോ.
0: അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, പച്ചയ്ക്കൊരു കെട്ട്, ചുട്ടാൽ ഒരു കുട്ട, എന്താണ് ഇന്ന് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്കൊരു നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. ഇപ്പോ ഒരു പാട്ട് കേൾക്കേണ്ട സമയമായി. അപ്പൊ നിങ്ങൾ ആലോചിച്ചോളൂ, അയക്കേണ്ട നമ്പർ 8848558785. അപ്പൊ നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം
4: ഞാൻ ഡോക്ടർ റിജി.
3: അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. നമുക്കപ്പോൾ ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സർ. അപ്പോൾ നമ്മുടെ നെൽസൺ ചേട്ടൻ്റെ രാവിലെ തന്നെ നമുക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ നമ്മുടെ മായ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, കാശിനാഥന് പിറന്നാൾ ആശംസകൾ നേരുന്നു.
4: കാശിനാഥന് മകനാണോ?
3: അത് അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. അപ്പോ ഒരു ചക്കര ഉമ്മയും നേരുന്നു ഇന്ന് വിളിച്ച എല്ലാവർക്കും പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ രജനി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, 3 പേർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രജനി ഗിരീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, റജി സാറേ എന്ന് വിളിച്ചിട്ടുണ്ട്. നല്ല സ്മൈലിയും ചിരിയും ഒക്കെ നമുക്ക്. ഗുഡ് ഡേ, എല്ലാവർക്കും ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ രാജൻ ചേട്ടൻ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നമ്മുടെ രേഖ രാജീവ് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം ഫാമിലി എന്ന് പറഞ്ഞ മെസ്സേജ്. അതെ, അതേപോലെ തന്നെ നമ്മുടെ ടൈറ്റസ് ചേട്ടൻ രാവിലെ നമുക്ക് നമ്മുടെ ഈ ലൈവ് ഒക്കെ നടക്കുന്ന സമയത്ത് അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് നമുക്ക് അയച്ചുതരും, അത് കേൾക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ കുരിപ്പുഴ എന്നാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ സരസ്വതി അമ്മ നമുക്കൊരു ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണോ ആൻസർ എന്നുള്ളതിന് നമുക്ക് ഇപ്പോ കൺഫർമേഷൻ
4: ആയിട്ടില്ല.
3: അതെ, അപ്പൊ നമുക്കിപ്പോ പറഞ്ഞ ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ബാബുരഞ്ജൻ സാർ മെസ്സേജ് അയക്കണം. അതെ അതെ, അപ്പൊ
4: ശരിയായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു.
3: അതെ, അപ്പൊ നമുക്കിങ്ങനെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്.
4: കവിത കടപ്പാക്കട.
3: അതെ അതെ അതെ, സാറിന് നല്ല
4: ഓർമ്മയുണ്ട്.
3: അതെ അതെ, അപ്പൊ ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, രജി സാർ.
4: ഗുഡ് മോർണിംഗ് കവിത.

0: അതിപ്പോ മൂന്ന് പേർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമ്മുടെ ഹരിചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് കറക്റ്റ് ആണോ എന്നുള്ളതിന് നമുക്കൊരു നമുക്ക് കൺഫർമേഷൻ ആയിട്ടില്ല. അതിനുശേഷം അതെ, അപ്പൊ നമ്മൾ കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ മൻസൂർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും മൻസൂർ ചേട്ടൻ നമുക്ക് അയക്കുന്നത് ഒരു കോട്ട്, ഒരു ശുഭദിനം അത്
1: അയക്കും.
0: അതെ അതെ, അപ്പൊ എപ്പോഴും നമ്മൾ പറയാറ് ഇങ്ങനെ ചേട്ടൻ പറയാറുണ്ട്, നമ്മുടെ ഒരു ചേട്ടൻ ഒരു കടയുണ്ട്, അപ്പൊ അവിടെ നമ്മുടെ റേഡിയോ ഇങ്ങനെ
1: വെച്ചിട്ടുണ്ട്.
0: അപ്പോ നമ്മുടെ
1: തേപ്പ് എന്ന് പറയുമ്പോ നമ്മള് പണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തേപ്പല്ലല്ലോ ഇപ്പോഴത്തെ തേപ്പ് എന്ന് പറയുന്നത്.
0: അതെ, ഇപ്പോ ഈ കാലം
1: തേപ്പുകട ബൈജു എന്ന് പറഞ്ഞ ആളാണ് ഈ മൻസൂർ കുട്ടുകാടിന്റെ അടുത്ത സുഹൃത്ത്. അല്ലെങ്കിൽ പറയട്ടെ,
0: മൻസൂർ ചേട്ടൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൻസൂർ ചേട്ടനെ പറ്റി നമ്മുടെ രജിസ്ട്രാറിന് എല്ലാം അറിയാം.
1: അതെ, എല്ലാം നമ്മൾ അറിയുന്നുണ്ട്.
0: അതെ അതെ അതെ. അപ്പൊ നമ്മളുടെ മൻസൂർ ചേട്ടൻ പറയാണ്, ചില കാഴ്ചകൾ കണ്ണുകളെ ഈറൻ അണിയിക്കും, ചില വാക്കുകൾ മനസ്സിനെ മുറിവേൽപ്പിക്കും, ചില മാറ്റങ്ങൾ ജീവിതത്തിന്റെ താളം തെറ്റിക്കും. ഇതിനെല്ലാം കാരണം ചിലരിൽ നമ്മൾ അമിതമായ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ്. ഒരു പരിധിക്കപ്പുറം ആർക്കും ആരുമല്ല എന്ന് മനസ്സിലാക്കുക. സന്തോഷവും സമാധാനവും നിറഞ്ഞ ശുഭദിനം ആശംസിക്കുന്നു. അതെ, അപ്പൊ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞങ്ങളുടെ അഭിമാനമായ ഹരിപ്രസാദ് സാർ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ പരിപാടി മിന്നും. അപ്പൊ നമ്മളുടെ റിജിസ്ട്രാർ പേര് മാറിയതാണോ ഹരിച്ചേട്ടൻ നമ്മളുടെ
1: തന്നെ പറഞ്ഞേക്കുന്നത്?
0: അതെ,
1: ഹരിപ്രസാദ് ബാംഗ്ലൂരൊക്കെ പോയി കീഴടക്കിട്ട് അവിടെ കീഴടക്കിട്ട് വന്നിരിക്കോ?
0: അതെ അതെ. അപ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അതേപോലെ നമ്മളുടെ മൻസ് റിജിസ്ട്രാർ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ പരിപാടി മിന്നിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: അപ്പൊ
0: താങ്ക് യു സോ മച്ച്. അപ്പൊ രാവിലെ വന്നപ്പോ തന്നെ റിജിസ്ട്രാർ പറയാണ്, ഇപ്പൊ എനിക്കൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് റിജിസ്ട്രാറിന്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല,
1: റിജിസ്ട്രാർ വരുമ്പോ
0: റിജിസ്ട്രാറിനായിട്ട് ഒരുപാട് പേര് സാറിന്റെ പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണെങ്കിലും അതേപോലെ തന്നെ ലൈവിനെ പറ്റിയിട്ടൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് ഒരുപാട് നല്ല നല്ല മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ അതേപോലെ
1: തന്നെ താങ്ക് യു ശ്രീലക്ഷ്മി. എന്ന് വെച്ചാൽ ഞാൻ ശ്രീലക്ഷ്മി എടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെയൊക്കെ പറയണേന്ന്.
0: അതെ, അപ്പൊ നമ്മളുടെ ഷീബ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉത്തരം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അതൊക്കെ അറിയാതെ
0: അതേപോലെ തന്നെ എഫ് എം ഫാമിലിക്ക് നല്ലൊരു എന്താ എനിക്കൊരു നല്ലൊരു സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണിൽ കാശി തുമ്പികൾ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹലോ റിജിസ്റ്റർ, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അപ്പൊ എനിക്ക് ഒരു ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്.
1: ഡബിൾ ഹായ്.
0: അതെ, അതേപോലെ തന്നെ നമ്മുടെ സേതു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ടു ഓൾ.
1: സേതു ഇവിടുന്നല്ല, ചിക്മംഗളൂർ.
0: അതെ അതെ. അപ്പൊ ഈ കറക്റ്റ് ആയിട്ട് സാറ് വന്ന സമയത്ത് ചേട്ടൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇരിക്കുമ്പോ അങ്ങനെ മെസ്സേജ് ഒന്നും വരാറില്ല. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ ഷീബ ചേച്ചി പറയണം, നൈസ് വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, റിജു സാറ് എന്നെ അറിയാമല്ലോ, എന്റെ അളിയനെയും അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ്.
1: അതുകൊണ്ട് എനിക്ക് ഗുണമില്ലല്ലോ, എനിക്ക് കടങ്കഥയുടെ ആൻസർ ഒന്നും പ്രത്യേകം അയച്ചു തരത്തില്ലല്ലോ.
0: അതെ, അപ്പൊ എന്നിട്ട് റിജിസ്റ്റർ എന്നെ സാർ എന്ന് വിളിക്കേണ്ട, പേര് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയില് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ സനോജ് മൂന്ന് പുഷ്പങ്ങളൊക്കെ ആയിട്ട് നമുക്ക്
1: പുഷ്പം നമുക്ക് മൂന്നുപേർക്ക് വിധിച്ചെടുക്കാനോ?
0: അതെ, ശരി. അപ്പൊ എന്തായാലും നമ്മളുടെ
1: ഹരിയുടെ പുഷ്പം ഇപ്പോഴേ കൊടുത്തേ.
0: അതെ, അപ്പൊ നമ്മളുടെ ബാബുരാജൻ സാർ ഒരു കുസൃതി ചോദ്യം കടങ്കഥ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പച്ചയ്ക്ക് ഒരു കെട്ട്, ചുട്ടാൽ ഒരു കുട്ട, എന്താണ് അതിന്റെ ആൻസർ? അപ്പൊ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ കറക്റ്റ് ആൻസർ ആണ് നമ്മുടെ മിക്ക ശ്രോതാക്കളും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും ഓൾമോസ്റ്റ് പെട്ടെന്ന് പറയുന്ന ഒരു ആൻസർ ആണ് നമ്മളുടെ ബ്രിജ് സാറ്, സോറി ബാബുരൻ സാർ അയച്ചു.
1: ഞാൻ ചോദിച്ചോട്ടെ, പത്തേമുക്കാലേയുള്ളൂ, കുറച്ചുകൂടെ ആൾക്കാർ അയക്കാൻ അവർക്കൂടെ അവസരം കൊടുക്കും.
0: അതെ അതെ, തീർച്ചയായിട്ടും നമ്മള് ലാസ്റ്റ് ആയിരിക്കും ഈ ഒരു ആൻസർ പറയുക, എന്താണ് ഇതിന്റെ ആൻസർ.
1: പലരും ഇപ്പൊ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്ന സൗണ്ട് ഒക്കെ എനിക്ക് കേൾക്കാം പലയിടത്തുനിന്ന് ഇങ്ങനെ.
0: അപ്പൊ നമ്മളുടെ എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് മെസ്സേജ് അയച്ചത് നമ്മുടെ സരസ്വതി അമ്മയാന്ന് തോന്നുന്നു. സരസ്വതി അമ്മ എപ്പോഴും നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോ സരസ്വതി അമ്മ വോയിസിൽ ഫസ്റ്റ് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ കറണ്ട് പോകും, അതുകൊണ്ട് ആൻസർ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സരസ്വതി അമ്മ പിന്നെ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, കറക്റ്റ് ആൻസർ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത്രത്തോളം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സരസ്വതി അമ്മ. അപ്പം അതേപോലെ തന്നെ ഒരുപാട് പേരും. അപ്പം എന്താണ് ഉത്തരം എന്നുള്ളത് പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ സർ ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു

0: പ്രത്യേകത നമുക്ക് പറയേണ്ടതായിട്ടുണ്ടല്ലേ.
1: തീർച്ചയായിട്ടും പല പല പ്രത്യേകതകളുണ്ട്. നമ്മൾ ഈ നമ്മൾ ജന്മദിനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വളരെ പ്രസിദ്ധരായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ ജന്മദിനമാണുണ്ട്. അതിനകത്ത് ഏറ്റവും നമുക്ക് വളരെ വൈകാരികമായിട്ട് നമുക്ക് പറയാൻ നോക്കുന്ന, വളരെ ഇഷ്ടത്തോടുകൂടി പറയാൻ നോക്കുന്നതാണ് സുകുമാരിയമ്മയുടെ. നമ്മുടെ മലയാള സിനിമയുടെ ഒരിക്കലും മറക്കാനാക്കാത്ത ഒരു പേരാണല്ലോ സുകുമാരിയമ്മ, അല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും സുകുമാരിയമ്മയുടെ
1: റോളാണ് ചെയ്തിരിക്കുന്നത്.
0: അതെ, കരയിക്കണമെങ്കിൽ കരയിക്കാൻ റെഡിയാണ്, അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള, അതെ ഒരുപാട് രസകരമായിട്ടുള്ള.
1: എത്ര സിനിമയിലാണ് അഭിനയിച്ചത്? നമ്മളിപ്പോൾ ഓരോരുത്തരേക്ക് പറ്റി നമ്മൾ ചോദിക്കുമ്പം അവര് പിന്നെ എന്താണ് 50 സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ പറയുന്നത് വലിയൊരു കാര്യമായിട്ട് വന്നത്. 2000-ന് 2500 ഇടയ്ക്ക് സിനിമയിൽ അഭിനയിച്ചു പല ഭാഷകളിലായിട്ട്. ഒന്നാലോചിച്ച് നോക്കും, ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ്. അത് എന്തൊക്കെ റോളാണ് അമ്മ, അമ്മുമ്മ, ബന്ധു ആയിട്ട്, ഇല്ലേ, വീട്ടമ്മയായിട്ട്, നാട്ടുംപുറത്തുകാരി, സൊസൈറ്റിയിൽ നാട്ടുംപുറത്തുകാരായിട്ടും സുകുമാരിയമ്മ വിലസും, അതുപോലെ ഒരു സൊസൈറ്റി ലേഡിയായിട്ട് വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചില ആംഗ്ലോ ഇന്ത്യൻ വേഷം അങ്ങനെയൊക്കെ വരത്തില്ലേ?
0: അതെ, അതേപോലെ തന്നെ കണ്ണാടിയൊക്കെ വെച്ചിട്ട്
1: ഭയങ്കര ഗൗരവക്കാരിയായ കന്യാസ്ത്രീ അല്ലെങ്കിൽ ഹെഡ്മിസ്ട്രസ് ഇങ്ങനത്തെ റോളുകൾ, ഇല്ലേ, അമ്മ എന്നുള്ള രീതി. മോഹൻലാലിൽ തന്നെ അമ്മയായിട്ടൊക്കെ എത്രയോ സിനിമയിൽ അഭിനയിച്ച്, മിക്കവാറും എല്ലാ നടിയും നടന്മാരുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ സ്വാഭാവികതയോട് കൂടിയിട്ടായിരുന്നു സുകുമാരി അമ്മയുടെ അഭിനയം. 1940 ഒക്ടോബർ 6 ഇതേപോലെ ഒക്ടോബർ 6 അവർ ജനിച്ചത് നാഗർകോവിലാണ്. അച്ഛൻ്റെ പേര് മാധവൻ എന്നായിരുന്നു, അമ്മയുടെ പേര് സത്യഭാമി എന്നുമായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു ലൈവിനകത്ത് വളരെ പത്മിനിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു, ഞാനിരുന്ന ലൈവിലാണ്. തിരുവിതാംകൂർ സഹോദരി മരലളിത പത്മിനി രാഗിണി അവരുടെ കസിൻ ആയിരുന്നു, ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു. അതുപോലെ അതുകൊണ്ട് അവരോടൊപ്പം തന്നെ ആയിരുന്നു നൃത്തമൊക്കെ പഠിച്ചിട്ടുള്ളത്. ഭരതനാട്യം, കഥകളി, കേരള നടനം ഇതെല്ലാം പഠിക്കുകയും 10 സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി എന്നുള്ളതാണ്, വെറും 10 ഒരു തമിഴ് ചിത്രത്തിലായിരുന്നു ആദ്യം. പിന്നെ അതിനുശേഷം മലയാളത്തിലേക്ക് വരികയായിരുന്നു. അപ്പം 60 കൂടുതൽ അഭിനയിച്ചു എന്നുള്ളതാണ്, 60 കൂടുതൽ അഭിനയിച്ചു. ഏകദേശം 2300 സിനിമയിൽ അഭിനയിച്ചു. ഹാസ്യരംഗങ്ങളിലും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹാസ്യരംഗങ്ങളിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഡിക്കമ്മായി, ഓർക്കുന്നുണ്ടോ? ഡിക്കമ്മായി, ബോയിങ് ബോയിങ്ങിൽ, അല്ലേ? അതുപോലെ എത്രയോ വേഷങ്ങൾ പഴയ സിനിമയൊക്കെ നമുക്ക്, ചേട്ടത്തി, കുഞ്ഞാലി മരക്കാർ, തച്ചോളി, ഉദയനൻ, യക്ഷി, കരിനിഴൽ, സത്യൻ്റെ കൂടെയും പ്രേംനസീറിൻ്റെ കൂടെയും മധുവിൻ്റെ കൂടെയും ഒന്നും പറയണ്ട. മലയാളത്തിലുള്ള എല്ലാ സംവിധായകരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ബാലേന്ദ്രമേനോനും അടൂർ ഗോപാലകൃഷ്ണൻ്റെയൊക്കെ സിനിമ, അങ്ങനത്തെ രണ്ട് തരം സിനിമകളിലും കൊമേഴ്സ്യൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ആർട്സ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകമായ ഒരു ശൈലിയായിരുന്നു, ഒരു ആ ഒരു നോട്ടത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു ശബ്ദത്തിൽ മോഡുലേഷൻ, വോയിസ് മോഡുലേഷനകത്ത്, ഡെലിവറി, നമ്മുടെ ഡയലോഗ് ഡെലിവറിയിൽ സംഭാഷണം പറയുന്ന രീതി, പിന്നെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ, ഇതൊക്കെയാണല്ലോ ഒരു അഭിനേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാം എന്തിനകത്ത് മാറ്റി നിർത്തണ്ടേ? ഒന്നിനും മാറ്റി നിർത്തണ്ട. 2003 അമ്മയ്ക്ക്, സുകുമാരി അമ്മയ്ക്ക് പത്മശ്രീ നൽകി ഭാരത സർക്കാർ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ 2010 ദേശീയ അവാർഡ് പിന്നെയും കിട്ടിയിട്ടുണ്ട്. നിരവധി തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു അവസാനം. അന്ത്യം സംഭവിച്ചത് 2013 മാർച്ച് 26. പക്ഷേ അതത്ര നല്ലൊരു, വളരെ ട്രാജഡി ആയിരുന്നു ആ അന്ത്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് പത്രത്തിലൊക്കെ വന്നത് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയപ്പം ആ വിളക്കിൽ നിന്ന് ശരീരത്തിലേക്ക്, സാരിയിലേക്കൊക്കെ തീ പിടിച്ചു അഗ്നിബാധ ഉണ്ടായിട്ട് മരിച്ചു എന്നാണ്. അപ്പോൾ സുകുമാരി അമ്മയെ പോലെ ഇത്രയും ഇതായിട്ടുള്ള ആളിൽ അങ്ങനെയൊക്കെ ഒരു മരണം സംഭവിച്ചുകൂടാത്തെയാണ്. പക്ഷേ ഓരോരുത്തരുടെ കാര്യം നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ മലയാളികളെ നമ്മളെല്ലാവരെയും ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. നായികയായിരുന്നു ആദ്യം, പിന്നെ സഹനടിയായി, പിന്നെ അമ്മ നടിയായി, അങ്ങനെ എന്തെല്ലാം വേഷങ്ങളിൽ അഭിനയിച്ചു, അല്ലേ? നമ്മുടെ ഒരു മലയാളിയായിട്ട് ജനിച്ച ഏതൊരാൾക്കും അവരുടെ വീട്ടിലെ ഒരു അംഗത്തിനോട് തോന്നുന്ന, ഒരു മുതിർന്ന അംഗത്തിനോട് തോന്നുന്ന ഒരു വികാര വായ്പോട് കൂട്ടിയുള്ള സ്നേഹ വായ്പും വികാരവും ഹൃദയ വികാരവും ഒക്കെയാണ് സുകുമാരി അമ്മയോട് ഉള്ളത്. അപ്പോൾ സുകുമാരി അമ്മ ജനിച്ച ദിവസമാണ്, ജീവിച്ചിരുന്നെങ്കിൽ 86 കണ്ടേനെ.
0: അതെ, അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിയോഗമായിരുന്നു.
1: അതെ അതെ.
0: അപ്പോ സുകുമാരി അമ്മയുടെ ജന്മവാർഷികമാണ് ഒക്ടോബർ 6 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും സുകുമാരി അമ്മ അഭിനയിച്ചിട്ടുള്ള ഒരു പാട്ട് തന്നെ നമുക്ക്
1: കേൾക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബോയിങ് ബോയിങ്ങിലെ ഡിക്കമ്മായി, അങ്ങനെ അഭിനയിക്കുമ്പോൾ സുകുമാരിയും കൂടെ ഉള്ള ഒരു ഗാനരംഗമാണത്, അല്ലേ? എന്താ പാട്ട്?
0: ഒരു പുന്നാരം കിന്നാരം ചെല്ലാൻ
1: പാട്ടൊന്ന് കേൾപ്പിക്കാം.
0: തീർച്ചയായും. അപ്പം നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്ന്
1: ഇനിയുണ്ട്, നമ്മുടെ ശ്രോതാക്കൾ അറിയേണ്ട, ശ്രോതാക്കൾ വെയിറ്റ് ചെയ്യണം. കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഹരിപ്രസാദ് ഇനി പാടാനുണ്ട്, ശ്രീലക്ഷ്മി പാടാനുണ്ട്, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം.
0: ഓക്കെ, അത് നമുക്ക് പാട്ട് കേട്ടിട്ട്

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം
3: ഡോക്ടർ
2: റിജി സാറുമാണ്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടു. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്.
3: കുറച്ച് മെസ്സേജ് കേട്ടാലോ?
2: തീർച്ചയായും. അപ്പൊ നമ്മളുടെ ഷീജ ചേച്ചി ഒരു വോയിസ് അയച്ചിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം.
4: നമസ്കാരം സന്ദനം, ഇന്ന് ആതിരക്കുട്ടി അവതരിപ്പിച്ച സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേ നന്ദന മോഹന് അഞ്ജന മോഹനും തമ്മിലുള്ള സംവാദം വളരെ വളരെ മനോഹരമായിരുന്നു. കുട്ടികളുടെ കവിത ചൊല്ലല്, സംസ്കൃതം കവിത ചൊല്ലിയത് വളരെ വളരെ മനോഹരമായിട്ടാണ്. അത് സത്യം പറഞ്ഞ ആതിര പറഞ്ഞതുപോലെ തന്നെ നമ്മളെ എൻ്റെ കുട്ടിക്കാലത്തെ യൂത്ത് ഫെസ്റ്റിവലിലേക്ക് എന്നെ കുട്ടി കൊണ്ടുപോയി. ആ ഒരു പഴയ ഓർമ്മ കൂടി ഇതിലൂടെ എനിക്ക് കിട്ടി, വളരെ സന്തോഷം. പിന്നെ രണ്ട് കുട്ടികൾ നല്ല മനോഹരമായിട്ട് പാടുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ മായാമോഹനം എന്ന സ്വപ്നം സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
3: ആ നന്നായി. നമ്മൾ ഈ പിന്നെ സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദ ഡേയിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുറച്ച് കുട്ടികൾക്ക്, ഒരു 10 പേർക്ക് നമ്മളൊരു റേഡിയോ സാന്ത്വന ഒരു അവാർഡ് കൊടുക്കാനായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശിശുദിനത്തിൻ്റെ അന്ന് ഒരു അവർ ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഒരു അവാർഡ് കൊടുത്താൽ കുട്ടികളെല്ലാം പ്രോത്സാഹിപ്പിക്കാനും അവരുടെ പെർഫോമൻസും കൂടെ നടത്താനായിട്ടുള്ള ഒരു വലിയ വേദി ഒരുക്കാനായിട്ട് നമ്മളിങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ നമ്മളെല്ലാം നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കുക. അത് ആ സമയത്ത് നിങ്ങളെല്ലാവരും ശ്രോതാക്കളെല്ലാം വരികയും വേണം. അന്നത്തെ ഫംഗ്ഷൻ കൂടുതൽ വിശദവിവരങ്ങൾ അറിയിക്കും.
2: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഷീജ ചേച്ചി മറ്റൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റിജി സർ, ശ്രീകുട്ടി.
3: ഗുഡ് മോർണിംഗ്.
2: അതെ ചേച്ചി, സുഖമായിരിക്കുന്നു. അപ്പൊ റിജി സാറിന്റെ സൗണ്ട് ലൈവിൽ കേട്ടിട്ട് കുറെ നാളായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പരാതികളൊക്കെ പരിഹരിക്കാൻ വേണ്ടി സാർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനി ലൈവിൽ വരുമല്ലേ സാർ?
3: നോക്കാം പിന്നെ, നിങ്ങൾ ഇങ്ങോട്ട് കേറ്റണ്ടേ?
2: അതെ. അപ്പൊ സാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് അല്ലേ? അതെ. അപ്പൊ അതേപോലെ പിന്നെ സാറിന്റെ ജ്ഞാനപർവം അവസാന ഘട്ടത്തിലോട്ട് പോകുമ്പോൾ തീരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് എന്ന് പറഞ്ഞു.
3: രാമായണം ഏകദേശം തീരാറായിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ കാണും. ഉത്തര രാമായണം ഒരു പോർഷൻ ഉണ്ട്, ഒരു ഭാഗമുണ്ട്, അതും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ കാണും.
2: അതെ. അപ്പൊ വിഷമിക്കണ്ട.
3: അതായത് ഇതിന് ശേഷമുള്ള തിരിച്ച് ശ്രീരാമൻ വന്ന അയോധ്യയിൽ രാജ്യഭാരമൊക്കെ ഏറ്റതിനു ശേഷം പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. സീതയെ വനത്തിൽ ഉപേക്ഷിക്കുന്നത് അങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് വിഷമമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം.
2: നമ്മുടെ ആൻസർ വിറക് ആണെന്ന് അയച്ചിട്ടുണ്ട്, പക്ഷെ അതല്ല ആൻസർ. കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. പച്ചയ്ക്ക് ഒരു കെട്ട്, ചുട്ടാൽ ഒരു കുട്ട അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളുടെ മൻസൂർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഹലോ സാറിന് അവിടെ തേപ്പുകട ബൈച്ചു തിരക്കിയിരിക്കുകയാണ്, നമ്മുടെ റേഡിയോ സാന്ദ്രത്തിലൊക്കെ പാട്ടൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പൊ ഒരു വോയിസ് അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം.
5: ഹലോ സാറേ, തേപ്പുകട ബൈജു സാറിനെ തിരക്കിയിട്ടുണ്ട്. അതുമല്ല, ബൈജു നമ്മുടെ കടയിൽ നിന്ന് പാട്ട് കേട്ടുണ്ട്, പാട്ട് ആവശ്യപ്പെടും. പാട്ട് ഇഷ്ടമുള്ള പാട്ട്, പഴയകാല പാട്ടൊക്കെ ഇട്ടു കൊടുക്കുമായിരുന്നു. സാറിനെ തിരക്കിയതായി പറയാൻ പറഞ്ഞു.
3: ശരി ശരി മൻസൂർ, താങ്ക് യു.
2: അതെ. അപ്പോൾ
3: അല്ല, ഞാൻ പറയാൻ കാര്യം, മൻസൂർ ഞായറാഴ്ച വന്നിട്ട് ലൈവിൽ തേപ്പുകട ബൈജുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പാട്ടുകളൊക്കെ ചോദിച്ചിരുന്നു. അത് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്.
2: അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം അല്ലേ, ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമാണ്.
3: ശരിക്കും കൊച്ചു കൊച്ചെന്ന് തോന്നുവാണെങ്കിൽ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഒരാൾ മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യവും വലിയ കാര്യങ്ങളാണ്.
2: അതെ. അപ്പം റിജി സാറേ പുളിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ സനോജ്
3: മെസ്സേജ്,
2: അതേപോലെ മൈ GP എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് കുത്ത് കുത്ത് കുത്ത് കുത്ത്
3: GPay ആണോ, ഗൂഗിൾ പേ നമ്പർ ഇല്ലാണോ
2: ഉണ്ടോ? അപ്പൊ എന്തായാലും നമുക്കത്, എന്നാലും അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ
3: മൈ GP ശ്രീലക്ഷ്മിയുടെ വല്ല കോഡ് ഭാഷ ഇല്ലാണോ?

0: അപ്പൊ നമ്മുടെ സേതു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുകുമാരി വാസ് ദാറ്റ് ടൈം കോമഡി ആക്ട്രസ് എന്നുള്ള നിലയിലൊക്കെ വളരെയധികം നല്ല രീതിയിലായിരുന്നു എന്നുള്ളതനുസരിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി ബോയിങ് ബോയിങ് ഒക്കെ വളരെ ഫേമസ് ആണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്.
1: നമ്മൾ ബോയിങ് ബോയിങ് പറഞ്ഞു, പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി അടിപൊളിയായിരുന്നു.
0: ഓടരുതമ്മാവ് ആളറിയാം,
1: ഓടരുതമ്മാവ് ആളറിയാം,
0: അതൊക്കെ നല്ല അല്ലേ.
1: നമ്മൾ രാവിലെ വേറെ കമ്പളി പൊതപ്പിന്റെ സീനിലൊക്കെ സുകുമാരിയല്ലേ.
0: അതെ, അപ്പം അങ്ങനെ കുറെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് നമ്മളുടെ ഷീബ ചേച്ചി പറയാണ്, FM ഇല്ലാതെ വയ്യാതെയായി ഇപ്പോൾ. ഇങ്ങനെ ഒരു തരം
1: ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായില്ലേ,
0: ഒരു തരം ഹരം തന്നെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
1: പ്രത്യേകിച്ച്
0: 10 മണി തൊട്ട് 11:30 വരെയുള്ള സമയം നമുക്ക് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കൂ. നമ്മളൊരു കുസൃതി ചോദ്യം ഒരു അല്ലെങ്കിൽ ഒരു കടങ്കഥയൊക്കെ ചോദിച്ചിട്ടുണ്ട്.
1: അപ്പം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനിരിക്കുന്ന ലൈവിനകത്തൊക്കെ ഒരു പതിവുണ്ട്. അത് ആരാണോ ടെക്കായിട്ടിരിക്കുന്നത് അവരൊരു പാട്ട്
0: പാടും.
1: ഹരിയുടെ ഞാൻ ചോദിച്ചു പറഞ്ഞ്, ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു, ഞാൻ എന്തൊക്കെയോ പരിപാടിയൊക്കെ ആങ്കർ ചെയ്തു, അവിടെ വലിയ കൊടും തണുപ്പായിരുന്നു, എൻ്റെ തൊണ്ടയെല്ലാം പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, നമ്മുടെ ശ്രോതാക്കളല്ലേ, അവർ ക്ഷമിച്ചോളും, ചെറിയ വെള്ളിയൊക്കെ വെട്ടിയാൽ അത് സ്വർണ്ണമായിട്ടൊക്കെ ആൾക്കാർ കണ്ടോളൂ.
0: അതെ, അപ്പോൾ നമുക്ക് ഹരിച്ചേട്ടനൊരു പാട്ട്
1: അല്ലേ വേണമല്ലോ, അത് വേണം. അത് നമ്മുടെ ഒരു ആചാരമായി മാറി. അല്ലെങ്കിൽ ഇപ്പോൾ ടെക്കായിട്ട് ഇവിടെ ഇരിക്കാൻ ഒക്കത്തില്ല, നാല് വഴി പാടിയില്ലെന്നാണ്. പ്രത്യേകിച്ച് ഇത്രയും നല്ല അനുഗ്രഹീത ഗായകൻ്റെ പിന്നണി ഗായകനല്ലേ, അപ്പം നമ്മൾ ശ്രോതാക്കൾക്ക് ഇപ്പോൾ നാല് വരി പാട്ട് കേൾക്കാൻ. പക്ഷെ നമ്മൾ പറയുന്ന പാട്ട് പാടണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാൻ ഒക്കത്തില്ല. മന്ദാരച്ച് അത് പാടാവോ? അപ്പം ഹരിപ്രസാദ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നാല് വരി ആലപിക്കുന്നതായിരിക്കും.

0: ഹലോ, അടിപൊളി അടിപൊളി. വെറുതെ പറഞ്ഞാണോ പകമേ ഈ തൊണ്ട വയ്യാന്നൊക്കെ? ആണോ? ഒഴിയാനായിട്ട് പറഞ്ഞായിരിക്കും അല്ലേ? ആണോ ശ്രീലക്ഷ്മി, ഒഴിയാൻ പറഞ്ഞാണോ? ഇത്രയും നല്ലതായിട്ട് പാടിയില്ലേ?
1: അതെ, മനോഹരമായിട്ട് പാടി.
0: അല്ലെങ്കിൽ തിരിച്ചാലോചിക്കണം, തൊണ്ട വയ്യാത്ത ഒരാൾ ഇത്രയും പാടിയെങ്കിൽ തൊണ്ടയാകുമായിരുന്നെങ്കിൽ
1: എന്തായാലും.
0: ആരല്ലേ ശ്രീലക്ഷ്മി പാട്ട് എഴുതിയത്?
1: അത് പൂവച്ചൽ ഖാദറാണ്.
0: പൂവച്ചൽ ഖാദറിന്റെ
1: രചന, മാഷിന്റെ സംഗീതം,
0: ജോൺസൺ മാഷ്.
1: നമ്മുടെ എം ജി സാറും ചിത്രചിച്ചിയും ചേർന്ന് പാടിയൊരു പാട്ട്.
0: പാട്ടാണ്, അടിപൊളി പാട്ടല്ലേ? അപ്പം അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു കവിയും ഗാനരചയിതാവും ഒക്കെ ആയ ജയകുമാർ സാറിൻ്റെ ജന്മദിനമല്ലേ ഇന്ന്? ഒക്ടോബർ 6 എന്ന് പറയുന്നു, നോക്കിയിട്ടുണ്ടോ? കെ ജയകുമാർ, നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം അദ്ദേഹത്തിന് യോജിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം അദ്ദേഹം അതൊക്കെയാണ്. കേരളത്തിൽ വലിയൊരു IAS, സീനിയർ IAS ഓഫീസറാണ്, ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് അല്ലേ, ഒരു കവി എന്നുള്ള രീതിയിലും ഗാനരചയിതാവ്, സാഹിത്യകാരൻ, അതേപോലെ തന്നെ നല്ലൊരു ചിത്രകാരനാണ്. അങ്ങനെ ബഹുമുഖമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ലേ ജയകുമാർ സാർ, അല്ലേ?
1: അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്,
0: ജന്മദിനമാണ് ഇന്ന്. അത് മലയാളം സർവകലാശാല രൂപീകരിച്ച ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നു. അങ്ങനെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, അതുപോലെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഒരുപാട്, തിരക്കഥാകൃത്ത്, വലിയൊരു പ്രഭാഷകനാണ്. അതായത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇന്ന് എന്ത് ജയകുമാർ സാറിൻ്റെ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ചും ഞാൻ എവിടെ ഉണ്ടെങ്കിലും പോയി അദ്ദേഹം കേൾക്കാറുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും അത്രമാത്രം മനോഹരമായിട്ട് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം ജനിച്ചത് ഇതേപോലെ ഒരു 1 October 1952 1952. അദ്ദേഹം വലിയൊരു പഴയ കാലത്ത് വലിയൊരു ചലച്ചിത്ര സംവിധായകനായിരുന്നു, മഹാനായ ചലച്ചിത്ര സംവിധായകനായ എം കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ മകനാണ്. എം കൃഷ്ണൻ നായർ ഏറ്റവും കൂടുതൽ MGR സിനിമയൊക്കെ സംവിധാനം ചെയ്തിരുന്നു. പ്രേം നസീറിൻ്റെ ഏറ്റവും കൂടുതൽ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ് എം കൃഷ്ണൻ നായർ. അദ്ദേഹം IAS ഉദ്യോഗസ്ഥനായിരുന്നു 1978.
1: അതേപോലെ തന്നെ കേരള ടൂറിസത്തിന്

0: പ്രശസ്തമായിട്ടുള്ള ഗോഡ്സ് ഓൺ കൺട്രി,
1: ദൈവത്തിന്റെ സ്വന്തം നാടെന്നുള്ള ആ പരസ്യവാചകം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് അദ്ദേഹമാണ്. കോഴിക്കോട് സബ് കളക്ടർ മുതൽ കോഴിക്കോട് ജില്ലാ കളക്ടർ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഭരണതലത്തിൽ ഒരു നിരവധി വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ടൂറിസം, കൾച്ചർ, സാംസ്കാരികം, വിദ്യാഭ്യാസം, ജലവിഭവം, ദേവസ്വം, ഹോം, ആഭ്യന്തരം, വിജിലൻസ് തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ വകുപ്പിൻ്റെയും ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു വെച്ചത് നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ടൂറിസം ഡയറക്ടറും ടൂറിസം സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിച്ച ഒരു കാലയളവാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ അതുപോലെ മലയാളം സർവേ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല ആദ്യമായിട്ട് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്ഥാപക വൈസ് ചാൻസലർ ആയിരുന്നു. ചില ആൾക്കാർ ചില പൊസിഷനിൽ ഇരിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പം ജയകുമാർ സാറിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയും മലയാളം സർവകലാശാല ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നു പറയും. പക്ഷേ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കൊന്ന് റെഫർ ചെയ്യേണ്ടി വരും അല്ലേ. ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചില ആൾക്കാർ ചില കസേരയിലിരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു വ്യക്തിപ്രഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. ഇപ്പോഴത്തെ ആളാരാന്ന് ഇപ്പോൾ വിവാദം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചീഫ് മറ്റ് കമ്മീഷണർമാരെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കൊന്ന് ഗൂഗിളിനോടോ ചാറ്റ് ജി പി ടിയോടൊക്കെ ചോദിക്കേണ്ടി വരും. അതുപോലെ തന്നെ കവി എന്നുള്ള അദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കവി എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. പിങ്കള കേശിനി എന്നാണ് ആ കവിതാ സമാഹാരത്തിൻ്റെ പേര്. അപ്പം പിന്നെ അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും അദ്ദേഹത്തിന് 2021 കിട്ടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് സാധാരണ നമ്മളിപ്പോൾ ഈ ലൈവിലൊക്കെ സംസാരിക്കുമ്പം എൻ്റെ മനസ്സിലോടി എത്തുന്ന ഒരു ഗാനരചയിതാവ് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. 100+ 500+ സിനിമാ ഗാനങ്ങൾ അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുള്ളതായിട്ട് 2022 തന്നെ പറഞ്ഞു. ഇപ്പോൾ അതിലും കൂടുതൽ ഉണ്ടായിരിക്കും. അതുപോലെ 100+ മലയാള സിനിമാ ഗാനങ്ങൾ എന്തായാലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പാട്ട് നമ്മുടെ വടക്കൻ വീരഗാഥയ്ക്കകത്തെ
0: അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കുടജാദ്രിയിൽ കൂടി
1: പറയണ്ടല്ലോ.
0: അതെ, അത് ആ ഒരു പാട്ടിന്റെ ഒരു എന്താ പറയാ ഒരു ഡിവൈൻ എനർജി അത് നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നതാണ്. കുടജാദ്രിയിൽ പോകുന്ന ഒരു ഫീലാണ്,
1: ഭയങ്കര ഫീലല്ലേ. അതുപോലെ തന്നെ ഈ ഞാനൊരു അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തില് ഒരാൾ എണീറ്റ് നിന്ന് ചോദിച്ചു ഈ സൂര്യാംശു ഏതോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നു എന്നുള്ളതാണ് എന്താ സാർ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഒരു സ്ഥലത്ത് അവർ രാവിലെ എണീറ്റ് മോർണിംഗ് വാക്ക് രാവിലെ പ്രഭാത സവാരിക്ക് പോകുമല്ലോ, അപ്പം വയലിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്, അപ്പോൾ വയലിങ്ങനെ പൂത്തു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഓരോ വയൽപ്പൂവിലും രാവിലെ സൂര്യൻ ഉദിക്കുന്ന മുമ്പുള്ള സമയത്ത് ഇങ്ങനെ ഹിമകണങ്ങൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. നമുക്കത് സങ്കല്പിക്കാം, ഒരു വയൽപ്പൂവ് അതിനകത്ത് ഇങ്ങനെ ഹിമകണങ്ങൾ ജലകണങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, അതിനകത്ത് സൂര്യൻ്റെ വെട്ടം ഇങ്ങനെ ആദ്യമായിട്ട് പ്രകാശം ഇങ്ങനെ അടിമാതിരി സൂര്യൻ്റെ രശ്മി വന്ന് ഈ ജലകണത്തിൽ പതിക്കുമ്പം അതൊരു വൈരം പോലെ തിളങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്.
0: അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് പലർക്കും ഇത്തരത്തിൽ എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി ചെന്ന് നമ്മൾ ഇങ്ങനെ പോയി നോക്കാറുണ്ട് എന്താണ് അവിടെ തിളങ്ങുന്നത് എന്നുള്ളത് അത്രത്തോളം മനോഹരമാണ്.
1: പക്ഷേ നമുക്ക് ഇതുപോലെ സൂര്യാംശു ഏതോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നു എന്ന് എഴുതാനൊന്നും നമ്മളെ
0: ആസ്വദിക്കാൻ നമുക്ക് പറ്റും.
1: പക്ഷേ അല്ല ഇങ്ങനെയൊക്കെ എഴുതി വെച്ചപ്പോൾ പല പാട്ടുകളെയും ഇവരൊക്കെ എഴുതിയിട്ടുള്ള പല പാട്ടുകളുടെയും അർത്ഥം ഒ എൻ വി കുറുപ്പ് സാറൊക്കെ എഴുതിയേക്കുന്ന പല വാക്കുകളും സംഗീത സംവിധായകർ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് അർത്ഥം അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ അടുത്ത് അർത്ഥം ചോദിക്കാനും പേടിയായിരുന്നു, പിന്നെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നവരുണ്ട്. അതുപോലെ വിവർത്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി, അതുപോലെ തന്നെ ഖലീൽ ജിബ്രാൻ്റെ പ്രവാചകൻ, അതുപോലെ റൂമിയുടെയും കബീർദാസിൻ്റെയൊക്കെ ഉള്ള വലിയ വലിയ കൃതികൾ, അങ്ങനെ ഘനഗംഭീരങ്ങളായിട്ടുള്ള കൃതികൾ മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം വലിയൊരു ചിത്രകാരനാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അത് ഇന്ത്യയിലും വിദേശത്തും ആർട്ട് എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്, ചിത്രകലാ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ പിന്നെ രീതിയിലുള്ള ഒരു അത്രയും ഹൈ പ്രൊഫൈലുള്ള ഒരു ചിത്രകാരൻ കൂടിയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ അല്ലേ ബഹുമുഖ വ്യക്തിത്വം എന്നും ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ വേണം നമ്മൾ പറയാനായിട്ട്. അപ്പോൾ ഇപ്പോൾ വെറുതെ ചോദിച്ചാൽ പറയും ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ സ്ഥാനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിലും കൂടുതലായിരിക്കണം അദ്ദേഹത്തിന് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മലയാളിയുടെ മനസ്സിലുള്ള പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ കലയുടെ വലിയൊരു ആരാധകനാണ് ഞാൻ. ഞാൻ ഔദ്യോഗിക രംഗത്തൊക്കെ ഞാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില കോൺഫറൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര വലിയ അഭിപ്രായം അത്ര വലിയ ആരാധനയൊന്നും അതിനകത്ത് തോന്നിയിട്ടില്ല ഭരണരംഗത്ത്. പക്ഷേ ഇങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കുമല്ലോ താല്പര്യം എന്നുള്ള ചോദിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് ഒരു അഭിപ്രായം എന്താ, നമുക്ക് ഈ അടുത്ത പാട്ട് നമുക്ക് എന്തായാലും വടക്കൻ വീരഗാഥയിലെ പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ. ചന്ദനലേപ സുഗന്ധം അദ്ദേഹം എഴുതിയതാണ്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട കാട്ടിലും പിന്നെ കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്നുള്ളവർ. അപ്പം നമ്മൾ ഹരി ശ്രീലക്ഷ്മിയാണ് എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഹരിപ്രസാദിനെ കൊണ്ട് പാടിപ്പിച്ചത്, അതിന് പകരം വിട്ടണ്ടേ. അപ്പം കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്നുള്ള 4 ശ്രീലക്ഷ്മി പാടട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ചന്ദന ലേപ സുഗന്ധം നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാം. എന്തു പറയുന്നു, ശ്രോതാക്കൾക്കും ഈ ഒരു പ്രപ്പോസൽ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു.
0: ദൈവമേ ഞാൻ പാടാം. ഓക്കേ.

0: പാട്ട് അധികം കുഴപ്പമില്ലാതെ പാടി എന്ന് വിശ്വസിക്കുന്നു.
1: നന്നായി പാടി, നന്നായി പാടി ഹരി. നമുക്ക് ചന്ദനല്ലേ ബസ് കൊണ്ടുപോകുക. നമുക്ക് ആ വടക്കൻ വീരഗാഥയും ആ ഒരു ഗാന ചിത്ര രംഗമൊക്കെ ഓർക്കുന്നുണ്ടോ? മാധവി ഇങ്ങനെ ചന്ദനല്ലേ പിന്നെ കൊണ്ട് കുളിക്കുന്നവരും അത് അവിടെ ചന്തുവായിട്ട് മമ്മൂട്ടി മമ്മൂട്ടി മാധവിയൊക്കെ ഉള്ളൊരു സീനാണത്. വളരെ ഗംഭീരമായൊരു സിനിമയായിരുന്നു വടക്കൻ വീരഗാഥ. അതിനകത്തെ പാട്ടാണ് ചന്ദനല്ലേ.
0: ബിജിഎം തന്നെ കേൾക്കാൻ നല്ലൊരു രസമാണ്. നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട്
1: നമുക്ക് വരാം.

0: ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ,
0: 6282529527. എങ്ങനെ?
1: 6282529527.
0: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു, എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
2: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
5: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. ഞാൻ ശ്രീലക്ഷ്മിയാണ്.
6: ഞാൻ ഡോക്ടർ ഫിജി.
5: അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടു അല്ലേ സർ? നമ്മളൊന്ന് കുറച്ച് മെൽറ്റ് ആയി പോയി ആ ഒരു പാട്ടൊക്കെ കേട്ട്. കുറച്ച് നേരം പഴയ ഒരു
6: കാലഘട്ടം.
5: അതെ, അപ്പൊ ഒരു നല്ലൊരു ഭംഗിയുടെ ആ ഒരു കാലഘട്ടത്തിലോട്ട് ഇങ്ങനെ പോകുന്ന ചില പാട്ടുകളൊക്കെ അങ്ങനെയാണ്. ഇപ്പം ചില പാട്ടുകളുണ്ട് ദാസേട്ടം പാടിയ അത്തരത്തിലുള്ള, നമ്മളിങ്ങനെ പണ്ടത്തെ ആ ഒരു സമയത്തോട്ട് അല്ലെങ്കിൽ നൊസ്റ്റിലോട്ടൊക്കെ ഇങ്ങനെ പിടിച്ചു വലിച്ചു
6: കൊണ്ടാണ്.
5: ആ അത്തരത്തിലൊരു പാട്ടായിരുന്നു. നമ്മളിപ്പോ എല്ലാവരും ആ ഒരു പാട്ട് ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ രേഖ ചേച്ചി
6: കളരിവിളക്കിന്റെ കമന്റൊക്കെ വന്നു.
5: അതെ, വായിക്കും സർ. അപ്പൊ നമ്മുടെ രേഖ ചേച്ചി പറയാണ്, സുകുമാരി അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം, അമ്മ അഭിനയിച്ച വേലുത്തമ്പി നിലവയിൽ രസകരമായ ഒരു പാട്ടുണ്ട്, വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്.
6: ഭർത്താവ് നിങ്ങൾ മതി.
5: ഒരു ഇപ്പോഴും ഒരു ട്രെൻഡ് ആണ് ആ ഒരു പാട്ട് അല്ലേ. നമ്മളിങ്ങനെ പാടിക്കൊണ്ടൊക്കെ നടക്കുമ്പോ നമ്മൾക്ക് രസകരമായിട്ടൊരു
6: പാട്ട്. വിരലൊന്നില്ലെങ്കിലും വിദ്വാനല്ലെങ്കിലും ഭർത്താവ് നിങ്ങൾ മതി.
5: വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവ് നിങ്ങൾ മതി, ഒരു മുഴം തുണി വാങ്ങി തന്നാ എന്നുള്ള ഒരു പാട്ട്. അപ്പം എസ് പി പിള്ള സാർ അമ്മയും അഭിനയിച്ച പാട്ട് സീൻ എന്ത് ഭംഗിയാ ആ ഒരു പാട്ടൊന്ന് കേൾപ്പിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മളിങ്ങനെ ഹരിപ്രസാദിന്റെ അടുത്ത് നമ്മൾ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്, ആ പാട്ടൊക്കെ കേൾപ്പിക്കുന്നതാണ്. അതേപോലെ ഹരിച്ചട്ടൻ ഒരു പാട്ട് പാടിയിരുന്നു. അപ്പൊ നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹരി എന്ന് പറഞ്ഞിട്ട് ഒരു തംസപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ രേഖചേച്ചി പറയാണ്, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ പ്രോഗ്രാം നന്നായിരുന്നു. ആ മക്കൾക്ക് എന്നും നന്മ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട്
6: അവരുടെ പരിപാടിയൊക്കെ നവംബർ 14 വെക്കാം, അന്ന് ഇവരെല്ലാം വരാൻ പറയണം കേട്ടോ.
5: അതെ, അപ്പൊ ഞങ്ങൾ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒന്ന് നേരിട്ട് കാണാനും.
6: അതെ അതെ,
5: അത്തരത്തിലുള്ള ഇവന്റ് ഒക്കെ വരുന്ന സമയത്ത്
6: നല്ലതല്ലേ, നമ്മൾ അവർക്കെല്ലാം നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയാണ്.
5: അതെ അതെ, അപ്പോൾ
6: കൊല്ലത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അവരുടെ മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യാനുള്ള അവസരം റേഡിയോ സാന്ത്വനം ഒരുക്കുകയാണ്.
5: അതെ, അപ്പൊ എന്തായാലും നമ്മുടെ വനജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് റിജി സാർ.
6: ഗുഡ് മോർണിംഗ് വനജ.
5: സാന്ത്വനും കുടുംബത്തിനും അടിമാലിക്കാർക്കും സനോജിനും ഒക്കെ നല്ല ദിവസമാകട്ടെ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ അതേപോലെ തന്നെ നമ്മളുടെ ബാബുരാജൻ സാർ പറയുന്നു,
7: എന്താ പറയുക, സുകുമാരി അമ്മയ്ക്ക് ഏത് വേഷവും ചേരും. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു നടിയാണ്. അമ്മയുടെ വിയോഗം ഇപ്പോഴും എനിക്ക് വിഷമമുണ്ട്. സുകുമാരി അമ്മയുടെ ശബ്ദം അതെ വളരെ നല്ലതാണ്. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനൊരു മരണം ഉണ്ടാകുമെന്ന് വിചാരിച്ചതേയില്ല. മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമാണ് അമ്മയുടെ വിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മിഴികൾ സാക്ഷി എന്ന പടത്തിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ സുകുമാരി അമ്മ മുഖത്തിലെ ക്ഷേത്രവും പരിസരത്തും

0: ആയിരുന്നു ആ ഒരു പടത്തിന്റെ
1: ഷൂട്ടിംഗ്. ഇവിടെ
0: അതിനകത്തൊരു പാട്ടുണ്ട്, അമ്മേ നീ ഒരു ദേവാലയം എന്നൊരു പാട്ട്, അത് ദാസേട്ടനാണ് പാടിയത്.
1: ആ ചിത്രത്തിലെ അഭിനയത്തിനാണ് നാഷണൽ അവാർഡ് കിട്ടിയത് പിന്നെ സുമയമ്മയ്ക്ക്.
0: അപ്പൊ ആ ഒരു പാട്ടൊക്കെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹരിപ്രസാദ് നല്ല രീതിയിൽ പാടി എനിക്ക്. അപ്പോ
1: കണ്ടോ ഹരി ഇങ്ങനെ പാടാതിരുന്നെങ്കിലും ഇപ്പൊ എത്ര നല്ല അഭിപ്രായം വന്നു.
0: അപ്പൊ ഞാനും നല്ലപോലെ പാടി എന്നൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട്.
1: എന്തൊരു വിനയം അത് പറഞ്ഞപ്പോ.
0: താങ്ക് യു സോ മച്ച്.
1: ഇത്രയും വിനയം എളിമയൊന്നും പാടില്ല കേട്ടോ.
0: എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മുഴുവനും പാടാം, ഇനി എപ്പോഴെങ്കിലും ഒക്കെ പാടാം. അപ്പൊ അതേപോലെ നമ്മുടെ ഷാജി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ശ്രീലക്ഷ്മിയും നമ്മുടെ റിജു സാറിനും അതേപോലെ ഹരിപ്രസാദിനും ഒക്കെ നല്ല പാട്ടായിരുന്നു, നമസ്കാരം. അതേപോലെ ഹരിപ്രസാദ് നല്ല പാട്ടായിരുന്നു. ഇപ്പോ ഷാജിയാണ് ഈ പാട്ട് ഇപ്പൊ കേട്ടപ്പോ വണ്ടി നിർത്തി ഇരുന്നു.
1: വണ്ടി തന്നെ നിന്നു പോയോ?
0: അല്ല, വണ്ടി നിർത്തി ആ പാട്ട് ആസ്വദിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ഞാനും നല്ലതുപോലെ പാടി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ശ്രീലക്ഷ്മി.
0: അതേപോലെ സനോജ് ശ്രീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്.
1: ചോക്ലേറ്റ് കിട്ടിയോ?
0: അപ്പൊ അതൊക്കെ നമുക്ക് മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട്
1: സനോജ് കൂടെ കൂടെ തരുന്നില്ലേ.
0: അപ്പൊ നമ്മുടെ മൻസൂർ ചേട്ടൻ മഴ നല്ല മഴ എന്നുള്ള രീതിയിൽ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ മഴയാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതായിരിക്കും അദ്ദേഹം അങ്ങനെ മെസ്സേജ് ഇട്ടത്.
1: മഴ പെയ്യുന്നുണ്ടാവും ചിലപ്പോ, നമ്മൾ സ്റ്റുഡിയോയിലേക്കും പറയാം,
0: അറിയാൻ പറ്റാത്തതാണ്. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ മഴ വന്നും പോയും ഒക്കെ ഇരിക്കുകയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഴ ആകാനുള്ള സാധ്യതയുണ്ട്.
1: സാധാരണ മഴയാണെങ്കിൽ നല്ലത് തന്നെ, ആർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കട്ടെ.
0: അതെ അതെ. അതേപോലെ തന്നെ രഘുനന്ദൻ സാർ പറയാണ്, കൊല്ലത്ത് പകർച്ചപ്പനിയും ഡെങ്കിയും പടർന്നു പിടിക്കുന്നതിനാൽ ശുചീകരണവും ഫോഗിങ്ങും നടത്താൻ അധികൃതർ ഇടപെടുക എന്നുള്ളൊരു ഒരു കാര്യം.
1: വളരെ നല്ലൊരു മെസ്സേജാണത്. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. അത് മാത്രമല്ല അധികൃതർ വന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കരുത്. നമ്മളെ വീടും പരിസരമൊക്കെ നമ്മൾ തന്നെ സൂക്ഷിക്കണം. കൊതുകൊന്നും വന്ന് വരാത്ത രീതി വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം.
0: അതേപോലെ തന്നെ നമ്മുടെ മഞ്ചരി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഷീൽ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പങ്കെടുത്ത, അതായത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് അവാർഡ് കൊടുക്കണം എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ റിജു സാറിന്റെ ജ്ഞാനപർവ്വത്തിൽ ബാക്കി ഭാഗം കൂടി അവതരിപ്പിക്കുന്നു എന്ന് കേട്ടതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഹരിചേട്ടൻ പാടിയ പാട്ട് വളരെ നന്നായിട്ടുണ്ടെന്നുള്ളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഒരുപാട് നന്ദി. നമ്മൾ
1: പാട്ട് സെലക്ട് ചെയ്തവർക്കൊന്നും പറഞ്ഞിട്ടില്ലേ.
0: അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ഇടവേളക്കുള്ളൊരു സമയമാവുന്നു അല്ലെ. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയോ?
0: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000-ലധികം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
0: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
5: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
6: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
5: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
6: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
5: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
6: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
5: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
6: ഡെന്റൽ ഡോക്ടർ

0: ഡോക്ടർ നീനു നാരായണ കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.
2: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം റിജിസാറുമാണുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞ് 11:33 ആയി. അതെ, അപ്പം നമ്മുടെ
3: ശ്രീലക്ഷ്മി ഇങ്ങനെ ഉത്തരം പറഞ്ഞില്ലേ?
2: അതെ അതെ,
3: പിന്നെ കുറച്ച് മെസ്സേജസ് ഇനിയും വരുന്നുണ്ടോ?
2: അതെ, മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇന്ന് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കത് മൊത്തം വായിച്ചു.
3: നമ്മളിവിടെ പിന്നെ സ്റ്റേഷൻ ഡയറക്ടറും അഡ്മിനിസ്ട്രേറ്ററും ബീന ഗുവേരിയൊക്കെ നമ്മളെ കണ്ണൂർ കാണിക്കോ?
2: അപ്പൊ എന്താ അറിയില്ല, നമുക്ക് എന്തായാലും നമുക്ക് ഫേസ് ചെയ്യാം. അതെ അതെ, അപ്പൊ നമ്മളുടെ ചോദ്യം
3: ശ്രീലക്ഷ്മിയുടെ ഇരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും മെസ്സേജസ് വന്നതല്ലേ?
2: അങ്ങനെ ഞാൻ പറയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു കടങ്കഥ ഉണ്ടായിരുന്നു, പച്ചയ്ക്ക് ഒരു കെട്ട്, ചുട്ടാൽ ഒരു കുട്ട, എന്താണ് എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. അതിന്റെ ആൻസർ പപ്പടം എന്നുള്ളതാണ്.
3: പപ്പടം,
2: അതെ. അപ്പൊ നമ്മുടെ സരസ്വതി അമ്മ, കവിത ചേച്ചി, അങ്ങനെ കുറച്ചുപേര് കറക്റ്റ് ആൻസർ ആണ് അയച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ
3: പപ്പടം എഴുതി അറിയിച്ച എല്ലാവർക്കും
2: അതെ അതെ അഭിനന്ദനങ്ങൾ നമ്മൾ അറിയിക്കുന്നു. അപ്പോ സനോജ് പറയാണ് താങ്ക് യു. ഇനി നമ്മള് താങ്ക് യു പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിടുവാണോ? അപ്പൊ അതേപോലെ ഷീജ ചേച്ചി പറയുന്നുണ്ട്, ശ്രീലക്ഷ്മി നല്ലപോലെ അതിമനോഹരമായിട്ട് പാടി, പാട്ട് സെലക്ഷൻ മനോഹരമായിരുന്നു, സാറിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അതേപോലെ തന്നെ രേഖ ചേച്ചി പറയാണ്, രണ്ടുപേരുടെയും പാട്ടുകൾ നന്നായിരുന്നു, ശ്രോതാക്കൾക്കും രണ്ടുപേരും പാടാൻ അവസരം കൊടുക്കില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ വലിയ പാട്ടുകാരല്ലെങ്കിലും ഒന്ന് മൂളാൻ അവസരം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോ എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എൻസ്വരം എന്നൊരു പ്രോഗ്രാം നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റുഡിയോയിൽ വന്ന് പാട്ടൊക്കെ പാടാവുന്നതാണ്.
3: അല്ല, ഇവ ദൂരെയുള്ളവർക്കേ ഒന്ന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ദൂരെയുള്ളവർക്കേ വോയിസ് അയച്ചുതരട്ടെ അല്ലേ, നമുക്ക് എന്നിട്ട് കേൾപ്പിക്കാം. ഇപ്പോഴല്ല, ഇന്ന് ഇനി സമയമില്ല.
2: അതെ അതെ, അപ്പൊ അത് നമ്മതേപോലെ തന്നെ നമ്മളുടെ ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സർ, ശ്രീകുട്ടി ആൻഡ് ഹരിപ്രസാദ് ശുഭദിനം നേരുന്നു. ശ്രീ ജയകുമാർ സാറിന് ജന്മദിനാശംസകൾ നേരുന്നു. സാറിന്റെ ഒട്ടുമിക്ക സ്പീച്ചുകളും ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഫിലിമിലെ മൂവന്തിയായി പകലിൽ എന്ന ഗാനം പ്ലേ ചെയ്യണേ, അപ്ഡേഷൻസ് ഒക്കെ. അതെ, അപ്പൊ ആ ഒരു പാട്ടൊക്കെ
3: ചോദിച്ചിട്ടുണ്ട്.
2: അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ വനജാമയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ സരസ്വതി അമ്മ ഒരു വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട്, ജ്ഞാനപർവ്വത്തിലെ ഉത്തര രാമായണം, അതിനെ പറ്റിയിട്ടൊക്കെ സരസ്വതി അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്കിപ്പോ വളരെ സമയം വളരെ
3: പരിമിതമായത്.
2: അതെ, അപ്പൊ സാർ, നമ്മൾ എങ്ങനെ ഏകദേശം നമ്മൾ പോകാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട്
3: പ്രത്യേകതകളുണ്ട്. അതെ, അപ്പൊ
2: അതിലും
3: ഒരു കാര്യം നമ്മള് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഉണ്ട്, അതായത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ഇത്. ഇന്നേക്ക് 99 വർഷം മുമ്പാണ്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1927 October 6 നമ്മുടെ സംസാരിക്കുന്ന സിനിമ ആരംഭിച്ചത്. അതിനു മുമ്പ് സിനിമ ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ആൾക്കാർ കഥാപാത്രം ൾക്കൊന്ന് ചുണ്ടനകത്തേ ഉള്ളൂ, സംസാരം പുറത്തോട്ട് കേൾക്കത്തില്ല, അതിനുള്ള ടെക്നോളജി ഇല്ലായിരുന്നു. അത് ഈ 99 വർഷം മുമ്പ് ഈ ദിവസമാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിശബ്ദ സിനിമകളുടെ യുഗം അവസാനിപ്പിച്ചു. ആദ്യത്തെ സംസാരിക്കുന്ന സിനിമയുടെ പേര് ദ ജാസ് സിംഗർ എന്നായിരുന്നു. അത് റിലീസ് ചെയ്ത ദിവസമാണ് ഈ 6 October. ആദ്യത്തെ ചരിത്രത്തിലെ ആദ്യത്തെ മുഴുനീള ശബ്ദ സിനിമ എന്നുള്ളത്. അത് ചുണ്ടനൊക്കെ മാത്രമല്ല, എല്ലാം കേൾക്കാം. 89 മിനിറ്റ് ആയിരുന്നു അതിൻ്റെ ദൈർഘ്യം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ആകാംക്ഷ തോന്നും. നമ്മുടെ മലയാളത്തിൽ, മലയാള സിനിമ ഇന്ന് ലോക സിനിമയുടെ നെറുകയിൽ നിൽക്കുന്ന ഒരു ഭാഷയാണ്, മലയാളത്തിൽ എന്നാണ് ആദ്യത്തെ സംസാരിക്കുന്ന സിനിമ വന്നതെന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യത്തെ സംസാരിക്കുന്ന സിനിമയുടെ പേര് ബാലൻ എന്നാണ്. ആ ബാലൻ വന്നത് 1938, അതായത് വെറും ലോകത്ത് ഇത് വന്ന് 11 വർഷം മാത്രം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, നമ്മുടെ കൊച്ചു മലയാളത്തിലും ആദ്യത്തെ ശബ്ദചിത്രം, അത് ടോക്കീസ് എന്നാണ് പറയുക. അത് ഒന്ന് ബാലനായിരുന്നു. അത് റിലീസ് ചെയ്ത് 1938 January 19 അതിൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയിട്ടുള്ള മുതുകുളം രാഘവൻപിള്ളയാണ്. KK അരൂർ, MK കമലം, ആലപ്പി വിൻസെൻറ്റ് എന്നിവരാണ് അതിൽ അഭിനയിച്ചത്. കൊച്ചിയിലെ സെലക്ട്

0: സിനിമ എന്ന് പറഞ്ഞ തിയേറ്റർ, അവിടെയാണ് ആദ്യമായിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഒന്നും നിൽക്കുന്നു ഇല്ലേ. ഇപ്പോഴത്തെ നമ്മുടെ മലയാള സിനിമ ലോക സിനിമയുടെ നെറുകയിൽ നിൽക്കുകയാണ് നിരവധി ചരിത്ര നേട്ടങ്ങളുമായിട്ട്. അപ്പം അത് ആ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഒക്ടോബർ 6. നമ്മൾ ഇവിടെ എന്താണ് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിനുണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഈ ദിവസം.
1: അതെ, അപ്പോൾ ഇന്ന് അതിലേക്ക് നമ്മുടെ ആ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. 11:37 കുറച്ച് അതിക്രമിച്ചു എന്ന് വേണം പറയാൻ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്.
0: എല്ലാവർക്കും നന്ദി. ഇനിയിപ്പോൾ നമ്മൾ ചോദിച്ചുള്ള പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്യാനായിട്ടെല്ലാം ഹരിപ്രസാദിനെ പറഞ്ഞല്ലേ ഏൽപ്പിച്ചിട്ടുണ്ട്.
1: അപ്പം
0: അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. വിരലൊന്നുമില്ലെങ്കിൽ എന്നുള്ള പാട്ട് നമുക്ക് ഇപ്പം തന്നെ കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു.
1: അതെ, അപ്പം ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി,
0: ഞാൻ ഡോക്ടർ രുചി നായർ.
1: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: പ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ല് പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ല് പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദുകൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായെത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലുമുണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9895 3991927.

വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: apoy.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇപ്പോൾ സമയം 12:59:53. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ദിനാജ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി എം ലിജു. ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന ഡിവൺ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രോഗി പരിചരണത്തിൽ സഹാനുഭൂതിക്കും കാരുണ്യത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്താൻ തങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗിക്കണമെന്ന് അവർ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ഇന്ന് ഹിമാചൽ പ്രദേശിൽ എത്തിയത്. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം ധരാപുരം, പുതുച്ചേരിയിലെ തട്ടൻചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗൂൺ ലോക്സഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളും മറ്റു പ്രതിപക്ഷ എംപിമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കീഴിലുള്ള പുതിയ ഗ്രാമീണ തൊഴിൽ ചട്ടക്കൂട് പ്രകാരം അനുവദനീയമായ 375 ജോലികൾ ഉൾക്കൊള്ളുന്ന പട്ടിക പുറത്തിറക്കി ഗ്രാമവികസന മന്ത്രാലയം.

0: ഉണ്ടായിരുന്ന ചട്ടക്കൂടിലെ 226 ജോലികളിൽ നിന്ന് 41% വർധനവാണ് പുതിയ പട്ടികയിൽ ഉള്ളത്. ജലസുരക്ഷ, അടിസ്ഥാന ഗ്രാമീണ സൌകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ദുരന്തങ്ങളെയും നേരിടുന്നതിനുള്ള പ്രത്യേക ജോലികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലായാണ് ജോലികൾ ക്രമീകരിച്ചിരിക്കുന്നത്. മയങ്ങില്ല കേരളം എന്ന പേരിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി എം ലിജു. ലഹരി മാഫിയയ്ക്ക് കീഴിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലും കേരളം കീഴടങ്ങില്ല എന്ന പ്രഖ്യാപനമാണ് ഈ പേരിലൂടെ പ്രതിഫലിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൺ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ആദ്യഘട്ടത്തിൽ 14 KSRTC ടെർമിനലുകളിൽ ആണ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. കേരളം സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഇന്ന് മന്ത്രി സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗതാഗത മന്ത്രി CP ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ സംവാദ പരമ്പരയുടെ ഭാഗമായുള്ള പ്രഭാഷണവും ചർച്ചയും നടക്കും. 100 വയസ്സ് തികയുന്ന പാലക്കാട് പട്ടാമ്പിയിലെ മധ്യമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട്, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങൾക്കാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം നേതൃത്വം നൽകുന്നത്. അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ വികസിപ്പിച്ചാണ് കേന്ദ്രം ശ്രദ്ധയാകർഷിച്ചത്. നെല്ലിനു പുറമെ പയർ, പച്ചക്കറി വിളകളുടെ ഗവേഷണവും ഇവിടെ നടക്കുന്നുണ്ട്. ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും ബയോ കൺട്രോൾ ലാബ്, മൾട്ടി ന്യൂട്രിയൻ മിക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി
0: നിർവഹിക്കും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി അയോധ്യയിലെ രാമക്ഷേത്രം നിലകൊള്ളുന്നു. 2047 വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ന് നഗരം ആഗോള തീർത്ഥാടന കേന്ദ്രമായും വികസനത്തിന്റെ പ്രതീകമായും ശ്രദ്ധ നേടുന്നു. ആനത്താരകളിൽ AI സ്മാർട്ട് സൌരവേലിയുമായി വനംവകുപ്പ്. ഇടുക്കി എറണാകുളം അതിർത്തിയായ മുള്ളരിങ്ങാട്ടാണ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സൌരവേലി സജ്ജമാക്കിയിരിക്കുന്നത്. ഷോക്ക് അടിപ്പിക്കാതെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തിരിച്ചോടിക്കാൻ ഈ ന്യൂ ജെൻ വേലിക്ക് സാധിക്കും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: ഇടുക്കി മുള്ളരിങ്ങാട്ട് വനാതിർത്തിയോട് ചേർന്ന 450 മീറ്റർ ഭാഗത്താണ് 3-ഘട്ട സുരക്ഷാ സംവിധാനമുള്ള AI വേലി സ്ഥാപിച്ചിരിക്കുന്നത്. 100 മീറ്റർ അകലെ മൃഗങ്ങളെത്തിയാൽ ക്യാമറ വഴി തിരിച്ചറിഞ്ഞ് ആനയാണെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഫോണിലേക്ക് സന്ദേശവും ചിത്രവും അയച്ചു നൽകും. കൂടുതൽ അടുത്തേക്ക് വരുന്നതോടെ ഉച്ചത്തിൽ അലാറം മുഴങ്ങുകയും വേലിയിലെ വെളിച്ച സംവിധാനം പ്രവർത്തിക്കുകയും ചെയ്ത് ആനയെ ഭയപ്പെടുത്തി ഓടിക്കും. നേരത്തെ വയനാട്ടിൽ വിജയകരമായി നടപ്പാക്കിയ ഈ പദ്ധതി കൂടുതൽ കാട്ടാനശല്യമുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ നിർമ്മിച്ച മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൾ ഗഫൂർ നാളെ നിർവഹിക്കും. മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കും ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലൂടെ പ്രതികൂല കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള മത്സ്യത്തൊഴിലാളി ഗ്രാമം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതികൾ. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി വ്യാപകമാക്കുക, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, ഉപജീവന സുരക്ഷ, വരുമാന വർദ്ധനവ്, നൈപുണ്യ വികസനം, പരിശീലനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയാണ് ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി 41.30 ലക്ഷം രൂപ ചെലവിലാണ് മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്റർ നിർമ്മിച്ചത്.
0: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7:00

0: ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര എന്നിവ സ്വന്തമാക്കിയതിനു ശേഷം വിജയം ആവർത്തിക്കുവാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പരമ്പരയിലെ അടുത്ത മത്സരം ഈ മാസം 9 റാഞ്ചിയിൽ നടക്കും. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് സമാപിക്കും. 3 ദിവസങ്ങളിലായി 103 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 307 പോയിന്റുമായി പാലക്കാടും 305 പോയിന്റുമായി തൊട്ടുപിന്നിൽ മലപ്പുറവുമാണ്. ഇന്ന് 43 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്ന നാളെ കേരളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പരിപാടിയോടനുബന്ധിച്ച് കേരളത്തിലെ 30 കേന്ദ്രങ്ങളിൽ സേവാ ജ്യോതി യാത്ര നടത്തും. ഇതോടൊപ്പം ഇരുചക്ര വാഹന റാലിയും പൊതുസമ്മേളനവും നടക്കും. സിപിഎമ്മും എൽഡിഎഫും കരുത്താർജ്ജിക്കുന്നു എന്ന ചിത്രമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സിപിഎം കോഴിക്കോട് ജില്ലാ വിപുലീകൃത കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എൽഡിഎഫിനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 456 പോയിന്റ് ഉയർന്ന് 72839, നിഫ്റ്റി 129 പോയിന്റ് നേട്ടത്തിൽ 22685 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലകളിൽ സേവനമനുഷ്ഠിക്കാൻ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി എം ലിജു. ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശങ്ങളിൽ നാളെ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ച
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: Adiós, amigo.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ആരംഭിച്ചു. ബിലാസ്പൂരിലെ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. വിദ്യാർത്ഥികൾ വരും തലമുറയ്ക്ക് വഴികാട്ടിയാകണമെന്ന് ശ്രീമതി മുർമു ചടങ്ങിൽ ആഹ്വാനം ചെയ്തു. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തണമെന്നും യുവ ഡോക്ടർമാരോട് രാഷ്ട്രപതി പറഞ്ഞു. റോഹ്താങ്ങിലെ അടൽ ടണൽ രാഷ്ട്രപതി നാളെ സന്ദർശിക്കും. നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികശേഷിയുടെ കാവൽക്കാരാണ്
1: भारत की नेशनल मैरिटाइम कैपेबिलिटी का कस्टोडियन है. पिछले 8 डिकेड्स से भी अधिक समय से एचएसएल ने देश की मैरिटाइम और डिफेंस रिक्वायरमेंट्स को पूरा करने में बहुत ही महत्वपूर्ण भूमिका का निर्वाह किया है.
0: 5 ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പുകളാണ് നാവികസേനയ്ക്കായി ഇവിടെ ഘടനവും രാജ്യരക്ഷാമന്ത്രി നിർവഹിച്ചു. ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കൻ വ്യവസായ പ്രമുഖരുമായി ന്യൂയോർക്കിൽ ചർച്ച നടത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്ലാക്ക്സ്റ്റോൺ CEO ജോനാഥൻ ഗ്രേ, ന്യൂബർഗൻ ബർമൻ CEO ജോർജ് വാക്കർ തുടങ്ങിയവരുമായാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. ദീർഘകാല മൂല്യം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 5 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഘാന, ഐവറി കോസ്റ്റ്, എത്യോപ്യ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചത്.

0: ഈ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും ഉന്നത നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അഡിസ് അബാബയിൽ വച്ച് നടക്കുന്ന റീജിയണൽ ഹെഡ്സ് ഓഫ് മിഷൻ സമ്മേളനത്തിനും ശ്രീ ജയശങ്കർ അധ്യക്ഷത വഹിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളുമായും എണ്ണ വിപണന കമ്പനികളുമായും ചർച്ച നടത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിമാന ടിക്കറ്റ് വില വർധന തടയാനായി മന്ത്രാലയം നടപടികൾ കൈക്കൊള്ളുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 20 മീറ്ററോളം വരുന്ന സ്വാഭാവിക ആഴം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇവിടെ നേരിട്ട് എത്തിച്ചേരാൻ സൌകര്യമൊരുക്കുന്നു. 2025 മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പ്രവർത്തനമാരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. വർദ്ധിച്ചുവരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ.
0: SIR നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളും മറ്റു പ്രതിപക്ഷ MPമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവനി. വിദൂരമേഖലകളിലെ സാധാരണക്കാർക്ക് യാത്രാക്ലേശങ്ങൾ ഇല്ലാതെ വിദഗ്ധ വൈദ്യസഹായം ലഭ്യമാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവിടങ്ങളിലും അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉത്തർപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച BJP. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലേക്കും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലേക്കുമുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പും പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പും ഈ മാസം 16-നാണ്. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ 14 KSRTC ടെർമിനലുകളിലാണ് സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, KSRTC ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിന് ശേഷം അവ പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിലാണ്. രാത്രി 7 മണിക്ക് മത്സരം. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ വിജയം T20യിലും ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. നൈജീരിയൻ സൈനിക വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 32. 25 യാത്രക്കാരും 7 വിമാന ജീവനക്കാരുമാണ് മരിച്ചത്. ബെനിൻ നഗരത്തിൽ നിന്നും ലെയ്ഗോസിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ലെന്നും അപകടത്തിൽ വ്യോമസേന സമഗ്ര

0: അന്വേഷണം നടത്തുമെന്നും നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബു അറിയിച്ചു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ രണ്ട് വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. കപ്പലിലെ മൂന്ന് ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റൊമാനിയയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. പരിക്കേറ്റ ഒരു ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് രാജ്യത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട രണ്ട് ഓർഡിനൻസുകൾ പാർലമെന്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നവംബർ 29 പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 561 പോയിന്റ് ഉയർന്നും നിഫ്റ്റി 158 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം തുടരുകയാണ്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. കൊൽക്കത്തയിൽ നടക്കുന്ന ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉറുഗ്വേയെ നേരിടും. ടൂർണമെന്റിലെ അവസാന സൌഹൃദ മത്സരത്തിൽ രണ്ട് തവണ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേയ്ക്കെതിരെ ശക്തമായ പ്രകടനം പുറത്തെടുക്കാനാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. ആദ്യ മത്സരത്തിൽ പനാമയോട് 1-1 സമനില വഴങ്ങിയ ഇന്ത്യ ശനിയാഴ്ച നടന്ന രണ്ടാം മത്സരത്തിൽ ബ്രസീലിനോട് പരാജയപ്പെട്ടിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ തുടക്കമാവും. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. ഇപ്പോൾ മഞ്ഞണി പൂനിലാവ്.

സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം. ഈ ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ ബിജു തിരുമല, സംഗീതം ശ്യാം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
3: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
2: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
3: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
2: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
3: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
2: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
3: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള

0: എലഗൻ നാച്ചുറൽ ഹെയർ അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ,
0: 6282529527. എങ്ങനെ?
1: 6282529527.
0: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗൻ നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുലവാരം, കൊല്ലം.
2: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി

0: ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
1: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ. 9846011686. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
0: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
0: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
0: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
0: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
0: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
0: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
0: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
0: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം പാട്ടും വർത്താനവും. ഏകോപനം അവതരണം ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയുടെ രണ്ടാമത് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. എന്നോടൊപ്പം ഇന്ന് ഈ മ്യൂസിക്കൽ ചാറ്റ് ഷോയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ ഗായിക ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ. എന്നോടൊപ്പം ഈ ചാറ്റ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൃഷ്ണ ബിജു, ആതിര അതുൽ, ശ്രീലക്ഷ്മി, പ്രീത സുഗതൻ.
1: അപ്പൊ നമ്മൾ ആദ്യം കോട്ടയം ആലീസ്, പിന്നെ കലാഭവൻ ആലീസ്, ഇങ്ങനെ ഇപ്പൊ എന്തായാലും
2: ആലീസ്
1: ഉണ്ണികൃഷ്ണൻ അറിയപ്പെടുന്നത് ആയിരിക്കട്ടെ. അപ്പം നമ്മുടെ പ്രീതി ടീച്ചർ ഉണ്ട്, പ്രീതി ടീച്ചർ ഇതുവരെ ഒന്നും സംസാരിച്ചില്ല.
3: നമസ്കാരം മാം. ഞാൻ ഈ പാട്ടുകാരുടെ ഒക്കെ പേരുകൾ നമ്മളിങ്ങനെ കേട്ട് നമുക്ക് കുറേ പരിചയമുള്ള പേരുകളുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഒരാളായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് മാം. പക്ഷേ ഈ അടുത്തിടയ്ക്ക് മാം ഈ ലളിതാ സഹസ്രനാമം ചൊല്ലിയത് ഒരു ഷോയിൽ ഞാൻ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആലീസ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഗായിക ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി ഇത്ര ക്ലാരിറ്റിയോട് കൂടിയാണ് ആ ഒരു ലളിതാ സഹസ്രനാമം ചൊല്ലി ഭയങ്കര അത്ഭുതത്തോടും ഭയങ്കര കൗതുകത്തോടുമാണ് അത് കേട്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ പഠിക്കാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു മാമിന്? അതിനോടുള്ളൊരു ഇൻട്രസ്റ്റും അത് നമുക്കങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതല്ല. അപ്പോൾ അതെങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞു തരുമോ?
2: ഞാൻ പറഞ്ഞില്ലേ, ഗാനമേള രംഗത്ത് വളരെ പിക്കായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ റിയാലിറ്റി ഷോ വന്നത്. പല ചാനലിലും ഈ റിയാലിറ്റി ഷോ വന്ന സമയത്ത് ഗാനമേളക്കൊക്കെ റിയാലിറ്റി ഷോയിൽ പുതുതായിട്ട് വന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്ന കുറച്ച് പാട്ടുകാരെയൊക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ പിന്നീട് അമ്പലപ്പറമ്പിലേക്ക് അങ്ങ് വലിയൊരു അത് വലിയ പോപ്പുലറായി. അപ്പം ആ സമയത്ത് എന്നെ പോലെയൊക്കെയുള്ള പ്രായമായ പാട്ടുകാരെയൊക്കെ പ്രോഗ്രാം വളരെ കുറവായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രോഗ്രാം വളരെ കുറവായത് ഒരു പക്ഷേ ഞാനും കുറച്ച് പുറകോട്ട് പ്രോഗ്രാം ചെയ്യാതെ തന്നെ മാറി നിന്നു. അപ്പം ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം എന്ന് പറയുന്ന കൊല്ലം ഭരണിക്കാവ്, മാടനടയിലുള്ള ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. ഞാൻ ഈ പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ എല്ലാ പ്രോഗ്രാമിനും എല്ലാം അവിടുത്തെ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം പഠിക്കാനും അവിടെ പോയിരുന്ന് ഭാഗവതം വായിക്കാനും രാമായണം വായിക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. എനിക്കതങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ വന്ന സമയത്ത് ഒരു പക്ഷേ ഭഗവതിയായിട്ടും അല്ലെങ്കിൽ ഈശ്വരനായിട്ട് എന്നെ ആ ഒരു ആധ്യാത്മിക പാതയിലേക്ക് കൊണ്ടുവന്നതാണെന്ന് വിചാരിക്കുക. അങ്ങനെ അവിടെ വന്നിരുന്നിട്ട് അവിടെ വെള്ളിയാഴ്ച തോറും നടക്കുന്ന വിളക്കിന് ലളിതാ സഹസ്രനാമം പാടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പാടി അത് കാണാതെ പാടാനുള്ള ഒരു ഇതായി. കാണാതെ പാടുന്നതിനോടനുബന്ധിച്ച് ഞാനത് കൂടുതൽ അതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കാൻ തുടങ്ങി. ഞാൻ കൂടുതലും ഒരു ആധ്യാത്മിക രീതിയിലേക്ക് എന്നെ കൊണ്ടുവന്നു ആ ഒരു രീതി. അങ്ങനെ ഒരു അടുത്ത സമയത്ത് ഒരു റിയാലിറ്റി ഷോ വന്നപ്പോഴത്തേക്കും ഇപ്പോഴും ഈ സമയം ഇങ്ങനെ പാടാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന്, അതായത് ഇപ്പം അടുത്ത സമയത്ത് ഒരു റിയാലിറ്റി ഷോ വന്നതെന്ന് വെച്ചാൽ

0: പാടാം നേടാം പണം നേടാം എന്ന് പറഞ്ഞ അമൃത ടിവിയിൽ ഒരു റിയാലിറ്റി ഷോ വന്നു. അപ്പം പ്രായമുള്ളവരെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്, സീനിയർ ആയിട്ടുള്ള. ഞാനും അതിൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അപ്പം എന്നെ ജഡ്ജ് ചെയ്യാനിട്ടിരുന്നത് എം ജി ശ്രീകുമാറും റിമിയാന്ന് തോന്നുന്നു. അപ്പം ഞാൻ അക്കാഡമിയിൽ പഠിക്കുന്ന സമയത്ത് ഞാനും എം ജി ശ്രീകുമാറും ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പം എം ജിക്ക് എന്നെ അറിയാം. അപ്പം എം ജി ശ്രീമാർ എന്നോട് ചോദിച്ചു, ആലീസ് ഇത്രയും പ്രായമായിട്ടും എങ്ങനെയാണ് ഇപ്പോൾ ഈ നന്നായിട്ട് പാടാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നതാണ്. ഞാൻ അതുവരെയും അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുമെന്നോ ഞാനിങ്ങനെ ഒരു ആൻസർ പറയുമെന്നോ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പം അറിയാതെ ഞാൻ പറഞ്ഞു പോയി, ഞാനൊരു 18 വർഷമായിട്ട് ലളിതാ സഹസ്രനാമം ഉപാസിക്കുന്ന ഒരാളാണ്. അതൊരു ബ്രീത്തിങ് എക്സസൈസാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത്. അത് നമ്മൾ തൊണ്ടുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരും ശരിക്കും അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലളിതാ സഹസ്രനാമം ഇരുന്ന് ഒരു 40 മിനിറ്റ് റിസൈറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് ഈ ബ്രീത്തിങ് പ്രോബ്ലം എനിക്കില്ല, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നന്നായിട്ട് പാടാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും എം ജി ശ്രീമാർ ഉടനെ പറഞ്ഞു, ഇത് പാട്ട് പഠിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ വൈറലായി. അങ്ങനെ ഞാൻ ലളിതാ സഹസ്രനാമത്തിൻ്റെ ധ്യാന ശ്ലോകം ഒക്കെ ചൊല്ലുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ആ വീഡിയോ വൈറലായതിനു ശേഷമാണ് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പ്രഭാഷണം ചെയ്യാൻ തുടങ്ങി. ലളിതാ സഹസ്രനാമം വളരെ കൂടുതൽ ആഴത്തിൽ പഠിച്ചാലും തീരാത്തൊരു അറിവാണത്. അങ്ങനെ അത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇന്നിപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക പാതയിലേക്ക് കൊണ്ടുവരാൻ ഈ ലളിതാ സഹസ്രനാമം എന്നെ സഹായിച്ചു എന്നുള്ളത് വലിയൊരു വാസ്തവമാണ്. ഇപ്പോൾ എനിക്ക് അനായാസം അത് ചൊല്ലാനും അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാനും ഒക്കെ ഉള്ള ഒരു ചെറിയ അറിവ് എന്നിലുണ്ട്.
1: ആത്മീയ പ്രഭാഷണങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ?
0: ആത്മീയ പ്രഭാഷണങ്ങൾ ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അതാണ് കൂടുതലുള്ളത് ഗാനമേളകളെക്കാളും. പക്ഷേ എൻ്റെ ആത്മീയ പ്രഭാഷണം എന്ന് പറയുന്നത് ഞാൻ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സംസാരിക്കുകയും പിന്നെ 1 മണിക്കൂർ പാടുകയും കൂടെ ചെയ്യും. രണ്ടും കൂടി ഒരുമിച്ചാണ് ഒരു സ്റ്റേജിൽ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആധ്യാത്മിക പ്രഭാഷണം വയ്ക്കാൻ ആളുകൾക്കൊരു ഇൻട്രസ്റ്റും ഉണ്ട്, എനിക്കും സന്തോഷമാണ്. കാരണം ഈ ഇൻസ്ട്രുമെൻസിൻ്റെ ബഹളമൊന്നും ഇല്ലാതെ ഒരു 10 പാട്ട് പാടാം സ്റ്റേജിൽ നിന്നിട്ടേ ട്രാക്കിട്ട്, എനിക്കത് ഭയങ്കര സന്തോഷമാണ്.
1: നമ്മുടെ റേഡിയോ റേഡിയോ സാന്ത്വനത്തിന് വേണ്ടിയിട്ട് ഒരു ആത്മീയ പ്രഭാഷണത്തിന്റെ ഒരു പ്രോഗ്രാം നമുക്ക് ആരംഭിച്ചു.
0: തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നതിൽ. നമുക്ക് ചെയ്യാം,
1: തീർച്ചയായും നല്ലത് അങ്ങനെ സംഭവിക്കട്ടെ. ഒരു ലോകമെമ്പാടുള്ള ശ്രോതാക്കളാണ്, അവർക്കെല്ലാവർക്കും പ്രയോജനപ്രദമാകും നമുക്ക് കരുതാം. ലളിതാ സഹസ്രനാമം തീർച്ചയായിട്ടും അങ്ങയിൽ നിന്ന് കേൾക്കണമെന്നുണ്ട്. നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നത് നമുക്ക് അതോടുകൂടി ആകാം. അതിനു മുമ്പ് കൃഷ്ണ, എന്താണ് അടുത്ത ചോദ്യം?
2: നമസ്കാരം മാം, വീണ്ടും നമസ്കാരം. മാം, നമ്മൾ ഇപ്പോൾ റിയാലിറ്റി ഷോസ് നമ്മൾ ഒരുപാട് കാണാറുണ്ടല്ലേ ടി വിയിലൊക്കെ. അപ്പോൾ പല ഗായകരെയും അതുപോലെ പല സംഗീത സംവിധായകരെയും, ഇപ്പോൾ ശരത് ഉൾപ്പെടെ അദ്ദേഹത്തിനെയും നമ്മൾ കൂടുതൽ അറിയുന്നത് റിയാലിറ്റി ഷോസിൽ ജഡ്ജായി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പല പാട്ടുകളും കേൾക്കുമ്പോൾ ഇദ്ദേഹം ചെയ്തതാണെന്ന് പല ഇപ്പോഴത്തെ തലമുറയാണ് ഞങ്ങളായത് അറിഞ്ഞത്. അങ്ങനെയാണ് മാം, എന്തുകൊണ്ടാണ് ഒരു റിയാലിറ്റി ഷോസിൽ ജഡ്ജായി വരാതിരിക്കുന്നത്? എന്തുകൊണ്ട്? വിളിക്കാഞ്ഞിട്ടാണോ അതോ എന്താണ് അതിൻ്റെ കാര്യം? ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഒരു കാര്യം.
0: അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ട് വരാനുള്ള മാനദണ്ഡം അവരെന്താണോ വിചാരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ 50 വർഷത്തെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചുള്ള ഒരു പാട്ട് കേട്ടാൽ അതിൻ്റെ എവിടെയാണ് പോരാ കുറവെന്നൊക്കെ പറയാനൊരു സാമാന്യം ബോധം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ഫീൽഡൊക്കെ ഓരോരുത്തരുടെ കൈകളിലാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളനുസരിച്ചാണ് ഓരോ പ്രസ്ഥാനങ്ങളും നടന്നു പോകുന്നത്. അത് എവിടെയൊക്കെ ഒരു ബെൽറ്റ് ഉണ്ടാവും. അപ്പം നമുക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കാതെ കിട്ടിയതിനോട് സന്തോഷത്തോടെ
1: അത് പലപ്പോഴും
0: നമ്മളെ അത് മാറ്റി നടത്തുന്നത് അതൊന്നും ആയിരിക്കത്തില്ല. ഈ ഭാഗ്യം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഈശ്വരന്റെ ഒരു നിശ്ചയമാണ്. ഇനി നാളെ ഒരു അവസരത്തിൽ അത് വന്നുകൂടാന്നില്ലായിരിക്കാം,
1: വരട്ടെ വരട്ടെ, വരാതിരിക്കില്ല. കൃഷ്ണഗീതത്തിലൊരു പാട്ട് രണ്ടുപേരും കേൾക്കണമെന്നുണ്ടോ? ഏതാണ്?
2: ഞാൻ എപ്പോഴും പാട്ട്
1: ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ കേട്ടുള്ള രാഗേന്ദ്ര കിരണങ്ങളോളി വിശീലിയാണ്.
0: അത് ഈ അടുത്ത സമയത്ത് ഞാൻ ആ റിയാലിറ്റി ഷോയിൽ പാടിയത് അതങ്ങ് വൈറലായതാ.
1: അത് രണ്ടുപേരെയൊന്നും പാടാം. അത് അവളുടെ രാഗമുള്ള പാട്ടല്ലേ?

0: ഓക്കെ, വെരി ഗുഡ്. ശ്രീലക്ഷ്മി, എന്താണ് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം?
1: ഉണ്ട്, പക്ഷെ അതിന് മുൻപ് എനിക്കൊരു പാട്ട്, മാമിന് ഒരുപാട് ഹൈ പിച്ച് ഉള്ള പാട്ടുകളൊക്കെ ഇഷ്ടമാണെന്ന് അറിയാം. അപ്പം എനിക്കൊരു പാട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതാണ്, മറ്റേ നമ്മുടെ ജാനകി അമ്മ പാടിയിട്ടുള്ള ഉണരു ഉണരു ഉണ്ണിപ്പൂവേ എന്ന്
0: പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഹൈ പിച്ചാണ് പാടിക്കുന്നത് അവസാനം.
2: അത് നമ്മൾ
0: അതെന്നെ ഒരു ഒന്നൊന്നര എടുപ്പാണ് അല്ലേ?

0: സോ മച്ച് മാം, എനിക്ക് അത് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ പലപ്പോഴും പാടാൻ ശ്രമിച്ച് പരാജയപ്പെടാറുള്ളതാണ്.
1: പാട്ടുകള്
2: നമ്മള് ഒരു പാട്ടുകാർക്ക് വേണ്ട ക്വാളിറ്റി എന്താണെന്നറിയോ, ഒരു പാട്ട് ഒരു 50 പ്രാവശ്യം കേൾക്കണം. കേട്ടിട്ട് കേൾക്കുന്നതിൻ്റെ കൂടെ പാടണം. 15 പ്രാവശ്യം അതിൻ്റെ കൂടെ പാടണം. കൂടെ പാടിയിട്ട് അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തന്നെ പാടണം. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് തെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അത് തൊണ്ടയിൽ എങ്ങനെ വരുത്താൻ ശ്രമിക്കണം, പാടാൻ പറ്റുമെന്നൊരു നല്ല.
0: പിന്നെ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അപ്പം ഇത്രയും നാളത്തെ ഉള്ളൊരു സംഗീത ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഏതാണെന്ന് ചോദിച്ചാൽ മാമിന് എന്തായിരിക്കും ഞങ്ങളോട് പറയാനുള്ളത്?
2: അയ്യോ, മറക്കാൻ പറ്റാത്തതാ, മറക്കാൻ പറ്റാത്തതായിട്ട് ആദ്യമായിട്ട് ഗൾഫിൽ പോയത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്നപ്പോൾ ഞാനിങ്ങനെ എന്നെ നുള്ളി നോക്കുമായിരുന്നു, ഞാൻ ഫ്ലൈറ്റിലാണോ അതോ ഇനി ഞാൻ സ്വപ്നം കാണുവാണോ എന്ന്. നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ, നോർത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് പ്രോഗ്രാം കൃഷ്ണേന്ദ്രനും പിന്നെ ജോളി എബ്രഹാം, അങ്ങനൊരു ട്രിപ്പ് പോയി. പിന്നെ കെ എസ് ജോർജിൻ്റെ കൂടെ ഗൾഫിൽ നോർത്ത് ഇന്ത്യ പോയി. അവിടെ ഒരു വലിയൊരു ഷൺമുഖാനന്ദ ഹാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ ഹാളുണ്ട്. അവിടെ പ്രോഗ്രാം ചെയ്തപ്പം ഒരു വലിയൊരു ഉദ്യോഗസ്ഥം കൊണ്ടുവന്ന് എനിക്കൊരു എൻ്റെ അത്ര ഉള്ളൊരു മാല എനിക്കിട്ട്. ബ്രഹ്മാനന്ദൻ ചേട്ടനുമായിട്ട് നോർത്ത് ഇന്ത്യ പോയിട്ടുണ്ട്. അവരുടെ ബ്രഹ്മാനന്ദ ചേട്ടൻ്റെ കൂടെ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, കെ എസ് ജോർജിൻ്റെ. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത നിമിഷങ്ങളാണ്.
1: ഈ ഷൺമുഖാനന്ദ ഹാളിൽ പാടുക എന്ന് പറയുന്ന ഏതൊരു ഗായകൻ്റെയും ഗായികയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയൊരു അവരെല്ലാവരും.
2: അതന്നെ നമുക്ക് അന്നൊക്കെ ഞാനൊരു സാധാരണ പാട്ടുകാരിയാണ് എന്നാലോചിച്ച് നോക്കൂ. ഈ ബ്രഹ്മാനന്ദൻ ചേട്ടനെന്നും ജോളി എബ്രഹാമെന്നും കൃഷ്ണേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അന്ന് ഫീൽഡിൽ ഭയങ്കര പേരെടുത്ത ഗായകരാണ്. അപ്പം അവരുടെ കെയർ ഓഫിൽ ഞാനും അവരുടെ കൂടെ പാടുക എന്ന് പറയുമ്പം അത് ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ പ്രഷ്യസ് ആയിട്ടുള്ള മോമെൻറ്റ്സ് ആണ് അതൊക്കെ. ആ എൻ്റെ അത്രയും ഉള്ളൊരു മാല എനിക്ക് കിട്ടും എൻ്റെ സ്റ്റേജിൽ. ഷൺമുഖാനന്ദ ഹാളിൽ ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പം എന്നെ എൻ്റെ അത്രയും ഉള്ളൊരു മാല കൊണ്ടിട്ട് അതിൻ്റെ സ്മെല്ല് എനിക്ക് ഇപ്പോഴും എൻ്റെ മൂക്കിൽ എനിക്ക് അറിയാമെന്നുള്ളത് ആ ഇൻസിഡൻ്റ് ഓർക്കുമ്പം. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ തരംഗണി സ്റ്റുഡിയോയിലെ ഒരു റെക്കോർഡിങ്ങിന് ദാസേട്ടനുമായിട്ട് അടുത്ത് ഒരു കൺസോൾ റൂമിലിരുന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് ഡിസ്കസ് ചെയ്ത് പാടുകയൊക്കെ ചെയ്തു. ദാസേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ പാട്ട് പറഞ്ഞു കൊടുത്ത് അദ്ദേഹം പാടുന്നു, അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് പാട്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ പാടും, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ഓണപ്പാട്ടുണ്ട്,
3: ഉത്രാടപ്പൂനിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനയിൽ ഇത്തിരി പാൽ ചുരത്തൻ വാ.
2: പാട്ടില്ലേ അത്? ഈ ഹമ്മിങ് അത് ഈ ഹമ്മിങ് പിന്നെ അതിന് ആദ്യത്തെ

0: ആദ്യമുള്ള സരിഗ പനി ചപ്പ ഗ ഈ മ്യൂസിക്കെല്ലാം കൂടി ഞാനും ചിത്രയും എൻ്റെ വേറൊരു ഫ്രണ്ട് വിശാലാക്ഷി എന്ന് പറഞ്ഞൊരു പാട്ടുകാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്ന് പേരാണ് ഒരു വോയിസ് ബൂത്തിൽ നിന്ന്, ഞങ്ങൾ മൂന്ന് പേര് ഈ കോറസ് പാടുന്നു. തൊട്ടപ്പുറത്തെ ബൂത്തിൽ നിന്ന് രവീന്ദ്ര മാഷ് പാടുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്താണ് ആ ഓണപ്പാട്ടിൻ്റെ എല്ലാ പാട്ടുകളും. അപ്പം അതൊക്കെ ഇന്നും ഓണപ്പാട്ടിന് ഓണപ്പാട്ടെന്ന് പറയുമ്പോൾ ഈ പാട്ടാണ് ആളുകൾ ഓർക്കുന്നത്. അപ്പം അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഭയങ്കര ഒരു ഇതാണ്. പിന്നെ ഞാൻ ആദ്യം ഫിലിമിൽ പാടിയത് രവീന്ദ്ര മാഷിൻ്റെ പാട്ടാണ്. രവീന്ദ്ര മാഷിന് എന്നെ പാട്ട് പഠിപ്പിച്ചു തന്ന്, ഞാൻ സ്റ്റുഡിയോയിലിരുന്നു പാട്ടൊക്കെ പഠിച്ച് പോയി പാടിയത്. ജീവിതത്തിൽ ഒരുപാട് മറക്കാനാവാത്ത നിമിഷങ്ങൾ ഉണ്ട്. പിന്നെ കരിയറിൽ നിന്ന് മാറി നിന്നത്, ഒരുപാട് വിഷമിച്ചത്, ഒരുപാട് കണ്ണുനീരൊഴുക്കിയത്, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ആ കണ്ണുനീരിൽ നിന്നാണ് ഞാൻ ഇന്നിപ്പം ഒരു പ്രഭാഷകയായിട്ട് മാറിയത്. അതാണ് ആ സമയത്ത് ഞാൻ ലളിതാ സഹസ്രനാമം കയ്യിലെടുത്തു. അതിന്ന് എന്നെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു ഇൻസിഡൻ്റ് ആണ്. അതൊക്കെ എനിക്ക് മറക്കാനാവാത്തതാണ്. എനിക്കിപ്പോൾ ഒരു ചാൻസ് തന്നത് അമൃത ടി വി ആണ്. അവരോടുള്ള നന്ദി എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ എനിക്ക് പാതയിൽ എനിക്ക് വഴികാട്ടിയായി നിന്നിട്ടുള്ള ഒരു ചെറിയ കുട്ടി മുതൽ എനിക്ക് ഏറ്റവും വലിയ ആചാര്യന്മാരെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരുപാട് പേരെടുത്ത കേരളത്തിലെ ആചാര്യന്മാർ വരെ എൻ്റെ വഴിയിൽ എനിക്ക് വഴികാട്ടിയായി, വാക്കുകൾ കൊണ്ടും ധനം കൊണ്ടും ഒക്കെ സഹായിച്ചവരൊക്കെ എൻ്റെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്നവരാണ്. ഒന്നും മറന്നിട്ടില്ല. അമൃത ടി വി എനിക്ക് ഒരുപാട് എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റിയാലിറ്റി ഷോ ഇപ്പം തന്നത് അമൃത ടി വി ആണ്. അതിനുശേഷം ആനീസ് കിച്ചൺ തന്നത് അമൃത ടി വി ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു മാസം രാമായണം അവതരിപ്പിച്ചു സന്ധ്യാദീപത്തിൽ. ഒരു മാസത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ഞാനാണ് ചെയ്തത്, രാമായണം വായിച്ചത്. അതൊക്കെ എനിക്ക് വെച്ച് നീട്ടിയ ഒരു ഗിഫ്റ്റാണ് ഭഗവതി. അപ്പം അമൃത ടി വി അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഈ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ കസേര പോലും എനിക്ക് വളരെ പ്രഷ്യസാണ്. കാരണം ഈ സാന്ത്വനം, റേഡിയോ സാന്ത്വനം, ഇവർ നിങ്ങൾ ചെയ്യുന്ന ഈ ചാരിറ്റബിൾ സൊസൈറ്റിയെ പോലെ നിങ്ങൾ ചെയ്യുന്ന ഈ ചാരിറ്റി, അത് എനിക്ക് എൻ്റെ കണ്ണ് നനയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കസേരയിലിരിക്കാൻ സാധിച്ചതും എൻ്റെ ഭാഗ്യമായിട്ട് കരുതുക ഞാൻ.
1: ശരി ശരി. ഇനിയും വളരെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആലീസ് ഉണ്ണികൃഷ്ണനിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്തും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: This is Radio Santhanam 90.4 FM. Stay tuned.
3: പാട്ടും വർത്താനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയുടെ 2nd എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. എന്നോടൊപ്പം ഇന്ന് ഈ മ്യൂസിക്കൽ ചാറ്റ് ഷോയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ ഗായിക ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ. എന്നോടൊപ്പം ഈ ചാറ്റ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൃഷ്ണ ബിജു, ആതിര അതുൽ, ശ്രീലക്ഷ്മി, പ്രീത സുഗതൻ.
4: ഞാനിങ്ങനെ കേട്ട് ആസ്വദിക്കുകയായിരുന്നു.
5: ചോദ്യങ്ങളൊന്നും വരുന്നില്ല, മനസ്സ് നിറഞ്ഞിരിക്കുക.

0: പാട്ടുകൾ കേൾക്കുമ്പോ ഇങ്ങനെ ചോദ്യങ്ങളിലൊക്കെ ഇങ്ങനെ സ്റ്റക്കായി പോവാണ്. അപ്പൊ മാമിന്റെ ഒരു 52 വർഷത്തെ ഒരു ജേണി ആണല്ലോ. അപ്പൊ ആദ്യം തുടക്കകാലം തൊട്ടേ ഇപ്പോഴും വേദികളിൽ സജീവമാണ്, ഗാനമേളകളുടെ ഒരു റാണി എന്ന് തന്നെയാണ് പറയുന്നല്ലോ. അപ്പൊ മാമിന് ഞങ്ങൾക്ക് വേണ്ടി തരാൻ പറ്റുന്നു. അപ്പൊ ഇപ്പൊ പാട്ട് കേൾക്കുമ്പോഴും എന്തൊരു ക്ലാരിറ്റിയാണ് വോയിസിലെന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. അപ്പൊ ശ്രീലക്ഷ്മി ആണെങ്കിലും ഞാനാണെങ്കിലും പലപ്പോഴും ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് തപ്പിയും അല്ലെങ്കിൽ ഒന്ന് ശ്രുതി പോവുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ മാമിന് എങ്ങനെയാണ് ഇത്രയൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്തായിരിക്കും നന്നായിട്ട് പാടാൻ വേണ്ടിയിട്ടുള്ള?
1: നന്നായിട്ട് പാടുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം. നമ്മൾ പഠിക്കുമ്പം തന്നെ നമുക്ക് എന്താകണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പം ഒരു ഡോക്ടർ ആവണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി അവർ 10th കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങും, എങ്കിൽ മാത്രമേ ഒരു ഡോക്ടറാകാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നൊരു ഡോക്ടറായാൽ പോലും അതിന് സ്പെഷ്യലൈസ് ചെയ്ത് വീണ്ടും ഒരു ഡിഗ്രി എടുക്കേണ്ടി വരും അല്ലേ. അപ്പം നമ്മുടെ മനസ്സിലൊരു എയിം ഉണ്ടാകണം ആദ്യമേ, ഞാനിക്കൊരു പാട്ടുകാരിയാകണം, അതിന് ഞാൻ എന്ത് ചെയ്യണം. ആ പാട്ടിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ശബ്ദത്തെ കീപ്പ് ചെയ്യണം. അതെങ്ങനെ കീപ്പ് ചെയ്യും? ഏത് ഭക്ഷണമാണോ ഇഷ്ടമായിട്ട് കഴിക്കുന്നത് അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി അവർ പറഞ്ഞു അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അതൊന്നും വേണ്ട, നമ്മുടെ ബോഡി ഏത് ഫുഡുമായിട്ടാണ് ട്യൂൺഡ് അത് കഴിച്ചുകൊണ്ടേയിരിക്കുക. നല്ല ഫുഡ് കഴിക്കുക, നല്ലോണം പാടി പ്രാക്ടീസ് ചെയ്യുക, ഒരു ദിവസം ഒരു പാട്ടെങ്കിലും പഠിക്കുക. അതാരും ചെയ്യാറില്ല, ചെയ്യണ്ടോ? ഇല്ല. നമ്മൾ പാട്ടുകാരി ആവണമെങ്കിൽ എന്ത് വേണം? ഒരു കളക്ഷൻസ് ഓഫ് സോങ്സ് നമ്മുടെ കയ്യിൽ വേണം, കുറേ കളക്ഷൻസ് വേണം. നമ്മുടെ എപ്പോൾ പാടാൻ പറഞ്ഞാലും ബുക്ക് നോക്കിയാണെങ്കിലും പാടാൻ പറ്റണം. ഒരു പാട്ടുകാരിക്ക് വേണ്ടത് അതാണ്, നമ്മുടെ അസറ്റ്സ് ഉണ്ടാവണം നമുക്ക്. ഗസലായാവട്ടെ, ഭജന ആവട്ടെ, സിനിമാ പാട്ടുകളാവട്ടെ, ലളിതഗാനങ്ങളാവട്ടെ, ഒരു കളക്ഷൻസ് നമുക്കുണ്ടാവണം. ഇതെല്ലാം നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റാണ്. നമ്മളൊരു പാട്ടുകാരിയാകാൻ വേണ്ടുന്നൊരു തയ്യാറെടുപ്പാണത്. ചുമ്മാ രണ്ട് പാട്ട് പാടിട്ട് ഒരു സീസണിൽ ഒരു ഗാനമേളയ്ക്ക് പാടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു പാട്ടുകാരിയാവത്തില്ല. നമുക്ക് നമ്മുടെ പ്രൊഫഷനോടൊരു ഡെഡിക്കേഷൻ വേണം. അതിനോട് കൂടെ നല്ല ഈശ്വര വിശ്വാസം വേണം. ഇതെല്ലാം തരുന്നത് ഈശ്വരനാണ്. നമ്മളൊന്നും ഒന്നും ചെയ്യാൻ നമുക്ക് പ്രാപ്തിയില്ല. എല്ലാം ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ആ എന്നൊരു അക്ഷരം ഉച്ചരിക്കാൻ പോലും നമുക്കുള്ള കഴിവുണ്ടാകൂ. ഈശ്വരൻ എന്ന ആ ശക്തി നമ്മളിലിരുന്ന് ശബ്ദിക്കാതെ ഈ നമ്മുടെ പരാ പശ്യന്തി മധ്യമ വൈഖരി എന്നൊക്കെ പറയുന്ന 4 രൂപത്തിൽ ശബ്ദമായിട്ട് ഇവിടെ ഇരിക്കുന്നത് ദൈവിയാണ്, ദൈവമാണ്, ഈശ്വരനാണ്, പ്രകൃതിയാണ്. അതിനോടൊരു ബഹുമാനം വേണം. നമ്മളാരും ഒന്നുമല്ല എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും, നമ്മളാരും ഒന്നുമല്ല. ഭഗവാൻ നമ്മളെ ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. പാടണമെങ്കിൽ ഈ ആലീസ് എന്ന ആൾ ഈ കസറിലിരിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന് വേറെ ആളുകളെ കിട്ടും ഇഷ്ടം പോലെ അല്ലേ. ആലീസ് എന്ന ആൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു നിയോഗം വേണം. അത് ഈശ്വരനോട് നമ്മൾ കാണിക്കുന്ന, അങ്ങോട്ട് കാണിക്കുന്ന ആ ഒരു എന്താ പറയുന്നത്, ഭക്തിക്ക് ദൈവം ഇങ്ങോട്ട് തിരിച്ചു തരുന്നൊരു ബോണസാണ് നമ്മുടെ കഴിവുകളൊക്കെ. അപ്പം ഈശ്വര വിശ്വാസം വേണം, ഈശ്വരാധീനം വേണം, എല്ലാവരോടൊരു വിനയം വേണം. എല്ലാം നമുക്കിത് തന്നത് നമ്മൾ ചോദിച്ചിട്ടൊന്നും തന്നതല്ല, നമ്മളെ അനുഗ്രഹിച്ചിട്ട് ഭഗവതി തരുന്നൊരു കഴിവാണ് അല്ലേ. എല്ലാവർക്കും നിങ്ങളെ എല്ലാ കഴിവ് തന്നിട്ടുണ്ട് ഭഗവാൻ പല രൂപത്തിൽ. ഇന്ന് നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ ചോദിച്ചു വാങ്ങിയതൊന്നും അല്ല, തന്നു വിട്ടതാ. അത് നമ്മൾ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ വേണ്ടുന്ന ഹാർഡ് വർക്ക് ചെയ്യണം. അത് മാത്രം ചെയ്താൽ മതി, അപ്പം എല്ലാം ശരിയാകും.
2: നമ്മുടെ നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എനിക്ക് വേറൊരു കാര്യം ചോദിക്കേണ്ടത്, ഇപ്പം ജാനകിയമ്മയുടെ പാട്ടുകളാണല്ലോ ഒരുപാട് പാടിയിട്ടുള്ളത്. ജാനകിയമ്മയോട് തന്നെയാണ് കൂടുതൽ മാനസികമായി കൂടുതൽ അടുപ്പം, സുശീലാമ്മയാലും മറ്റൊരാളിനേക്കാളും ഒക്കെ?
1: എനിക്ക് അവരോടൊക്കെ, ഞാൻ പറയട്ടെ, എന്നെ കാണാത്ത ഗുരുക്കളാണ് അവരെങ്ങനെയാന്ന് വെച്ചാൽ, അവരൊക്കെ പാടി വെച്ചതുകൊണ്ടാണ് ഞാനിത് പാടി പൈസ വാങ്ങിച്ചത് അല്ലേ. ലതാജിയോടൊക്കെയുള്ള ഒരു സന്തോഷം എനിക്കൊരു ഭയങ്കര, എൻ്റെ ഒരു ലതാജി മരിച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മ മരിച്ചു പോയ ഒരു ദുഃഖമായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ അമ്മയുടെ പാട്ടാണ് ഞാനിപ്പോഴും സ്റ്റേജിൽ ആദ്യം പാടുന്നത്. അവരൊക്കെ പാടി വെച്ച പാട്ടുകൾ അവരോട് പാടിയത് പോലെ പാടാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിലും ഞാൻ മാക്സിമം അവർ പാടുന്നത് പോലെ ആകാൻ ശ്രമിക്കും. അങ്ങ് അവർ പാടുന്ന പോലെ ഒരിക്കലും ആർക്കും പാടാൻ പറ്റത്തില്ല. അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അവരുടെ തന്നെ ഒരു ക്രിയേഷനാണ്, നമുക്കതുപോലെ അനുകരിക്കാനേ പറ്റുള്ളൂ. അപ്പം എൻ്റെ മാനസികമായിട്ട് ഞാൻ ആരാധിക്കുന്ന ഗുരുക്കന്മാർ തന്നെയാണ് അവരൊക്കെ. അപ്പം അവരുടെ കാലഘട്ടത്തിൽ സാറ് മുമ്പേ പറഞ്ഞ പോലെ അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും അവരുടെ പാട്ടുകൾ പാടാൻ സാധിച്ചതും ഒക്കെ ഒരു പുണ്യമാണ്.
2: ജാനകിയമ്മയുടെ പ്രത്യേകത എല്ലാ ശബ്ദത്തിലും പാടുമല്ലോ, കൊച്ചുകുട്ടികളുടെ ശബ്ദത്തിൽ പാടിയിട്ടുണ്ട്. എനിക്കൊന്ന് ഞമ്മൻ്റെ ബാപ്പ അബ്ദുൽ റസാഖ് അതൊക്കെ കൊച്ചുകുട്ടികളുടെ ശബ്ദത്തിൽ പാടിയിട്ടുണ്ട്. ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ അങ്ങനെ കുട്ടികളുടെ ശബ്ദത്തിൽ പാടിയൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അതേതാണ് ഓർക്കുന്നുണ്ടോ?
1: എം ജി രാജൻ സാറാണ് എൻ്റെ കൂടെ പാടി.

0: അങ്ങനെ ഒരു പാട്ടാ ദർശൻരാമൻ മ്യൂസിക് ചെയ്തേക്കുന്നത്. അപ്പൊ
1: ദർശൻരാമൻ എന്ന് പറഞ്ഞാൽ ബിച്ചു തിരുമലയുടെ
0: അനിയൻ,
1: അദ്ദേഹത്തിന്റെ സഹോദരിയും ഗായികയാണല്ലോ സുശീലാമ്മ.
0: സുശീലാദേവി ടീച്ചർ, ടീച്ചർ എന്റെ അടുത്തൊരു ഫ്രണ്ടൊക്കെയാണ്, മിക്കവാറും വിളിക്കും. ചിത്രയുടെ ടീച്ചറാ
1: പ്രീതി ടീച്ചർ.
2: അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, മാം ഇപ്പം പറയുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഗായകരുമായിട്ടൊക്കെ വർക്ക് ചെയ്തു, വിദേശത്തൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള്, അതുപോലെ തന്നെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം എത്ര ക്ലാരിറ്റിയോടെയാണ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ടുകളൊക്കെ പാടുന്നത്. പക്ഷേ ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഹൈറ്റ്സിലേക്ക് മാം എത്തിയിട്ടില്ല. അപ്പം അതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും. അപ്പം ചിലപ്പോൾ നമ്മൾ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ എവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ, നമ്മളെ മാറ്റി നിർത്തുന്ന ചില ആളുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാവാം ചിലപ്പോൾ നമ്മൾ ആ ഒരു ഹൈറ്റ്സിലേക്ക് എത്താൻ. അപ്പം മാം ആ ഒരു കാര്യത്തെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, നമ്മൾ ആ ഒരു ഹൈറ്റ്സിലേക്ക് എത്താത്തതിൻ്റെ ഒരു കാരണം എന്താണ് തോന്നുന്നത്?
0: എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഭയങ്കര ഒരു ഈഗോ ഉണ്ട്, ആരോടും ഇപ്പം ഞാൻ ചാൻസ് ചോദിക്കത്തില്ല. ചാൻസുകൾ നമ്മൾ ചോദിക്കണം എന്നതാണ് സിനിമാ ഫീൽഡിലെ ഒരു ഒരു കീഴ്വഴക്കം. മിക്ക സംഗീത സംവിധായകരെ വിളിച്ചുണർത്തുന്നത് പാട്ടുകാരാണ്. അവർ വിളിച്ചിട്ട് പല്ലി തേച്ചോ കുളിച്ചോ എന്നൊക്കെ വിളിച്ച് ചോദിക്കും. ഇനി എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യം എനിക്കില്ല. ഞാൻ ആരെയും അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല ഫോണിൽ കൂടെയും, അല്ലാതെ ചാൻസ് തരണമെന്നോ ഒന്നും ചെയ്യാറില്ല. പിന്നെ സിനിമാ ഫീൽഡിൽ ഞാൻ വരുന്ന സമയത്ത്, ആദ്യം വരുന്ന സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെപ്പോലെ ഒരാളെ അവർക്ക് ആവശ്യമില്ല എന്ന്. അപ്പം എൻ്റെ മുന്നിൽ എനിക്ക് എൻ്റെ ജീവിതങ്ങളാണ്, ജീവിതം എനിക്കൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ, ഇവരെ രണ്ടുപേരെയും വളർത്തണം. അപ്പം എനിക്ക് എൻ്റെ മുന്നിൽ വിശാലമായൊരു വീതി ഉണ്ടായിരുന്നു, അത് ഗാനമേള എന്ന് പറയുന്നത്. ഞാൻ സിനിമാ ഫീൽഡിലേക്ക് പോയിരുന്ന് വരുന്നിരുന്നെങ്കിൽ എനിക്ക് അത്രമാത്രമൊന്നും വലിയ ഒരാളായി വരാൻ സാധിക്കത്തില്ല എന്നെനിക്ക് അന്നേ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഗാനമേള ഫീൽഡ് തിരഞ്ഞെടുക്കുക ചെയ്തത്. എനിക്ക് ഏറ്റവും എൻ്റെ മുന്നിൽ ഞാൻ ഏറ്റവും പ്രയോറിറ്റി, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന എൻ്റെ കുടുംബത്തിനാണ്, എൻ്റെ ഭർത്താവ്, എൻ്റെ രണ്ട് മക്കൾ. എനിക്ക് അവർ കഴിഞ്ഞിട്ടുള്ള ലോകത്തിൽ എന്തും, അപ്പം അവരെ വളർത്തണമായിരുന്നു, പഠിപ്പിക്കണമായിരുന്നു, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമായിരുന്നു, അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. ആ കാര്യങ്ങൾ മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനൊരു വഴി എന്ന് പറയുന്നത് ഗാനമേള ഫീൽഡായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇഷ്ടംപോലെ ചാൻസ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നല്ല ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് ഫിലിമിൽ ചാൻസ് കിട്ടിയില്ലെങ്കിലും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തരാൻ എനിക്ക് ഈ ഫീൽഡിൽ എന്നെ കേൾക്കാൻ അമ്പലപ്പറമ്പിൽ വന്നിരുന്ന സാധാരണക്കാരായ ആളുകളും അവരുടെ പൈസയും ഉണ്ടായിരുന്നു. അതിനോട് അതുകൊണ്ട് ഞാൻ എന്നും ആ ഒരു ഓഡിയൻസിനോട് കടപ്പെട്ടതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ കൂടെ ഇൻസ്ട്രുമെൻസ് വായിച്ച ആർട്ടിസ്റ്റുകളും എൻ്റെ ഗാനമേള കേൾക്കാൻ വന്നിരുന്ന സാധാരണക്കാരായ എന്നെപ്പോലെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും. അപ്പോൾ ആ ഒരു ഫീൽഡിൽ ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. എനിക്ക് സിനിമാ ഫീൽഡിലൊന്നും ആവാൻ പറ്റിയില്ല എന്നുള്ളൊരു ദുഃഖം എനിക്ക് ഉണ്ടായിരുന്നു, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഉണ്ടായിരുന്നു, പലരും ഇങ്ങനെ പറയാറുണ്ട്, പലരും പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല, എന്തുകൊണ്ട് വന്നില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ ഞാനിപ്പം ആഗ്രഹിക്കാത്ത, നോക്കൂ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം ഭഗവാൻ തരുന്നത്, പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും ഭഗവാൻ തരും ഒരവസരത്തിൽ. അപ്പോൾ അത് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.
2: ഫാമിലിയുടെ ഒരു സപ്പോർട്ടിനെ പറ്റി പറഞ്ഞു, ഹസ്ബൻഡും മക്കളും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഒരു നല്ലൊരു സപ്പോർട്ട് മാമിന്റെ ഒരു പ്രൊഫഷണൽ ഉണ്ടാവുമല്ലോ.
0: തീർച്ചയായിട്ടും
2: അവരെ പറ്റിയൊക്കെ ഒന്ന് പറയാവോ ഞങ്ങളോട്?
0: എന്റെ ഹസ്ബൻഡ് ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ്, ഉണ്ണികൃഷ്ണൻ നായർ. അദ്ദേഹമാണ് ഇപ്പോഴും എൻ്റെ കൂടെ, എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് എപ്പോഴും ഉള്ളത്. എനിക്ക് രണ്ട് ആൺമക്കളാണ്, അവരെ രണ്ടുപേരും പഠിച്ചത് കാനഡയിലാണ്. മൂത്ത മോനെ, മൂത്ത ആളിൻ്റെ പേര് ചിപ്പി കൃഷ്ണൻ, അവൻ്റെ വൈഫ് ഐശ്വര്യ മേനോൻ, അവർ കുഞ്ഞുണ്ട് പ്രാർത്ഥനാ പിള്ള. അവർ മൂന്ന് പേരും ഇപ്പോൾ കാനഡയിൽ തന്നെ സെറ്റിൽ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ മോൻ കാർത്തിക് കൃഷ്ണൻ, അവൻ്റെ വൈഫ് രേണു നായർ, അവർ രണ്ടുപേരും ഇപ്പോൾ നാട്ടിലുണ്ട്. എൻ്റെ മോൻ, രണ്ടാമത്തെ മോൻ ടെക്നോപാർക്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ മൂത്ത ആള് ചിപ്പി കൃഷ്ണൻ കാനഡയിലും മലയാളി അസോസിയേഷനിലും തമിഴ് അവരുടെ അസോസിയേഷനിലൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട്, ഗിറ്റാർ പ്ലേ ചെയ്യും. അവനവിടെ നല്ലോണം നല്ല അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഞാനുമാണ് ഇപ്പം എല്ലാ പ്രോഗ്രാമിനും പോകുന്നത്. ഞങ്ങളിപ്പോൾ ഫ്രീ ആയല്ലോ, മക്കൾ രണ്ടുപേരും കല്യാണമൊക്കെ കഴിച്ച മക്കളൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടും ഫ്രീ ആയി. ഞങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ചായി ഇപ്പം എല്ലാ പ്രോഗ്രാമിനൊക്കെ പോകുന്നു. അപ്പം ഞാൻ എന്തുകൊണ്ടും

0: ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട്, ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. എപ്പോഴും
1: ഗാനമേള പ്രോഗ്രാംസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്?
0: ഞാൻ ഗാനമേള ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കൂടുതലും പ്രഭാഷണങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്യാറുള്ളത്. ഇനിയിപ്പം വരുന്ന December 8 1008 പേര് പങ്കെടുക്കുന്ന ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു 1008 പേര് എടുക്കുന്ന ഒരു ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു യജ്ഞം എറണാകുളത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ ഉദിത് ചൈതന്യാജയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാനായിരിക്കും അത് ലീഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഞാനിപ്പം ചെയ്യുന്നുണ്ട്. ഭഗവാൻ എന്നെ അതിനൊക്കെ ഒന്ന് ഇടയാക്കുന്നു. വലിയ സന്തോഷം.
1: പറഞ്ഞ ശരിയാണ്, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിലും നമുക്ക് വേറെ ഒരുപാട് നല്ല കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് തരുക അല്ലേ.
2: നമുക്ക് ഈ ഒരു പരിപാടിയും ഏകദേശം അവസാനിക്കണം. നമ്മൾ എവിടെയെങ്കിലും അവസാനം വേണമല്ലോ. എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കണം, നമുക്ക് പാട്ട് കേൾക്കണം എന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജാനമ്മ ഡേവിഡിൻ്റെ പേരടക്കി ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അതൊന്ന് ചോദിക്കണം എന്നുണ്ട് എനിക്ക്. എങ്ങനെ ജാനമ്മ ഡേവിഡുമായിട്ട് എങ്ങനെയാണ്?
0: ഞാൻ അമ്മയുടെ പാട്ട് പാടും.
2: ഈ എല്ലാവരും ചില പാടുമ്പം നമ്മുടെ ഇവിടെയുള്ള ഗായികമാരെല്ലാവരും കൂടി ചേർന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്
0: പിന്നെന്താ
2: തുടങ്ങി
0: ചൊല്ലാവോ പണമോ
2: പിന്നെ

0: ഓ ചന്ദിര, അയ്യോ ചന്ദിര നിനങ്ങളേ.
1: അതെ, പിന്നുണ്ട്, ഞാനിത് നോക്കിയപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടത്, അത് പറഞ്ഞു. എനിക്കറിയാം, പക്ഷെ ഞാൻ പാടിയാല് ശരിയാകത്തില്ല, അതല്ലേ? ഈ വരി അറിയാം. അവസാനത്തെ ഞാനും നോക്കിയപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടത്, ചക്കര തുണ്ടാണ് കണ്ടത്, അത് പറഞ്ഞു.

0: നമ്മുടെ ശ്രോതാക്കൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട് കാണും ഈ ഗാനം എന്ന് കരുതുകയാണ്. ഇത് ജാനമ്മ അമ്മയ്ക്കുള്ള ജാനം, ശ്രീമതി അനശ്വര ഗായികയായ ശ്രീമതി ജാനമ്മ ഡേവിഡിനുള്ള റേഡിയോ സാന്ത്വനം 90.4 FM ഒരു ട്രിബ്യൂട്ടായി കൂടി കാണാം. മാഡം, അതേപോലെ തന്നെ നമ്മൾ തുടക്കം മുതൽ ലതാജിയെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലതാജിയുടെ ഒരു അദൃശ്യമായ സാന്നിധ്യം തന്നെ ഇവിടെ ഉണ്ട്. അത്രമാത്രം വലിയൊരു ആരാധിക കൂടിയാണല്ലോ അങ്ങ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ആർജയമാരൊക്കെ ഉണ്ട്, അവരെല്ലാം നല്ല ഗായികന്മാരാണ്. കഥളി ചെങ്കഥളിയും കൂടെ നമുക്കത് ഒരു നാലുപേരി എന്ന് എല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ചാലോ.
1: യെസ്,

വെരി ഗുഡ് വെരി ഗുഡ്. നമ്മുടെ ഈ പാട്ടും വർത്തനവും പരിപാടിയും സമാപന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിന് തീർത്തും അനുയോജ്യമായിട്ടുള്ളൊരു സമാപനം വേണമല്ലോ. അതിന് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു നമ്മുടെ ലളിതാ സഹസ്രനാമത്തിലെ സിന്ദൂരാരണ വിഗ്രഹം തുടങ്ങുന്ന ധ്യാനം. ആ സമയത്ത് സംഭവിക്കുന്ന, താങ്കൾ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ശ്വസനക്രിയ സംഭവിക്കുന്നുണ്ട്, പ്രാണായാമം സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ധ്യാനത്തിലേക്ക് തന്നെ കേൾക്കുന്ന ഒരു വഴുതി പോകുന്ന ഒരു വലിയൊരു അവസ്ഥയാണത്. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകാം.

0: വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ലാത്ത അവാച്യമായ അവർണ്ണനീയമായ ഒരു അനുഭൂതിയിലേക്കാണ് ഈ ലളിത സഹസ്രനാമ സ്തോത്രാലാപനം നമ്മുടെ ശ്രോതാക്കളെയും നമ്മളെല്ലാം തന്നെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. നമ്മുടെ ഈ പാട്ടും വർത്താനവും എന്ന പരിപാടിയുടെ ആദ്യ ലക്കത്തിന് തികച്ചും സമുചിതമായിട്ടുള്ള ഒരു സമാരംഭം കുറിക്കുകയാണ് ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണമായി ഇന്ന് നടന്ന ഈ സംഭാഷണത്തിലൂടെ. അങ്ങയുടെ വളരെ തിരക്കിട്ട ജോലി തിരക്കുകൾക്കെല്ലാം ഇടയിൽ സമയം കണ്ടെത്തി ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം വളരെ വരുന്നതിനും സംസാരിക്കുന്നതിനും പാടുന്നതിനും ഒക്കെ കാണിച്ചിട്ടുള്ള വലിയ സൗമനസ്യത്തിന് എല്ലാ റേഡിയോ സാന്ത്വന 90.4 FM എല്ലാ പ്രവർത്തകരുടെയും പേരിൽ, ശ്രോതാക്കളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്കൾക്കറിയാവുന്ന പോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ഒരു സംരംഭമാണ് റേഡിയോ സാന്ത്വനം 90.4 FM. വിധി വൈപരീത്യം കൊണ്ട് 4 ചുവരുകൾക്കുള്ളിൽ കഴിയാൻ വിധിക്കപ്പെട്ട നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിനായിട്ടുള്ള കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികൾ, അവർക്കൊക്കെ വലിയൊരു ആശ്രയമാണ് നമ്മുടെ ഈ റേഡിയോ സാന്ത്വനത്തിൻ്റെ പരിപാടികളെല്ലാം തന്നെ. അവർക്കെല്ലാം താങ്കളുടെ ഈ പാട്ടും സംഭാഷണവും ഒക്കെ വളരെയധികം ആശ്വാസം പകർന്നു കാണും എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അവരെ കൂടാതെ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി നിരവധിയായിട്ടുള്ള നിത്യം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ റേഡിയോ ശ്രവിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള മലയാളികൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലൂടെയും ഈ പരിപാടികൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്, അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കാം.
1: തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം അഭിമാനമുണ്ട് ഈ ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളോട് ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ. വാസ്തവത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനറിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ജന്മം സഫലമാകുന്നത്. അതായത് മാനവ സേവന

യാണ് മാധവ സേവ. മനുഷ്യനെ സേവിക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നതും. നമ്മളെല്ലാം ഈശ്വരന്മാരാണെന്നാണ് നമ്മുടെ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അപ്പോൾ യാതൊരു കച്ചവട മനസ്ഥിതിയും ഇല്ലാതെ ഇത്രയധികം ഒരു സേവന മനസ്സോടുകൂടി ഇത്രയധികം ഒരു വലിയൊരു പ്രസ്ഥാനം, അത് എന്താണ് പറയുക, ലോകത്തിൻ്റെ അങ്ങേയറ്റം വരെ ഈ ഒരു മഹത്വം നിങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രശസ്തിയേക്കാളും

0: ണം ഞാൻ ആഗ്രഹിക്കണം. കാരണം അത്രമാത്രം സേവന സന്നദ്ധരായിട്ടുള്ള കുട്ടികളുണ്ട് നിങ്ങളുടെ കൂടെ, കലാകാരികളായിട്ടുള്ള എൻ്റെ കൂടെ എൻ്റെ ഈ ഇൻ്റർവ്യൂ ഷെയർ ചെയ്തവരുണ്ട്. വളരെ വലിയ സേവന മനസ്സിതയോടെ എന്നെ ക്ഷണിച്ച റിജിജി നായർ എന്ന വലിയൊരു മനുഷ്യൻ, പിന്നെ ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ഇതിൻ്റെ മാനേജറായിട്ടുള്ള ശ്രേഷ്ഠനായ ഒരു വ്യക്തി, ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠ വ്യക്തികളുടെ അവരുടെ വലിയ മനസ്സിൻ്റെ ഒരു സംരംഭമാണ് ഈ റേഡിയോ സാന്ത്വനം. അത് എല്ലാ കാലത്തും ഒരു വേദന അനുഭവിക്കുന്ന, അല്ല ജീവിതത്തിൽ പ്രതീക്ഷകൾ മാത്രം അവശേഷിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നവർക്കൊരു സാന്ത്വനമായിട്ട് മാറട്ടെ എന്ന് എൻ്റെ ഉള്ളൊരുങ്ങി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ഈശ്വരാധീനം ഉണ്ടാവട്ടെ, ഇത് വേൾഡ് വൈഡായിട്ട് അറിയപ്പെടുവാൻ എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.
1: വളരെ നന്ദി ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ. എല്ലാവിധ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും മനസമാധാനവും ഈ കരിയറിൽ പ്രൊഫഷണൽ അതുപോലെ തന്നെ ആത്മീയ രംഗത്ത് വലിയ രീതിയിലുള്ള ഉയർച്ചയും വളർച്ചയും അങ്ങേക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും ആശംസിക്കുന്നു. പാട്ടും വർത്താനവും ചാറ്റ് ഷോ അതിൻ്റെ ആദ്യത്തെ ലക്കം ഇതോടുകൂടി ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ്. ഞാൻ ഡോക്ടർ റിജിജി നായർ, എന്നോടൊപ്പം ഈ ചാറ്റ് ഷോയിൽ പങ്കെടുത്തത് പ്രശസ്ത ഗായികയായ ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ, അതോടൊപ്പം ആർ ജെമാരായ പ്രീത സുഗതൻ, ആതിര അതുൽ, ശ്രീലക്ഷ്മി ആർ ആൻഡ് കൃഷ്ണ ബിജു, എല്ലാവർക്കും നന്ദി, നമസ്കാരം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാട്ടും വർത്താനവും. ഏകോപനം അവതരണം ഡോക്ടർ റിജിജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
1: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ രാജി നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
3: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
6: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട്, കൊല്ലം.
3: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
3: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
3: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
3: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ്

0: ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണ കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
0: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
0: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ
0: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM Hospital, Changankulangara. Contact 8547-025367.
0: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM Hospital, Changankulangara.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാളും സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് October 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7ാം തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8ാം തീയതി അരകവ്യൂഹം, 9ന് ഹംസി ആൻഡ് ബാൻഡ്, 10ന് ശംഖ ട്രൈബ്, 11ന് ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC യും ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 1 ലക്ഷത്തിലധികം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7000 രൂപ, 2nd വർഷം 6000 രൂപ, 3nd വർഷം 5000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ചർച്ചാവേദി. ഏകോപനം അവതരണം റിജിജി നായർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM, ചർച്ചാവേദിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ചർച്ചാവേദിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹണിമൂൺ കഴിഞ്ഞു ഇനി എന്ത്, VD സതീശൻ സർക്കാരിൻ്റെ 125 ദിവസങ്ങൾ എന്ന വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 2026 മെയ് 18 ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 10 വർഷത്തിന് ശേഷമാണ് ഒരു മുന്നണി ഭരണത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 125 ദിവസങ്ങളിൽ, തീർച്ചയായിട്ടും 100 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഒരു സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡ്, ഏത് കാര്യത്തിനും ഒരു അലവൻസ് എല്ലാവരും നൽകാറുണ്ട്, അത് കഴിഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ 100-125 ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നടന്നത്? എന്തെല്ലാം നടന്നുകൂടാത്ത കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്? എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? കേരളത്തിൻ്റെ പ്രതീക്ഷ എന്തൊക്കെയാണ് ഈ സർക്കാരിൽ ഇനിയുള്ള ദിവസങ്ങളിൽ? ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അങ്ങേറ്റം പരിണതപ്രജ്ഞരായിട്ടുള്ള ഒരു പാനലാണ് നമ്മുടെ ഇതിലുള്ള. മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ അടങ്ങുന്ന വളരെ ഒരു വിദഗ്ധ പാനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാനലാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ നന്ദകുമാർ കടപ്പാൽ. അദ്ദേഹം പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, അതേപോലെ തന്നെ സാഹിത്യ വിമർശകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സി വിമൽകുമാർ. മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, കേരള കൗമുദിയുടെ ബ്യൂറോ ചീഫായിരുന്നു, റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾക്ക് വളരെ സുപരിചിതനാണ് അദ്ദേഹം. അതേപോലെ തന്നെ ശ്രീ സി പി രാജശേഖരൻ, അദ്ദേഹം വീക്ഷണത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററാണ്, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിലൊരാളാണ്. ശ്രീ പി ജയചന്ദ്രൻ, കേരള ശബ്ദത്തിൽ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റും സീനിയർ റിപ്പോർട്ടർക്കും ആയിരുന്ന ശ്രീ പി ജയചന്ദ്രൻ ഇപ്പോൾ റേഡിയോ സാന്ത്വനത്തിലും ചില ജനപ്രിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് സുപരിചിതരാണ്. എല്ലാ ബഹുമാന്യ പാനൽ അംഗങ്ങൾക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ നന്ദകുമാർ കടപ്പാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 വർഷത്തിന് ശേഷമാണ് ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു ഭരണ തുടർച്ചയുണ്ടായിരുന്നു, അതും കേരള രാഷ്ട്രീയത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസമായിരുന്നു. 2 മന്ത്രിസഭ തുടർച്ചയായിട്ട് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളം ഭരിച്ചു. അതിനുശേഷമാണ് 102 അംഗങ്ങളുടെ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ അധികാരമേറ്റത്. കഴിഞ്ഞ 100 ദിവസത്തെ പ്രവർത്തനങ്ങളെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
5: പൊതുവായി ഈ ഭരണത്തിൻ്റെ ആദ്യ സെമസ്റ്റർ പഞ്ചവത്സര കോഴ്സായി ഈ ഭരണത്തെ സങ്കല്പിക്കാമെങ്കിൽ അതിൻ്റെ ആദ്യ സെമസ്റ്റർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ആദ്യ സെമസ്റ്ററിൽ പാസ് മാർക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രകടനം ഈ ഗവൺമെൻറ്, യു ഡി എഫ് ഗവൺമെൻറ് നടത്തി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഒന്നാമത്തെ കാര്യം, നന്മയും തിന്മയും തമ്മിലുള്ള വലിയ പോരാട്ടം എന്ന നിലയിലാണ് സതീശനും യു ഡി എഫും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ അവതരിപ്പിച്ചത്. എല്ലാ തിന്മകളുടെയും പ്രതിരൂപമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പിണറായി വിജയനെയും അവതരിപ്പിക്കുകയും ആ തിന്മകളെ ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട നന്മയുടെ പക്ഷമായി സ്വയം അവകാശപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തവരാണ്. അവർ ഒരുപാട് തെറ്റായ ധാരണകൾ, ആ തെറ്റായ ധാരണകൾ സൃഷ്ടിക്കാൻ, അത് തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് തെറ്റായ ധാരണകൾ സൃഷ്ടിക്കുവാനും അതുവഴി ഒരു ജനങ്ങളിൽ വലിയ ആശങ്കയും ഭയവും ആ നിലവിലുണ്ടായിരുന്ന ഭരണത്തെക്കുറിച്ച് സൃഷ്ടിക്കുവാനും കഴിഞ്ഞു. അതിലവരുടെ തെരഞ്ഞെടുപ്പ് മിഷനറി വളരെ വിജയകരമായി പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും അതൊരു ജനാധിപത്യത്തെ അട്ടിമറിക്കും വിധം, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ അട്ടിമറിക്കും വിധം, അതായത് ജനാധിപത്യം വസ്തുതകളിൽ അടിസ്ഥാനമായിരിക്കണം, ആധികാരികതയിൽ അടിസ്ഥാനമായിരിക്കണം, ഉത്തരവാദിത്വ ബോധത്തിൽ അടിസ്ഥാനമായിരിക്കണം. ഈ 3 നിബന്ധനകളും പാലിക്കാതെ വളരെ തെറ്റായ ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, തെറ്റായ പ്രതീതികൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം യു ഡി എഫ് അണിയറിയിൽ ശ്രീ സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സംസ്ഥാനത്തിന് 700,000 കോടി രൂപ വായ്പ ബാധ്യതയുണ്ട് എന്നത്. എന്നാൽ അവർ തന്നെ അവതരിപ്പിച്ച ധവളപത്രത്തിൽ അത് 5.07 ലക്ഷം കോടി മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജി എസ് ഡി പിയുടെ 36% മാത്രമാണ് ഇത്രയും വർഷത്തെ പിന്നെ കേരളത്തിൻ്റെ അക്യുമുലേറ്റഡ്

വായ്പ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അക്യുമുലേറ്റഡ് വായ്പ എന്ന് പറയുന്നത് 218,000 കോടിയാണ്. അതായത് ഇന്ത്യയുടെ മൊത്തം GDP 56%. ഇന്ത്യക്ക് ഇന്ത്യയിലെ നമ്മുടെ 2002 ഈ ഫിസ്കൽ മാനേജ്മെൻറ്റ് നിയമമനുസരിച്ച് ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് നിയമമനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ GSDP 3% മാത്രമാണ്. അപ്പോൾ നിയമത്തിന് വിധേയമായി മാത്രമേ കടമെടുക്കാൻ കഴിയൂ എന്ന വസ്തുത അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് അനിയന്ത്രിതമായി കടമെടുക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചു. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരുമായി ഒരു സംസ്ഥാന സർക്കാർ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കുന്നതിന് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അത് BJPയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെൻറ് BJPക്ക് വിധേയപ്പെടുന്നു, ഞാൻ ഉദ്ദേശിച്ചത് PM-SHRI പദ്ധതിയുടെ കാര്യമാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചു. എന്നാൽ ആ പദ്ധതി ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കിയതിനേക്കാൾ കൂടുതൽ ആവേശഭരിതമായി നടപ്പാക്കാൻ വേണ്ടി UDF ഗവൺമെൻറ് തയ്യാറാകുന്നു. കടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയത് ഇപ്പോൾ സതീശൻ വന്നിട്ട് 4 മാസമായിട്ടുള്ളൂ. ഇതിനോടകം 14,400 കോടി രൂപ കടമെടുത്തു. ഇന്നത്തെ പത്രത്തിൽ 1,800 കോടി രൂപയും കൂടി കടമെടുക്കാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട്. അങ്ങനെയാവുമ്പോൾ 16,400 കോടി രൂപ 4 മാസം കൊണ്ട് കടമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരാശരി ഒരു മാസം 4,000 കോടി രൂപ കടമെന്ന നിലയിൽ ഒരു വർഷം 48,000 കോടിയും ഇപ്പോൾ 5 വർഷം കൊണ്ട് ഈ കടം ഏതാണ്ട് 2,50,000 കോടിയിലും എത്തുന്ന സ്ഥിതിയുണ്ടാകും. അപ്പോൾ വായ്പയുടെ കാര്യത്തിൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ ഈ UDF ഗവൺമെൻറ്റിന് അവർ പറഞ്ഞ അവരുടെ പ്രഖ്യാപനങ്ങളിൽ നിൽക്കാൻ പറ്റിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലേബർ കോഡ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2025 നവംബർ 2025 ലേബർ കോഡ് നടപ്പാക്കി. ആ ലേബർ കോഡിൽ തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും വ്യവസായത്തിനുമെതിരായ ഒട്ടനവധി നിർദ്ദേശങ്ങളുണ്ട്. കേരളം ഇന്ത്യ കഴിഞ്ഞ 75 വർഷമായി പിന്തുടർന്നു വന്ന ഏറ്റവും തൊഴിലാളി സൗഹൃദപരമായ തൊഴിലാളി നിയമങ്ങൾ മാറ്റിയെഴുതിക്കൊണ്ട് നടപ്പാക്കിയ ഈ ലേബർ കോഡ് നടപ്പാക്കും എന്ന് സതീശൻ ഇന്നലെ പ്രഖ്യാപിച്ചു. ലോക കേരളസഭയുടെ ആകെയുള്ള ചെലവ് 5 അഡിഷനാണ് ലോക കേരളസഭ നടന്നത്. അത് ഈ 5 അഡിഷനും കൂടിയുള്ള ആകെയുള്ള ചെലവ് 5,30,000 രൂപ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യം. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഗുണഭോക്തൃവിഹിതം ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ 25% ഗുണഭോക്തൃവിഹിതം ഏർപ്പെടുത്തിക്കൊണ്ട് അത് കേന്ദ്രത്തിൻ്റെ PMAY എന്ന പദ്ധതിയുടെ ബ്രാൻഡിങ് നടപ്പാക്കിക്കൊണ്ട്, അതായത് വീടുകളിൽ ഈ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് എന്ന മുദ്ര പതിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ സംസ്ഥാന യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടത്. UGC റെഗുലേഷനാണോ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ യൂണിവേഴ്സിറ്റി നിയമമാണോ ഏതാണ് പ്രമുഖമായിട്ടുള്ളതെന്ന തർക്കമാണ് ഈ സുപ്രീം കോടതിക്ക് മുമ്പാകെ വിവിധ സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോഴെല്ലാം കോടതി ഇടപെടുത്തിട്ടുള്ള നിലപാട് UGC റെഗുലേഷൻ എന്ന് പറയുന്നത് പാർലമെൻ്റ് പാസ്സാക്കിയ നിയമമല്ല, അത് UGC കാലാകാലങ്ങളിൽ അവരുടെ പ്രവർത്തന സൗകര്യത്തിനായി ഉണ്ടാക്കുന്ന ചില റൂൾസാണ്. നിയമസഭ പാസ്സാക്കിയ നിയമം UGC റെഗുലേഷന് മുകളിലാണ്. അതുകൊണ്ട് സംസ്ഥാന സർവകലാശാലകളുടെ ഉടമസ്ഥാവകാശം അത് സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രമാണെന്നും സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാൻസലറായ ഗവർണർക്ക് ഭരണഘടനയുടെ 167-ാം വകുപ്പ് നൽകുന്ന അധികാരങ്ങൾ സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും എന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഈ August 22 ഈ UDF ഗവൺമെൻറ്റും ഗവർണറും തമ്മിലെത്തിയ ധാരണ ഈ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങൾക്ക് മുകളിലാണ്, അല്ലെങ്കിൽ UGC റെഗുലേഷൻ അനുസരിച്ച് സംസ്ഥാന സർവകലാശാല നിയമങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന ഉറപ്പാണ് നൽകിയിട്ടുള്ളത്.
അതുപോലെ തന്നെയാണ് വൈദ്യുതിയുടെ കാര്യത്തിൽ.

0: അതൊക്കെ വരും റൗണ്ടുകളിൽ സംസാരിക്കാം, വരും ചർച്ചകൾ. എൻ്റെ ഇപ്പോൾ തന്നെ എൻ്റെ സംസാരം നീണ്ടുപോയെന്ന് തോന്നുന്നു. ഈ വൈദ്യുതിയുടെ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 10 വർഷവും ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല. അവർ പറയുന്നത് യു ഡി എഫ് ഗവൺമെൻറ് കൊണ്ടുവന്ന ദീർഘകാല വൈദ്യുതി കരാർ റദ്ദാക്കിയത് കൊണ്ടാണ് ഈ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായതെന്നാണ്. യഥാർത്ഥത്തിൽ ആ കരാർ റദ്ദാക്കുക, കരാർ നടപ്പാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ റെഗുലേറ്ററി അതോറിറ്റിയുടെ അംഗീകാരമില്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡ് ഏകപക്ഷീയമായി കൊണ്ടുവന്ന ആ കരാർ, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റിയാണ് ആ കരാർ നിയമപരമായി നിലനിൽക്കുന്നില്ല എന്ന് കണ്ട് റദ്ദാക്കിയത് 2023. അതിനെതിരെ സംസ്ഥാന ഗവൺമെൻറ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോയി, ട്രിബ്യൂണലിൽ കേസ് തള്ളി. അതിനെതിരായി സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. അന്ന് 6400 MW ആയിരുന്നു നമ്മുടെ ദൈനംദിന ആവശ്യം, പീക്ക് അവർ ഡിമാൻഡെങ്കിൽ. ഇപ്പോൾ അത് 4600 മാത്രമാണ്. എന്നിട്ട് പോലും നമുക്ക് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ കഴിയുന്നില്ല. തൊട്ടയൽവക്കത്തെ സംസ്ഥാനമായ കർണാടക 9 രൂപ 6 പൈസയ്ക്ക് വൈദ്യുതി വിൽക്കുന്ന സംസ്ഥാനമാണ്. നമ്മൾ 10 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും യൂണിറ്റിന് നമുക്ക് വൈദ്യുതി ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ ബജറ്റ് അവതരണ വേളയിൽ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ പറയുന്നത് ഇന്ത്യയുടെ മൊത്തം ആവശ്യത്തിൻ്റെ ഇരട്ടിയോളമാണ് ഇന്ത്യയുടെ വൈദ്യുതി ഉൽപ്പാദനക്ഷമത. എന്നിട്ട് പോലും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ സ്വകാര്യ കമ്പനികളിൽ നിന്നോ ആവശ്യത്തിന് വൈദ്യുതി എത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ എല്ലാ അവകാശവാദങ്ങളും എല്ലാ അവകാശവാദങ്ങളും വീണുടഞ്ഞ് മുഖം വികൃതമായ നിലയിലാണ് ഈ ഗവൺമെൻറ് നിൽക്കുന്നത്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റാരോപണങ്ങൾ, ചില വിമാനയാത്രകളുമായി ബന്ധപ്പെട്ട്, ചില ആൾക്കാരെ കണ്ടതുമായി ബന്ധപ്പെട്ട്, ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെയുണ്ട്. അതൊക്കെ വിശാലമായ ചർച്ചയ്ക്ക് അവസരം ലഭിക്കുമ്പോൾ ഉന്നയിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്.
1: ശരി, ശ്രീ നന്ദകുമാർ. ശ്രീ സി വിമൽകുമാർ, ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ, ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മന്ത്രിസഭയ്ക്കെതിരെ വളരെ ശക്തമായ ഒരു കടന്നാക്രമണമാണ് ശ്രീ നന്ദകുമാർ കടപ്പാലയുടെ അഴിച്ചുവിട്ടത്. അതേ ഒരു പാസ് മാർക്ക് കൊടുക്കാൻ പോലും തയ്യാറല്ല ഈ സർക്കാരിന്. അത്രമാത്രം എന്താണ്, ദയാരഹിതമായിട്ടുള്ള സമീപനമാണോ താങ്കൾക്കും?
2: ഇല്ല, അങ്ങനെ ദയാരഹിത സമീപനം സ്വീകരിക്കാനുള്ള ഒരു സമയമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ലെന്നാണ്. നമുക്കറിയാം 1980 ശേഷം കേരളത്തിൽ LDFഉം UDFഉം ഓരോ 5 വർഷം കഴിയുന്നതോറും മാറി മാറി ഭരിച്ചിരുന്നൊരു സംസ്ഥാനമാണ്. അതിനൊരു മാറ്റം വന്നത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ സർക്കാരും തുടർന്ന് അടുത്ത സർക്കാരും വന്നു. അപ്പോൾ 10 വർഷം തുടർച്ചയായിട്ടൊരു ഭരണം വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭരണത്തിൽ ഉണ്ടാകാവുന്ന ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായി. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് എതിർപ്പുകളുണ്ടായി, ഒരുപാട് ആരോപണങ്ങളുണ്ടായി, അഴിമതി അടക്കമുള്ള ആരോപണങ്ങളുണ്ടായി. പക്ഷേ അതിൽ നിന്ന് അതിപ്പോൾ രാഷ്ട്രീയം ആണെന്ന് നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഫലമാണല്ലോ, ഒരു ഇലക്ഷൻ വന്നപ്പോൾ 102 സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് വരുന്നത്. 35 സീറ്റിലേക്ക് LDF ഒതുങ്ങേണ്ടി വന്നു. അപ്പോൾ അത് തന്നെ ജനങ്ങളിൽ ഒരു വല്ലാത്ത ഒരു നെഗറ്റീവ് വികാരം ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു തെളിവായിട്ടാണ് ആ ഒരു ഇലക്ഷൻ ഫലത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ സർക്കാർ 2 എണ്ണം തുടർച്ചയായിട്ട് ഉണ്ടായ ആ സർക്കാരിൽ എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നോ അതിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ ഒരു സർക്കാർ ഉണ്ടാകും എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് വി ഡി സതീശൻ സർക്കാരും UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. തുടക്കത്തിൽ ഒരുപാട് പ്രതീക്ഷ നൽകാൻ ആ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് ഒരു സംശയമില്ല, അത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ വളരെ പ്ലസൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രീ വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് അന്ന് ഒരു പ്ലസ് പോയിൻ്റായിട്ട് ആദ്യ ഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. കാരണം പിണറായി വിജയനോടുകൂടി മാധ്യമ പ്രവർത്തകർക്ക് പോലും സംസാരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാധ്യമ പ്രവർത്തകർക്ക് വളരെയധികം ഫ്രീ ആയിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കാനും ഇടപെടാനും കഴിഞ്ഞു എന്നുള്ള, അങ്ങനെ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, വളരെ പ്ലസൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ ലഭിച്ചു എന്നത് തന്നെയാണ് ആദ്യമായിട്ട് നമുക്ക്

0: വെച്ച ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ സർക്കാർ തുടക്കത്തിൽ കുറേയധികം പ്രതീക്ഷകൾ നൽകി, അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ പ്രശ്നം നമുക്കറിയാം. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലത്ത് ആ സർക്കാരിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ച ഒരു വിഷയമായിരുന്നു ആശാ വർക്കേഴ്സിൻ്റെ ആ ഒരു വിഷയം. അവർ മാസങ്ങളോളം സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ സമരം, ആ ഈ സർക്കാർ ഈ വി ഡി സദസ്യൻ സർക്കാർ വന്ന ഉടനെ ആദ്യം ചെയ്തത് അവർക്ക് ഒരു ഇൻക്രീസ്, അവരുടെ വേതനത്തിൽ ഒരു ഇൻക്രീസ് കൊടുക്കുക എന്ന് പറയാം. അത് എല്ലാവരുടെയും പ്രശംസ പിടിച്ച് പറ്റിയ ഒരു വസ്തുത ആയിരുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അംഗൻവാടി വർക്കേഴ്സിന് ശമ്പള വർധന ഉണ്ടാക്കി. പിന്നെ ഈ സർക്കാർ വരുന്നതിന് മുമ്പ് ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിലൊന്നാണ് പ്രിയദർശിനി, സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി. അത് നടപ്പാക്കി. തീർച്ചയായിട്ടും അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കെ എസ് ആർ ടി സിക്ക് എത്ര നഷ്ടമുണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ കേരളത്തിലെ സ്ത്രീകൾ സംബന്ധിച്ച് ഇന്ന് വളരെ അവർക്ക് വളരെ സംതൃപ്തിയുണ്ട്. ഇന്നത്തെ ആ പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത് വളരെ വിജയകരമായിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റ് ചെറിയ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങൾ. പക്ഷേ അത് കഴിഞ്ഞിട്ടേ, ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സമീപകാലത്ത് ഇപ്പോൾ 4 മാസം പൂർത്തിയാക്കുന്ന സമയത്താണ് ഈ സർക്കാരിൻ്റെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന വിധം ഇപ്പോൾ സർക്കാർ ഒരു നെഗറ്റീവ് ഘടകത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ സർക്കാരിന് അവർ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ആണോന്ന് അവർ തീർച്ചയായിട്ടും പി ഡി സതീശൻ സർക്കാരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് പ്രധാനമായിട്ടിപ്പോൾ ശ്രീ നന്ദകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം കുറച്ച് രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് തീർച്ചയാണല്ലോ. അപ്പം ഞാനിപ്പോൾ നിഷ്പക്ഷമായിട്ട് എന്നുള്ള നിലയിലാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും ഈ വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു നെഗറ്റീവ് ഘടകമാണ്. ഈ കാരണം കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇതിൽ എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ, ഇലക്ട്രിസിറ്റിയുടെ ലഭ്യതയുടെ കാര്യത്തിൽ, അതിൻ്റെ വിലയുടെ കാര്യത്തിലൊക്കെ ഒരുപക്ഷെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആ സർക്കാരിൻ്റെ കാലത്ത് ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു. വൈദ്യുതി നമുക്ക് ആവശ്യത്തിന് ലഭിക്കുന്നു, അങ്ങനൊരു പരാതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രിയുടെ ഒരു ചില പ്രസ്താവനകൾ എടുത്താൽ തന്നെ അദ്ദേഹം ഈ ഒരു പൊസിഷൻ ആപ്റ്റ് ആണോ എന്നുള്ള ഒരു സംശയം തന്നെ ജനങ്ങൾ ഉയർത്തുന്നത്. കാര്യം അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് വലിയ ഒരു എന്താ പറയുന്ന ഒരു എന്തോ ഒരു അവ്യക്തത അദ്ദേഹത്തിൽ തന്നെ ഉണ്ടെന്നുള്ള തിരിയാണ്. കാരണം കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഈ വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറിച്ച് വെച്ച പേപ്പർ കൊണ്ടുവന്നില്ലെന്നാണ്, ഒരു മിനിസ്റ്റർ പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള ചില ബാലിശമായ
1: ശ്രീ എം എം മണി വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചത് അദ്ദേഹത്തിന് 4ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂന്നൊക്കെ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു.
0: പക്ഷേ അദ്ദേഹത്തോട് എന്തെല്ലാം നെഗറ്റീവ്സ് നമുക്ക് പറഞ്ഞാൽ തന്നെയും അദ്ദേഹം ഒരുപക്ഷെ വിദ്യാഭ്യാസം കുറഞ്ഞ മന്ത്രിയായിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണല്ലോ. അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി വേണം, അതാണ് ഒരു മന്ത്രിയുടെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മന്ത്രിക്ക് ഇനി അത് ആ കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടാണോ അദ്ദേഹം ഈ വിഷയങ്ങളിൽ അജ്ഞനായിട്ടാണോ എന്നറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഒരു നിലപാട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈദ്യുതി വിഷയ വകുപ്പെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. പിന്നെ ഈ വൈദ്യുതിയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാനാ ചില ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ കുറെ വാർത്തകൾ ചെയ്തിട്ടുള്ള ആളാണ്.
1: വൈദ്യുതി വകുപ്പ് വേണ്ടായിരുന്നു, അദ്ദേഹം റവന്യൂ വകുപ്പാണ് ആഗ്രഹിച്ചത്. വൈദ്യുതി വകുപ്പ് കിട്ടിയപ്പോൾ അത് മുൾക്കിരീടമാണെന്നാണ് അദ്ദേഹം
0: എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വകുപ്പിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒരു മന്ത്രിക്ക് ഏത് വകുപ്പ് കിട്ടിയാലും അത് കൈകാര്യം ചെയ്യണം, അതാണല്ലോ ഒരു മന്ത്രിയുടെ കഴിവെന്ന് പറയുന്നത്. പക്ഷെ ആ കാര്യത്തിൽ അദ്ദേഹം വളരെ പിന്നോക്കം പോയി. അത് മാത്രമല്ല, ഈ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ പ്രശ്നം എന്ന് പറയാൻ യഥാർത്ഥത്തിൽ ഈ മാനേജ്മെന്റിലുണ്ടായ പ്രശ്നമാണെന്നാണ് ഈ പിന്നെ വൈദ്യുതി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ കേരളത്തിൽ ഒരുപാട് വൈദ്യുതി പദ്ധതികളുണ്ടെങ്കിലും ജലവൈദ്യുത പദ്ധതികളാണല്ലോ, 80% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയിട്ട് നമ്മളിവിടെ വിതരണം ചെയ്യുകയാണ്. പുറത്തുനിന്ന് വാങ്ങുകയാണ് 80%. ആ വാങ്ങുന്നതിൽ ഉണ്ടായ മാനേജ്മെന്റിൽ ഉണ്ടായ പിഴവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ മന്ത്രിയുടെ അല്ലെങ്കിൽ ആ വകുപ്പിൻ്റെ ഒരു പിഴവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ പുതിയ വിവാദങ്ങൾ, ഈ വിവാദങ്ങളൊക്കെ ഈ മന്ത്രിസഭയുടെ തുടക്കകാലത്ത് ഉണ്ടായ പ്ലസ് പോയിന്റിനെ എല്ലാം നിഷ്പ്രഭമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇത് ഒരുപാട് വിഷയങ്ങളിപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കഴിയും മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ തന്നെ വിമാനയാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ, മന്ത്രിമാരുടെ ചില മന്ത്രിമാരുടെ വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ, ചില മന്ത്രിയുടെ സ്വകാര്യ

0: സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. കാരണം ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിലുള്ള മറുപടികളാണ് ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകുന്നത്. നിങ്ങളത് അറിയേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആരാണ് എനിക്ക് ഈ വിമാനം തന്നത്? അത് ജനം അറിയേണ്ട കാര്യമാണല്ലോ. കാര്യം നമ്മുടെ ജനമാണല്ലോ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ആ പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ജനത്തിന് അറിയണം ഇദ്ദേഹം ആരുടെ വിമാനത്തിൽ പോയി, എന്തിനു പോയി, എവിടെ പോയി എന്നുള്ളത് ജനം അറിയാൻ ബാധ്യസ്ഥരാണ്, അത് പറയാനും ബാധ്യസ്ഥരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ പറയുന്ന വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു.
1: ചർച്ചാവേദിയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
3: കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
5: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
6: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
5: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
6: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
5: എന്റെ മുടി ഒന്ന് നോക്കിയ നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
6: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
5: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
6: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
5: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
6: 6282529527. എങ്ങനെ?
5: 6282529527.
6: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
5: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
1: തിരികെ വരാം ചർച്ചാവേദിയിലേക്ക്. നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം VD സതീശൻ സർക്കാരിൻ്റെ 125 ദിനങ്ങൾ. ഹണിമൂൺ കഴിഞ്ഞു, ഇനിയെന്ത്? ഞാൻ പോയത് ദുരിതബാധിത പ്രദേശം സന്ദർശിക്കാനാണ്. ഞാൻ പോയത് കൊണ്ട് സർക്കാരിന് ഒരു പൈസ പോലും ചെലവില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്തത്?
0: അങ്ങനെ ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പോകാനല്ലേ ഇവരെ സർക്കാരിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന പറഞ്ഞാൽ സർക്കാരിന് അങ്ങനെ ചെലവാക്കാൻ വേണ്ടിയുള്ള പണമാണല്ലോ ഖജനാവിൽ ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു TV ചർച്ചയിൽ ആരോ പറഞ്ഞു,
1: പ്രളയ ദുരന്തം കാണാനായിട്ട് അല്ല ഈ ദുരന്തം, പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലത്ത് അദ്ദേഹം ഇപ്പൊ സർക്കാർ ചെലവിൽ പോയിരുന്നെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
0: ഇല്ല, ആർക്കും ബുദ്ധിമുട്ട്. അദ്ദേഹം അന്ന് എനിക്ക് തോന്നുന്നത് ശിവഗിരിയിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് മലപ്പുറത്തേക്ക് പോകുന്നത്. മലപ്പുറത്ത് പെട്ടെന്നുണ്ടായ ഒരു അത്യാഹിതം, വെള്ളം, മലവെള്ള പാച്ചിലുണ്ടായി. അതില് എട്ടുപേരാണെന്ന് തോന്നുന്നു മരിച്ചത്.
1: ആറുപേര്.
0: അപ്പൊ ആ ആറുപേരെ കുടുംബങ്ങളിൽ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോയത്. അപ്പൊ അത് ഒന്നുകിൽ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ പോവാം, അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ. ഇപ്പൊ സമയത്ത് ഒരു അല്പം താമസിച്ചു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അദ്ദേഹം അത്രയ്ക്ക് സ്പീഡിനവിടെ ചെല്ലണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു പ്ലെയിൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ആ വാടകയ്ക്ക് എടുത്തത് ആരുടെ പ്ലെയിനാണ്, എന്താണ് ഇതിന്റെ ഇതൊന്നും അറിയണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത്? കാരണം നമ്മുടെ ഒരു പൊതു ഖജനാവിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തില് ഒരു സർക്കാരിൽ ആയിട്ട്

0: ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. അപ്പോൾ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം വരും, അതിൽ അഴിമതി ആരോപണം വരും. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചില പൊതു താല്പര്യ ഹർജികൾ പോലും ഇത് സംബന്ധിച്ച് കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് കോടതിയിലേക്ക് ആ വിഷയം കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് ചോദിക്കുന്നത് ഇനിയും ഞാൻ പോകും എന്നാണ്, നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകരോട് വളരെ ദാർഷ്ട്യത്തോടുകൂടി, വളരെ ഈ മാധ്യമപ്രവർത്തകരായിട്ട് നല്ല നിലയിൽ സംവദിച്ചു പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൂടെ വളരെ ദാർഷ്ട്യപൂർവ്വം. കാരണം അദ്ദേഹം ഈ കാര്യത്തിൽ എന്തോ തെറ്റിദ്ധരിച്ച് വശായിരിക്കുന്നു എന്നുള്ള രീതിയിലാണെന്നാണ് നമുക്ക് കാണുന്നവർക്ക് തോന്നുന്നത്. എന്തായാലും ആ രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിൽ വന്നു പോകുന്നു. അപ്പൊ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്തു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെങ്കിലും ആ കാര്യങ്ങളെല്ലാം നിഷ്പ്രഭമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ 4 മാസം ആറാവുന്ന ഈ സമയത്ത് എത്തി നിൽക്കുന്നത്. ഇതാണ് ആദ്യഘട്ടത്തിൽ.
1: കൂടുതലായിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം. ശ്രീ സി പി രാജശേഖരൻ, ചിരിക്കുന്ന മുഖ്യമന്ത്രി, ശ്രീ വിമൽ പറഞ്ഞ പോലെ പൂക്കി മുഖ്യമന്ത്രി, കുട്ടികൾ ചെറുപ്പക്കാർക്കൊക്കെ താല്പര്യമുള്ള എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചില സ്തുതിപാഠകർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരപ്പിണറായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 130 ദിവസം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾക്ക് വലിയ ആരാധകരുണ്ടായിരുന്നു. ജഗദീഷിനെ പോലുള്ള ആൾക്കാരൊക്കെ വലിയ പബ്ലിസിറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും നല്ല പത്രസമ്മേളനം ഇല്ല, പത്രസമ്മേളനം കാണാനായിട്ട് ലോകം മുഴുവൻ ആൾക്കാർ ആ സമയം കാത്തിരുന്ന് ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ പത്രസമ്മേളനം തൊട്ട് മുമ്പുള്ള പത്രസമ്മേളനം ഒക്കെ ഈ പറഞ്ഞ അരപ്പിണറായി എന്ന് പറഞ്ഞാൽ അതൊന്ന് കുറച്ചുകൂടെ മേളിലോട്ട് കയറിയൊക്കെ പോയോ? അങ്ങനെന്ത് പറയുന്നു, പോസിറ്റീവായിട്ട് അങ്ങ് എന്തൊക്കെയാണ് കാണുന്നത്? അത് ഒരു കാര്യം കൂടെ, ഈ യു ടേൺ സർക്കാർ എന്നൊരു പേര് വന്നിരിക്കുകയാണ്. കാര്യം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് പി എം ശ്രീ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സർവകലാശാല ഭരണത്തിനകത്ത് ഗവർണറുടെ കൈകടത്തലിനായിട്ട് എങ്ങനെ ഇത് ചെയ്തു പോകാം, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു യു ടേൺ പോയി എന്നുള്ള ആരോപണവും ഈ മന്ത്രിസഭയ്ക്കെതിരെയുണ്ട്.
2: അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഈ 100 ദിവസം അല്ലെങ്കിൽ 125 ദിവസം 130 ദിവസം എന്ന് പറയുന്നത് 5 വർഷം നീളുന്ന ഒരു ഭരണത്തിൻ്റെ വിലയിരുത്താനുള്ള ഒരു സമയമായിട്ടല്ല. ഇവിടെ പ്രിയപ്പെട്ട അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സെമസ്റ്ററിൻ്റെ പകുതി സമയമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെച്ചിട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ വില ഇടിച്ചു കാണിക്കാനോ ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ ഗവൺമെൻറ് പുതിയ ഗവൺമെൻറ്റിൻ്റെ, ഇവിടെ നേരത്തെ പറഞ്ഞ രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ 10 വർഷത്തെ ഭരണ തുടർച്ചയ്ക്ക് ശേഷം പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ജനം നോക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഗവൺമെൻറ്റിൻ്റെ, പുതിയ ഗവൺമെൻറ്റിൻ്റെ ദിശാബോധം, അത് ഏത് വഴിക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ജനം ആദ്യമായിട്ട് പരിഗണിക്കുന്നത്. ആ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിൻ്റെ സൂചന ഇതുവരെയുള്ള ലഭിച്ച കാര്യങ്ങളിൽ വെച്ചിട്ട് പോസിറ്റീവാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഭരണകർത്താക്കളുടെ ഇപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ്റിനെയും ചില മന്ത്രിമാരെയും ഒക്കെ വിമർശിച്ചതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു ഗവൺമെൻറ്റിനെ, അതിൻ്റെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ പലപ്പോഴും രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ആൾ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയായിരുന്നു. അദ്ദേഹം കേട്ട ഏറ്റവും വലിയ വിമർശനം, അദ്ദേഹം 50-ൽ പരം വാഹനങ്ങളുടെ അകമ്പടിയോടെ ഏറ്റവും ചെലവേറിയ യാത്ര നടത്തുന്ന ഇന്ത്യയിലെ മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ജനം ധരിച്ചിരുന്ന ഒരു പ്രധാന കാരണം. അത് നമ്മൾ കണ്ടതുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ ആളുകളും കണ്ടതുകൊണ്ട് ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകൾ പോലും അന്നത്തെ മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിന് ഒറ്റയടിക്ക് 2026 മെയ് 18 പുതിയ മന്ത്രിസഭ അധികാരം പെറ്റപ്പോൾ വി ഡി സതീശൻ ഇറക്കിയ പ്രധാനപ്പെട്ട ഉത്തരവുകളിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ ഒന്ന്, മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാന ഭരണകർത്താക്കൾക്ക് എസ്കോർട്ട് വേണ്ട, കൂടുതൽ പോലീസ് വേണ്ട, ഒരു പൈലറ്റ് വണ്ടി മാത്രം മതി വഴി കാണിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നും ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനവും ഒരു പൈലറ്റ് വണ്ടിയും പോലീസിന്റെ നിർബന്ധപ്രകാരം ഒരു എസ്കോർട്ട് വണ്ടിയും മാത്രം അടങ്ങുന്ന ഒരു 3 അംഗ കോൺവേ മാത്രമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിക്കുള്ളത്. ഈ രണ്ട് വ്യത്യാസം ജനങ്ങൾ കാണുമ്പോൾ, പ്രിയപ്പെട്ട വിമൽ പറഞ്ഞതുപോലെ, ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ഭരണപരമായ ഒരു വ്യതിയാനം ഇത് ജനങ്ങളിൽ ഇംപ്രസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ രണ്ടാമത്, ഒരു ഗവൺമെൻറ് അധികാരത്തിൽ, പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് വരുന്ന മാറ്റങ്ങൾ, ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ 5 വർഷത്തെ മാൻഡേറ്റാണ് ജനങ്ങൾ കൊടുക്കുന്നത്. ഈ 5 വർഷത്തെ മാൻഡേറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ ഭരണപരമായിട്ട് സാധാരണ കാണുന്നത് വളരെ ഷോർട്ട് ടൈം, ഇന്ന് ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ, ഒരു 2-ഓ 3-ഓ 4-ഓ 5-ഓ 6-ഓ മാസം കൂടി ചെയ്യുന്ന മിഡ് ടൈം പ്ലാനുകൾ, ലോങ് ടൈം പ്ലാനുകൾ. ഇതിൽ ഇപ്പോൾ എനിക്ക് മുമ്പ് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാം വിമർശിച്ചത് ഷോർട്ട് ടേം വളരെ അടിയന്തരമായ ഘട്ടങ്ങളിൽ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു ഭരണ സമ്പ്രദായം എന്ന നിലയിൽ എടുത്ത തിരക്കിട്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ വിമാനങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ വൈദ്യുതി പ്രതിസന്ധി ഇത്തരം കാര്യങ്ങളൊക്കെ വന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട്

0: ടൈമിലി ആയിട്ട് വളരെ പെട്ടെന്ന് വന്നു കൂടിപ്പോയ ഒരു ചില കാര്യങ്ങളാണ്. പക്ഷേ ഈ ഗവൺമെന്റിന്റെ പുതിയ ഗവൺമെന്റിന്റെ ലോങ് ടേം വിഷൻസ് നമ്മൾ കാണാതിരുന്നുകൂടാ. അതിലൊന്ന് ഈ പറഞ്ഞ ഭരണപരമായ ചെലവ് കുറയ്ക്കുന്ന, മന്ത്രിമാരുടെ ആർഭാടവും ധൂർത്തും കുറയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ ഗവൺമെന്റിൽ ഞാൻ പ്രതീക്ഷയോടുകൂടി കാണുന്നത് ഹൗ ടു ജനറേറ്റ് ഇൻകം. നമ്മുടെ കഴിഞ്ഞ ഇതുപര്യന്തമുള്ള നമ്മുടെ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കേരളത്തിന് ഭാരിച്ച, അത് കടമെടുപ്പ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കടങ്ങൾ മാത്രമേ ഏത് ഗവൺമെന്റിനും എടുക്കാൻ പറ്റുള്ളൂ. പഴയ ഗവൺമെന്റിനായാലും പുതിയ ഗവൺമെന്റിനായാലും ഇനി വരാൻ പോകുന്ന ഗവൺമെന്റിനായാലും ഒരു ഫെഡറൽ സംവിധാനത്തിനകത്തു നിന്നുള്ള കടമെടുപ്പ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ കടമെടുപ്പ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഏത് ഭരണകർത്താവിൻ്റെയും കാലത്തുണ്ടാകുന്ന നേട്ടം. അതിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന് ശേഷം കേരളം കണ്ട ഇൻകം ജനറേറ്റീവ് ആയിട്ടുള്ള, അതിലേക്ക് കേരളത്തെ കൈപിടിച്ചു കൊണ്ടുപോയ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രധാനി ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയായിരുന്നു. കൊച്ചി മെട്രോ ആയാലും, നടക്കാതെ പോയ കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ ആയാലും, നടന്ന് 90% പൂർത്തിയായ വിഴിഞ്ഞം പ്രോജക്റ്റ് ആയാലും, 90% പൂർത്തിയാക്കിയ കൊച്ചിൻ മെട്രോ ആയാലും, പാട്ടർ മെട്രോ തുടക്കമായാലും, കണ്ണൂർ വിമാനത്താവളം, ഇതൊക്കെ കേരളത്തിൻ്റെ വികസന കുതിപ്പിന് നാന്ദി കുറിച്ച ചില നാഴികക്കല്ലുകളാണ്. ആ നാഴികക്കല്ലുകളുടെ തുടർന്ന് വന്ന 10 വർഷത്തെ ഭരണത്തിൽ അതിൻ്റെ വേഗത കുറഞ്ഞു എന്ന് ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ വിമർശിച്ചും നോക്കിക്കണ്ടും നിന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിന് വേഗത വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് വിഴിഞ്ഞം നമ്മൾ കാണുന്ന പോലെ വളരെ വേഗത്തിൽ പോകുന്നു, കണ്ണൂർ വിമാനത്താവളം ഫുൾസിംഗിലേക്ക് വരുന്നു, കൊച്ചി വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ പൂർത്തിയാക്കിയത് തീർച്ചയായിട്ടും മുൻ പിണറായി സർക്കാർ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പം ഞാൻ കാണുന്ന വി ഡി സതീശൻ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാറ്റഗറിയിൽപ്പെടുന്ന ഒന്നാണ് കേരളത്തെ, അതായത് 3 മേജർ തുറമുഖങ്ങളും 16 ചെറിയ തുറമുഖങ്ങളും അടങ്ങുന്ന വിശാലമായ 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിന് വലിയ സീ ഒരു കോസ്റ്റൽ സംവിധാനം നമുക്കുണ്ട്. ഈ വിഷൻ സമുദ്ര പദ്ധതി അടുത്ത 1, 2, 3, 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാം. 100% പൂർത്തിയാക്കിയില്ലെങ്കിലും 50% പൂർത്തിയാക്കുകയും തുടർന്ന് വരുന്ന ഗവൺമെന്റുകൾ ഇപ്പൊ വിഴിഞ്ഞം ചെയ്തതുപോലെ, കൊച്ചി മെട്രോ ചെയ്തതുപോലെ, കണ്ണൂർ വിമാനത്താവളം ചെയ്തതുപോലെ നമ്മുടെ മാരിടൈം പ്രോജക്ടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇൻകം ജനറേറ്റീവ് ആണ്, അത് ജോബ് ജനറേറ്റീവ് ആണ്, കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ദി ഫേസ് ഓഫ് ദി സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം. അപ്പോൾ അത് ലോങ് ടേം വിഷനായിട്ട് ഞാൻ കാണുന്നു. അതിൽ വളരെ സ്വപ്നതുല്യമായ, അല്ല വളരെ സ്വപ്നസാധ്യമായ കാര്യങ്ങളാണ് തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു ഗവൺമെന്റിന്റെ തുടക്കത്തിൽ ആദ്യത്തെ 3 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫയലുകൾ മുമ്പോട്ട് നീങ്ങുന്നു, അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നു, അന്താരാഷ്ട്ര തലങ്ങളിൽ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. പിന്നെ അത് സർക്കാരിൻ്റെ ഒരു ലോങ് വിഷനായിട്ട് ഞാൻ കാണുമ്പോൾ നമ്മുടെ കേരളത്തിന് ഉണ്ടായ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റിന്, അല്ലെങ്കിൽ വലിയ സംവിധാനത്തിന് ഈ ഗവൺമെൻറ് തുടക്കം കുറിച്ചതിന് ആണ് ഞാൻ തീർച്ചയായിട്ടും ഈ വി ഡി സതീശൻ ഗവൺമെൻറ്റിനെ ഞാൻ കയ്യടി കൊടുക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ദി ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് എന്ന് പറഞ്ഞ ഒരു അതോടെ പറഞ്ഞിട്ട് ഞാൻ ഈ റൗണ്ടിൽ ഞാൻ അവസാനിപ്പിക്കി അടുത്ത റൗണ്ടിലേക്ക് പറയാം. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ 30 വർഷങ്ങളിൽ ഇന്ത്യയിലെ നർക്കോട്ടിക് ഹബ്ബ് എന്ന് പറഞ്ഞത് ഗോവയായിരുന്നു. ഞാനത് ഇവിടെ അങ്ങനെ പറയുന്നതിന് എനിക്ക് എന്താണ്, ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ കേരളവും ഗോവയും ഒക്കെ തന്നെ എൻ്റെ നാട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഗോവയെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞത്, പക്ഷേ ഗോവ കേന്ദ്രീകരിച്ചും മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചും തെക്കൻ ഗുജറാത്തിൻ്റെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചും ഒക്കെ ഒരുപക്ഷെ ആഗോള അന്താരാഷ്ട്ര തലത്തിലുള്ള മയക്കുമരുന്ന് ഭീമന്മാർ നിലയുറപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആളുകളുടെ പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് ലിക്വർ അത് പഞ്ചാബിനായിരുന്നു ഒന്നാം സ്ഥാനം. ഇതൊക്കെ മാറി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി കടന്നു വന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ലിക്വർ കൺസ്യൂം വന്ന സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ ഇത് കണ്ടില്ല എന്ന് നടിയാ നമുക്കറിയാം. ഇന്ന് കാണുന്ന ഏറ്റവും വലിയ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ വീടുകളിൽ നടക്കുന്ന ദയനീയമായ അവസ്ഥകൾ, ഒരുപക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രധാന ശത്രുക്കളായിട്ട് സ്വന്തം മക്കൾ മാറിയ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾക്ക് ഒരു തടയിടാൻ നമുക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ കേരളം ഒരു ഈസി മാർക്കറ്റല്ല എന്ന് ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ നർക്കോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ബോധ്യപ്പെടുത്താൻ കേരളത്തിലെ പുതിയ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പിന് അല്ലെ പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രിക്ക് സർവോപരി കേരള പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. 12,000-ൽ പരം കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ കഴിഞ്ഞ 100 ദിവസം കൊണ്ട്, കഴിഞ്ഞ 100 ദിവസത്തിന് ശേഷമുള്ള കണക്കെൻ്റെ അവൈലബിൾ അല്ല. ഈ 100 ദിവസത്തെ നമ്മുടെ നർക്കോ ഹണ്ടിലൂടെ നമ്മൾ 12,000 കേസുകൾ ഏതാണ്ട് അതിൻ്റെ കണക്കും ഞാൻ സൂക്ഷിച്ചു. 24 കിലോഗ്രാം MDMA, 1 ഗ്രാം പോയിട്ട് 1 മില്ലിഗ്രാം മതി ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു സ്കൂൾ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കോളേജ് കുട്ടിയുടെ ജീവിതം തകർക്കാൻ 1 മില്ലിഗ്രാം MDMA മതിയെന്നിരിക്കുകയാണ് കഴിഞ്ഞ 100 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ 224 കിലോഗ്രാം MDMA നമ്മൾ ഹണ്ട് ചെയ്തിരിക്കുന്നത്. 1.5 ടൺ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. 642 ഗ്രാം ഹെറോയിൻ പിടികൂടി. 708 ഗ്രാം ബ്രൗൺ ഷുഗർ നമ്മൾ പിടികൂടി. ഇത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 3-ാമത്തെയോ 4-ാമത്തെയോ സംസ്ഥാനമാണ് കേരളം. നമ്മളെക്കാൾ വലിയ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നമ്മളെക്കാൾ വലിയവരാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നു, നമ്മുടെ വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്നു, നമ്മുടെ സംസ്കാരത്തിൽ മുന്നിൽ നിൽക്കുന്നു. ഇത്രയൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ ഇത് നാടിൻ്റെ ദുരന്തമല്ല, നമ്മുടെ വീടിൻ്റെ ദുരന്തമാണ്. നമ്മുടെ വീട്ടിൽ എൻ്റെയോ നിങ്ങളുടെയോ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിലേക്ക്, ഒരു സ്കൂൾ കുട്ടിയുടെ കയ്യിലേക്ക്, ഒരു കോളേജ് കുട്ടിയുടെ കയ്യിലേക്ക് 1 ഗ്രാം MDMAയോ 1 ഗ്രാം കഞ്ചാവോ 1 ഗ്രാം മറ്റ് ഭീകരമായ മയക്കുമരുന്നുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബമാണ്, നമ്മളാണ് തകരുന്നത്. അപ്പോൾ ആ തകർച്ചയിൽ നിന്ന് മാറ്റി നിർത്താൻ, മോചിപ്പിച്ച് മാറ്റി നിർത്താൻ ഇവിടെ ഹണ്ട്, ഇവിടെ ഈസി വാക്ക് ഓവർ അല്ല. മയക്കുമരുന്ന് മദ്യ മയക്കുമരുന്ന് മാഫിയയ്ക്ക് പറ്റുന്ന ഒരു സംസ്ഥാനമല്ല കേരളം എന്നൊരു ഇമേജ് വരുത്താനെങ്കിലും ഈ കഴിഞ്ഞ 100 അല്ലെങ്കിൽ 125 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് ഗവൺമെൻറ് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഈ ഗവൺമെൻറ് പല നേട്ടങ്ങളും പറയാനുണ്ട്, തീർച്ചയായിട്ടും അത് അടുത്ത റൗണ്ടിലേക്ക് ഞാൻ സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു.
1: ചർച്ചാവേദിയിൽ ഇനി ഒരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: തിരികെ വരാം ചർച്ചാവേദിയിലേക്ക്. നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം BD സതീശൻ സർക്കാരിൻ്റെ 125 ദിനങ്ങൾ. ഹണിമൂൺ കഴിഞ്ഞു, ഇനിയെന്ത്?
3: ശ്രീ പി ജയചന്ദ്രൻ, ശ്രീ സി പി രാജശേഖരൻ സംസാരിച്ചത് അങ്ങും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അദ്ദേഹം പറയുന്നത് ഒരു ദിശാബോധമുള്ള സർക്കാരാണ്, ദീർഘകാല പദ്ധതികൾ മിഷൻ സമുദ്ര പോലെയുള്ള ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള വളരെ വലിയ ബൃഹത്തായ പദ്ധതികൾ വളരെ വിജയകരമായിട്ട് നടപ്പാക്കുന്ന ഒരു സർക്കാരാണ്. ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധിയൊക്കെ ചില താൽക്കാലിക പ്രതിഭാസമാണ്, അതൊന്നും കൊണ്ടൊരു സർക്കാരിനെ നമ്മൾ വിലയിരുത്തിക്കൂടാ. അതുപോലെ തന്നെ ആർഭാടവും ധൂർത്തുമൊക്കെ ഒരുപാട് കുറച്ചു എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത്, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 4 മന്ത്രിമാരും ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പും 5 പേര് ഇന്ന് വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ മന്ത്രിമാർ വിദേശത്ത് പോകുന്നതിനൊന്നും നമ്മളെതിരല്ല, കാര്യം ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതെല്ലാം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ അത് ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ പ്രശ്നം അതാണ്, ഈ 4-5 പേരൊക്കെ എപ്പോഴും ഇപ്പോൾ 4-5 പേര് ഒരുമിച്ച് പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഉടനെ അടുത്ത കുറച്ച് ആൾക്കാർ പോവുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ചില ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ, ഒരു നിയന്ത്രണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ട. അല്ലെങ്കിൽ അത് ആർഭാടവും ധൂർത്തെന്ന് പറയാൻ ഒക്കുന്നില്ല, കാര്യം ഇത് ഞങ്ങൾ സ്പോൺസർഷിപ്പാണ് എന്ന് പറയുന്നത്. ഇന്ന് ശ്രീ ജോൺ പെട്രസ് MPയുടെ ഒരു പ്രസ്ഥാനമാണ്, അദ്ദേഹം പറഞ്ഞു ലോകത്ത് സൗജന്യം എന്ന് പറഞ്ഞ ഒന്നില്ല, സൗജന്യം എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചരടും കാണും എന്ന്. അപ്പോൾ ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ നമ്മുടെ സർക്കാരിൻ്റെ കഴിഞ്ഞ 130 വർഷത്തെ പ്രവർത്തനം അങ്ങ് വിലയിരുത്തുമ്പോൾ എന്തൊക്കെയാണ് പോസിറ്റീവ്, എന്തൊക്കെയാണ് നെഗറ്റീവ് എന്ന്, ആദ്യ റൗണ്ടിൽ തീർച്ചയായും പരിമിതികളുണ്ട്, ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അങ്ങേക്ക് എന്ത് പറയാൻ കഴിയും?
4: തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ സതീശൻ സർക്കാരിൻ്റെ ഹണിമൂൺ കഴിഞ്ഞു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഹണിമൂൺ കഴിഞ്ഞ് കാണണം, പക്ഷേ ഇവരിപ്പോഴും ഹണിമൂണിൻ്റെ ആ ഒരു സുഖ ആലസ്യത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകും.
3: ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലൊരു ചെല്ലുണ്ട്, അരി വെന്തോ എന്നറിയാൻ മൊത്തം നോക്കണ്ട, 2-3 വറ്റെന്ന് നോക്കിയാൽ മതി, അതിനുള്ള സമയമായിട്ടുള്ളു, അത് വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും വെന്തോ.
4: 100 ദിവസം അല്ലെങ്കിൽ 125 ദിവസം എന്ന് പറയുന്ന തന്നെ നേരത്തെ രാജശേഖരൻ പറഞ്ഞതുപോലെ ഇതൊരു പിന്നെ ബാലാരിഷ്ടതയുടെയൊക്കെ ഒരു ബാല്യദശയുടെ ഒരു എന്തോന്നാണ്. അപ്പം നമുക്കിപ്പം ഇവിടെ വെച്ച് ഇത് അങ്ങനെ വിലയിരുത്തലിൻ്റെ ഒരു ഘട്ടമല്ല. പക്ഷേ എന്നാൽ പോലും ഈ സർക്കാരിൻ്റെ പോക്ക്, ഈ 125 ദിവസം കൊണ്ട് ഇത് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണുമ്പം തന്നെ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്കൊരു വ്യക്തമായിട്ടൊരു ധാരണ കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ശ്രീ രാജശേഖരൻ പറഞ്ഞു. അത് അദ്ദേഹം ഒരു കാര്യം നമ്മളറിയണം, അദ്ദേഹം ഭീഷണമെന്ന് പറയുന്ന ഈ UDFലെ മുഖ്യകക്ഷിയുടെ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ

0: മുഖപത്രമായിട്ടുള്ള വീക്ഷണത്തിന്റെ റെസിഡന്റ് എഡിറ്റർ ആണ്.
1: വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണല്ലോ.
2: അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ പറ്റൂ. പക്ഷേ അതിലുപരി നമ്മൾ വസ്തുതകളെ മനസ്സിലാക്കുമ്പോഴേ ഒരു കാര്യം പറയാം. ഈ നേരത്തെ നന്ദകുമാർ കടപ്പാൽ പറഞ്ഞു, ഈ ധവളപത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. ധവളപത്രമായിരുന്നു ഇവരാദ്യമേ കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു വലിയ ബോംബ് പോലെ കൊണ്ടുവന്നതാണ്. അത് തന്നെ 600,000 കോടി രൂപയുടെ കടവുണ്ടെന്ന് പറഞ്ഞത്, ഈ പത്രം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ 500,000 കോടിയുടെ കടവുണ്ടെന്നുള്ളത് വ്യക്തമായി. അവിടെ തന്നെ അവരുടെ ആദ്യത്തെ ഒരു പ്രകടശേഷി നഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ഈ പി എം ശ്രീയുടെ കാര്യം പറഞ്ഞു. പി എം ശ്രീ പദ്ധതി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞ പാർട്ടിയാണ് കെ എം ഷാജി. ആ കെ എം ഷാജിയുടെ മുസ്ലിം ലീഗിന് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് വലുതായിട്ടൊന്നും സംസാരിക്കാനില്ല. അവരുമൊക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം മുസ്ലിം ലീഗും ഒക്കെ അടങ്ങിയതുപോലാണ് തോന്നുന്നത്. പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ചിരിയുടെ കാര്യം പറഞ്ഞു. ഈ പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പിള്ളേരെ ഓട്ടോഗ്രാഫ് എഴുതിപ്പിക്കും ഈ 10-ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ അതിനകത്ത് എല്ലാവരും എഴുതുന്നൊരു വാക്കുണ്ട്, പുഞ്ചിരിക്കുന്ന പൂവിലുമുണ്ടൊരു വഞ്ചനയുടെ ലാഞ്ചന. ഇപ്പോൾ വി ഡി സതീശൻ്റെ ഈ പുഞ്ചിരി കാണുമ്പം, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാണുമ്പം എനിക്കതാണ്
1: പറഞ്ഞു. വേറെ കാര്യം കൂടെ ഓർക്കുന്നുണ്ട്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന പൂവിൻ്റെ കാര്യം പറഞ്ഞതാണ്, പൂവിൽ നിന്ന് പൂവിനെ നോവിക്കാതെ തേൻ വണ്ട് എങ്ങനെ എടുക്കുന്നു അതുപോലെ വേണം നികുതി പിരിക്കാൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫണ്ട് ഇത് നമ്മളെ ഒരുപാട് കടമെടുത്തു എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെ ചോദിക്കുന്നത്.
0: അപ്പോൾ അതിങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ചിരി ഒരു വളരെ കാപട്യമുള്ളൊരു ചിരിയായിട്ടാണ് എനിക്ക് പല ഈ അടുത്ത കാലത്ത് ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ സർക്കാർ 10 വർഷം ഈ നാട് ഭരിച്ച് പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. അത് ഇടതുപക്ഷം ഒരു പരിധിവരെ സമ്മതിക്കുന്നുണ്ട്. അതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. പക്ഷേ ആ സർക്കാരിനെ താഴെയിറക്കണമെന്ന് നല്ലൊരു ശതമാനം കമ്മ്യൂണിസം ഉള്ളിൽ പേറുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെയും കൂടെ ഒരു പ്രതിഫലമായിട്ടാണ് ഈ ഗവൺമെൻറ് താഴെ പോയത്. പക്ഷേ അന്ന് ഈ പിണറായി വിജയൻ്റെ, ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ആരും ഒരു പക്ഷം കൂടാതെ പറയുക, പിണറായി വിജയൻ വന്ന വാർത്താസമ്മേളനം നടത്തുന്ന ഉടനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, ടി വി ഓഫ് ചെയ്തിട്ടുള്ള കഥകൾ എനിക്കറിയാം, ഒരുപാട് സ്ത്രീകൾ, അവരൊക്കെ അന്ന് ഇയാളെ വി ഡി സതീശനെ ആരാധിക്കുകയും വി ഡി സതീശൻ്റെ മുഖം ടി വി കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തവരാണ്. ഇന്ന് അതേ സ്ത്രീകൾ വി ഡി സതീശൻ്റെ ചിത്രം ഈ ടി വിയിൽ കണ്ടുകഴിഞ്ഞാൽ ടി വി ഓഫ് ചെയ്തിട്ട് അടുക്കളയിലെ വേറെ പണിക്ക് പോകുന്ന സ്ത്രീകളെയാണ് ഞാൻ കാണുന്നത്. അത്ര ജനങ്ങൾ ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും അൺപോപ്പുലറായിട്ട് മാറിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ ഞാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേറെ കാണത്തില്ല. ഇവിടെ നമ്മൾ കോൺഗ്രസിൻ്റെ തന്നെ
1: 3 മാസമല്ലേ
0: അല്ല 125 ദിവസം പറയാറായി എന്ന് വെച്ചാൽ, നേരത്തെ സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ അരി വെന്തോ ഇല്ലയോ എന്നറിയാൻ എല്ലാ അരിയും എടുത്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗവൺമെൻറ് ഇത്രയും പിണറായി വിജയൻ പത്രക്കാരടുക്കൽ ധാർഷ്ട്യം കാണിക്കുന്നു എന്ന് പറഞ്ഞു, രാഷ്ട്രീയം കഴിഞ്ഞ് മാറി നിൽക്ക് കടക്ക് പുറത്തുനിന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. ഈ വി ഡി സതീശൻ ഈ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 125 ദിവസം കൊണ്ട് എന്തെല്ലാമാ പറഞ്ഞു, ഇന്നും അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അത് കണ്ടിട്ട് ചെയ്യാൻ പിന്നെ വാർത്ത 1 മണിയുടെ വാർത്തയ്ക്കകത്ത് അത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്.
1: പിന്നെ അദ്ദേഹത്തിന് പ്രൈവസി കൊടുക്കണ്ടേ?
0: പ്രൈവസി കൊടുക്കണം, അത് ആവശ്യമാണ്. അത് തന്നെ ആയിരുന്നല്ലോ പിന്നെ പിണറായി വിജയനും പറഞ്ഞത്, അദ്ദേഹത്തിന് കൊടുക്കാറുന്ന പ്രൈവസി ഞങ്ങൾക്കും കൊടുത്താൽ മതിയല്ലോ, അതിനപ്പുറം ഒന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ 2-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, എന്ത് പറയാം, നിങ്ങൾ അവിടെ ഇരിക്കൂ, ഞാൻ പറഞ്ഞതിന് ശേഷം മറുപടി പറയാം. പിന്നെ ഇനി നേരത്തെ വിമല പറഞ്ഞതുപോലെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ, ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ പിന്നെ വീണ വിജയന് ഇവിടുന്ന് CMRL നിന്ന് കൊടുത്ത പൈസയുടെ കേസിനകത്തും ഇതേപോലെ പറഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പം ഒരു മുഖ്യമന്ത്രിക്ക് പിന്നെ സഞ്ചരിക്കാൻ ഒരു പിന്നെ ഫ്ലൈറ്റ് കൊടുക്കുന്ന ഉടനെ അത് ആര് കൊടുത്തു, എന്തിന് കൊടുത്തു, പിന്നെ അങ്ങനെ നേരത്തെ ഒരു ഫ്ലൈറ്റിൽ പോയി, അത് ഒരു വ്യവസായിക്ക് കേരളത്തിൽ ഏതാണ്ട് വലിയ വ്യവസായം കൊണ്ടുവരാൻ പോകുന്നു, അവർ ചൈന പിന്നെ തമിഴ്നാട്ടിൽ പോയവരാ, ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആരാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല?
1: ഒരു ഭരണാധികാരികളിലുള്ള ഒരു വലിയ പ്രതീക്ഷയും അവരുടെ സ്നേഹവും ഒക്കെ കൊണ്ട് ഈ ഉള്ളവനില്ലാത്തവന് കൊടുക്കുന്നു പോലെ. ഇപ്പം കെ എം ഷാജിൻ്റെ മന്ത്രി, അദ്ദേഹത്തിൻ്റെ വണ്ടി 400,000 കിലോമീറ്റർ ഓടിയാണ്, അദ്ദേഹം വഴിയിലൊക്കെ കിടക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ കേരളത്തിന് തന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഒരു റേഞ്ച് റോഡറുള്ള ഒരാൾ അദ്ദേഹത്തിന് അത് കൊടുത്തു, അതിന് വേറെ ചിലവൊന്നുമില്ല, ചിലവൊക്കെ അദ്ദേഹം തന്നെ വഹിക്കും, സർക്കാരിന് വഹിക്കുന്നില്ല. അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നതെല്ലാം ഓരോരോ അഭ്യുദയകാംക്ഷികളാണ് ഇതെല്ലാം വഹിക്കുന്നത്. പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർ വിദേശത്തുണ്ട്, അപ്പോൾ അവരാണ് അതിൻ്റെ ചിലവൊക്കെ വഹിക്കുന്നത്. ഇത് നല്ല കാര്യമല്ലേ?
0: ആ ഇത് ഒരു രീതിയിൽ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ മറുവശത്ത് വേറെ വരാൻ പോകുന്ന ഭവിഷ്യത്തോടും കൂടെ കാണും,
1: ചരടുണ്ട്.
0: ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ഇതിനൊക്കെ ചരടുണ്ട്, അതിനൊക്കെ

0: നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും.
1: അല്ലാത് സാധാരണ ജനങ്ങൾ എങ്ങനെ അറിയും ഇതിന് ചരടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ നാളെ ഇതിൻ്റെ പേരിൽ ആരും ക്യൂ ആയിട്ട് വന്ന് നിൽക്കത്തില്ല, സൗജന്യം വേണമെന്നും.
0: ശരിയിപ്പം പിന്നെ നമുക്ക് വളരെ വൈകാതെ തന്നെ അറിയാമല്ലോ മറ്റേ ഈ ഇപ്പം ഇദ്ദേഹം മലപ്പുറത്ത്.
1: പക്ഷെ അദ്ദേഹം പറഞ്ഞല്ലോ പിണറായി ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതേപോലെ സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു.
0: പിണറായി സ്വകാര്യ വിമാനത്തിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് വെച്ച്

0: അയാളെ ഇപ്പോൾ പൂക്കി കീക്കിന്നൊന്നും വിളിക്കണം, പിന്നെ വിളിക്കാൻ ഞാനും ഒക്കെ ആഗ്രഹിച്ചതാണ്, പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നും വിളിക്കാൻ തോന്നുന്നില്ല. ഈ ബി ഡി സതീശൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു അന്തകനാണ് കേരളത്തിൽ. ഈ 5 വർഷത്തെ ഭരണത്തിനകത്ത് ഇയാൾ തുടരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് വളരെ ഭീകരമായിട്ടുള്ളൊരു പതനമായിരിക്കും വരാൻ പോകുന്നത്.
1: ഈ ചർച്ചയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് നാം ചർച്ച ചെയ്ത വിഷയം ഹണിമൂൺ കഴിഞ്ഞു, ഇനി എന്ത്? വി ഡി സതീശൻ സർക്കാരിൻ്റെ 125 ദിനങ്ങൾ. ഞാൻ ഡോക്ടർ റിജി ജി നായർ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത് മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരുമായ ശ്രീ സി വിമൽകുമാർ, ശ്രീ സി പി രാജശേഖരൻ, ശ്രീ നന്ദകുമാർ കടപ്പാൽ, ശ്രീ പി ജയചന്ദ്രൻ. ചർച്ചാവേദിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇതുവരെ കേട്ടത് ചർച്ചാവേദി. ഏകോപനം അവതരണം റിജി ജി നായർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7 തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8 തീയതി അരകവ്യൂഹം, 9 ഹംസി ആൻഡ് ബാൻഡ്, 10 ശംഖ ട്രൈബ്, 11 ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.
2: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ ചെക്കന്, പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number ഒരിക്കൽ കൂടി 8547944684.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല.
6: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയുടെ ഭാഗമായി ഇരവിപുരം സൌത്ത് മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്ററിന്റെ ഉദ്ഘാടനം 7 October ഉച്ചയ്ക്ക് 3 താനി സെന്റ് മൈക്കിൾസ് പാരിഷ് ഹാളിൽ ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് പരിശീലന പരിപാടികൾ, സുസ്ഥിര മത്സ്യബന്ധന രീതികൾ, കാലാവസ്ഥ മുന്നറിയിപ്പുകൾ, കടൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനും വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് ആധുനിക സൌകര്യങ്ങളോടുകൂടി സെന്റർ നിർമ്മിച്ചത്. ചടങ്ങിൽ വിഷ്ണുമോഹൻ MLA അധ്യക്ഷത വഹിക്കും. NK പ്രേമചന്ദ്രൻ MP മുഖ്യാതിഥിയാവും. മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പിന് മത്സ്യം ശുദ്ധീകരിച്ച് ഗുണമേന്മയോടെ സൂക്ഷിക്കുന്നതിനും നഗരങ്ങളിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും നേരിട്ടെത്തിച്ച് വിപണനം നടത്തുന്നതിനും സൗകര്യമൊരുക്കുന്നതിനുള്ള മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കിന്റെ താക്കോൽ ദാനം മേയർ AK ഹഫീസ് നിർവഹിക്കും. യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് ഡെപ്യൂട്ടി മേയർ കരുമാലിൽ ഉദയസുകുമാരൻ നിർവഹിക്കും. ജനപ്രതിനിധികൾ, മത്സ്യമേഖലയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ, മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. കൊട്ടാരക്കര പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് സമുച്ചയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ക്യാന്റീൻ 24 October മുതൽ 2 വർഷത്തേക്ക് താൽക്കാലികമായി ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള ലേലം 12 October രാവിലെ 11:30 കൊട്ടാരക്കര PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് 8848628179 നമ്പർ ഒരിക്കൽ കൂടി 8848628179. ജില്ലയിലെ ഹോമിയോപ്പതി ഡിസ്പെൻസറികളിൽ, ആശുപത്രികളിൽ ഫാർമസിസ്റ്റിനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയോഗിക്കുന്നതിനുള്ള അഭിമുഖം 7 October രാവിലെ 10 തേവള്ളി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കും. NCP CCP യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. പ്രായം പരമാവധി 50 വയസ്സ്. യോഗ്യത, പ്രവർത്തി

0: പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസിൽ സർട്ടിഫിക്കറ്റുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 0474279722 നമ്പർ ഒരിക്കൽ കൂടി 0474279722. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എംപ്ലോയബിലിറ്റി വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ഒക്ടോബർ 9 വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ അഭിമുഖം നടത്തും. പ്ലസ് ടു മുതൽ ഉയർന്ന യോഗ്യതയുള്ള 18-35 മധ്യേ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്തവരും ഇതുവരെ ചെയ്യാത്തവരുമായ ഉദ്യോഗാർത്ഥികൾ 3 ബയോഡേറ്റയും ആധാർ കാർഡുമായി രാവിലെ 10:30 ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 8304852968 നമ്പർ ഒരിക്കൽ കൂടി 8281359930. 15 പഞ്ചവത്സര പദ്ധതി പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയുടെ പ്രധാന വികസന മുൻഗണനകളും കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യുന്നതിനായി ജില്ലയിലെ മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗം സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ 2026 ഒക്ടോബർ 6 രാവിലെ 10 മുതൽ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിക്കും. തൊഴിൽ, വനിതാ, ശിശുക്ഷേമ, ക്ഷീരവികസന മന്ത്രി ബിന്ദുകൃഷ്ണ അധ്യക്ഷത വഹിക്കുന്ന യോഗം വനം, വന്യജീവി, നൈപുണ്യ വികസന മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ കെ എം ചന്ദ്രശേഖർ ആമുഖ പ്രഭാഷണം നടത്തും. സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗങ്ങളും മറ്റു പ്രമുഖരും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെയും 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഒക്ടോബർ 7 മുതൽ 11 കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. കനത്ത മഴയിൽ പനംകുറ്റിമല ശുദ്ധീകരണ പ്ലാന്റിലെ ഫോക്കുലേറ്റ് യൂണിറ്റിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലും ശാസ്താംകോട്ട പ്ലാന്റിൽ ട്രാൻസ്ഫോമറിന്റെ പണികൾ നടക്കുന്നതിനാലും അഞ്ചാലിമൂട്, ലക്ഷ്മിനട, പള്ളിത്തോട്ടം, ചീമരക്കുളം, തങ്കുശ്ശേരി, ആൽത്തറമൂട്, വാടി, മുളങ്കാടകം, തിരുമുലാവാരം, ഓൾഡ് മുനിസിപ്പൽ ഏരിയ എന്നീ പ്രദേശങ്ങളിൽ ഇന്നും നാളെയും ജലവിതരണം പൂർണ്ണമായും ഭാഗികമായും തടസ്സപ്പെടും. കാലാവസ്ഥ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം 40-50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റും വീശിയേക്കാം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ 7 മുതൽ 11 കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7-ാം തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8-ാം തീയതി അരകവ്യൂഹം, 9 ഹംസി ആൻഡ് ബാൻഡ്, 10 ശംഖ ട്രൈബ്, 11 ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.

0: വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: റിയലി, വി കാൻ ഗ്രോ ടുഗദർ.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

0: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7 തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8 തീയതി അരകവ്യൂഹം, 9 ഹംസി ആൻഡ് ബാൻഡ്, 10 ശംഖ ട്രൈബ്, 11 ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387 9191 44 എന്ന നമ്പരുമായോ

0: ഒൻപത് ആറ് നാല് അഞ്ച് ഏഴ് ഒൻപത് ആറ് ഒന്ന് ആറ് എട്ട് എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി നാലാഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധം ആരംഭിക്കുക, രാമരാവണ യുദ്ധം ഈ ക്യാപ്സ്യൂളിൽ ആരംഭിക്കുന്നു. രാവണൻ ലങ്കയിലെത്തിയ ആ വാനര സൈന്യത്തെ കണ്ടതും യുദ്ധത്തിനായി രാക്ഷസ വീരന്മാരെ വരുത്തി. ഈ രാവണനെ കണ്ട മാത്രയിൽ തന്നെ, നേർക്കുനേരെ ഇങ്ങനെ കണ്ടല്ലോ, ആ കാഴ്ചയിൽ തന്നെ രാമൻ കോപാകുലനായി. അദ്ദേഹത്തിന് കോപം സഹിക്കാനായില്ല. അടുത്ത് നിന്ന് ലക്ഷ്മണന്റെ കയ്യിൽ നിന്ന് ആ വില്ല് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഒരു ബാണം അങ്ങ് തൊടുത്തു. ആ ഒറ്റ ബാണം കൊണ്ട് രാവണന്റെ 10 കിരീടങ്ങളും തെറിച്ചു. അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചിരുന്ന വെൺകൊറ്റ കൊടയും തെറിച്ചുപോയി. അങ്ങനെ രാമന്റെ മാസ് എൻട്രി എന്നൊക്കെ പറയും ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ. ആ നിമിഷാർദ്ധേനയാണ്, അര നിമിഷം കൊണ്ടാണ്, അർദ്ധനിമിഷം അര നിമിഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. രാവണൻ നാണിച്ച് താഴെത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചരിച്ചിടിനാണെന്നാണ് രാമായണത്തിൽ പറയുന്നത്. ലജ്ജിച്ച് തലതാഴ്ത്തിക്കൊണ്ട് രാവണൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി. ആ ബാണം വരുന്നോ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിന്നു, ഒഴിഞ്ഞു നിന്നു. അപ്പൊ ഈ പ്രഹസ്തനും മറ്റും വന്ന് നിൽക്കുകയാണ് യുദ്ധം ആരംഭിക്കാൻ വേണ്ടി. ആജ്ഞ കൊടുക്കേണ്ട താമസേ ഉള്ളൂ. രാവണൻ ആജ്ഞ കൊടുത്തു, യുദ്ധം ഏറ്റിയിടുവിൻ എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിക്കൊള്ളുക. കോട്ടയിൽ പുക്ക അടച്ച് അത്യന്ത ഭീതിയ വസിക്കയില്ലത്ര നാം. നമ്മൾ എന്തായാലും കോട്ടയ്ക്കുള്ളിൽ കതവൊക്കെ അടച്ച് പേടിച്ച് താമസിക്കുന്ന, ഒളിച്ചിരിക്കുന്ന ഒരു സംഭവം എന്തായാലും ഉണ്ടാകത്തില്ല. നമ്മൾ യുദ്ധം ചെയ്യും. അങ്ങനെ രാവണൻ പ്രഹസ്തനെയും കൂടെ ഉള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം യുദ്ധത്തിന്റെ ആദ്യം തന്നെ പെരുമ്പറ മുഴക്കും അല്ലേ, വാദ്യഘോഷങ്ങൾ തുടങ്ങി. ആ വാദ്യ ഏതൊക്കെ തരം വാദ്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. പെരുമ്പറയുണ്ട്, മൃദംഗമുണ്ട്, ഡക്ക, പണവം, ആനകം, ഗോമുഖം. ഇതിന് നമുക്ക് വലിയ പരിചയമില്ല. അന്നത്തെ കാലത്ത് ലങ്കയിലുണ്ടായിരുന്ന വാദ്യഘോഷങ്ങളാകാം. എന്തൊക്കെയാണ് വാഹനങ്ങളായിട്ട് രാവണന്റെ രാക്ഷസേന ഉപയോഗിച്ചത്? ആന, കുതിര, ഒട്ടകം, കഴുത, സിംഹം, കടുവ, കാട്ടുപോത്ത്, പിന്നെ രഥം, തേര്. ഇത്രയും വാഹനങ്ങളാണ് രാക്ഷസരായിട്ടുള്ള പടയാളികൾക്ക് വേണ്ടി സജ്ജമാക്കിയിരുന്നത്. എന്തെല്ലാം തരത്തിലുള്ള ആയുധങ്ങളാണ് രാക്ഷസ സേന ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചത്? വാൾ, ശൂലം, ശരം, വില്ല്, കുന്തം, ഇരുമ്പ്, ഗദ, വടി, വേൽ, ചുരിക തുടങ്ങിയ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് രാമായണത്തിൽ പറയുന്നു. വാദ്യഘോഷങ്ങൾ വിവരിച്ചു, വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വിവരിച്ചു,

ആയുധങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും വിവരിച്ചു. അങ്ങനെ രാക്ഷസന്മാർ യുദ്ധത്തിനായി രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. അപ്പൊ ഓരോരോ ദിക്കിലും ആരൊക്കെയാണ് നേർക്കുനേർ പോരാടുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. കിഴക്ക് ദിക്കിൽ രാവണന്റെ രാക്ഷസ സേനയെ നയിക്കുന്നത് പ്രഹസ്തനാണ്. ആ പ്രഹസ്തനെ എതിരിടുന്നത് വാനരസേനയിലെ നീലനും സംഘവും. നീലനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വാനരസേനയുടെ നായകൻ, അദ്ദേഹവും സംഘവുമാണ് പ്രഹസ്തന്റെ നേതൃത്വത്തിലുള്ള രാക്ഷസ സൈന്യത്തെ കിഴക്ക് ദിക്കിൽ നേരിടുന്നത്. തെക്ക് ദിക്കിലെ രാക്ഷസ സേനയ്ക്ക് നേതൃത്വം നൽകുന്നത് വജ്രദംഷ്ട്രൻ എന്ന പേരായ രാക്ഷസനാണ്. നമ്മൾ നേരത്തെ അദ്ദേഹത്തിന്റെ വാനരന്മാരുടെ പേര് പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിനെ പ്രത്യേകം പരാമർശിച്ചിരുന്നു, വജ്രദംഷ്ട്രൻ. വജ്രദംഷ്ട്രനോട് നേർക്കുനേർ പോരാടുന്നത് ആരാണ്? തെക്ക് ദിക്കിൽ അംഗദനും സൈന്യവും. അംഗദൻ നമുക്കറിയാം ബാലിയുടെ മകനാണ്. അംഗദൻ പടിഞ്ഞാറെ ഗോപുരത്തിൽ മേഘനാഥൻ നിലയുറപ്പിച്ചു. രാവണന്റെ മകനായ മേഘനാഥൻ പടിഞ്ഞാറെ ഗോപുരത്തിൽ നിലയുറച്ചു. ആ അംഗദൻ നിൽക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ എതിരിടാനായി സാക്ഷാൽ ഹനുമാന്റെ നേതൃത്വത്തിലാണ് വാനര സൈന്യം ഉള്ളത്. ഇനി വടക്കേ കോട്ടയിലാണ് പ്രധാനപ്പെട്ട യുദ്ധം നടക്കുന്നത്. പ്രധാന പോരാളികളെല്ലാം, നേതാക്കന്മാരെല്ലാം വടക്കേ കോട്ടയിലാണ്, വടക്കേ ഗോപുരത്തിന് മുമ്പിലാണ് ഉള്ളത്. അവിടെയാണ് രാവണനും രാവണന്റെ മന്ത്രിമാരും മിത്രങ്ങളും അടുത്ത മിത്രങ്ങളൊക്കെ നടക്കുന്ന ആ പ്രധാനപ്പെട്ട ആൾക്കാർ നിലകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയാണ് ശ്രീരാമനുള്ളത്. ശ്രീരാമനോടൊപ്പം പ്രധാനപ്പെട്ട മൂന്ന് പേരുണ്ട്, സുഗ്രീവൻ, ലക്ഷ്മണൻ, രാവണന്റെ സഹോദരൻ കൂടിയായ വിഭീഷണൻ. ശ്രീരാമന്റെ പക്ഷത്ത് രാവണനെതിരെ മുഖാമുഖം നേർക്ക് നേർ നിൽക്കുകയാണ്. അപ്പൊ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ദിശകളിൽ ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു, രണ്ട് ഭാഗത്തെയും നയിക്കുന്നത് ആരൊക്കെയാണെന്നും പറഞ്ഞു. ഇങ്ങനെ ഇതാണ് സൈന്യ വിന്യാസം, ഡിപ്ലോയ്മെന്റ് ഓഫ് ദി മിലിറ്ററി ഫോഴ്സസ് എന്ന് പറയുന്നത്, സൈന്യ വിന്യാസം ഇരു ഭാഗങ്ങളുടെയും. അങ്ങനെ യുദ്ധം തുടങ്ങി. കോടിക്കണക്കിനായ വാനരന്മാരാണ് സൈന്യത്തിലുള്ളത്, വാനര സൈന്യ സേനയിലുള്ളത്. അവർ ലങ്കയെ മൊത്തത്തിൽ ഇങ്ങ് വളഞ്ഞു. അവർ ഉപയോഗിച്ചത് പാറക്കഷ്ണങ്ങൾ. നേരത്തെ രാക്ഷസ സൈന്യം എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. വാനര സൈന്യം ഉപയോഗിക്കുന്നത് പാറക്കഷ്ണങ്ങൾ, മുഷ്ടി, ഗദ, വൃക്ഷം, പർവ്വതം, ഇങ്ങനെയെല്ലാം ഉപയോഗിച്ച് ലങ്കയെ തകർക്കാൻ തുടങ്ങി. ഉർവീരുകവും ഉർവീധരവും ഉപയോഗിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ഉർവീരുകം എന്ന് പറഞ്ഞാൽ വൃക്ഷം, ഉർവീധരം എന്ന് പറഞ്ഞാൽ പർവ്വതം, എല്ലാം ഉപയോഗിച്ചു. ആദ്യം അവർ ഈ കോട്ടമതിൽ തന്നെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി. കോട്ടമതിൽ കഴിഞ്ഞാൽ പിന്നെ കിടങ്ങും കൂടെ കഴിഞ്ഞ് മാത്രമേ കൊട്ടാരത്തിലേക്ക്, രാവണന്റെ കൊട്ടാരത്തിലേക്ക് കടക്കാനും. ആ കിടങ്ങും തകർത്തു. അങ്ങനെ ഇതെല്ലാം കോട്ടമതിൽ കിടങ്ങൊക്കെ തകർത്തിട്ട് ആ ജയഘോഷം മുഴക്കുകയാണ്. അവർ കൂട്ടത്തോടെ വാനര സൈന്യം ഇങ്ങനെ ആർത്ത് വിളിക്കുകയാണ്. അതോടൊപ്പം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കുകയും, മഴ പെയ്യുന്ന പോലെയാണ് ശരജാലം, ശരവർഷം, അമ്പുകളുടെ വർഷം, അമ്പുകൾ എയ്യുന്നത് മഴ പെയ്യുന്നത് പോലെ. എന്നാൽ ഇതിനിടയിൽ വേറെ ചില കാര്യവും സംഭവിക്കുന്നുണ്ട്. വെട്ടുകൊണ്ട് അറ്റ് പിളർന്ന് കിടക്കുകയും, ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നിടയ്ക്ക് രാക്ഷസ സൈന്യത്തിന്റെ വെട്ടുകൊണ്ടിട്ട് ശരീരം പിളർന്ന് ഒരുപാട് വാനരന്മാർ താഴേക്ക് വീഴുന്നുമുണ്ട്, താഴെ പതിക്കുന്നുമുണ്ട്. അപ്പൊ ഒരു സൈഡിൽ കൂടെ ശരമഴ പെയ്യുന്നു, ഒരു സൈഡിൽ കൂടെ മുറിവ് പറ്റി വെട്ടേറ്റ് ശരീരം പിളർന്ന് തകർന്ന് താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാക്ഷസന്മാർ നേരത്തെ പറഞ്ഞിട്ടുള്ള പല വിധത്തിലുള്ള ആയുധങ്ങൾ വാനര സേനയ്ക്കെതിരെ ഉപയോഗിക്കുകയാണ്. പറയുന്ന ചാപബാണങ്ങൾ, അമ്പും വില്ലും അതുണ്ട്, ചക്രം ഉണ്ട്, നൂറ്റിക്കൊല്ലി എന്ന് പറയുന്ന ഒരു ആയുധം രാക്ഷസേന കൂടുതലായിട്ട് ഉപയോഗിച്ചത്. പിന്നെ വാൾ, മഴു, കുന്തം, ദണ്ട്, ഇതൊക്കെ ഇങ്ങനെ എല്ലാ ആയുധങ്ങളും രാക്ഷസ സേന വാനരന്മാർക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് വാനര സേനയ്ക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ തന്ത്രങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ നീക്കം എന്നറിയാനായി രാവണൻ കുറച്ച് CIDമാരെ അയക്കും. സ്പൈ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളവരെ അയക്കും. ശാർദൂലൻ എന്ന് പറയുന്ന ആളാണ് ഈ രഹസ്യ സംഘത്തിന്റെ നേതാവ്. അപ്പൊ ശാർദൂലനും വേറെ കുറച്ച് രാക്ഷസന്മാരും കൂടി എന്ത് ചെയ്തു, രാക്ഷസന്മാർക്ക് ഇഷ്ടമുള്ള പോലെ വേഷമൊക്കെ മാറാം, അവര് വാനരന്മാരെ പോലെ വേഷം ധരിച്ച് ശരീരം മാറി, വേഷം മാറി ഈ സൈന്യത്തിനിടയിൽ കൂടെ നടക്കുകയാണ്. ഇവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്, അടുത്ത തന്ത്രം എന്താണ് പ്രയോഗിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ. അപ്പൊ വാനരന്മാർക്ക് പക്ഷേ കാര്യം മനസ്സിലായി, കുറച്ച് ആൾക്കാരെ മനസ്സിലായി, മനസ്സിലായവരെല്ലാം അവർ കൊന്നൊടുക്കി. അങ്ങനെ അവരുടെ നിലവിളി, കൊന്ന ആൾക്കാരുടെ അവരെ നിലവിളി കേട്ടിട്ടുള്ള നിലവിളി കേട്ടിട്ട് കാരുണ്യവാനായ രാമൻ അവർക്ക് അഭയം കൊടുത്തു എന്നാണ് പറയുന്നത്.

0: അവരെന്തിനാണ് അഭയം കൊടുക്കാതിരിക്കേണ്ട കാര്യം എന്നാണ് രാമൻ ചിന്തിക്കുക. അത്ര മഹാമനസ്കനാണ് അദ്ദേഹം. രാവണനോടാണ് നമ്മുടെ പോരാട്ടം. രാവണന്റെ പോരാട്ട പിന്നെ സൈന്യത്തിലുള്ളവർ മാത്രമാണ് അവർ. രാവണന്റെ ആജ്ഞ വഹിച്ചു, ശിക്ഷ വഹിച്ചു എന്ന് മാത്രമേ അവര് ചെയ്തിട്ടുള്ള കുറ്റം ഉള്ളൂ. അപ്പൊ തിരിച്ചു കുറച്ചുപേര് പോയി, രക്ഷപ്പെട്ട് കുറച്ചുപേര് തിരിച്ചു പോയി. അവർ തിരിച്ചു ചെന്നിട്ട് പണ്ട് ശുഗൻ വന്ന് പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചെന്ന് പറഞ്ഞു, ഇതൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് രാവണൻ, വിദ്യുജിഹ്വൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, അതിബുദ്ധിമാനായിട്ടുള്ള ഒരു രാക്ഷസനാണ്, ആ തന്ത്രശാലിയാണ്. ഈ വിദ്യുജിഹ്വനുമായിട്ട് ആലോചിച്ചിട്ട് രാവണൻ ഒരു അതിബുദ്ധി പ്രയോഗിച്ചു, ഒരു കുബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അതായത് രാവണൻ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ആ നീക്കം, അല്ലെ രാവണന്റെ അവസാനത്തെ അടവാണ് ആ നീക്കം. നമ്മളെ ഇപ്പൊ പലപ്പോഴും പറയുന്ന പോലെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു അത്. എന്തായിരുന്നു രാവണൻ പ്രയോഗിച്ച ആ സൈക്കോളജിക്കൽ മൂവ്, ആ സർജിക്കൽ സ്ട്രൈക്ക്, ആ അവസാനത്തെ അടവ്? ഇതെല്ലാം അറിയാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
0: രാവണൻ ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്താൻ പോകുന്നത്, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താം അവസാനത്തെ അടവെന്നുള്ള നിലയിൽ ഒരു സംഭവം രാവണൻ പുറത്തെടുക്കുകയാണ്. എന്തായിരുന്നു ആ രാവണന്റെ ആ അതിബുദ്ധി അഥവാ കുബുദ്ധി എന്ന് നമുക്ക് നോക്കാം. രാവണൻ ചെയ്തത്, രാക്ഷസന്മാർക്ക് സ്വാഭാവികമായിട്ട് മായാശക്തിയുണ്ട്, ആ മായ കൊണ്ട് ശ്രീരാമന്റെ ഒരു ശിരസ് നിർമ്മിച്ചു, അതൊരു തളികയിൽ വെച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ശ്രീരാമനെ, ശ്രീരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, ആ ശ്രീരാമന്റെ മായയാൽ ഉണ്ടാക്കിയ ആ, അതായത് ശരിക്കും ഒറിജിനൽ ആണെന്ന് യഥാർത്ഥമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ശിരസ്, കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗം ഒരു തളികയിൽ വെച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒരു ഒരു വാളും കൂടി വെച്ചു, ക്ഷമിക്കണം വാളല്ല, വില്ല്, അമ്പും വില്ലും ആണല്ലോ ഉപയോഗിക്കുന്നത്, വില്ല്, ഒരു വില്ലും കൂടി വെച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൊണ്ടുപോയി നേരെ അങ്ങോട്ട് പോയി അശോകവനത്തിലേക്ക് പോയി. അവിടെ ശിംശഭ വൃക്ഷ ചൂടിൽ കഴിയുന്ന സീതാദേവിയെ കണ്ടിട്ട് സീതാദേവിയുടെ മുന്നിലേക്ക് ഒരു തളികയിൽ ഈ ശിരസ്സും ആ വില്ലും കൂടി കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ യുദ്ധത്തിൽ രാമനെ കൊന്നു. അതിന്റെ തെളിവിനായിട്ടാണ് പറയുന്നത്, ഇതാ രാമന്റെ ശിരസ്, ഇതാ രാമൻ ഉപയോഗിക്കുന്ന വില്ല് സീതയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. സീതയുടെ അവസ്ഥ പറയണ്ടല്ലോ, അങ്ങേറ്റം ദുഃഖാകുലയായി, വികാരപരവശയായി, പെട്ടെന്ന് തന്നെ സീത മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. മോഹാലസ്യപ്പെട്ട് വീണു കഴിയുമ്പോൾ രാവണൻ പകച്ചുപോയി, രാവണൻ ഒന്നും അവിടെ ചെയ്യാനില്ല, ഇനി എന്താണ് ചെയ്യേണ്ടെന്നുള്ള ഒരു ആശങ്കാഭാവത്തുണ്ട്. ആ സമയത്ത് ഒരു ദൂതൻ വന്നിട്ട് രാവണനെ അങ്ങ് തിരിച്ചു വിളിച്ചു, വന്ന് നമുക്ക് പോകാം. അങ്ങനെ രാവണനെ അങ്ങ് തിരിച്ചു വിളിച്ചോണ്ടു. ആ ബോധം കെട്ട അവസ്ഥയിൽ നിന്ന് ഉണർന്നപ്പോ അവിടെ വിഭീഷണന്റെ ഭാര്യ, അവരുടെ പേര് സരമ അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം വിഭീഷണൻ രാവണന്റെ അനുജനാണ്, ശ്രീരാമനോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ. അപ്പൊ സരമ പറഞ്ഞു, സീതാദേവി വിഷമിക്കരുത്, ഇത് ചതിയല്ലാതെ മറ്റൊന്നുമല്ല, ഇത് രാവണന്റെ ചതിയാണ്, ഒരു 4 ദിവസം കൂടി വേണം, ഈ 4 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാകും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും, ആ 4 ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം, വിഷമിക്കാതെ ദുഃഖിക്കാതെ ഒന്ന് പിടിച്ചു നിൽക്കണം, ഇതെല്ലാം ചതിപ്രയോഗമാണെന്ന് മനസ്സിലാക്കി മനസ്സ് വിഷമിക്കാതെ നിൽക്കണം. വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം, വല്ലഭൻ എന്ന് പറഞ്ഞ ഭർത്താവ്, സീതാദേവിയുടെ ഭർത്താവ് ശ്രീരാമൻ, ദശാസ്യനെ, ദശാസ്യൻ എന്ന് പറഞ്ഞാൽ ആ 10 തലയുള്ള രാവണൻ, രാവണനെ കൊല്ലും തീർച്ച നിർണയം തീർച്ചയാണ് എന്ന് സരമ വിഭീഷണന്റെ ഭാര്യ പറയും. അപ്പൊ സീതയ്ക്ക് വീണ്ടും സന്തോഷമായി. അപ്പൊ ശ്രീരാമന്റെ ആജ്ഞ പ്രകാരം അടുത്ത കാര്യം ശ്രീരാമൻ ആജ്ഞ കൊടുക്കുകയാണ് യുദ്ധത്തിന്റെ അടുത്ത പടിയായിട്ട്. അംഗദനോട് പറഞ്ഞു, ബാലിയുടെ മകനായ അംഗദൻ യുവ രാജാവാണ്, അദ്ദേഹം ശ്രീരാമന്റെ ഭാഗത്ത് ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണല്ലോ. അംഗദനെ രാവണന്റെ അടുത്തേക്ക് പറഞ്ഞോളൂ. അങ്ങനെ ശ്രീരാമന്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് അംഗദൻ രാവണന്റെ അടുത്ത് ചെല്ലുന്നു. ഉദ്ദേശം ഇതാണ്, അവസാനത്തെ ഒരു ഒരു ചാൻസും കൂടെ നോക്കുകയാണ്, ഒരു കോംപ്രമൈസിന്, ഒരു ഒത്തുതീർപ്പിന് രാവണൻ പിൻവാങ്ങുന്നുണ്ടോ എന്നറിയാൻ. എന്നിട്ട് അംഗദൻ രാവണനോട് ചെന്ന് പറയും, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടും. ഇനി വെച്ച് നീട്ടുന്ന പ്രശ്നമില്ല, ഇത് ഫൈനലാണ്, അന്ത്യശാസനമാണ്. സീത ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, സീതയെ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ യുദ്ധം ആരംഭിക്കുകയാണ്, നേർക്ക് നേരുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. സിംഹനാദം കേട്ടതില്ലയോ രാവണ, രാവണ നീ സിംഹനാദ യുദ്ധത്തിന് മുമ്പ് പുറപ്പെടുവിക്കുന്ന സിംഹനാദം കേൾക്കുന്നില്ലേ? എന്താണ് സിംഹനാദം? അതിലെന്താണ് പുറത്തു വരുന്നത്? ഭയന്ന് ഉള്ളിലിരുന്നാൽ, എത്ര പേടിച്ച് കോട്ട കൊത്തളങ്ങൾക്കുള്ളിൽ ഒളിച്ചിരുന്നാലും, രാവണനെയും രാക്ഷസന്മാരെയും രാക്ഷസ സേനയെയും ഈ ലങ്കാ നഗരത്തെ തന്നെയും ബാണപ്രയോഗം കൊണ്ട് ശരപ്രയോഗം കൊണ്ട് ഇല്ലാതാക്കും. ഇതൊന്നും കേൾക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ പുറപ്പെടുവിക്കുന്ന സിംഹനാദങ്ങളൊന്നും കേൾക്കുന്നില്ലേ എന്ന് അംഗദൻ രാവണനോട് ചോദിക്കും. ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവ, ജ്ഞാനാദഘോഷം എന്ന് പറഞ്ഞാൽ ഞാണൊലി, വില്ലുകളുടെ ഞാണൊലി, വില്ലു കുലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ഞാണൊലി ശബ്ദം, ഞാണൊലി ശബ്ദമൊന്നും താങ്കൾ കേൾക്കുന്നില്ലേ? ശ്രീരാമൻ യുദ്ധം ഒഴിവാക്കാനായിട്ട് എത്രമാത്രം അവസരങ്ങളാണ് രാവണൻ നൽകുന്നത്, ആരെല്ലാം ദൂതനായിട്ട് അയച്ചു, ആരെല്ലാം ഏതെല്ലാം രീതിയിൽ രാവണനെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചു. അവസാനത്തെ കൈയായിട്ടാണ് അംഗദനെ അയച്ചിരിക്കുന്നത്. പക്ഷേ രാവണൻ അതിനും വഴങ്ങിയില്ല, അംഗദന്റെ സമാധാന ശ്രമങ്ങൾക്കും രാവണൻ വഴങ്ങിയില്ല. പകരം പറഞ്ഞു, അംഗദനെ കൊല്ലാൻ, ആ നിമിഷം തന്നെ അംഗദനെ കൊല്ലാനായി രാക്ഷസന്മാർക്ക് രാവണൻ ആജ്ഞ കൊടുത്തു. അവർ അംഗദനെ കൊല്ലാനായി കടന്നു പിടിച്ചു. പക്ഷെ അംഗദൻ അവരെ എല്ലാവരെയും തിരിച്ച് അവരെ എല്ലാവരെയും കൊന്ന് വലിച്ചെറിയുകയാണ്. മാത്രമല്ല, രാവണന്റെ ആ മണിമാളിക തന്നെ അംഗദൻ തകർത്തു കളഞ്ഞു ശരപ്രയോഗത്താൽ. എന്നിട്ട് തിരിച്ച് രാമന്റെ അടുത്ത് തന്നെ വന്നു, ഇനി ഒന്നും നോക്കാനില്ല എന്ന് ശ്രീരാമനും വാനരസേനയും അതോടുകൂടി തീരുമാനിച്ചു. യുദ്ധം തന്നെ, യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി, എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. അപ്പൊ നമുക്കിനി എന്താണ് അടുത്ത്? യുദ്ധത്തിന് ഏറ്റവും പ്രധാന തന്ത്രമാണ്. അപ്പൊ എന്താണ് ആദ്യത്തെ തന്ത്രം? ആ തന്ത്രം ആവിഷ്കരിച്ചു, അതായത് കൊട്ടാരത്തിന് ചുറ്റും കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി. അപ്പൊ ഈ കിടങ്ങുകളൊക്കെ അങ്ങ് നികത്തുക, ആ കുഴികളെല്ലാം നികത്തുക. അപ്പൊ അതിന്റെ ചുമതല ഏറ്റെടുത്തത് സുഷേണൻ, കുമുദൻ, നളൻ, ഗജൻ, ഗവയൻ, പിന്നെ ഹനുമാനും, അവരെല്ലാവരും കൂടെ ചേർന്ന് അവരെല്ലാം കൂടെ നേതൃത്വത്തിൽ വാനരസേന ആ തീരുമാനം, ശ്രീരാമന്റെ ആജ്ഞ, ആ തീരുമാനം അങ്ങ് നടപ്പാക്കുകയാണ്. കിടങ്ങുകളെല്ലാം നികത്തി, തുടർന്ന് കല്ലും മരവും മലയും എല്ലാം എടുത്തുകൊണ്ട് രാക്ഷസ സേനയ്ക്ക് നേരെ ഈ വാനരസേന ഒരുമിച്ച് പാഞ്ഞടുക്കുകയാണ്. രാക്ഷസ സേന പ്രതിരോധിക്കുന്നുണ്ട്, അമ്പുമില്ലും വാൾ, മഴു, കുന്തം, ചക്രം, ദണ്ട്, ഗദ, അതൊക്കെയാണ് അന്നത്തെ കാലത്തെ പ്രധാന ആയുധങ്ങൾ. ആ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് അവർ ചേർത്തു നിൽക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ വലിയ ശബ്ദ കോലാഹലമാണ്, നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ആനകളിൽ ചിഹ്നം വിളിക്കുന്നു, കുതിരകൾ ചീറ്റൽ, ഞാണൊലി ശബ്ദങ്ങൾ, ഇപ്പൊ തേരുകൾ ഉരുളുന്ന ശബ്ദം, രാക്ഷസന്മാർ അലറുന്നു, ഇടയ്ക്കിടയ്ക്കിടെ ഈ യുദ്ധത്തിന്റെ സിംഹനാദം സേനകൾ പുറപ്പെടുവിക്കുന്നു. വാനരന്മാരുടെ കോലാഹലം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമാണ്, നമുക്കത് മനോമുഖരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം, നമുക്ക് മനസ്സിൽ കാണാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമ്മൾ ആ യുദ്ധഭൂമിയിൽ തന്നെ നമ്മൾ നിൽക്കുകയാണെന്ന് തോന്നും ഈ വിവരണം കേട്ടാൽ. ഇപ്പൊ ഈ ശബ്ദമെല്ലാം കൂടി പ്രപഞ്ചം മുഴുവൻ പ്രതിധ്വനിച്ചു, മാറ്റൊലി കൊണ്ടു പ്രപഞ്ചം മുഴുവൻ ഈ ശബ്ദങ്ങളെല്ലാം, യുദ്ധത്തിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. അങ്ങനെ യുദ്ധം കാണാനായിട്ട് ആകാശത്ത് വിമാന മാർഗത്തിൽ പലരും വന്ന് അണിനിരക്കുകയാണ് ആകാശത്ത്. അത് ആകാശ മാർഗേണ വന്നു. ആരൊക്കെ? ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, സിദ്ധന്മാർ, നാരദമുനി തുടങ്ങിയ മഹർഷികൾ, അങ്ങനെ പിന്നെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ

0: പട തന്നെ ആകാശത്ത് അണിനിരന്നിട്ടുണ്ട് ഈ ഭൂമിയിലെ ഈ യുദ്ധം കാണാൻ, രാമരാവണ യുദ്ധം കാണാനായിട്ട്. അപ്പൊ ഈ സമയത്ത് അടുത്തതായിട്ട് നടക്കുന്ന ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ സംഭവിക്കാൻ പോവാണ്. ആരൊക്കെ തമ്മിലാണ്? രാവണന്റെ മകനായ ഇന്ദ്രജിത്തും ബാലിയുടെ മകനായ അംഗദനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഇന്നത്തെ ഈ 266-ാമത് ക്യാപ്സ്യൂൾ സമാപിക്കുന്നത്. ആ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ, അംഗദനും ഇന്ദ്രജിത്തും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എവിടെ പോയി കലാശിക്കും, എങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം അറിയാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
0: അംഗദനും ഇന്ദ്രജിത്തും, ബാലിയുടെ മകനായ അംഗദനും രാവണന്റെ മകനായ ഇന്ദ്രജിത്തും നേർക്ക് നേർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തുടരുകയാണ്. അംഗദൻ ഇന്ദ്രജിത്തിന്റെ തേര് തകർക്കുകയാണ്. എന്നിട്ട് തേര് തകർത്തിട്ട് അതിന്റെ തേരാളിയെയും വധിച്ചു. ആ സമയത്ത് ഇന്ദ്രജിത്ത് മറ്റൊരു രഥത്തിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറി. ഇതേ സമയത്താണ് ജംബുമാലി എന്ന പേരുള്ള രാക്ഷസൻ, രാവണന്റെ കിങ്കറിനായിട്ടുള്ള രാക്ഷസൻ ഹനുമാനോട് എതിരിടുന്നത്. എന്നിട്ട് ഹനുമാൻ ഹനുമാൻ നേരെ അദ്ദേഹം ഒരു വേൽ പ്രയോഗിച്ചു. ഹനുമാൻ രോഷാകുലനായി, അയാളെ കൊന്നിട്ട് അലറി വിളിക്കുകയാണ് ഹനുമാൻ. ഇങ്ങനെ നേർക്ക് നേർ മുഖാമുഖം നിന്നുകൊണ്ട് വീരശൂര പരാക്രമികളായിട്ടുള്ള രാക്ഷസന്മാരും വാനരന്മാരും പരസ്പരം മുഖാമുഖമായി അഭിമുഖമായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന രംഗമാണ് നമ്മൾ ഈ 267-ാമത്തെ ക്യാപ്സ്യൂൾ തുടങ്ങുമ്പോൾ കാണുന്നത്. സുഗ്രീവൻ നേരിട്ട് ഏറ്റുമുട്ടുന്നു പ്രഹസ്തനുമായി. രാഹുവിനോട് വിഭീഷണൻ നേരിട്ട് ഏറ്റുമുട്ടുന്നു. നീലൻ നികുംഭനോട് ഏറ്റുമുട്ടുന്നു. ലക്ഷ്മണനാകട്ടെ വിരൂപാക്ഷൻ എന്ന് പറയുന്ന വളരെ ഭീകര രൂപിയായിട്ടുള്ള രാക്ഷസനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു. ശ്രീരാമനോ? ശ്രീരാമൻ ഒരേ സമയം 10 രാക്ഷസന്മാരോടാണ് എതിരിടുന്നത്. രക്ഷധ്വജൻ, അഗ്നിധ്വജൻ എന്നിങ്ങനെ പേരുള്ള 10 രാക്ഷസന്മാർ. ഈ 10 പേരെയും ശ്രീരാമൻ കാലപുരിക്ക് അയക്കുകയാണ്. ഈ സമയത്ത് സൂര്യൻ അസ്തമിച്ചു, സന്ധ്യയായി. ആ സമയം ജയിച്ചു നിന്നത് വാനരസേന തന്നെയാണ്. ഈ സമയത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇന്ദ്രജിത്ത് അംഗദനുമായി തോറ്റു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് ഈ സൂര്യൻ അസ്തമിച്ച ആ സമയത്ത്, ഇരുൾ പരക്കുന്ന ആ സമയത്ത് ഇന്ദ്രജിത്ത്, രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് ഒരു ഫൗള് കളിക്കുകയാണ്. ഒരു തെറ്റായ കളി കളിച്ചു, യുദ്ധത്തിൽ തെറ്റായ ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്താണ് ചെയ്തത്? ആ രാക്ഷസമാർക്ക് ചില സിദ്ധികളൊക്കെ ഉണ്ടല്ലോ, ആ സിദ്ധി ഉപയോഗിച്ച് ആകാശത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് നാഗാസ്ത്രം എയ്തു. ഇപ്പൊ നമ്മുടെ ശ്രീരാമന്റെ സേന അല്ലെങ്കിൽ വാനര സേന ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ പ്രതീക്ഷിക്കാത്ത ആ ആക്രമണത്തിൽ വാനര സേന നടുങ്ങി വിറച്ചു. അപ്പൊ രാമൻ, ലക്ഷ്മണന്മാരും വാനരന്മാരും ഒക്കെ മോഹാലസ്യപ്പെട്ടു വീണു. ഈ സമയത്ത് അവരെ രക്ഷിക്കാനായി ആരാണ് എത്തുന്നത്? മഹാവിഷ്ണുവിന്റെ വാഹനമായ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ രക്ഷയ്ക്കെത്തും. 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും 7 പർവ്വതങ്ങളും കുലുങ്ങുമാറുള്ള ശബ്ദമായിരുന്നു ഗരുഡൻ തന്റെ ചിറകുകൾ കൊണ്ട് അങ്ങനെ പറന്ന് എത്തിയപ്പോൾ. 2 ചിറകുകളും ഉപയോഗിച്ച് പറന്നുകൊണ്ട് 3 ലോകങ്ങളെയും ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു ഗരുഡന്റെ ആ വരവ്. ഒരു സ്വർണ പർവ്വതം എന്ന് തോന്നിക്കുന്ന രീതി, അത്രമാത്രം ഭീമാകാര രൂപിയാണ് ഗരുഡൻ. അത്രമാത്രം പ്രഭ ചൊരിയുന്ന, പ്രകാശം ചൊരിയുന്ന ഒരു രൂപമായിരുന്നു ഗരുഡന്റേത്. അപ്പൊ ഗരുഡൻ വന്ന് രാമപാദങ്ങളെ വണങ്ങി. ആ ക്ഷണം തന്നെ നാഗാസ്ത്ര ബന്ധനം, നാഗാസ്ത്രത്തിന്റെ ആ അതുകൊണ്ടുണ്ടായ ബന്ധനം, ആ മോഹാലസ്യപ്പെട്ട ആ അവസ്ഥയും ഇല്ലാതായി. വാനരസേന ആലസ്യത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റു. ശ്രീരാമൻ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ തന്നെയും തന്റെ സേനയും കൃത്യസമയത്ത് എത്തി രക്ഷിച്ച ഗരുഡനെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹം ഏറ്റുവാങ്ങിയ ശേഷം ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് അനുഗ്രഹം വാങ്ങി ഗരുഡൻ തിരിച്ച് മേൽപോട്ട് പറന്നുപോയി. അപ്പൊ വാനരസേനക്ക് പൂർവാധികം ഉന്മേഷം ഉണ്ടായി, പൂർവാധികം ഉണർവ് കൈവരിച്ചു. അവരെന്ത് ചെയ്തു? മരങ്ങൾ, കുന്നുകൾ, പാറകൾ ഇവയൊക്കെ എടുത്ത് ലങ്കാപുരിയുടെ മാളിക ലക്ഷ്യമാക്കി എറിയാൻ തുടങ്ങി. രാവണന് എന്തോ അപകടം മണത്തു. അദ്ദേഹം പറയാണ്, എന്റെ മകൻ ഇന്ദ്രജിത്ത് നാഗാസ്ത്രം ചെയ്ത് എല്ലാറ്റിനെയും കൊന്നൊടുക്കി തിരിച്ചിപ്പോ വീട്ടിലോട്ട് തിരിച്ചെത്തിയതേ ഉള്ളല്ലോ, പിന്നെ എപ്പോഴെന്താണ്?

0: അവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇപ്പൊ കേൾക്കുന്ന ശബ്ദകോശങ്ങൾ, ശബ്ദ കോലാഹലങ്ങൾ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പൊ ദൂതന്മാർ വന്ന് രാക്ഷസ രാജാവായ രാവണനോട് വിവരം പറഞ്ഞു. വാനരസേന ഇതാ അങ്ങയുടെ കോട്ടയുടെ അടുത്ത് വരെ എത്തിയിരിക്കുന്നു. അവരെല്ലാം, വാനരന്മാരെല്ലാം നമ്മുടെ കോട്ടയുടെ മതിലുകൾക്ക് മുകളിൽ കയറി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നു. എന്താണ് അവർ വിളിച്ചു പറയുന്നത്? നാണമുണ്ടെങ്കിൽ പുറത്ത് പുറപ്പെടുക, ആണുങ്ങളാകിലെന്ന് ആർത്ത് പറയുകയും. വളരെ വ്യക്തമാണല്ലോ അതിന്റെ അർത്ഥം. ആണാണെങ്കിൽ ഇറങ്ങിയവ, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങിയോ, നാണം എന്ന് പറയുന്നത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങിയോ എന്ന് പറഞ്ഞിങ്ങനെ വാനരന്മാർ കോട്ടയുടെ മതിലുകൾക്ക് മുകളിൽ നിന്ന് ആർത്ത് വിളിച്ച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ രാവണൻ ഉടനടി തീരുമാനമെടുത്തു, ഒട്ടും താമസിച്ചില്ല. ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന വളരെ ഭീകരനായിട്ടുള്ള ഉഗ്രരൂപിയായിട്ടുള്ള രാക്ഷസന് ചുമതല കൊടുക്കുകയാണ്. അവനെ അനുഗ്രഹിച്ച് യുദ്ധത്തിന് പറഞ്ഞയച്ചു. ഈ ധൂമ്രാക്ഷൻ എന്ത് ചെയ്തു? പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി യുദ്ധം ആരംഭിച്ചു. രാക്ഷസ സേനയ്ക്ക് ധൂമ്രാക്ഷൻ നേതൃത്വം കൊടുക്കുകയാണ്. ആദ്യം കണ്ട നേരെ അദ്ദേഹം ചെറിയ ആളോടൊന്നും അല്ല ഏറ്റുമുട്ടിയത്, ഹനുമാനോട് തന്നെയാണ്, സാക്ഷാൽ ഹനുമാനോട് തന്നെയാണ് ധൂമ്രാക്ഷൻ ഏറ്റുമുട്ടുന്നത്. അതിഭീകരമായിട്ടുള്ള യുദ്ധമായിരുന്നു ധൂമ്രാക്ഷനും ഹനുമാനും തമ്മിൽ നടന്നത്. സർവശക്തിയും സമാഹരിച്ച് കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും വിഭവശേഷിയും ഒക്കെ തന്നെ സമാഹരിച്ചുകൊണ്ട് ഇരു സേനയും, രണ്ട് സേനകളും വർദ്ധിത വീര്യത്തോടുകൂടി തന്നെ ഏറ്റുമുട്ടി. തങ്ങളിൽ ഏറ്റു പൊരുതി മരിച്ചു തൊട്ട് അങ്ങുമിങ്ങും ഇരുഭാഗത്തുമുള്ള മഹാവീര്യർ ആയുള്ളവർ, രണ്ട് ഭാഗത്തും ആൾനാശമുണ്ടായി. മഹാവീരർ, മഹാവീരശൂര്യ പരാക്രമികളായിട്ടുള്ള പടയാളികൾ, സേനാനായകന്മാർ ആണ് മരിച്ചു വീണത്. പരസ്പരം തങ്ങളിൽ ഏറ്റു പൊരുതി, പരസ്പരം പൊരുതി യുദ്ധം ചെയ്ത് മരിച്ചത് രണ്ട് കൂട്ടർക്കും, രണ്ട് വനരസേനയ്ക്കും രാക്ഷസേനയ്ക്കും ഒരേപോലെ തന്നെ വലിയ തോതിലുള്ള ആൾനാശമുണ്ടായി. പ്രത്യേകിച്ച് മഹാവീരന്മാരായിട്ടുള്ള ആൾക്കാർ അവർക്ക് നഷ്ടപ്പെട്ടു. ചോരയും ആറായി ഒഴുകി പല വഴി, ചോരപ്പുഴ തന്നെ അവിടെ ഒഴുകുകയാണ് ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട്. ഈ സമയത്താണ് ഹനുമാൻ ഒരു വലിയ കുന്നെടുത്ത് ധൂമ്രാക്ഷന് നേരെ എറിഞ്ഞു. ധൂമ്രാക്ഷനാട്ടെ തൻ്റെ ഗദയും എടുത്ത് തേരിൽ നിന്നും ചാടി ഇറങ്ങി ഈ മല വന്ന് വീഴുന്നതിന് മുമ്പ്, കുന്ന വന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ ധൂമ്രാക്ഷൻ തൻ്റെ ഗദയുമായിട്ട് ചാടി ഇറങ്ങി, തേരിൽ നിന്ന് ചാടി ഇറങ്ങി. പിന്നെ നേർക്കുനേർ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ, ധൂമ്രാക്ഷൻ്റെ തേരും കുതിരയും ഒക്കെ തവിട് പൊടിയായി എന്നാണ് പറയുന്നത്. ഒന്നും അവശേഷിക്കുന്നില്ല, അത്രമാത്രം വലിയ നാശനഷ്ടം അതിന് ഉണ്ടായി. പക്ഷേ നേരിട്ടുള്ള ആ യുദ്ധത്തിൽ ഹനുമാൻ ധൂമ്രാക്ഷനെ വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആരാണ് മുൻനിരയിലേക്ക് കടന്നു വരുന്നത്? രാവണൻ്റെ നിയോഗം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കാണാം അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്.

0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
1: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപോ ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോണ്ടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 6. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചതും പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം നടപ്പാക്കുന്ന നടപടി സ്വീകരിച്ചതും ആദ്യത്തെ മുഴുനീളൻ സംസാരിക്കുന്ന ചലച്ചിത്രമായ ദ ജാസ് സിംഗർ പ്രദർശിപ്പിക്കപ്പെട്ടതുമൊക്കെ ഒരു ഒക്ടോബർ 6-നായിരുന്നു. ഒക്ടോബർ 6-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 6. ഡോക്ടർ ആൽബർട്ട് സാബിൻ പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് 1956 ഒക്ടോബർ 6-നായിരുന്നു. സൂര്യനെ പോലെ ഗ്രഹങ്ങൾ ചുറ്റുന്ന മറ്റൊരു നക്ഷത്രമായ 51 Pegasi കണ്ടുപിടിച്ചത് സ്വിറ്റ്സർലൻഡ് ശാസ്ത്രജ്ഞന്മാരായ ഡിഡ്സർ കോട്സും മൈക്കൽ മേയറുമാണ്. 1995 ഒക്ടോബർ 6-നായിരുന്നു ഇത് കണ്ടുപിടിച്ചത്. സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി ജസ്റ്റിസ് ഫാത്തിമ ബീവി നിയമിതയായത് 1989 ഒക്ടോബർ 6-നായിരുന്നു. അനിയന്ത്രിതമായ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം ഇന്ത്യൻ സർക്കാർ പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം നടപ്പാക്കുന്ന നടപടി സ്വീകരിച്ചത് 1983 ഒക്ടോബർ 6-നായിരുന്നു. ന്യൂസിലാൻഡ് സംവിധാനത്തിൽ ആദ്യത്തെ മുഴുനീളം സംസാരിക്കുന്ന ചലച്ചിത്രമായ ദ ജാസ് സിംഗർ പ്രദർശിപ്പിക്കപ്പെട്ടത് 1927 ഒക്ടോബർ 6-നായിരുന്നു.

ബെല്ലറോഫോൺ എന്ന ഗ്രഹം ജ്യോതിശാസ്ത്രജ്ഞന്മാരായ മൈക്കൽ മേയറും ഡെഡർക്വൽസും ചേർന്ന് കണ്ടുപിടിച്ചത് 1995 ഒക്ടോബർ 6-നായിരുന്നു. ജ്യോതിശാസ്ത്ര രംഗത്ത് വിലപ്പെട്ട പരിശ്രമങ്ങൾ സംഭാവന ചെയ്ത പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന മേഘനാഥ് സാഹയുടെ ജന്മദിനമാണ് ഇന്ന്. 1893 ഒക്ടോബർ 6-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവിശ്വസനീയമായ ശ്രമങ്ങളിലൊന്നാണ് സഹ അയോണൈസേഷൻ.

അമ്മവാക്യത്തിന്റെ കണ്ടെത്തൽ. ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തം.

0: तं न विदुःसुरा सुरगणाः देवाय तस्मै नमः यस्यां तं न विदुःसुरा सुरगणाः देवाय तस्मै नमः हरि ओम्
1: ഭഗവാനന്ദ ഈ വജ്രായുധത്തിന്റെ ഒരു മൂല്യത്തെ സ്വീകരിച്ചതെന്ന് ചോദിക്കുക. ആ ആയുധം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചാൽ മതി. എങ്ങനെ ആയുധം ഉണ്ടാക്കിയത്? ഒരു മഹർഷീശ്വരന്റെ, ദധീചി എന്ന മഹർഷീശ്വരന്റെ അസ്ഥികളിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ആ മഹർഷീശ്വരനാണെങ്കിലും മഹാതപസ്യ, വൃത്രാസുരൻ എന്ന ഒരു അസുരനെ വധിക്കേണ്ടി വന്നു ദേവേന്ദ്രന്. അപ്പൊ അന്വേഷിച്ചപ്പോ അതിന് പറ്റിയൊരു ആയുധം വേണം. ആയുധം ഉണ്ടാക്കണമെങ്കിൽ ഈ ദധീചിയുടെ അസ്ഥി ഉപയോഗിച്ചിട്ട് വേണം. ദേവേന്ദ്രൻ ആണോ ഇല്ലയോ അത് ചെന്ന് ചോദിച്ചു എന്നാണ് കേട്ടല്ലേ. ദധീചിയോട് ചെന്നിട്ട് പറഞ്ഞു, ആയുധം ഉണ്ടാക്കണം, അങ്ങയുടെ എല്ല് വേണം. ഈ കാലത്ത് കരളൊക്കെ കൊടുക്കാം, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു കഷ്ണം അങ്ങോട്ട് മുറിച്ചു കൊടുത്താൽ മതി, എല്ലൊക്കെ കൊടുക്കാറുള്ള. ദധീചി നന്നായിട്ട് ദേവേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. നാണാവില്ല ഇങ്ങനെ ചോദിക്കാൻ, പക്ഷെ എനിക്ക് ഇനി ഈ ശരീരം കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് ലോകോപകാരപ്രദമാവുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. മരണശേഷം മെഡിക്കൽ കോളേജിനൊക്കെ വിട്ടുകൊടുക്കണ പോലെ. അതുകൊണ്ട് ഞാൻ ഒന്ന് തയ്യാറായിക്കോട്ടെ, പ്രാണങ്ങളെ ഉപേക്ഷിക്കാൻ, എന്നിട്ട് എടുത്തോളൂ. അങ്ങനെ ദധീചിയുടെ ആർത്ത രക്ഷണ തത്പരതയുടെയും കാരുണ്യ തപസ്സിന്റെയും ഒക്കെ ആവിഷ്കാരമാണ് ഈ ആയുധം എന്നുള്ളതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വജ്രായുധമാകുന്നു. ധേനുനാം അസ്മി കാമധുക്ക്, പശുക്കളുടെ കൂട്ടത്തിലോ സാക്ഷാൽ കാമധേനുവാകുന്നു ഞാൻ. എന്ത് കാമം പുലർത്തിയാൽ അതൊക്കെ? ഈ പശു നമുക്ക് എങ്ങനെയാണ് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത്? മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാൻ എങ്ങനെയാണ് ഈ പശു നമുക്ക് അവൈലബിൾ ആയി വന്നിട്ടുള്ളത്. സഹയജ്ഞ പ്രജാ സൃഷ്ട്വ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുക്. ഇതാണ് നിങ്ങളുടെ കാമധേനു. ഏതാണ് കാമധേനു? കർമ്മങ്ങളെ സഹകരിച്ച് ഉജ്ജ്വലമായ ലക്ഷ്യം മുന്നിൽ വെച്ച് സമർപ്പണപൂർവകം ലോക കല്യാണത്തിന് ഉതകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ചെയ്യുന്നതാണ് കാമധേനു. ഇപ്പൊ ഒരു വശത്ത് കാമധേനുവിന്റെ ഒരു കഥയൊക്കെ അവതരിപ്പിച്ചു, എന്നിട്ട് ആ കാമധേനു എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മര്യാദയ്ക്ക് അധ്വാനിക്കലാകുന്നു. അധ്വാനിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റില്ല. സോ വി ഹാവ് ടു കോപ്പറേറ്റ്. വെനവർ വി കോപ്പറേറ്റ്, എല്ലാവരും ഏക മനസ്കരായിട്ട് നമുക്ക് പോവുകയല്ലേ എന്നൊന്നും കൂടെ നിൽക്കില്ല. പിന്നെ 100 അഭിപ്രായം പറയും, കേട്ടില്ലേ. അപ്പൊ അങ്ങനെ വിവിധ അഭിപ്രായങ്ങളുള്ളവർ, പിടിവാശികളുള്ളവർ, ഇവരെയൊക്കെ യോജിപ്പിക്കുന്നതിന് വേണ്ടുന്ന സ്നേഹവും കരുണയും അറിവും ഉണ്ടാവുമ്പോഴാണ് കാമധേനുവായിട്ട് മാറുക. ധേനുനാമസ്മി കാമധുക്ക്, അങ്ങനെ കാമധേനുവായിട്ട് ഭഗവാൻ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നു. പ്രചനശ്ചാസ്മി കന്ദർപ്പഃ.

പ്രജനനത്തിന്റെ കാര്യത്തിൽ ഞാൻ ആരാകുന്നു? കന്ദർപ്പനാകുന്നു, സാക്ഷാൽ കാമദേവനാകുന്നു. പ്രജനശ്ചാസ്മി കന്ദർപ്പ, പ്രത്യുത്പാദന ദേവതകളുടെ കൂട്ടത്തിൽ ഞാൻ കന്ദർപ്പൻ കാമദേവനാകുന്നു. സർപ്പാണാമസ്മി വാസുകിഹി, സർപ്പങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വാസുകിയാകുന്നു. ഇടക്കാലത്ത് ഒരു പത്രവാർത്തയൊക്കെ വന്നിരുന്നു, വാസുകിയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വാസുകിയുടെ എന്താണ് വാസുകി ഇൻഡെക്സ് ഗവേഷണമൊക്കെ നടത്തിയിട്ട് 47 മില്യൺ വർഷം മുമ്പ് ഗുജറാത്തിലൊരു കൽക്കരി ഖനിയിൽ കണ്ടെത്തിയ ഫോസില്, അതിൽ പഠനം നടത്തി അത്ഭുതപ്പെട്ടു എന്നൊക്കെയാണ്. എന്തായാലും നമുക്ക് തെളിവൊന്നും ആവശ്യമില്ല. കാരണം ഒരു വശത്ത് തീർച്ചയായിട്ടും കഥകൾ പറഞ്ഞിട്ടുണ്ട്, അത് പലതും സത്യവുമായിരിക്കാം. പക്ഷെ അതിനേക്കാൾ പ്രധാനം അതൊക്കെ തന്നെ ചില സന്ദേശങ്ങളെ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ സന്ദേശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ചരിത്ര വസ്തുതകളെയും സ്വീകരിക്കാൻ നമുക്ക് സാമർഥ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് വാശിയൊന്നുമില്ല എന്ന് പറയാം. ഇനി അഥവാ കണ്ടെത്തി തന്നാലോ സന്തോഷം. ചിലപ്പോ ഒരു വലിയ ഗതയൊക്കെ കണ്ടെത്തിയിട്ട് ഇത് ഭീമൻ ഉപയോഗിച്ച ഗതയാണ്. ഇപ്പൊ ഈ AI കൂടി വന്നുകൊണ്ട് നമുക്ക് ഫാക്ട് ചെക്കിംഗ് നടത്താൻ പറ്റില്ല, ഒക്കെ കൺഫ്യൂസിംഗ് ആണ് എന്ന് പറയാം. ഏതായാലും അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാമര്യമാചാസ്മി യമസംയമതാമഹം അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാമര്യമാചാസ്മി യമസംയമതാമഹം അനന്തശ്ചാസ്മി നാഗാനാം. നാഗങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ആരാണ്? അനന്തനാണ്. അനന്തന്റെ പ്രത്യേകത 1000 നാവുള്ള, 1000 പണങ്ങളുള്ള നാഗം, അനന്തനാഗൻ ആ സർപ്പമാണ്. വരുണ ആ യാദസാമഹം. അതുപോലെ അപ്ദേവതാനാം മധ്യേ, ജലങ്ങളുടെ അധിദേവതകളുടെ കൂട്ടത്തിൽ ഞാൻ വരുണനാണ്. പിതൃണാം അര്യമാ, പിതൃക്കളുടെ കൂട്ടത്തിൽ അര്യമ എന്ന പിതൃ ദേവതയാകുന്നു ഞാൻ. യമഹ സംയമതാമഹം, എല്ലാം മാനേജ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ. ഇപ്പൊ ഈ മ്യൂസിക്കിലൊക്കെ ഒരു കണ്ടക്ടർ ഉണ്ടാവില്ലേ, അവര് ഔചിത്യം പാലിച്ചില്ലെങ്കിലും മഹാവൃത്തികേടാവും. അവരുടെ പൊസിഷനൊക്കെ ആദ്യം തന്നെ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ സൗന്ദര്യം മുഴുവൻ അവർ ചോർത്തിക്കളയെന്ന് പറയാം. മുന്നിൽ നിന്നോട്ട് അതൊരു സൈഡിലൊക്കെ നിന്നിട്ട് കൺട്രോൾ ചെയ്യുന്നവരാ, കേട്ടില്ലേ. ഇതുപോലെ എല്ലാ മേഖലകളിലും ഉണ്ട് എന്ന് പറയാം. സ്റ്റേജ് മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലെങ്കിലോ ഒരാൾ ഒരു കസേര കൊണ്ടിടും, മറ്റേ ആൾ അതെടുത്തോട്ട് മാറ്റിയിടും, ഇരിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. എല്ലാറ്റിനൊരു മാനേജർ വേണമെന്ന് പറയാം. ഈ മാനേജർമാരുടെ കൂട്ടത്തിൽ പ്രപഞ്ചം മുഴുവൻ മാനേജ് ചെയ്യുന്ന യമനാണ് ഞാൻ. യമസംയമതാമഹം യമി. ഹാർട്ടിന്റെ കാര്യത്തിലുണ്ട്. ഹാർട്ടിനെ കുറിച്ചൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്, ഡപ്പ് ലപ്പ് അത് പരിചയമുണ്ടല്ലോ. ഒരു ഡപ്പ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡെഡ് ആണ് അത്രേ, കേട്ടില്ലേ. അല്ലെങ്കിൽ ഇതിങ്ങനെ പിന്നെ 10-100 വർഷം സ്പന്ദിച്ചു കഴിയുമ്പോക്ക് തളർന്നുമില്ലേ എന്ന് ചോദിക്കുക. എങ്ങനെ ഹാർട്ടിന് ഇത് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇടയ്ക്ക് യമൻ ചെയ്യുന്നു, വിശ്രമിക്കുന്നു, കേട്ടില്ലേ. കംപ്ലീറ്റ് റെസ്റ്റ്, ഒരു ഡപ്പ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ്, പിന്നെ ലപ്പ്, പിന്നെ റെസ്റ്റ്. അതുകൊണ്ടാണ് അതിന് ഊർജം കിട്ടുന്നതെന്നാണ്. പ്രായോഗികമായിട്ട് നമ്മളിത് ശീലിക്കുന്നത് കൊള്ളാം, കേട്ടില്ലേ. ഒരു നാപ്പ് എന്നൊക്കെ പറയില്ലേ, സോ ദാറ്റ് യു ഫീൽ ഫ്രഷ്. ഇതാണ് യമന്റെ ജോലി. കണ്ണടയ്ക്കുന്നത് തുറക്കുന്നത് ഒക്കെ യമൻ ഇടപെട്ടിട്ടാ.

കൂട്ടത്തിൽ ഞാൻ യമനാണ് എന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നു. യമനെ പേടിക്കേണ്ടതല്ല എന്ന് പറയാ. സ്വാമിക്ക് യമനെ കുറിച്ച് പറയാൻ തോന്നാറുള്ളത്, പ്രപഞ്ചത്തിന്റെ നിത്യ നൂതനത്വം നിലനിർത്തുന്ന സംവിധാന ക്രമമാണ് യമൻ. ഹി കീപ്സ് എവറിത്തിങ് എവർ ഫ്രഷ് അല്ലേ, പഴയത് പഴയതൊക്കെ കൊണ്ടുപോയി എന്നിട്ട്

0: ഇത്യാനാം കാലക്കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനദേയശ്ച പക്ഷിണാം പ്രഹ്ലാദഃ ചാസ്മി ദൈത്യാനാം. ദൈത്യന്മാരുടെ കൂട്ടത്തില് ഭഗവാനെ അങ്ങേക്ക് ഞാൻ എന്ന് അവകാശപ്പെടാൻ പറ്റിയാരുണ്ട്. ചിലർക്ക് ദേവന്മാരെ ഒന്നും ധ്യാനിക്കാൻ ഇഷ്ടമില്ല, ദൈത്യന്മാരെ ധ്യാനിക്കണം, അങ്ങനെ താല്പര്യം. ശ്രീരാമചന്ദ്ര പ്രഭു മഹാത്മാവാണ് പറ്റില്ല, പിന്നെ രാവണനാണ്, അങ്ങനെ ചില ബുദ്ധികളുണ്ട്. അപ്പൊ അവരോട് പറഞ്ഞു, ആട്ടെ നിങ്ങൾക്ക് അസുരനെ വേണോ രാക്ഷസനെ വേണോ ധ്യാനിച്ചോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പക്ഷെ ആരെ വേണം? പ്രഹ്ലാദനെ. എന്താ പ്രഹ്ലാദന്റെ പ്രത്യേകത? ഇന്നലെ ചർച്ച ചെയ്തല്ലോ, പിതൃഭക്തി. നോക്കണേ, എത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും അച്ഛനോടുള്ള ആദരവ് കുറയുന്നില്ല. വിവരദോഷം കൊണ്ട് ഓരോന്നും ചെയ്യണ്ടേ എന്ന് മനസ്സിലാക്കി അനുകമ്പയോടെയാണ്. ഞാനേതായാലും കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല. നാരായണ നാരായണ, അതാണ് പ്രഹ്ലാദ്.
1: ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

അതിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 10 വർഷത്തേക്കുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ അതോറിറ്റി തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000

0: കോടി രൂപയുടെ സംരംഭ വളർച്ചാ ഫണ്ട് രൂപീകരിക്കാനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി.
1: കൈ ദേശം എംഎസ്എംഇസ് ബഹുത് സ്ട്രോങ് എക്സാമ്പിൾസ് സ്റ്റഡി കണ്ണിക്കാതെ എംഎസ്എംഇ മന്ത്രാലയ ഓർ വിത്ത മന്ത്രാലയ സഹയോഗ ഫേസല ലിയ ഗയാ ഇസ്മേ 10,000 കരോഡ് റുപ്പീസ് ക എംഎസ്എംഇ ഗ്രോത്ത് ഫണ്ട് ക്രിയേറ്റ് കിയാ ജായേഗ.
0: സേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7-നാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പനാമ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ഒമാൻ തീരത്തുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുകയായിരുന്ന കപ്പലിൽ 17 ഇന്ത്യക്കാരുൾപ്പെടെ 19 ജീവനക്കാരാണുള്ളത്. ഇതിൽ 12 പേർക്ക് പരിക്കേറ്റതായും ഒമാൻ അധികൃതരുടെ സഹായത്തോടെ ഇവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മാർഗാനിയസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചായിരുന്നു ഡ്രഗ് ഫ്രീ ക്യാമ്പസ് പ്രഖ്യാപനം. കഴിഞ്ഞ സീസണിൽ കരാറിലേർപ്പെട്ടതും നിശ്ചിത സമയത്തിനകം നെല്ല് കുത്തൽ പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ മില്ലുകളുമായി കരാറിൽ ഏർപ്പെടാൻ സപ്ലൈകോയ്ക്ക് നിബന്ധനകളോടെ അനുമതി നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ്. കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച ബന്ധപ്പെട്ട ഓരോ മില്ലിലും ലഭ്യമായ നെല്ലിന്റെ സ്റ്റോക്ക് കരാറിൽ ഏർപ്പെടും മുൻപ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തും. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന പുതിയ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ നാളെ കൊച്ചി വൈറ്റില മൊബിലിറ്റി ഹബിൽ പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, വ്യക്തിഗത ഉപയോഗത്തിനുള്ള അവശ്യ വസ്തുക്കൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ ഗോ സ്റ്റോറിൽ ലഭ്യമാവുക. രാവിലെ 7 മുതൽ വൈകിട്ട് 9 വരെയാണ് പ്രവർത്തനം. സർക്കാർ പ്രഖ്യാപിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന സ്റ്റോർ ദീർഘദൂര യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. വൈറ്റില മൊബിലിറ്റി ഹബിലെ ബസ് ബേയുടെ സമീപം ഏകദേശം 200 ചതുരശ്ര അടി സ്ഥലത്താണ് സപ്ലൈകോ ഗോ സജ്ജീകരിച്ചിരിക്കുന്നത്.
0: ഗണിതശേഷിയിലും ഭാഷാവിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ ഉറപ്പുവരുത്തുന്ന റിവൈവ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാഷ ഗണിതശേഷികൾ മെച്ചപ്പെടാതെ ഒരു കുട്ടിയെയും ഇനി 7-ാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചുവിടില്ലെന്നും പദ്ധതിയുടെ സംസ്ഥാനതല സാക്ഷാത്കാര പ്രഖ്യാപനം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് HSSൽ നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന് ദക്ഷിണ ധ്രുവത്തിൽ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മിച്ചതും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതും പരിഗണിച്ചാണ് പുരസ്കാരം. UPI സേവനങ്ങൾ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ആകാശവാണി അവതരിപ്പിക്കുന്ന ജൻ സേവാ സേ ദേശ് സേവ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുരക്ഷിതവും ലളിതവുമായ പണമിടപാട് സൌകര്യം എല്ലാവർക്കും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് 2016 ഓഗസ്റ്റിൽ UPI സേവനം രാജ്യത്ത് നടപ്പാക്കിയത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. 2025 കണക്കുകൾ പ്രകാരം ആഗോളതലത്തിലെ റിയൽ ടൈം പേയ്മെന്റുകളുടെ 49% UPI വഴിയാണ് നടക്കുന്നത്. നിലവിൽ 11 രാജ്യങ്ങളിൽ UPI സേവനം ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന സേവാജ്യോതി യാത്ര കോട്ടയം പൊൻകുന്നം KSRTC ജംഗ്ഷനിൽ നാളെ നടക്കും. യാത്രയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. കാപ്പപ്രകാരമുള്ള കരുതൽ തടങ്കൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. KSRTC വിജയകരമായി നടത്തിവരുന്ന ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. മന്ത്രി CP ജോൺ നാളെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് കാർഗോ ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: മ്യൂസിക്കൽ എക്കോളജി വാട്ടർ എന്ന ആശയത്തെ ആധാരമാക്കിയാണ് സംഗീതോത്സവം വിഭാവനം ചെയ്തിരിക്കുന്നത്. അഷ്ടമുടിക്കായലിന്റെ സവിശേഷമായ പ്രകൃതി പശ്ചാത്തലവും കൊല്ലത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിവിധ സംഗീത പാരമ്പര്യങ്ങളുമായി കൂട്ടിയിണക്കി വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവം ഒരുക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഗീത പാരമ്പര്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംഗീത സംഘങ്ങളും ഫെസ്റ്റിവലിൽ അണിനിരക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെ സംഗീതവുമായി ബന്ധപ്പെട്ട സിനിമകളുടെ പ്രദർശനവും നടക്കും.
0: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൗകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 റൂമുകൾ ബുക്ക് ചെയ്യാനാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പാവൂരിനടുത്തുള്ള ഗവൺമെന്റ് VHSS ഓടക്കാലിയിലെ സ്കൂളിന്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം തകർന്നു വീണു. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെല്ലാം മടങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിൽ രാത്രി 7 കളി ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റും നിഫ്റ്റി 220 പോയിന്റും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്കുനീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി M.Liju. ഭൌതികശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ. ഇന്ന് സന്ധ്യാഗീതത്തിൽ ആദ്യം വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതത്തിൽ P.Madhuri പാടിയ ഗാനം ചിത്രം പ്രിയമുള്ള സോഫിയ

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനം തൃതീയ ഭക്തി പുല്ലിംഗേ ഏകവചന വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസം തൃതീയ ഭക്തി മൂന്നാമത്തെ ഭക്തിയിലെ പുല്ലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നോക്കാം. രമേശ സന്തോഷേണ യാത്രാം കരോതി. രമേശൻ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. രമേശ സന്തോഷേണ യാത്രാം കരോതി. രമേശൻ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. രമേശൻ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. രമേശ സന്തോഷേണ യാത്രാം കരോതി. സീത രാമേണ സഹ വനം ഗച്ഛതി. സീത രാമനോടുകൂടി വനത്തിൽ പോകുന്നു. സീത രാമേണ സഹ വനം ഗച്ഛതി. സീത രാമനോടുകൂടി വനത്തിൽ പോകുന്നു. സീത രാമനോടുകൂടി വനത്തിൽ പോകുന്നു. സീത രാമേണ സഹ വനം ഗച്ഛതി. പുത്ര ജനകേന സഹ വിദ്യാലയം ഗച്ഛതി. പുത്രൻ പിതാവിനോടുകൂടി വിദ്യാലയത്തിലേക്ക് പോകുന്നു. പുത്ര ജനകേന സഹ വിദ്യാലയം ഗച്ഛതി. പുത്രൻ പിതാവിനോടുകൂടി വിദ്യാലയത്തിലേക്ക് പോകുന്നു. പുത്രൻ പിതാവിനോടുകൂടി വിദ്യാലയത്തിലേക്ക് പോകുന്നു. പുത്ര ജനകേന സഹ വിദ്യാലയം ഗച്ഛതി. രോഗീ വൈദ്യേന സഹ സംഭാഷണം കരോതി. രോഗി വൈദ്യനോട് സംഭാഷണം ചെയ്യുന്നു. രോഗി വൈദ്യേന സഹ സംഭാഷണം കരോതി. രോഗി വൈദ്യനോട് സംഭാഷണം ചെയ്യുന്നു. രോഗി വൈദ്യനോട് സംഭാഷണം ചെയ്യുന്നു. രോഗി വൈദ്യേന സഹ സംഭാഷണം കരോതി. അലം കലഹേന കലഹിക്കുന്നത് നിർത്തൂ, നിങ്ങൾ കലഹം മതി. അലം കലഹേന കലഹിക്കുന്നത് നിർത്തൂ, കലഹിക്കുന്നത് നിർത്തൂ. അലം കലഹേന അതിവേഗേന അലം അമിതവേഗം മതിയാക്കൂ. അതിവേഗേന അലം അമിതവേഗം മതിയാക്കൂ. അമിതവേഗം മതിയാക്കൂ. അതിവേഗേന അലം കോലാഹലേന അലം കോലാഹലം മതിയാക്കൂ. കോലാഹലേന അലം കോലാഹലം മതിയാക്കൂ. കോലാഹലം മതിയാക്കൂ. കോലാഹലേന അലം സൂര്യേണ വിനാ പ്രകാശഃ നാസ്തി. സൂര്യനില്ലാതെ പ്രകാശം ഇല്ല. സൂര്യേണ വിനാ പ്രകാശഃ നാസ്തി. സൂര്യൻ ഇല്ലാതെ പ്രകാശം ഇല്ല. സൂര്യേണ വിനാ പ്രകാശഃ നാസ്തി. സൂര്യനില്ലാതെ പ്രകാശം ഇല്ല. ശ്വസനേന വിനാ ശ്വസനേന വിനാ മനുഷ്യഃ ന ജീവതി. ശ്വാസേന വിനാ മനുഷ്യഃ ന ജീവതി. ശ്വസനം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. ശ്വാസേന വിനാ മനുഷ്യഃ ന ജീവതി. ശ്വസനമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. ശ്വസനം വിനാ ശ്വസനമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. ശ്വാസേന വിനാ മനുഷ്യഃ ന ജീവതി. ഈശ്വരാനുഗ്രഹേണ വിനാ കിമപി ന സിദ്ധ്യതി. ഈശ്വരാനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധിക്കുകയില്ല. ഈശ്വരാനുഗ്രഹേണ വിനാ കിമപി ന സിദ്ധ്യതി. ഈശ്വരാനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധിക്കുകയില്ല. ഈശ്വര അനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധിക്കുന്നില്ല. ഈശ്വരാനുഗ്രഹേണ വിനാ കിമപി ന സിദ്ധ്യതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരേ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ്ധ പഞ്ചവാദന, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജേതു സംസ്കൃതം ജേതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജേതു സംസ്കൃതം ജേതു ഭാരതം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
5: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹ.

അമൃത മഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: റേഡിയോ സാന്ത്വനം 90.4-ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ എയിംസിൽ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. മാനവ സേവനമായിരിക്കണം ഡോക്ടർമാരുടെ പ്രാഥമിക ലക്ഷ്യമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: वर्तमान समय में चिकित्सा पद्धतियों तकनीकी और स्वास्थ्य सेवाओं के स्वरूप में तेज गति से परिवर्तन आ रहा है. भविष्य में इस परिवर्तन की गति को और भी तीव्र होने की संभावना है. ऐसे परिस्थिति में अपने आप को सक्षम बनाए रखने के लिए आपके लाइफ लॉन्ग लर्नर बने रहना चाहिए.
0: ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ രണ്ടാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രം, സാഹിത്യം, തത്വശാസ്ത്രം എന്നീ മേഖലകളിൽ സംസ്കൃതത്തിന് ഉന്നതമായ സ്ഥാനമാണുള്ളതെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിലുടനീളം ഗവേഷണം, ആസൂത്രണം തുടങ്ങിയവ ശക്തിപ്പെടുത്താൻ ഇത് സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ ഗതാഗത ചരക്കുനീക്ക ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 10 വർഷ കാലയളവ് ലക്ഷ്യമിട്ടുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ ഈ അതോറിറ്റി തയ്യാറാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: देश में जिस तरह से जीडीपी बढ़ रही है 7% 8% के बीच में, लॉजिस्टिक्स की रिक्वायरमेंट लगातार बढ़ रही है. अब भविष्य की जरूरतों को देखते हुए जो प्लानिंग बनानी हो, उस सब को स्टडी करने के लिए एक इंटीग्रेटेड ट्रांसपोर्ट एंड लॉजिस्टिक्स अथॉरिटी का निर्माण किया जाएगा.
0: ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ ചെറുകിട ഇടത്തരം സംരംഭ വളർച്ചാ ഫണ്ട് സ്ഥാപിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. ഇതിലൂടെ മികച്ച ബിസിനസ് സാധ്യതകളും വളർച്ചാ ശേഷിയും തെളിയിച്ചിട്ടുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ദീർഘകാല മൂലധനം ലഭ്യമാക്കുമെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. ഇന്ത്യയുടെ നാവികശേഷിയും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 1 സൂര്യ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടാതെ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 കപ്പലിന്റെ നിർമ്മാണോദ്ഘാടനവും അപ്ഗ്രേഡ് ചെയ്ത സ്ലിപ്വേ 4, 300 ടൺ ശേഷിയുള്ള ഗോലിയാത്ത് ക്രെയിൻ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനക്ഷമതയും വ്യാപ്തിയും വർദ്ധിപ്പിക്കാൻ സൂര്യ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റവും ലോഞ്ചറുകളും വാങ്ങാൻ ഒരുങ്ങി പ്രതിരോധ മന്ത്രാലയം. ഇതിനായി ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി 660 കോടിയിലധികം രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. കുറഞ്ഞത് 68% തദ്ദേശീയ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഈ പദ്ധതി MSME ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കുകയും 3 വർഷത്തിനിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഗ്ലോബൽ സൌത്തിന് കൂടുതൽ പ്രാതിനിധ്യവും താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ധനസഹായവും ഉറപ്പാക്കുന്നതിനായി അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കണമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. UN പൊതുസഭയുടെ സാമ്പത്തിക ധനകാര്യ കമ്മിറ്റിയിൽ പാർലമെന്റ് അംഗം CP ജോഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 6.6% നിന്ന് 7.1% ലോകബാങ്ക്. സ്വകാര്യ ഉപഭോഗം വളർച്ചയുടെ പ്രധാന ഘടകമായി തുടരുമെന്നും പൊതുനിക്ഷേപം വർദ്ധിച്ചതും അനുകൂലമായ സാമ്പത്തിക നയ സാഹചര്യങ്ങളും ഇതിന് കൂടുതൽ കരുത്തു പകരുമെന്നും ലോകബാങ്ക് വിലയിരുത്തുന്നു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോമിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ഇന്ത്യൻ വ്യോമസേന സെന്റർ ഫോർ മിലിറ്ററി എയർ വർത്തിനെസ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവരുമായി സഹകരിച്ചാണ് പരീക്ഷണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഒമാൻ തീരത്ത് വെച്ച് പനാമയുടെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ആക്രമിക്കപ്പെട്ട MT ഓൺ പീസ് എന്ന കപ്പലിലെ 19 ജീവനക്കാരിൽ 17 പേരും ഇന്ത്യക്കാരാണ്. 11 ഇന്ത്യക്കാരുൾപ്പെടെ 12 ജീവനക്കാർക്ക് പരിക്കേറ്റതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ അധികൃതരുടെ സഹായത്തോടെ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചിട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹോർമുസിലൂടെയുള്ള ഗതാഗതം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. കരിങ്കടലിൽ MV റോയാദ് മമ്മദോവ് എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെയും ഇന്ത്യ അപലപിച്ചു. ആക്രമണത്തിൽ 2 വിദേശ നാവികർ കൊല്ലപ്പെടുകയും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കപ്പൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ UPI പണമിടപാട് സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന്. എല്ലാ പൌരന്മാർക്കും ലളിതവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനം ഒരുക്കുക എന്ന ആശയത്തിൽ 2016 ഓഗസ്റ്റ് 25 UPI ആരംഭിച്ചത്. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് നിലവിൽ 11 രാജ്യങ്ങളിൽ ലഭ്യമാണ്. UPI സേവനം ഇനി ഇന്ത്യയുടെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു.
2: कि विदेश में भी भारत के बैंक अकाउंट से पेमेंट कर देगा तो शायद ही कोई विश्वास करता, लेकिन आज यह एक हकीकत है. भारत का UPI अब दुनिया के 11 देशों में लाइव है.
0: പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസൺ 2026 ഭൌതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനായി. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മാണത്തിനും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതിനുമാണ് പുരസ്കാരം. സ്റ്റോക്ക്ഹോമിലെ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും

0: മുന്നറിയിപ്പുണ്ട്. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ലക്നൌവിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 3 ഫോർമാറ്റുകളിൽ നിന്നുമുള്ള ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞു. ഗുവാഹത്തിയിൽ നടന്ന BCCI അവലോകന യോഗത്തിന് ശേഷമാണ് 37-കാരിയായ ഹർമൻപ്രീത് തീരുമാനം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം ഇന്ത്യയ്ക്ക് കന്നി ഏകദിന ലോകകപ്പ് കിരീടവും ഏഷ്യൻ ഗെയിംസ് സ്വർണവും സമ്മാനിച്ചത് ഹർമൻപ്രീതിന്റെ നേതൃത്വത്തിലായിരുന്നു. 5 ടെസ്റ്റുകളിലും 51 ഏകദിനങ്ങളിലും 155 ട്വന്റികളിലും ഇന്ത്യയെ നയിച്ച അവർ ടീമിൽ തുടരും. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി സൌദി സഖ്യസേന. ഹുദൈദയിൽ സൌദി നാവികസേന നടത്തിയ ഓപ്പറേഷനിലൂടെ തെക്കൻ ചെങ്കടൽ മേഖലയിൽ നടത്താനിരുന്ന ആക്രമണങ്ങൾ തടഞ്ഞതായി സഖ്യസേന അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിനും അനുമതി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒമാൻ തീരത്തും കരിങ്കടലിലും കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

0: എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം. പക്ഷികളെപ്പോലെ ആകാശത്ത് പൊങ്ങിപ്പറക്കാൻ ആഗ്രഹിച്ച മനുഷ്യന്റെ സ്വപ്നങ്ങൾക്കു ശാസ്ത്രം ചിറകു നൽകിയത് വിമാനമെന്ന യന്ത്രപക്ഷിയുടെ രൂപത്തിലായിരുന്നു. ഉയർന്നു പൊങ്ങുമ്പോഴും ഉയരെ പറക്കുമ്പോഴും താണിറങ്ങുമ്പോഴുമൊക്കെ ഈ യന്ത്രപക്ഷിയുടെ മനോഹരങ്ങളായ ചിത്രങ്ങൾ എടുക്കുന്നത് വിനോദമാക്കിയവരുണ്ട്. അവരാണ് പ്ലെയിൻ സ്പോട്ടേഴ്സ്. കേരളത്തിലെ ഏക അംഗീകൃത വനിതാ പ്ലെയിൻ സ്പോട്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്നയാളാണ് അനാമിക ജി എസ്. തിരുവനന്തപുരത്തിന്റെ തീരത്തെ സെന്റ് ഫിലോമിനാസ് സ്കൂളിലെ പഠനകാലത്ത് പരിസ്ഥിതി ചിത്രങ്ങൾ എടുത്തുകൊണ്ടാണ് ഫോട്ടോഗ്രാഫിയുടെ മേഖലയിലേക്ക് അനാമിക ചുവടുവെച്ചത്. പിന്നീടത് പ്ലെയിൻ സ്പോട്ടിംഗ് എന്ന മേഖലയിലേക്ക് വഴിമാറി. ഇപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അനാമികയെ ഇന്ന് യുവവാണിയിലൂടെ നമുക്ക് പരിചയപ്പെടാം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: லுசு பையன் மேலதான் லுசா சுத்துறான்.

ജീവരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക്.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ഹായ് കൊച്ചു കൂട്ടുകാരെ, ആ ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. രാജാവിൻ്റെ ആന ഇതാണ് കേട്ടോ ഇന്നത്തെ കഥ. ശ്രദ്ധിച്ചോളൂ. വലിയൊരു കുന്നിൻ പുറത്തായിരുന്നു രാജാവിൻ്റെ മനോഹരമായ കൊട്ടാരം. കൊട്ടാരത്തിൽ ഒരു കൊമ്പനാന ഉണ്ടായിരുന്നു, പേര് ചന്ദ്രശേഖരൻ. വൃദ്ധനായ രാജാവ് ആന പുറത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത്. തലയെടുപ്പുള്ള കൊമ്പനാനപ്പുറത്ത് കിന്നരി തലപ്പാവും കിരീടവും അണിഞ്ഞ് വർണ്ണക്കുടക്കീഴിൽ രാജാവ് സഞ്ചരിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ആനയുടെ നെറ്റിപ്പട്ടത്തിൽ വിലപിടിപ്പുള്ള രത്നങ്ങളാണ് പതിച്ചിരുന്നത്. രാജാവാണ് ചന്ദ്രശേഖരനെ കൊട്ടാരത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നത്. രാജാവും കൊട്ടാരവും പരിസരവും ചന്ദ്രശേഖരന് വളരെ ഇഷ്ടമായിരുന്നു. ചന്ദ്രശേഖരന്റെ കാര്യങ്ങൾ നോക്കാൻ രാജാവ് ഒരു പാപ്പാനെ നിയമിച്ചിരുന്നു. പാപ്പാന് ചന്ദ്രശേഖരനെയും ചന്ദ്രശേഖരന് പാപ്പാനെയും വളരെ കാര്യമായിരുന്നു. സമയാസമയങ്ങളിൽ ആനയ്ക്ക് ആഹാരം നൽകുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും പാപ്പാൻ വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്നു. പാപ്പാൻ ആനയെ ഒരിക്കലും ഉപദ്രവിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല. ഒരു ദിവസം രാവിലെ പാപ്പാൻ ആഹാരവുമായി വന്നില്ല. എന്നും കൃത്യസമയത്ത് എത്തുന്നതാണ്. ഇന്നെന്ത് സംഭവിച്ചു പാപ്പാന്? ക്ഷമാശീലനായ ചന്ദ്രശേഖരൻ പാപ്പാനെയും പ്രതീക്ഷിച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പാപ്പാൻ നിലവിളിച്ചുകൊണ്ടാണ് വന്നത്. ചന്ദ്രശേഖരനെ കണ്ടപ്പോൾ പാപ്പാൻ പറഞ്ഞു, ഇന്ന് ആഹാരമൊന്നുമില്ല ചന്ദ്ര. നമ്മുടെ പ്രിയപ്പെട്ട രാജാവ് കാലം ചെയ്തു. ഇനി മുതൽ അദ്ദേഹത്തിൻ്റെ അനുജനാണ് നമ്മുടെ യജമാനൻ. രാജാവിൻ്റെ അനുജൻ പച്ചപ്പരിഷ്കാരിയായിരുന്നു. കുന്നിൻ പുറത്തെ കൊട്ടാരം അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആനപ്പുറത്ത് സഞ്ചരിക്കാനും അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. നഗരമധ്യത്തിൽ ആധുനിക സൗകര്യങ്ങളുള്ള കൊട്ടാരം അയാൾ പണി കഴിപ്പിച്ചു. സഞ്ചരിക്കാൻ വിദേശ നിർമ്മിതമായ ഒരു കാർ വാങ്ങി. പുതിയ രാജാവ് ചന്ദ്രശേഖരനെ ഒരു സർക്കസ് കമ്പനിക്ക് വിറ്റു. കുന്നിൻ പുറത്തുള്ള കൊട്ടാരത്തെയും പാപ്പാനെയും വിട്ടുപിരിയാൻ ചന്ദ്രശേഖരന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ സർക്കസ് മാനേജരോടൊപ്പം ചന്ദ്രശേഖരൻ പോയി. പുതിയ പരിസരങ്ങളുമായി ഇണങ്ങി ജീവിക്കാൻ ചന്ദ്രശേഖരൻ തീരുമാനിച്ചു. സർക്കസ് കമ്പനിയോടൊപ്പം ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് സ്വന്തം നാട്ടിൽ മടങ്ങിയെത്തി. ഇന്ന് ചന്ദ്രശേഖരൻ സർക്കസിലെ ഒരു പ്രധാന താരമാണ്. അവന്റെ നൃത്തം കാണുമ്പോൾ കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. സർക്കസ് മാനേജർക്കും ചന്ദ്രശേഖരനെ വളരെ കാര്യമായിരുന്നു. സ്വന്തം നാട്ടിലെത്തിയപ്പോൾ ചന്ദ്രശേഖരൻ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചു. ആനകൾ ഒരിക്കലും വലിയ കാര്യങ്ങൾ മറക്കുകയില്ലെന്നാണ് പറയുന്നത്. കുന്നിൻ പുറത്തെ കൊട്ടാരവും രാജാവും പാപ്പാനുമെല്ലാം ചന്ദ്രശേഖരന്റെ സ്മൃതി പദത്തിൽ വന്നു. കുന്നിൻ പുറത്തെ കൊട്ടാരത്തെയും പാപ്പാനെയും കാണാൻ അവന് കൊതി തോന്നി. സർക്കസ് മാനേജരെ എങ്ങനെയാണ് ഇക്കാര്യം അറിയിക്കുക?

0: ചിണ്ടാപ്രാണിയായ ആന ചിലപ്പോൾ പട്ടിണി കിടന്നും മറ്റു ചിലപ്പോൾ ചിഹ്നം വിളിച്ചും അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് തൻ്റെ ഉള്ളിലുള്ള കാര്യം സർക്കസ് മാനേജരെ അറിയിക്കാൻ ഒരു ശ്രമം നടത്തി. ജന്തുക്കളുടെ ഭാഷ അറിയാത്ത സർക്കസ് മാനേജർക്ക് ആനയുടെ ഭാഷ എങ്ങനെയാണ് മനസ്സിലാവുക? ഈയിടെ ചന്ദ്രശേഖരന് എന്തോ കുഴപ്പമുണ്ട്. എന്താണ് ആ കുഴപ്പം? സർക്കസ് കൂടാരത്തിലുള്ളവർ പരസ്പരം ചോദിച്ചു. ഒരു ദിവസം അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ചന്ദ്രശേഖരൻ ചങ്ങല പൊട്ടിച്ച് വെളിയിലേക്ക് ഓടി കുന്നിൻപുറത്തെ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി. കൊട്ടാരത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. പരിസരങ്ങളൊക്കെ കാട് പിടിച്ചു കിടക്കുന്നു. ഉദ്യാനങ്ങളിലെ പുഷ്പങ്ങളൊക്കെ വാടിക്കരിഞ്ഞിരിക്കുന്നു. കൊട്ടാരത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ ചന്ദ്രശേഖരന് വളരെ ദുഃഖമുണ്ടായി. ദുഃഖം സഹിക്കവയ്യാത്ത അവൻ ചിഹ്നം വിളിച്ചു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കൊട്ടാരത്തിന് പുറത്ത് ഉറങ്ങിക്കിടന്ന ഒരു വൃദ്ധൻ ആനയുടെ വിളി കേട്ട് ഞെട്ടി ഉണർന്നു. ചന്ദ്രശേഖരന്റെ പ്രിയപ്പെട്ട പാപ്പാൻ. പാപ്പാന് ചന്ദ്രശേഖരനെ മനസ്സിലായി. അയാൾ മുമ്പോട്ട് ചെന്ന് അതിനെ തലോടി. ചന്ദ്രശേഖരൻ തന്റെ പാപ്പാനെ നോക്കി. തന്റെ പ്രിയപ്പെട്ട പാപ്പാൻ മുടിയെല്ലാം നരച്ച് കവിളൊട്ടി കണ്ണുകൾ കുഴിഞ്ഞു താണ് അവശനായിരിക്കുന്നു. നിന്റെ കൊട്ടാരം കാണാൻ വന്നതാണോ ചന്ദ്ര? പാപ്പാൻ ചോദിച്ചു. ചെവികൾ വീശി തുമ്പിക്കൈ ചലിപ്പിച്ച് ആന അതേ എന്ന് മറുപടി പറഞ്ഞു. പാപ്പാൻ തന്റെ മുകളിൽ കയറുന്നതിന് വേണ്ടി ആന കാലുകൾ മടക്കി കൊടുത്തു. പാപ്പാൻ മുകളിൽ കയറിയതും ആന സർക്കസ് കൂടാരത്തിലേക്ക് നടന്നു. രാവിലെ സർക്കസ് കൂടാരത്തിൽ വലിയ ബഹളമായി. ചന്ദ്രശേഖരനെ കാണാനില്ല. സർക്കസ് കൂടാരത്തിന് മുമ്പിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. ചന്ദ്രശേഖരൻ എന്ന ആനയെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. കണ്ടുപിടിക്കുന്നവർക്ക് ഉചിതമായ പ്രതിഫലം നൽകുന്നതാണ്. ആനയും പാപ്പാനും സർക്കസ് കൂടാരത്തിന് മുമ്പിലെത്തി. പിന്നിൽ ആബാലവൃദ്ധം ജനങ്ങൾ ഘോഷയാത്രയായി വരുന്നു. പാപ്പാൻ സർക്കസ് മാനേജരോട് പറഞ്ഞു, ചന്ദ്രശേഖരൻ ഒളിച്ചോടിയതല്ല. സ്വന്തം നാട്ടിൽ വന്നപ്പോൾ അവൻ പഴയ കൊട്ടാരത്തെയും പ്രിയപ്പെട്ട പാപ്പാനെയും കാണാൻ പോയതാണ്. അതുകൊണ്ട് അവനെ ഇതിന്റെ പേരിൽ ശിക്ഷിക്കരുത്. ഞാനായിരുന്നു ഇവന്റെ പാപ്പാൻ. ഇവൻ വിശ്വസ്തനാണ്. സർക്കസ് മാനേജർ പാപ്പാനെ നോക്കി. ഒരു പാവം മനുഷ്യൻ. മാനേജർ അകത്തുപോയി ഒരു പണക്കിഴി എടുത്തുകൊണ്ട് വന്ന് പാപ്പാന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെടുത്തുകൊള്ളുക. ആനയെ കണ്ടെത്തുന്നവർക്ക് ഉചിതമായ പ്രതിഫലം നൽകുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പണക്കിഴി വാങ്ങിയ പാപ്പാൻ നിശ്ചലനായി നിന്നു. അയാൾക്ക് ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. ഇത്രയും വിശ്വസ്തനായ ആനയെ എങ്ങനെയാണ് വിട്ടുപിരിയുക? സർക്കസ് മാനേജർക്ക് കാര്യം മനസ്സിലായി. അയാൾ പറഞ്ഞു, ഇന്ന് മുതൽ നിങ്ങളും സർക്കസ് കമ്പനിയിലെ അംഗമാണ്. ഇവിടെയുള്ള ആനകളുടെ പാപ്പാനായി നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. സന്തോഷം കൊണ്ട് പാപ്പാന്റെ കണ്ണുകൾ നിറഞ്ഞു. കൃതജ്ഞതയോടെ പാപ്പാൻ ചന്ദ്രശേഖരനെ തലോടി. കുട്ടികളെ, നല്ല കഥയായിരുന്നല്ലേ? കൊള്ളാം അല്ലേ? അപ്പോ ഇന്നത്തെ കഥ ഇവിടെ തിരികെയാണ്. ഇനി നാളെ വേറൊരു കഥയുമായി വരാം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: അഞ്ജനാമോഹനും നന്ദനാമോഹനുമായിട്ടുള്ള സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ രണ്ടാം ഭാഗത്തിലേക്ക് വീണ്ടും തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദനാമോഹനും അഞ്ജനാമോഹനുമാണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിശേഷങ്ങളും പാട്ടുകളും നന്ദനയും അഞ്ജനയൊക്കെ അസാധ്യമായിട്ട് പാടുകയാണ്. ഇനി എനിക്ക് പാടാൻ പറ്റുമോ എന്നാണ് ഒരു ഡൗട്ട്. എന്ത് രസമായിട്ടാണ് പാടുന്നത്! ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് രസിച്ചിരിക്കുമ്പോൾ അങ്ങനെ അവർ മെൽറ്റായിട്ട് പോവാണ്. നല്ല വോയിസാണ് രണ്ടുപേരുടെതും. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്, ഒരു വീട്ടിലെയാണ്. അപ്പൊ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ള. അപ്പൊ കുറച്ച് ഫൺ ചോദ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. വീട്ടിൽ ഏറ്റവും കൂടുതൽ കുസൃതി ഒപ്പിക്കുന്നത് ആരാണ്? അഞ്ജനയാണ്. അതെ അതെ, അത് മൂത്ത കുട്ടികൾക്ക് കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത് കൂടി കുറച്ച് ബോൾഡ് ആയിട്ട് വെൽ എന്ന രീതിയിൽ ചിന്തിക്കുക. അങ്ങനെയാണോ? അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ നോട്ടി ആയിട്ടുള്ളത്
6: ഭയങ്കര കുസൃതിയാണല്ലേ? കുസൃതി കാരണം വീട്ടിൽ സഹിക്കാൻ വയ്യ.
7: ഞങ്ങളെക്കാൾ കുസൃതി ഉള്ള ഒരാൾ വീട്ടിലുണ്ട്, അച്ഛൻ.
5: അവ പിന്നെ കുഴപ്പമില്ല.

0: ഇതിന്റെ ഒരു പ്രശ്നം വരുന്നില്ല അല്ലേ? അതെ. അപ്പോൾ രണ്ടുപേരും ഇപ്പൊ എന്തായാലും സിസ്റ്റേഴ്സ് ആണ്, വഴക്കിടാൻ സാധ്യതയുണ്ട്, വഴക്കിടാറും ഉണ്ട്, അത് നോർമൽ ആയിട്ടോ. ആദ്യം സോറി പറയുന്ന ആരായിരിക്കും?
1: അതെ,
0: ചേച്ചിയോ? അതിലൊരു കോംപ്രമൈസ് ഇല്ല, ആദ്യം
1: സോറി. പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല, എല്ലാരോടും അങ്ങനെ തന്നെ.
0: അതെ അല്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ ആദ്യം തന്നെ സോറി പറയും. അപ്പൊ ഒരു വട്ടമെങ്കിലും തിരിച്ചൊന്ന് പറഞ്ഞുകൂടെ നന്ദന, ഒരു വട്ടം ഇനി വഴക്കിടുമ്പോ ഒരു സോറി പറയില്ലേ?
1: ശ്രമിക്കാം. പറയുന്നത് എനിക്ക് ഈഗോ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം വന്ന മിണ്ടില്ല. മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അപ്പൊ ഞാൻ ഈഗോ ഒക്കെ അറിയും,
0: ഈഗോ എന്താണെന്നറിയോ. അതെ. അപ്പൊ എന്തായാലും നന്ദന, എന്തായാലും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഇനി വഴക്കിടുമ്പോ ആദ്യം ചെന്ന് സോറി പറയണം. പാവം അല്ലേ? അതെ, ശ്രമിക്കാല്ലേ, ഈഗോ ചിലപ്പോ ഹേർട്ടാവും. അതെ. അപ്പൊ വീട്ടില് പാട്ട് രണ്ടുപേരും അസാധ്യമായിട്ട് പാടുന്ന രണ്ട് നല്ല സിംഗേഴ്സ് ആണ്. പക്ഷെ എങ്കിലും കൂടുതൽ ഇങ്ങനെ പാട്ട് പാടി പാട്ട് പാടി വീട്ടിൽ അയ്യോ ഒന്ന് നിർത്താവോ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? നിർത്താവോ എന്ന് പറയാറില്ലല്ലേ.
2: ചേച്ചി പാടും, ചേച്ചി എന്ത് ചെയ്യുകയാണെങ്കിലും, കുക്ക് ചെയ്യുകയാണെങ്കിലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ഒക്കെ പാടും.
0: അപ്പൊ അതിങ്ങനെ എപ്പോഴും എപ്പോഴും എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. വീട്ടിൽ ആരെങ്കിലും പറയും ഒന്ന് നിർത്താവോ എന്ന് പറഞ്ഞിട്ടുണ്ടോ?
1: പറയാറുണ്ട്. അടുക്കളയിലൊക്കെ നിൽക്കുമ്പോ ഞാൻ ചിലപ്പോ ഇയർഫോണൊക്കെ വെച്ച് ഉറക്ക പാട്ടൊക്കെ പാടി, അപ്പൊ അമ്മ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുമ്പോ ഞാൻ കേൾക്കാത്തതായിരിക്കും, ഇതൊന്ന് നിർത്തോ.
0: പക്ഷെ എന്നാലും ഇത്രയും സ്വീറ്റ് വോയിസിന് നിർത്താവെന്ന് പറയുമ്പോ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അങ്ങോട്ടെ, എന്നാലും അത്ര അപ്പൊ കഠിനമായിട്ടായിരിക്കും അത് പാടുന്നത് അല്ലേ? ഹെഡ്സെറ്റിൽ പാടുമ്പോ പുറത്തു നിൽക്കുന്നവർക്ക് അതെ ആ ഭയങ്കര ഓളിയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആയിരിക്കും അല്ലെ? അപ്പോ രണ്ടുപേരും രണ്ട് റൂമുകളിലും അല്ലെങ്കിൽ ഒരു റൂമിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ സാധനങ്ങൾ അടുക്കി വെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള നീറ്റ്നെസ് ഒക്കെ കൂടുതൽ ആർക്കാണ്?
2: എനിക്ക്.
0: അതെ അല്ലേ?
2: എനിക്ക് ഇടയ്ക്ക് പെട്ടെന്ന് ഒരു റിയലൈസേഷൻ വന്ന് പെട്ടെന്ന് എല്ലാം അടുക്കി പിറകി വെക്കുക ആ ഒരു ഇതുണ്ട്. ചേച്ചിക്ക് പിന്നെ അങ്ങനെ
1: എനിക്ക് പഠിക്കുമ്പോഴായപ്പോലും എനിക്കിങ്ങനെ നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതി എനിക്ക് പഠിക്കാൻ പാടാം. എനിക്കിങ്ങനെ എല്ലാ ബുക്കുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കിടക്കണം, അതൊക്കെ കാണുമ്പോഴേ എനിക്ക് ഒത്തിരി ഉണ്ട് പഠിക്കാൻ.
0: സത്യം പറഞ്ഞ ഇത് കേൾക്കുമ്പോ നന്ദനക്ക് ഇറങ്ങി ഓടിയാലോ തോന്നുന്നു.
2: റൂമിലോട്ട് വരുമ്പോ എല്ലാം ഇങ്ങനെ കിടക്കണം, അത് കാണുമ്പോ ഒരു സംതൃപ്തി പോലെ.
0: അപ്പൊ അഞ്ജന, രണ്ടുപേരും യഥാർത്ഥത്തില് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പിന്നെ ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. ഒരാൾക്ക് ഇഷ്ടം ഒരാൾക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും അത് രസമായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്കും ഇങ്ങനെ ഇച്ചിരി അടുക്കി പറക്കല് പ്രശ്നമുള്ള ആളാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ള ആള് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അപ്പൊ അങ്ങനെ ദേഷ്യപ്പെട്ട് വഴക്ക് പറയാറുണ്ടോ?
2: ഒതുക്കി വെച്ച സാധനം പിന്നെ നമ്മൾ വരുമ്പോ വീണ്ടും, അപ്പൊ അങ്ങനെ വഴക്ക് കൂടാറുണ്ട്.
0: അപ്പൊ അഞ്ജന അപ്പൊ എന്ത് ചെയ്യും? സോറി പറയോ?
2: പിന്നെ ഞാൻ തന്നെ ഒതുക്കും വീണ്ടും.
0: അതെ. അപ്പൊ എന്തായാലും വീട്ടിലൊരു അടി ഉണ്ട് എന്നുള്ളത് മസ്റ്റ് ആണല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഫോണിൽ എപ്പോഴും ഫോണിൽ ഇങ്ങനെ ഒന്നെങ്കിൽ റീല് കാണുക, സ്ക്രോൾ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ആരാണ്? ഇളയാളാണ് അല്ലേ. അതെ. അപ്പൊ രണ്ടുപേരില് കൂടുതൽ ദേഷ്യം ഉള്ളത് ആർക്കാണ്?
1: നന്ദു.
0: ഭയങ്കര ദേഷ്യം, കൺട്രോൾ ചെയ്യാൻ പറ്റും.
2: ആ ഒരു ടൈമില് ദേഷ്യമുള്ളു, പക്ഷെ ആ ടൈമില് ദേഷ്യം ഇത്തിരി കഠിനാണ്.
0: കഠിനാണ്. അപ്പൊ ചേച്ചിയോട് ദേഷ്യപ്പെടും
2: ഇടയ്ക്ക്? പക്ഷെ അങ്ങനെ, പക്ഷേ
1: ഞാനാണ് കൂടുതൽ അവളോട് ദേഷ്യപ്പെടുന്നത്. ഞാൻ
2: അങ്ങനെ
1: എന്നോട് അങ്ങനെ അധികം ദേഷ്യപ്പെടത്തില്ല.
0: അതെ.
1: അല്ലാതെയുള്ള ദേഷ്യങ്ങളൊക്കെ ഉള്ളു.
0: അതെ. അപ്പൊ നന്ദുവാണ് ദേഷ്യം, നന്ദന മോഹനാണ് ദേഷ്യക്കാര്യം. അപ്പൊ സത്യമാണ്, എല്ലാ സത്യമാണല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. കേക്കും ഇത്,
2: നല്ല കുട്ടിയാ,
0: നല്ല കുട്ടിയാ. അപ്പോ നിങ്ങള് സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരാളുടെ രഹസ്യം ഒരാളിലേക്ക് പറയും. ഇപ്പൊ അച്ഛനും അമ്മയും അറിയാത്ത രഹസ്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ എന്തായാലും രണ്ടൊരു ഷെയർ ചെയ്യല്ല. അപ്പൊ ഈ രഹസ്യങ്ങള് അച്ഛനും അമ്മയെടുത്ത് പോയി പറയുന്നത് ആരാണ്?
1: ഞാനാണ്. ഞാൻ തന്നെയായിരിക്കും എന്റെ രഹസ്യങ്ങളൊക്കെ കൊടുത്ത് പറയുന്നത്. ഞാൻ തന്നെ
2: ആരോടും പറയരുത് പറഞ്ഞിട്ട് നേരെ പോയി അച്ഛനമ്മയെടുത്തും പറയാം.
1: എനിക്കെല്ലാം ഒന്നും മനസ്സിലിരിക്കില്ല.
0: ഒരു സിനിമ
1: എല്ലാരോടും എന്റെ ഏറ്റവും അടുത്ത ആൾക്കാരോട് ഞാൻ അങ്ങ് പറയാം.
0: അതെ. അപ്പൊ ഒരു സിനിമയില് രസതന്ത്രം എന്ന് പറഞ്ഞ ചിത്രമാണ് തോന്നുന്നു, അതില് ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റാതെ ചെന്ന് ഓടിപ്പോയി. അപ്പൊ നമ്മുടെ അഞ്ജന സത്യത്തിൽ ഒരു നിഷ്കളങ്കയാന്ന് തോന്നുന്നു, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയ ആളല്ല. അപ്പൊ അതുകൊണ്ട് നന്ദന ശ്രദ്ധിക്ക, രഹസ്യങ്ങൾ പറയുമ്പോ സൂക്ഷിച്ചു പറയാ, ചെന്ന് പറയും. സൂക്ഷിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷെ നന്ദന എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് ഒതുങ്ങി സൂക്ഷിക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പൊ അഞ്ജനക്ക് ധൈര്യമായിട്ട് പറയാം. ഇളയ
1: കുട്ടികളെ എന്റെ രഹസ്യം മറ്റൊരാളുടെ
2: നമ്മളെ വിശ്വസിച്ചല്ലേ പറഞ്ഞു, അപ്പൊ ഞാനത് പറയില്ല അങ്ങനെ.
0: അതെ. അപ്പൊ എന്തായാലും അടുത്തായിട്ട് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു ഉത്തരവാദിത്വം ഉള്ളത് ആർക്കാണ് നിങ്ങളുടെ മുമ്പില്, നിങ്ങൾക്ക് തോന്നുന്നതിൽ ആർക്കാണ്? നിങ്ങൾ രണ്ടുപേരില് ചേച്ചിക്കാണ്. അതെ. അപ്പൊ ക്യൂട്ട്നെസ്സും കാര്യങ്ങളും കുസൃതി എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ അഞ്ജനയാണ് ആ കാര്യത്തിലൊക്കെ.
2: കാര്യത്തോട് അടുക്കുമ്പോ ഭയങ്കര സീരിയസ് ആണ്.
0: സീരിയസ് ആണ്. അതെ അതെ അതെ. അപ്പൊ അതൊരു നല്ലൊരു പോയിന്റ് ആണല്ലേ. കുസൃതിയും കാര്യങ്ങളും ആളുകളെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്താനും ആ ഒരു എനർജി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിച്ച് കുസൃതി കാണിച്ചാലും ഉത്തരവാദിത്തത്തിലോട്ട് അടുക്കുമ്പോ ആള് പുലിയാണ് അല്ലേ.
2: ഞാൻ ഇടയ്ക്ക് കളിയാക്കി വിളിക്കാം, അമ്മച്ചി സ്വഭാവമാണ്.

0: അതെ. അപ്പൊ അങ്ങനെ അപ്പൊ അടുത്തത് രണ്ടുപേരും ഉറങ്ങുന്നത് ഇപ്പോ ഏറ്റവും കൂടുതൽ താമസിച്ച് ഉറങ്ങുമ്പോ അടുത്താള് ഒന്ന് കിടന്നുറങ്ങാവുന്ന രീതിയിൽ ആരാണ് ഏറ്റവും കൂടുതൽ താമസിച്ച് ഉറങ്ങുന്നത്?
1: ഞാനാണ്.
0: ഇപ്പൊ ഞാനാണ്. പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ്, ഫോൺ
1: നോക്കിയിരിക്കുന്നതുകൊണ്ടാണ്.
0: അപ്പൊ അത് എന്തായാലും അയാളാണ് അല്ലെ. ഒരാള് മറ്റൊരാളെ ഇപ്പോ നന്ദു പറഞ്ഞിരുന്നു, നന്ദന പറഞ്ഞിരുന്നു, ചേച്ചിയെ കണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോ കുറച്ചും കൂടെ ആയപ്പോ തന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു അനുകരണശീലം ഉണ്ടോ നന്ദനയ്ക്ക് ചേച്ചിയിൽ നിന്ന്? ചേച്ചിയെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ തോന്നാറുണ്ട്?
1: ഫുഡ് കഴിക്കുന്നതിൽ പോലെ ഇടയ്ക്ക് അമ്മ വഴക്കുറയും, ചേച്ചിയെ കണ്ടു പഠിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്.
2: ഞാൻ എന്തൊക്കെ കറി എടുക്കുന്നു ആദ്യം എന്റെ പാത്രത്തിൽ നോക്കും, എന്നിട്ട് അതേ കറികളെ എടുക്കും. അപ്പൊ അമ്മ പറയും, നീ കാരണം അവള് പച്ചക്കറി ഒന്നും കഴിക്കില്ല.
0: അതെ അല്ലെ. അപ്പൊ അങ്ങനെ അഞ്ജന അങ്ങനെ നന്ദനയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ?
2: ഉണ്ട്. അതായത് ഇപ്പൊ ആളുകളായിട്ട് ഇടപെടുന്നതായാലും, പിന്നെ ഞാൻ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കും. അപ്പൊ എനിക്കിങ്ങനെ ക്ലാസ് ഒക്കെ എടുത്തുതരും, അങ്ങനെ ആരെയും വിശ്വസിക്കരുത്, കണ്ണി നോക്കി സംസാരിക്കണം. അത് ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ
0: പഠിച്ചു.
1: എനിക്ക് ആള് വിഷമിക്കുമ്പോ എനിക്കങ്ങ് വിഷമം വരും. ഞാൻ പറയും അങ്ങനെ കൂടുതൽ അങ്ങനെ ഇതാവരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കും.
2: പിന്നെ അബദ്ധം പറ്റും, അതെല്ലാം ചെന്ന് പറയും.
0: അതെ. അപ്പൊ അത് ചെറുതിലെ തന്നെ അത് നല്ലൊരു ശീലമാണല്ലേ, അങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നല്ല രസമായിട്ട് ആ ചോദ്യത്തിനൊക്കെ ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ശ്രുതിയൊക്കെ തെറ്റിച്ച് പാടുന്ന ആരാണ്? ഞാൻ തന്നെ.
1: പാട്ടില് വലിയ അങ്ങനെ പറ്റാറില്ലേ,
0: പാട്ടിൽ എന്തായാലും പുലി നമ്മുടെ ചേച്ചി തന്നെയാണ് അല്ലേ. യെസ്. അപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദൻ, എങ്ങനെയാണ് ഏറ്റവും ബെറ്റർ ആക്കാൻ. അത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചേച്ചി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ സിസ്റ്റേഴ്സിന്റെ, അപ്പൊ ആ ഒരു മായ മോഹനം അല്ലേ, അപ്പൊ ആ ഒരു പേരിലൊക്കെ ഒരു ബാൻഡ് ആണെങ്കിലും ഒരു ഷോസ് നടത്താനും ഒക്കെ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു രസമായിട്ടുള്ള ഒരു കോംബോ ആണ് നിങ്ങളുടെ. അപ്പൊ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരാഗ്രഹിക്കുകയാണ്, അവരെന്നോട് ഇതാ വന്ന് പറഞ്ഞിരിക്കുകയാണ്, രണ്ടുപേരും ചേർന്നിട്ടൊരു പാട്ട് പാടാമോ എന്ന്. ഞാനും ആഗ്രഹിക്കുന്ന ഒരു പാട്ട് പാടാമോ രണ്ടുപേരും ചേർന്ന്?
1: ഉറപ്പായിട്ടും.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എൻ്റെ കൂടെ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നന്ദന മോഹനും അഞ്ജന മോഹനുമാണ് സിസ്റ്റേഴ്സാണ്. സാധ്യമായിട്ട് പാടുന്ന രണ്ട് സിംഗേഴ്സാണ്. അതുപോലെ ഡാൻസറാണ് നമ്മുടെ നന്ദന, വയലിനിസ്റ്റ് ആണ് നമ്മുടെ അഞ്ജനക്കുട്ടി. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഴിവുകളോടുകൂടി നിൽക്കുന്ന മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. ഞാനതൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഓരോ അധ്യായത്തിലും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഓരോ കുഞ്ഞുങ്ങളിൽ നിന്നും ഞാൻ ഓരോന്നും പഠിക്കുകയാണ്. അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എന്റെ ഒരു ചിന്താഗതിയിൽ എന്റെ ഒരു 15 വയസ്സ് 16 വയസ്സിലൊക്കെ ഞാൻ ചിന്തിക്കുന്ന എന്തൊക്കെയാണ്, അപ്പുറത്തെ വീട്ടില് ഇന്ന സാധനം അല്ലെങ്കിൽ ഇന്ന മാങ്ങ വെച്ചണം അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, വളരെ ഇന്റലിജന്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നു. ഭയങ്കര ഡ്രീം ആണ് അവർക്കൊക്കെ. അത് കാണുമ്പോൾ ഞാൻ അയ്യോ എന്റെ കാലമൊക്കെ എന്തുമായിരുന്നു എന്ന് ചിന്തിക്കും. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ, അപ്പൊ അതിനുവേണ്ടി ചെറുതിലേ തന്നെ അവരിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെനിക്കൊരു സന്തോഷമാണ്. അപ്പൊ ഞാനും ഇങ്ങനെ കുട്ടികളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ പഠിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് നന്ദന ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊക്കെ ഒരുപാട് കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇനിയും ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നി.
2: അപ്പൊ ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോ ശരിക്കും ഞാനാണോ
1: ഇയാളാണോ
2: സംശയം തോന്നാറ്.
1: അതെ അതെ. അപ്പൊ ഈ അതായത് ഇപ്പൊ ഈ ചെറിയ കുട്ടികൾ അങ്ങനെയാണ് കൂടുതലും വളരെ എന്താ പറയാ വ്യത്യസ്തമായിട്ടൊക്കെ ചിന്തിക്കും. വ്യത്യസ്ത ആംഗിളിൽ നിന്നാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. അപ്പൊ ബ്രില്യന്റ് ആണ് എല്ലാരും. അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ നന്ദന സാധ്യ ഒരു ഡാൻസറാണ്. അപ്പൊ ഒരു ഡാൻസിനെ പറ്റിയൊക്കെ എന്തൊക്കെയാണ് നന്ദനക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ഒരുമിച്ചൊരു ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഉണ്ടല്ലേ?
2: ഡാൻസ് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കൂടുതൽ സ്റ്റെപ്സ് പറഞ്ഞു തരുന്നതും ആ സ്റ്റൈലിൽ കളിക്കണം ഈ സ്റ്റൈലിൽ കളിക്കണം. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവാണ്, പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെയില്ല, ഇയാൾ നന്നായിട്ട് കളിക്കും എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ചെയ്യും എന്നിട്ട് എനിക്ക് സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു തരും. അപ്പൊ എന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾ പേജിൽ ഇടുന്നത്.
1: എന്താണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ്?
2: ട്രൈ ഡാൻസിംഗ് എന്ന് പറഞ്ഞിട്ട്.
1: അതെ അതെ. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ കേട്ടോളൂ, നമ്മുടെ മിടുക്കി കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിടുക്കികളുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ, നമ്മുടെ നന്ദനയാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത ഡാൻസ് ഒക്കെ ചേച്ചി പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഡാൻസിലും അടിപൊളിയായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കുമ്പോൾ ചെറിയൊരു അസൂയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പക്ഷെ ഇല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പൊ പൊയംസ് ഒക്കെ എഴുതാറുണ്ട്. എഴുത്തിന്റെ മേഖലയിൽ എങ്ങനെയാണ് നിങ്ങൾ എത്തിയത്?

0: അമ്മയിലൂടെയാണ് ഞാൻ എഴുത്തിന്റെ മേഖലയിലേക്ക് എത്തുന്നത്. കാരണം അമ്മ കവയിത്രിയാണ്, അമ്മ പുസ്തകമൊക്കെ പ്രകാശനം ചെയ്തിട്ടുണ്ട്, പിന്നെ നല്ല വായനയുള്ള കൂട്ടത്തില്. അപ്പൊ അമ്മ വായിക്കുന്ന പുസ്തകങ്ങളെ പരിചയപ്പെടുകയും അപ്പൊ ആ രീതിയിൽ ഇതെല്ലാം പരിചയപ്പെട്ടു. അപ്പൊ എനിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ഐഡിയ ഒക്കെ തോന്നിയ ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും രണ്ടുപേരും ഓർമ്മ വന്ന് അപ്പോഴേ എഴുതി വെക്കും എവിടെയെങ്കിലും. പിന്നീട് എപ്പോഴെങ്കിലും അത് മുഴിച്ച് അതൊരു വലിയൊരു അത്യാവശ്യം വലിയൊരു കവിതയായിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്.
1: നന്ദനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എഴുത്തില്?
2: അത് അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം ഇവർക്കൊരു ഐഡിയ ഇല്ല ഞാൻ എഴുതുന്നുള്ളതല്ല. 10th class പരീക്ഷയുടെ സമയത്ത് മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഓർക്കിഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് കണ്ടിട്ട് ഈ ബുക്കിന്റെ ബാക്കിൽ തന്നെ എഴുതി വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ ഒരു ദിവസം ഇതെടുത്ത് വായിച്ചു, എന്നിട്ട് അമ്മ പറഞ്ഞു ഇത്രയും നന്നായിട്ട് എഴുതിട്ട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. അങ്ങനെ തുടങ്ങിയതായിരുന്നു.
1: ഹിഡൻ ടാലന്റുകളാണ് ഇതല്ലേ? അപ്പൊ നമ്മുടെ നന്ദനയും എഴുത്തിലിന്റെ ആ ഒരു വഴിയിൽ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ജനറ്റിക് ആയിട്ട് കിട്ടിയ ഒരുപാട് കഴിവുകളുണ്ട്. ഇപ്പോ എന്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ തുടക്ക കാലത്ത് അപ്പൂപ്പനൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി തന്നാണ് അഞ്ജന ഈ ഒരു വഴിയിലേക്ക് വന്നത്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയാണ് നന്ദന എത്തുന്നത്. എഴുത്തിലും അമ്മയുടെ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. അച്ഛൻ അസാധ്യമായിട്ട് കടുകട്ടിയൊക്കെ ഉള്ള വാക്കുകളൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ വാക്കുകളുടെ ആ ഒരു സാമർഥ്യം എന്ന് പറയില്ല, നമ്മളിപ്പോ ഏത് സദസ്സിൽ പോകുമ്പോഴും നമുക്ക് വാക്കുകളുടെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ നന്നായിട്ട് പറ്റും എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജനറ്റിക് ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഒരു വീടിന്റെ ഒരു രീതി അനുസരിച്ചൊക്കെ കിട്ടിയ പല കഴിവുകളും ഉണ്ട്, നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് എത്തപ്പെട്ട പല കഴിവുകളും അല്ലെ. അതുകൊണ്ട് ആ ഒരു ഭാഗ്യം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരാണ് സിസ്റ്റേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ പോകാൻ ഇഷ്ടമാണോ? നിങ്ങൾ ഒരുമിച്ച് പോകാൻ ഇഷ്ടമാണോ?
0: എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എന്റെ കോ പാസഞ്ചർ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് നന്ദ. അച്ഛനും അമ്മയും ആരെങ്കിലും ആണെങ്കിൽ അതൊക്കെ പോകും, അല്ലെങ്കിൽ ആ വണ്ടി വന്ന കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് അങ്ങനെയൊന്നും പാട്ടൊക്കെ കേട്ട്
1: സുഖമായിട്ട്
0: ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് ഇങ്ങനെ പോകും. ഒത്തിരി ദൂരെയൊന്നും പോയിട്ടില്ലെങ്കിലും പോയിട്ടുള്ള യാത്രകളൊക്കെ വളരെ നല്ലതാണ്.
1: ഇപ്പൊ ലാസ്റ്റ് അറ്റ് ലാസ്റ്റ് ആയിട്ട് എവിടെയാണ് ഒരു ഒരു ട്രിപ്പ് എന്ന രീതിയിൽ എല്ലാം പോയിട്ടുണ്ടോ?
0: ട്രിപ്പ് എന്ന രീതിയിൽ
1: അങ്ങനെ പോയിട്ടില്ല, അല്ലാതെ ഉള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. സിനിമയൊക്കെ കാണാൻ പോകും രണ്ടുപേരോട്?
0: ഒരു തവണ
1: പോയി.
0: വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങളെ ഒരുമിച്ച് ഒറ്റയ്ക്ക് അങ്ങ് വിടാനൊക്കെ ഇതാണ്.
1: അതെ അതെ. അപ്പൊ എന്തായാലും ഇനി പോണം കേട്ടോ സിനിമയും കാണുമ്പോൾ. ഇത് നല്ല രസമാണ്, നിങ്ങളുടെ കോംബോ അടിപൊളിയാണ്, എനിക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ അങ്ങനെ രസമായിട്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പോവാണ്. സംസ്കൃതത്തിലും നല്ല രീതിയിൽ എന്താ പറയാ ഒരുപാട് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുള്ള കുട്ടികൾ കൂടിയാണ്. അപ്പൊ സംസ്കൃതത്തിലുള്ള ഒരു കവിത നമുക്ക് കേൾക്കാം അല്ലേ?
0: നമസ്തേ. വി കൃഷ്ണ ശർമ്മണ ലിഖിത് മഹാത്മജി നാമ കവിതാ കിഞ്ചിത് വക്തും ഇച്ഛാമി.

0: ഞാനിങ്ങനെ നിങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോ പണ്ടൊക്കെ നമ്മൾ യൂത്ത് ഹോസ്റ്റലിനൊക്കെ ഇങ്ങനെ പല വേദികളിലും പല രീതിയിലുള്ള മത്സരങ്ങൾ നടക്കുകയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അല്ലെ. സംസ്കൃതം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വാക്കുകളുടെ ആ ഒരു ഷാർപ്നെസ് ആണെങ്കിൽ അത് പറയുന്ന ആ ഒരു പ്രൊനൗൺസിയേഷൻ എല്ലാം വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും പറയണം. അതിന്റെ കൂടെ നിങ്ങളുടെ ആ ഒരു ശബ്ദ മാധുര്യം കൂടെ ആയപ്പോ സാധ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. എന്നെ എവിടെയൊക്കെയോ കൊണ്ടുപോയ പോലെ തോന്നുകയാണ് അല്ലെ. യെസ്, അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ അതിമനോഹരമായിട്ട് ഇപ്പോൾ നോർമൽ ഒരു മെലഡി എന്നതിനപ്പുറം മറ്റൊരു ഒരു ആത്മാവിലേക്ക് ചേർന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു അവതരണമായിരുന്നു. യെസ്, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ സംസ്കൃത പാരായണം അല്ലെങ്കിൽ കവിതകളിലേക്ക് ആകർഷിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് ടഫാണ് സംസ്കൃതം എന്ന് പറയുന്നത്. ഇപ്പൊ മലയാളവും ഇംഗ്ലീഷ് ഹിന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ സംസ്കൃതം കുറച്ച് ഡിഫറെന്റ് ആണ്. പഠിക്കാൻ കുറച്ചും കൂടെ മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിമ്പിൾ ആണ്. പക്ഷെ എങ്കിലും നമ്മുടെ ഏറ്റവും എന്താ പറയുക പാരമ്പര്യമായിട്ടൊക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഷയായതുകൊണ്ട് ഇതിലേക്ക് ആകർഷിച്ചത് എങ്ങനെയായിരിക്കും സംസ്കൃത പാരായണത്തിലേക്കും കവിതകളിലേക്കും?
1: അത് സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഐറ്റത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സ്കൂളിനൊരു പോയിന്റ് കിട്ടും. അങ്ങനെയാണ് എന്നെ, ഞാൻ മലയാളം കവിത അത്യാവശ്യം നന്നായിട്ട് ചൊല്ലുന്നത് കൊണ്ട് സംസ്കൃതത്തിലേക്കും കൂടെ ടീച്ചർ വിട്ടതാണ്. സീഡ് കേട്ട് ഞാൻ അത് കേട്ട് പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ കൂട്ടത്തിൽ കുറെ കവിതകൾ ഉണ്ടായിരുന്നു, മേഘ സന്ദേശം കാളിദാസിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഹാത്മജി ആ സമയത്ത് അത്യാവശ്യം സി ഡിയിൽ വന്ന ഒരു കവിതയായിരുന്നു. അപ്പോൾ ഒരു വ്യത്യസ്തമായ സാധാരണ സംസ്കൃത ശ്ലോകങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്ത മഹാത്മജിയെ പറ്റിയും ഇപ്പൊ കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് ഞാനിത് പഠിച്ചത്. പിന്നീട് അത് നന്ദുവിനെ പഠിപ്പിക്കുകയും അങ്ങനെ പിന്നീട് സ്കൂൾ കലോത്സവങ്ങളിലും കോളേജ് കലോത്സവങ്ങളിലും ഒക്കെ ഞങ്ങളത് ഇപ്പോഴും.
0: അപ്പൊ ഈ കലോത്സവത്തിന്റെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടിയിരിക്കുന്നല്ലോ. നമ്മുടെ ഒരു ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു ടൈമാണത്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ എന്തൊക്കെയായിരിക്കും?
1: സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ ക്ലാസ് മുതലേ പോകുമായിരുന്നു. എന്നാലും ഒരു യു പി ലെവൽ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സി ബി എസ് ഇ ആയതുകൊണ്ട് തന്നെ പുറമേയുള്ള മറ്റ് കലോത്സവ വേദികളിലൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളത്. അതിനുശേഷം 10ാം ക്ലാസ്സില് സ്റ്റേറ്റ് കലോത്സവത്തിന് പോയപ്പോൾ സംസ്കൃത കവിതാ പാരായണത്തിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയായിരുന്നു സ്റ്റേറ്റ് ലെവലില്. അത് പിന്നെ തിരുവാതിര, ഗ്രൂപ്പ് സോങ്, പേട്രിയോട്ടിക് സോങ് അങ്ങനെ പല പാട്ടിന്റെ മേഖലയിലായിരുന്നു കൂടുതലും പോയിട്ടുള്ളത്. പിന്നെ എക്സ്റ്റംബർ എലക്കേഷൻ അങ്ങനെയും ഒന്ന് രണ്ട് സ്റ്റേറ്റ് ലെവലൊന്നും പോയിട്ടില്ലെങ്കിലും പോയിട്ടുണ്ട്.
0: നന്ദനക്ക് എന്തൊക്കെയാണ് യൂത്ത് ഹോസ്റ്റൽ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്കൊക്കെ എത്തുന്നത്?
2: സംഗീതം അറിയാവുന്നവരും നന്നായിട്ട് പാടുന്നവരൊക്കെ കുറെ പരിചയപ്പെടാനൊക്കെ
0: പറ്റിയിട്ടുണ്ട്. അപ്പൊ ഡാൻസിലൊക്കെ നൃത്തത്തിലൊക്കെ അങ്ങനെ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ?
2: പോയിട്ടുണ്ട്, ഗ്രൂപ്പ് ഡാൻസിന് പോയിട്ടുണ്ടായിരുന്നത്. തെയ്യത്തിന്റെ തീമിൽ ഒരു ഡാൻസിന് ഉണ്ടായിരുന്നു. അത് ഫിസിക്കലി നല്ല ടാസ്ക് ഉള്ള ഒരു ഡാൻസ്, അത് നല്ല മെമ്മറീസ് ആണ്, നല്ല ഓർമ്മകൾ.
0: തീർച്ചയായിട്ടും. അപ്പൊ ഈ സംസ്കൃത ആലാപനം അല്ലെങ്കിൽ കവിതകളിലേക്ക് വരുമ്പോ മലയാളം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇത് സംസ്കൃതം നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ പഠിക്കാൻ കുറച്ച് ടഫ് ആണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് പെട്ടെന്ന് പഠിക്കാൻ എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ ഉണ്ടോ അഞ്ജന?
1: ടിപ്പുണ്ടോന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ചൊല്ലിയ കവിത മഹാത്മജി, അപ്പൊ അതിന്റെ ടൈറ്റിൽ തന്നെ നമുക്ക് മഹാത്മാഗാന്ധിയെ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഹരിജനങ്ങളെ പറ്റിയും അവർക്ക് കൊടുക്കാനുള്ള അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതും ഇപ്പൊ കുറെയൊക്കെ നമുക്ക് മലയാള വാക്കുകളോട് സിമിലാരിറ്റി ഉള്ളത് വരുമ്പോൾ ആ ഭാവം കൊടുത്ത് ചൊല്ലുവാൻ കഴിയും. പക്ഷെ മറ്റ് ഏതെങ്കിലും ഇപ്പൊ കാളിദാസിന്റെ കവിതകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കുവാൻ. ഞാനതുകൊണ്ടാണ്
0: മനസ്സിലാക്കാൻ കുറച്ച് ഈസി ഉള്ളത് നോക്കിയിട്ട് സെലക്ട്
1: മത്സരത്തിന് വേണ്ടി ചെല്ലാം. കാരണം നമ്മൾ വെറുതെ ഒരു കവിത ചൊല്ലുന്നതിനേക്കാൾ നമ്മൾ അതിൽ ഭാവം കൊണ്ടുവരുമ്പോഴാണ് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി ആ കവിതയ്ക്ക് ഒരു ഭംഗി വരുന്നത് അപ്പോഴാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ അത് ഇപ്പൊ ഒരു കവിതാലാപനം എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കുകൾ കറക്റ്റ് ആ ഒരു ഒരു വ്യക്തിയിലേക്ക് എത്തുന്നത് ആ ഒരു മാധുര്യം കൊണ്ട് തന്നെയാണല്ലോ. അപ്പൊ നിങ്ങളിപ്പോ പാടിയപ്പോ അതിന്റെ ആ ഒരു മാധുര്യം

0: ം കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് വരികൾ എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഇപ്പൊ സംസ്കൃതത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ അത്യാവശ്യം ഇതിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ സംസ്കൃത ആലാപനത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആരായിരിക്കും?
1: അമ്മയാണ്. അമ്മ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട്, അമ്മയ്ക്ക് കുറച്ചും കൂടെ അറിവുള്ളത് കൊണ്ട് അമ്മ പറഞ്ഞു തരും. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് തെറ്റ വേറെന്തെങ്കിലും അർത്ഥമാണെങ്കിലും അമ്മ പറഞ്ഞു തരും. അങ്ങനെയല്ല, ഒരുപക്ഷെ മലയാളം വാക്കോട് സിമിലാരിറ്റി ഇതാണെങ്കിലും സംസ്കൃതത്തിൽ വരുമ്പോൾ അതിന്റെ അർത്ഥം മറ്റൊന്നാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാം.
0: അപ്പൊ അങ്ങനെ വീട്ടിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, അയ്യോ ഇത് ഈ ലാംഗ്വേജ് എങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കും, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഇല്ല. ഇപ്പൊ അമ്മ കൂടെ ഉള്ളത് കൊണ്ട് ആ ഒരു ടെൻഷൻ കൂടെ ഇല്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം, ഇപ്പൊ ഈ സ്കൂൾ യൂത്ത് ഹോസ്റ്റലിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പല ഐറ്റത്തിന് നമ്മൾ ഇങ്ങനെ ഓടി നടന്ന് ചേരുന്ന ഒരു പരിപാടിയാണല്ലേ. അപ്പൊ അതിനെ പറ്റി എന്താണ് അഞ്ജന പറയാനുള്ളത്? ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ ആ ഒരു ടൈമില്,
1: നമ്മളിപ്പോ മൾട്ടിപ്പിൾ പ്രോഗ്രാംസിന് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു സ്റ്റേജിൽ ഒരേ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേജിൽ പ്രോഗ്രാം തുടങ്ങാൻ അത് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഓടുന്ന ഒരു ഓട്ടോ ഒക്കെ ഉണ്ട്.
0: അതെ അതെ. ഇപ്പൊ നമുക്കിപ്പോ ഇന്ന് ഇപ്പൊ ചെസ് നമ്പർ ഇവിടെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോ അവിടെ തുടങ്ങിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചില കൺഫ്യൂഷൻസ് വരും, ടെൻഷൻ വരും.
1: ലോട്ട് നമ്മൾ CBSE ലോട്ട് എടുത്തിട്ട് അപ്പൊ ക്ലാഷ് വരും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് മാറ്റും. അപ്പൊ വേറെ ടീമുകൾ മാറ്റാൻ വരുവാണെങ്കിൽ ആദ്യമേ ഓടാനും അതൊക്കെ ഒരു രസമായിരുന്നു.
0: അന്നത്തെ ഒരു ടെൻഷൻ നമുക്ക് ഏറ്റവും ടെൻഷൻ ഉള്ള അത് ആ ഒരു കാര്യത്തിൽ
1: സമയത്തായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പോ ഭയങ്കര അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും.
0: അതെ. അപ്പൊ ആ സംസാരത്തിലുണ്ടല്ലോ നന്ദിനിക്ക് ഇനി കുറച്ചുകൂടെ സമയം കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ടുപേരും ആ ഒരു കലോത്സവത്തിന്റെ അനുഭവങ്ങളൊക്കെ പറയുമ്പോ ശ്രോതാക്കൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അതെ ആ ഒരു കാലഘട്ടം എന്ത് രസമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു കലാലയ ജീവിതം, അല്ലെങ്കിൽ ഒരു 10th അല്ലെങ്കിൽ അത് കഴിഞ്ഞ് +1 +2 പിന്നീട് നമ്മൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു തൊഴിൽ എന്നതിൽ ആ ഒരു പഠനത്തിലേക്ക് കടക്കണം അല്ലെ. അപ്പൊ അതുവരെ അത് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. അതിന് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അവര് പറയുന്നത് രാവിലെ എണീക്കണം, സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞാൽ അവർക്ക് ടെൻഷനാണ്. അവര് ചിന്തിക്കുന്നത് എന്താണ്, എന്നൊരു ജോലി കിട്ടി, എവിടെയെങ്കിലും പോയെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെയാണ് അവര് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന അയ്യോ അങ്ങനല്ല, ആ ഒരു ലൈഫാണ് അടിപൊളി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. യെസ്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പാട്ടുകളൊക്കെ പാടി എന്നെ ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മുടെ മായാമോഹനത്തിന്റെ കാര്യം ഒരിക്കലും മറക്കരുത് കേട്ടോ. അത് സത്യത്തിൽ ക്ലിക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ പേരിൽ രണ്ടുപേരും കൂടെ ഒരു കോംബോ സൃഷ്ടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അത്. അത് ചിലപ്പോ ഇനിയിപ്പോ ഒരു തുടക്കം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, മായാമോഹനം എന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ അടിപൊളിയായിട്ട് പോട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. അപ്പൊ രണ്ടുപേരുടെ ഒരു പാട്ട് റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക്, ഇപ്പോ നമുക്കിപ്പോ ട്രെൻഡിങ് ലിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ടല്ലോ പാട്ടുകളുടെ, പുതിയ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഏതായിരിക്കും? പുതിയ പാട്ട് ഇഷ്ടമല്ലേ
1: കൂടുതലും, പഴയ
0: പാട്ടുകളൊക്കെ. റീസെന്റ് ഒരു പാട്ടും
1: യവന കഥയിലെ, ഇപ്പൊ ഈ റീസെന്റ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിൽ വന്നായിരുന്നു. പക്ഷെ ഈ പാട്ട് കുറെ നാൾ മുമ്പ് എന്റെ പ്ലേലിസ്റ്റിൽ ഉള്ളതായിരുന്നു.
0: അപ്പൊ
1: ഈ അടുത്ത് ഞാൻ സിനിമ കാണുന്നുണ്ട്, ഈ പാട്ട് ട്രെൻഡിങ് ആയപ്പോ ഞാൻ വെച്ചത് എന്താ എല്ലാവരും ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്നത്. പിന്നെ സിനിമ കണ്ടപ്പോഴാണ് അതിൽ യൂസ് ചെയ്തു
0: എന്നുള്ളതാണ്.
1: അത് അന്ന് റിലീസ് ആയില്ല ആ സിനിമ എന്നെങ്കിലും ആ പാട്ടിന് പിന്നെ ഒരു ഒരു റീബത്ത് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം.
0: സിനിമയിലൊരു നല്ലൊരു കാര്യമായിട്ട് പിന്നീട് ആൾക്കാർ അവസാനിപ്പിച്ച സാറിന്റെ മ്യൂസിക് ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ആളുകൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. പിന്നീട് ഈ ഒരു സിനിമ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ റീലിലും സ്റ്റോറീസിലും എല്ലാത്തിലും ഈ ഒരു പാട്ടാണ്. പക്ഷെ ഒരിക്കലും മടുക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. നല്ല നല്ല രീതിയിലുള്ള സംഗീതങ്ങൾ ഒരിക്കലും ആർക്കും മടുക്കില്ല എന്നുള്ളത്.
1: റീസെന്റ് ഇപ്പൊ കുറെ സിനിമകൾ ഇപ്പൊ പഴയ പാട്ടുകള് പിന്നെയും അവരെ റീയൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം.
0: അതെ. അപ്പൊ
1: അത് പഴയ പാട്ടുകളത് അത് നഷ്ടപ്പെട്ടു പോകാതെ അത് പിന്നെയും ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത്, അതുപോലെ ഈ പാട്ട്
0: നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് വീണ്ടും അത് റീയൂസ് ചെയ്തു എന്നുള്ളത് വീണ്ടും ആളുകൾ ശ്രദ്ധിച്ചു. പക്ഷെ എനിക്ക് അത് കുറച്ച് അതിശയം എന്ന് വെച്ചാല് അഞ്ജനയുടെ പ്ലേലിസ്റ്റിൽ ആ പാട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അഞ്ജന അത് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്റെ പ്ലേലിസ്റ്റിൽ ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു ഈ പാട്ട്. എവിടെയൊക്കെയോ കേട്ടൊരു പാട്ട്, പക്ഷെ പിന്നീട് ഇപ്പൊ കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നല്ലൊരു മ്യൂസിക് ആണ് എന്നുള്ളത്. അപ്പൊ ആ പാട്ട് നമ്മുടെ അഞ്ജനയും നന്ദനക്കുട്ടിയും കൂടെ പാടാൻ പോവാണ് അല്ലെ. യെസ്,
1: ചേച്ചിയും കൂടെ നമ്മളോട്
0: ശ്രമിക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പ് എനിക്ക് പാടാനൊരു ചെറിയ നാണക്കേട് പോലെ. യെസ് അപ്പൊ നമുക്ക് മൂന്നുപേർക്കും കൂടെ ഒന്ന് ശ്രമിക്കുകയാണ് ആ മനോഹരമായിട്ടുള്ള ഗാനം അല്ലെ. യെസ്.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം നന്ദന മോഹനും അഞ്ജന മോഹനും ആണ്. അസാധ്യ സിംഗേഴ്സ് ആണ്. അതുപോലെ ഒരുപാട് കഴിവുകളിലൂടെ കടന്നു പോകുന്ന രണ്ട് കുട്ടികളാണ്. അപ്പൊ ഇങ്ങനെ സത്യം പറഞ്ഞാല് ഇതെനിക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ സമയപരിമിതികൾ കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇനി ഇരിക്കുന്ന വിഷമം. ഇങ്ങനെ നിങ്ങളുടെ കഥകൾ കേട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. എന്തായാലും അപ്പൊ നന്ദനയോടും അഞ്ജനയോടായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു സഹോദരി എന്ന രീതിയിൽ, ഒരു സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കില് നന്ദൻ എങ്ങനെയായിരിക്കും അഞ്ജനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒറ്റ വാക്കില്?
1: എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ.
0: എന്ത് വേണം അഞ്ജന, അതെ സന്തോഷായില്ലേ? അഞ്ജന എങ്ങനെയായിരിക്കും നന്ദനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒറ്റ വാക്കില്?
1: എന്റെ സ്വന്തം കുഞ്ഞാവ.
0: കുഞ്ഞാവാ,
1: ഹൗസ് എല്ലാം ഉണ്ട്.
0: അതെ അതെ. അപ്പൊ അങ്ങനെ എന്നോട് പറയുന്ന മാത്രമാവാതെ അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആവട്ടെ അല്ലെ? യെസ്. എപ്പോഴും വിജയത്തിലാണെങ്കിലും നമ്മുടെ പരാജയത്തിലാണെങ്കിലും എപ്പോഴും ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾക്ക് അല്ലെ? യെസ്. അങ്ങനെ തന്നെ പോകട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ വീട്ടിൽ ഒരുപാട് കലാപരമായിട്ടുള്ള വൈഭവമുള്ള കുട്ടികളാണ്. അപ്പൊ പരസ്പരം അത് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഭാവിയിൽ ചിലപ്പോൾ പല രീതിയിലുള്ള കരിയർ ഓപ്ഷൻസിലേക്ക് പോയെന്നിരിക്കാം. അപ്പൊ ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ആയിരിക്കും എടുക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്? കലാപരമായിട്ടുള്ള വൈഭവം കൊണ്ടുപോകണം, ഏത് രീതിയിലാണെങ്കിലും കലാപരമായിട്ടുള്ള കാര്യം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതിന് എന്തൊക്കെ ആയിരിക്കും നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ?
1: ഞാൻ പാട്ട് എന്തിന്റെ കൂടെയും പാട്ടിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഒരാളെ കണ്ടാൽ തന്നെ ആ സമയത്ത് ഞാൻ കേട്ടോണ്ടിരുന്ന പാട്ടുകളുമായിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇന്നത്തെ ഇന്റർവ്യൂ ചേച്ചി എനിക്ക് യവന കഥയിലെ ആയിരിക്കും എന്റെ പാട്ട്. ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഇതായിരിക്കും
0: ഓർക്കും.
1: എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഞാൻ ആ സമയത്ത്. അപ്പൊ പഠിക്കുമ്പോഴും ഞാൻ പാട്ട് കേട്ട് തന്നെ, ഇപ്പൊ കണക്ക് ചെയ്യുമ്പോഴായാലും ഞാൻ പാട്ട് കേൾക്കും. എന്തെങ്കിലും വായിക്കുമ്പോഴായാലും ചിലപ്പോൾ ഞാൻ ലൈറ്റ് മ്യൂസിക് എന്തെങ്കിലും പ്ലേ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും എന്ത് ചെയ്താലും ചെടിക്ക് വെള്ളൊടിക്കാനും തൂക്കുമ്പോഴായാലും എപ്പോഴും എനിക്ക് പാട്ട് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതിലൊരു ഘടകം സംഗീതം എന്ന് ഉണ്ടായിരിക്കും.
0: തീർച്ചയായിട്ടും. അപ്പൊ നന്ദൻ എങ്ങനെയായിരിക്കും ലൈഫ് ലോങ് ഒരു കലാപരമായിട്ടുള്ള കാര്യം കൂടി എനിക്ക് കൊണ്ടുപോകണം എന്ന് എങ്ങനെയായിരിക്കും അത് കൊണ്ടുപോകുന്നത്?
1: ഇടയ്ക്ക് അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടി കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മ ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മ വിളിക്കും, പാട്ട് പാടിത്തരുമോ മോളെ എന്നൊക്കെ. അപ്പൊ അമ്മ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നും. അത് മാത്രമല്ല ചേച്ചിയുടെ കൂടെ പാടാൻ കിട്ടുന്ന സമയം അത് നഷ്ടപ്പെടുത്താൻ ഒരിക്കലും തോന്നില്ല. അത് ഇനിയും തുടർന്ന് കൊണ്ടുപോകണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്.
0: തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോ സംഗീതത്തിലും എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അച്ഛൻ അമ്മ തന്നെയാണ്, അല്ലാതെ ആരൊക്കെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? നല്ല പോലെ ഈ രീതിയിലൊക്കെ മോൾഡ് ചെയ്യുന്നതിൽ മറ്റാരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
1: ഞങ്ങൾ എം ജി രാധാകൃഷ്ണൻ ഫോറത്തിലുണ്ട്. അപ്പൊ ചെറിയ പ്രായം മുതലേ ഞങ്ങൾ അതിൽ പാടാനൊക്കെ പോകും. അപ്പൊ ഈ കരോക്കി ഇട്ട് പാടാൻ അല്ലെങ്കിൽ ഓർക്കസ്ട്രയുടെ കൂടെ പാടാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ട്രെയിനിങ് കിട്ടിയത് അവിടെ നിന്നാണ്. അതുപോലെ അവിടെ ഉള്ള ഓരോരുത്തരും നമുക്ക് നല്ല രീതിയിൽ അതാണ് അതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പഠിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാ ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നമ്മളെ പാട്ടും നമ്മൾ എന്തൊക്കെ മറ്റ് കലാകായിക കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ പഠിത്തത്തോടൊപ്പം കൊണ്ടുപോകാനായിട്ടുള്ള പ്രോത്സാഹനം ഒക്കെ തന്നിട്ടുണ്ട്.
0: അപ്പൊ അങ്ങനെയും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് ഇനി ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. നേരത്തെ പറഞ്ഞ പോലെ മായാമോഹനമായിട്ട് സാധിക്കട്ടെ, ഒരു പെർഫോമർ ആയിട്ട് മാറാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും എന്താ പറയാ പഠനത്തിലെല്ലാം മികച്ച രീതിയിൽ നല്ല കുട്ടികളായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ ഒരുപാട് കുട്ടി ശ്രോതാക്കൾ കാണും. അപ്പൊ നിങ്ങൾ രണ്ട് ചേച്ചിമാരാക്കുള്ള അവർ പറയുന്നെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അവരുടെ ഇപ്പൊ ഈ ഭാവി തലമുറയോട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആവുക അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയി മാറുക എന്നുള്ളത് ചിലപ്പോൾ ചിലർക്ക് നല്ല സ്ട്രഗിൾ ഉള്ളൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ ഹെൽപ്പിന് ആരും കാണില്ല, ചിലപ്പോൾ അവർക്ക് ആഗ്രഹം കാണും, ഒരു പേടി കൊണ്ട് അവർ ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഒരു പെർഫോമർ ആയിരിക്കാം, പക്ഷെ സ്റ്റേജിൽ കയറുമ്പോഴുണ്ടാവുന്ന പേടി. അപ്പൊ ഒരു വലിയ ചേച്ചിമാരെന്ന രീതിയിൽ രണ്ടുപേർക്ക് എന്താണ് നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്?
1: നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ പിന്തുടർന്ന് അതിന് പറ്റാവുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യണം. പിന്നെ നമ്മുടെ ചുറ്റിനും ഒത്തിരി പേരുണ്ടെങ്കിലും നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങിയില്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കൊച്ചു കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ സ്വയം ജീവിക്കാൻ ശ്രമിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്.

0: അതെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം വരാത്ത രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
1: യെസ്, നന്ദനക്ക് എന്താണ്? എനിക്ക് നന്ദന കുറച്ചും കൂടെ ഇവിടെ ഒരു ക്യൂട്ട്നെസ്സും ചെറിയ രീതിയിലാണ്, പക്ഷെ നന്ദന ഭയങ്കര മെച്ചൂർഡ് ആയിട്ടാണ്. അപ്പൊ എന്താണ് നന്ദനക്ക് പറയാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത്, ഒരു ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല, പക്ഷെ കിട്ടുമ്പോൾ പിന്നീട് നമുക്കത് കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തില്ല എന്നാലോചിച്ച് വിഷമിക്കാതെ അപ്പൊ കിട്ടുമ്പോൾ അപ്പോഴങ്ങ് ചെയ്യുക, രണ്ടാമതൊന്നും ആലോചിക്കാതെ എന്ത് ആകും അതിന്റെ ഔട്ട് എന്തായിരിക്കും എന്ന് ആലോചിക്കാതെ അപ്പോഴേ അങ്ങ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു സന്തോഷം തരുന്നുള്ളത്,
1: കോൺഫിഡന്റോട് കൂടി ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ റേഡിയോയിലേക്ക് വിളിച്ചപ്പോ ചെയ്യണോ പോണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും.
0: ഇല്ല
1: ഇല്ല, അതാ എനിക്ക് തോന്നിയ ഓക്കെ എന്ന രീതിയിൽ പറഞ്ഞു. പഠനത്തിന്റെയും അല്ലെങ്കിൽ അവർ ടൈം ലിമിറ്റിന്റെയും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഓക്കെ പറയാൻ നിന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു കോൺഫിഡന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന ആ ഒരു സ്വപ്നങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഈ ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്നെ ശരിക്കും സന്തോഷിപ്പിച്ചു. നമ്മുടെ ശ്രോതാക്കളും അത് ആസ്വദിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും രണ്ടുപേരുടെ പാട്ടുകൾ കേട്ടിട്ട് എനിക്ക് തീർച്ചയായിട്ടും മതിയായിട്ടില്ല, ഇനിയും ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ട്. എങ്കിലും സമയപരിമിതി കൊണ്ട് നമ്മൾ ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഇന്നത്തെ ഈ അധ്യായം. മനോഹരമായിട്ടുള്ള അധ്യായം അല്ലെ, രണ്ട് അടിപൊളിയായിട്ടുള്ള കുട്ടികളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നന്ദന മോഹനും അഞ്ജന മോഹനും ചേർന്നിട്ട് ഒരു പാട്ട് നമുക്ക് വേണ്ടി ഇന്നത്തെ അധ്യായത്തിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിക്കൊണ്ട് പാടാൻ പോവാണ് അല്ലെ.
0: യെസ്.

അങ്ങനെ നല്ല രസമായിട്ട് അഞ്ജന മോഹനും നമ്മുടെ നന്ദനക്കുട്ടിയും കൂടെ രസമായിട്ട് ആ പാട്ടൊക്കെ പാടി. അപ്പം ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകളിലൂടെ മറ്റ് കലാപരമായിട്ടുള്ള വൈഭവങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഒരു വീട്ടിലെ രണ്ട് കുട്ടികളാണ്, അപ്പം അതുകൊണ്ട് തന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളിലൂടെ

0: ഒന്ന് പോയി സ്വപ്നങ്ങളിലൂടെ ഇങ്ങനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികളാണ്. അപ്പൊ എനിക്ക് എത്ര ഇങ്ങനെ സംസാരിച്ചിട്ടും നിങ്ങളോട് വർത്താനം പറഞ്ഞിട്ടും നിങ്ങളുടെ പാട്ടുകൾ കേട്ടിട്ടും മതിയാവുന്നില്ല. പക്ഷെ സമയപരിമിതി കൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്ര മനോഹരമായിട്ട് ഈ ഒരു നിമിഷം എനിക്കും നമ്മുടെ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് സമ്മാനിച്ചതിൽ. അപ്പൊ ഈ ഒരു ലാസ്റ്റ് ആയിട്ട് എന്താണ് നന്ദനയ്ക്കും അഞ്ജനയ്ക്കും പറയാനുള്ളത്?
1: റേഡിയോ സാന്ത്വനം 90.4 ഒരു അവസരം തന്നതിന് ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. അതിനൊത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടറിനും ഇവിടെ മറ്റ് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു.
2: പിന്നെ ഇത്രയും നേരം നമ്മുടെ കൂടെ സംസാരിച്ച് നമ്മളെ ഒരുപാട് അഭിനന്ദിച്ച ചേച്ചിക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു.
0: യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു ടൈം എന്റെ ഏറ്റവും നല്ലൊരു ടൈം ആയിട്ട് തന്നെ ഒരു നല്ല നിമിഷങ്ങളാണ് രണ്ടു കുട്ടികളെ സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതും വിശേഷങ്ങൾ കേട്ടത് നമ്മുടെ സിംഗറായിട്ടുള്ള നർത്തകിയും കൂടെ ആയിട്ടുള്ള നന്ദനയും അഞ്ജനയുമായിരുന്നു. അവരുടെ കലാപരമായിട്ടുള്ള വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോയത്. എല്ലാ പ്രിയപ്പെട്ടവരും അത് മനോഹരമായിട്ട് തന്നെ ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റൊരു മനോഹര അധ്യായവുമായി നിങ്ങളിലേക്ക് എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
3: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദന

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം എന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനം തൃതീയ ഭക്തി പുല്ലിംഗേ ഏകവചന വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസം തൃതീയ വിഭക്തി മൂന്നാമത്തെ വിഭക്തിയിലെ പുല്ലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നോക്കാം. രമേശ സന്തോഷേണ യാത്രാം കരോതി. രമേശൻ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. രമേശ സന്തോഷേണ യാത്രാം കരോതി. രമേശൻ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. രമേശൻ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. രമേശ സന്തോഷേണ യാത്രാം കരോതി. സീത രാമേണ സഹ വനം ഗച്ഛതി. സീത രാമനോടുകൂടി വനത്തിൽ പോകുന്നു. സീത രാമേണ സഹ വനം ഗച്ഛതി. സീത രാമനോടുകൂടി വനത്തിൽ പോകുന്നു. സീത രാമനോടുകൂടി വനത്തിൽ പോകുന്നു. സീത രാമേണ സഹ വനം ഗച്ഛതി. പുത്ര ജനകേന സഹ വിദ്യാലയം ഗച്ഛതി. പുത്രൻ പിതാവിനോടുകൂടി വിദ്യാലയത്തിലേക്ക് പോകുന്നു. പുത്ര ജനകേന സഹ വിദ്യാലയം ഗച്ഛതി. പുത്രൻ പിതാവിനോടുകൂടി വിദ്യാലയത്തിലേക്ക് പോകുന്നു. പുത്രൻ പിതാവിനോടുകൂടി വിദ്യാലയത്തിലേക്ക് പോകുന്നു. പുത്ര ജനകേന സഹ വിദ്യാലയം ഗച്ഛതി. രോഗീ വൈദ്യേന സഹ സംഭാഷണം കരോതി. രോഗി വൈദ്യനോട് സംഭാഷണം ചെയ്യുന്നു. രോഗി വൈദ്യേന സഹ സംഭാഷണം കരോതി. രോഗി വൈദ്യനോട് സംഭാഷണം ചെയ്യുന്നു. രോഗി വൈദ്യനോട് സംഭാഷണം ചെയ്യുന്നു. രോഗി വൈദ്യേന സഹ സംഭാഷണം കരോതി. അലം കലഹേന, കലഹിക്കുന്നത് നിർത്തൂ, നിങ്ങൾ കലഹം മതി. അലം കലഹ

0: കലഹിക്കുന്നത് നിർത്തൂ. അലം കലഹേന, അതിവേഗേന അലം, അമിത വേഗം മതിയാക്കൂ. അതിവേഗേന അലം, അമിത വേഗം മതിയാക്കൂ. അമിത വേഗം മതിയാക്കൂ. അതിവേഗേന അലം. കോലാഹലേന അലം, കോലാഹലം മതിയാക്കൂ. കോലാഹലേന അലം, കോലാഹലം മതിയാക്കൂ. കോലാഹലം മതിയാക്കൂ. കോലാഹലേന അലം. സൂര്യേണ വിനാ പ്രകാശഃ നാസ്തി, സൂര്യനില്ലാതെ പ്രകാശം ഇല്ല. സൂര്യേണ വിനാ പ്രകാശഃ നാസ്തി, സൂര്യൻ ഇല്ലാതെ പ്രകാശം ഇല്ല. സൂര്യേണ വിനാ പ്രകാശഃ നാസ്തി, സൂര്യനില്ലാതെ പ്രകാശം ഇല്ല. ശ്വസനേന വിനാ, ശ്വസനേന വിനാ മനുഷ്യഃ ന ജീവതി, ശ്വാസേന വിനാ മനുഷ്യഃ ന ജീവതി, ശ്വസനം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. ശ്വാസേന വിനാ മനുഷ്യഃ ന ജീവതി, ശ്വസനമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. ശ്വസനം വിനാ, ശ്വസനമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. ശ്വാസേന വിനാ മനുഷ്യഃ ന ജീവതി. ഈശ്വരാനുഗ്രഹേണ വിനാ കിമപി ന സിദ്ധ്യതി, ഈശ്വരാനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധിക്കുകയില്ല. ഈശ്വരാനുഗ്രഹേണ വിനാ കിമപി ന സിദ്ധ്യതി, ഈശ്വരാനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധിക്കുകയില്ല. ഈശ്വരാ അനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധിക്കുന്നില്ല. ഈശ്വരാനുഗ്രഹേണ വിനാ കിമപി ന സിദ്ധ്യതി.
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ചർച്ചാവേദി. ഏകോപനം അവതരണം റിജിജി നായർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ചർച്ചാവേദിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ചർച്ചാവേദിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹണിമൂൺ കഴിഞ്ഞു ഇനി എന്ത്, വി ഡി സതീശൻ സർക്കാരിൻ്റെ 125 ദിവസങ്ങൾ എന്ന വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 2026 May 18 ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 10 ശേഷമാണ് ഒരു മുന്നണി ഭരണത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 125 ദിവസങ്ങളിൽ, തീർച്ചയായിട്ടും 100 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഒരു സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡ്, ഏത് കാര്യത്തിനും ഒരു അലവൻസ് എല്ലാവരും നൽകാറുണ്ട്, അത് കഴിഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ 100-125 ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നടന്നത്, എന്തെല്ലാം നടന്നുകൂടാത്ത കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്, എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, കേരളത്തിൻ്റെ പ്രതീക്ഷ എന്തൊക്കെയാണ് ഈ സർക്കാരിൽ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അങ്ങേറ്റം പരിണതപ്രജ്ഞരായിട്ടുള്ള ഒരു പാനലാണ് നമ്മുടെ ഇതിലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ അടങ്ങുന്ന വളരെ ഒരു വിദഗ്ധ പാനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാനലാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ നന്ദകുമാർ കടപ്പാൽ, അദ്ദേഹം പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, അതേപോലെ തന്നെ സാഹിത്യ വിമർശകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ സി വിമൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, കേരള കൗമുദിയുടെ ബ്യൂറോ ചീഫായിരുന്നു, റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾക്ക് വളരെ സുപരിചിതനാണ് അദ്ദേഹം. അതേപോലെ തന്നെ ശ്രീ സി പി രാജശേഖരൻ, അദ്ദേഹം വീക്ഷണത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററാണ്, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിലൊരാളാണ്. ശ്രീ പി ജയചന്ദ്രൻ, കേരള ശബ്ദത്തിൽ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റും സീനിയർ റിപ്പോർട്ടർക്കും ആയിരുന്ന ശ്രീ പി ജയചന്ദ്രൻ ഇപ്പോൾ റേഡിയോ സാന്ത്വനത്തിലും ചില ജനപ്രിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് സുപരിചിതരാണ്. എല്ലാ ബഹുമാന്യ പാനൽ അംഗങ്ങൾക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ നന്ദകുമാർ കടപ്പാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ശേഷമാണ് ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു ഭരണ തുടർച്ചയുണ്ടായിരുന്നു, അതും കേരള രാഷ്ട്രീയത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസമായിരുന്നു. 2 മന്ത്രിസഭ തുടർച്ചയായിട്ട് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളം ഭരിച്ചു. അതിനുശേഷമാണ് 102 അംഗങ്ങളുടെ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ അധികാരമേറ്റത്. കഴിഞ്ഞ 100 പ്രവർത്തനങ്ങളെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
3: പൊതുവായി ഈ ഭരണത്തിൻ്റെ ആദ്യ സെമസ്റ്റർ പഞ്ചവത്സര കോഴ്സായി ഈ ഭരണത്തെ സങ്കല്പിക്കാമെങ്കിൽ അതിൻ്റെ ആദ്യ സെമസ്റ്റർ പൂർത്തിയാക്കി.

കഴിഞ്ഞിരിക്കുന്നു. ആദ്യ സെമസ്റ്ററിൽ പാസ് മാർക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രകടനം ഈ ഗവൺമെൻറ് UDF ഗവൺമെൻറ് നടത്തി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഒന്നാമത്തെ കാര്യം, നന്മയും തിന്മയും തമ്മിലുള്ള വലിയ പോരാട്ടം എന്ന നിലയിലാണ് സതീശനും UDFഉം കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ അവതരിപ്പിച്ചത്. എല്ലാ തിന്മകളുടെയും പ്രതിരൂപമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പിണറായി വിജയനെയും അവതരിപ്പിക്കുകയും ആ തിന്മകളെ ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട നന്മയുടെ പക്ഷമായി സ്വയം അവകാശപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തവരാണ്. അവർ ഒരുപാട് തെറ്റായ ധാരണകൾ, അത് തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് തെറ്റായ ധാരണകൾ സൃഷ്ടിക്കുവാനും അതുവഴി ഒരു ജനങ്ങളിൽ വലിയ ആശങ്കയും ഭയവും ആ നിലവിലുണ്ടായിരുന്ന ഭരണത്തെക്കുറിച്ച് സൃഷ്ടിക്കുവാനും കഴിഞ്ഞു. അതിലവരുടെ തെരഞ്ഞെടുപ്പ് മിഷനറി വളരെ വിജയകരമായി പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും അതൊരു ജനാധിപത്യത്തെ അട്ടിമറിക്കും വിധം, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ അട്ടിമറിക്കും വിധം, അതായത് ജനാധിപത്യം വസ്തുതകളിൽ അടിസ്ഥാനമായിരിക്കണം, ആധികാരികതയിൽ അടിസ്ഥാനമായിരിക്കണം, ഉത്തരവാദിത്വ ബോധത്തിൽ അടിസ്ഥാനമായിരിക്കണം. ഈ മൂന്ന് നിബന്ധനകളും പാലിക്കാതെ വളരെ തെറ്റായ ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, തെറ്റായ പ്രതീതികൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം UDF അണിയറിയിൽ ശ്രീ സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സംസ്ഥാനത്തിന് 700,000 കോടി രൂപ വായ്പ ബാധ്യതയുണ്ട് എന്നത്. എന്നാൽ അവർ തന്നെ അവതരിപ്പിച്ച ധവളപത്രത്തിൽ അത് 5.07 ലക്ഷം കോടി മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GSDP 36% മാത്രമാണ് ഇത്രയും വർഷത്തെ കേരളത്തിൻ്റെ അക്യുമുലേറ്റഡ് വായ്പ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അക്യുമുലേറ്റഡ് വായ്പ എന്ന് പറയുന്നത് 218,000 കോടിയാണ്. അതായത് ഇന്ത്യയുടെ മൊത്തം GDP 56%. ഇന്ത്യയിലെ നമ്മുടെ 2002 ഈ ഫിസ്കൽ മാനേജ്മെൻറ്റ് നിയമമനുസരിച്ച്, ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് നിയമമനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ GSDP 3% മാത്രമാണ്. അപ്പോൾ നിയമത്തിന് വിധേയമായി മാത്രമേ കടമെടുക്കാൻ കഴിയൂ എന്ന വസ്തുത അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് അനിയന്ത്രിതമായി കടമെടുക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചു. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരുമായി ഒരു സംസ്ഥാന സർക്കാർ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കുന്നതിന് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അത് BJPയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെൻറ് BJPക്ക് വിധേയപ്പെടുന്നു, ഞാൻ ഉദ്ദേശിച്ചത് PM-SHRI പദ്ധതിയുടെ കാര്യമാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചു. എന്നാൽ ആ പദ്ധതി ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കിയതിനേക്കാൾ കൂടുതൽ ആവേശഭരിതമായി നടപ്പാക്കാൻ വേണ്ടി UDF ഗവൺമെൻറ് തയ്യാറാകുന്നു. കടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയത്, ഇപ്പോൾ സതീശൻ വന്നിട്ട് 4 മാസമായിട്ടുള്ളൂ. ഇതിനോടകം 14,400 കോടി രൂപ കടമെടുത്തു. ഇന്നത്തെ പത്രത്തിൽ 1,800 കോടി രൂപയും കൂടി കടമെടുക്കാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട്. അങ്ങനെയാവുമ്പോൾ 16,400 കോടി രൂപ 4 മാസം കൊണ്ട് കടമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശരാശരി ഒരു മാസം 4,000 കോടി രൂപ കടമെന്ന നിലയിൽ ഒരു വർഷം 48,000 കോടിയും, ഇപ്പോൾ 5 വർഷം കൊണ്ട് ഈ കടം ഏതാണ്ട് 2.5 ലക്ഷം കോടിയിലും എത്തുന്ന സ്ഥിതിയുണ്ടാകും. അപ്പോൾ വായ്പയുടെ കാര്യത്തിൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ ഈ UDF ഗവൺമെൻറ്റിന് അവർ പറഞ്ഞ അവരുടെ പ്രഖ്യാപനങ്ങളിൽ നിൽക്കാൻ പറ്റിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലേബർ കോഡ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2025 നവംബർ 2025 ലേബർ കോഡ് നടപ്പാക്കി. ആ ലേബർ കോഡിൽ തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും വ്യവസായത്തിനുമെതിരായ ഒട്ടനവധി നിർദ്ദേശങ്ങളുണ്ട്. ഇന്ത്യ കഴിഞ്ഞ 75 വർഷമായി പിന്തുടർന്നു വന്ന ഏറ്റവും തൊഴിലാളി സൗഹൃദപരമായ തൊഴിലാളി നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ട് നടപ്പാക്കിയ ഈ ലേബർ കോഡ്
നടപ്പാക്ക

0: എന്ന് സതീശൻ ഇന്നലെ പ്രഖ്യാപിച്ചു. ലോക കേരളസഭയുടെ ആകെയുള്ള ചെലവ് ആകെ അഞ്ച് എഡിഷനാണ് ലോക കേരളസഭ നടന്നത്. അത് ഈ അഞ്ച് എഡിഷനും കൂടിയുള്ള ആകെയുള്ള ചെലവ് 5 കോടി 30 ലക്ഷം രൂപ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യം. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഗുണഭോക്തൃ വിഹിതം ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ 25% ഗുണഭോക്തൃ വിഹിതം ഏർപ്പെടുത്തിക്കൊണ്ട് അത് കേന്ദ്രത്തിൻ്റെ PMAY എന്ന പദ്ധതിയുടെ ബ്രാൻഡിങ് നടപ്പാക്കിക്കൊണ്ട്, അതായത് വീടുകളിൽ ഈ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് എന്ന മുദ്ര പതിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ സംസ്ഥാന യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടത്. UGC റെഗുലേഷനാണോ സംസ്ഥാന നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി നിയമമാണോ ഏതാണ് പിന്നെ പ്രമുഖമായിട്ടുള്ളതെന്ന തർക്കമാണ് ഈ സുപ്രീം കോടതിക്ക് മുമ്പാകെ വിവിധ സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോഴെല്ലാം കോടതി ഇടപെടുത്തിട്ടുള്ള നിലപാട് UGC റെഗുലേഷൻ എന്ന് പറയുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമല്ല, അത് UGC കാലാകാലങ്ങളിൽ അവരുടെ പ്രവർത്തന സൗകര്യത്തിനായി ഉണ്ടാക്കുന്ന ചില റൂൾസാണ്. നിയമസഭ പാസ്സാക്കിയ നിയമം UGC റെഗുലേഷന് മുകളിലാണ്. അതുകൊണ്ട് സംസ്ഥാന സർവകലാശാലകളുടെ ഉടമസ്ഥാവകാശം അത് സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രമാണെന്നും സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാൻസലറായ ഗവർണർക്ക് ഭരണഘടനയുടെ 167-ാം വകുപ്പ് നൽകുന്ന അധികാരങ്ങൾ സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും എന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആഗസ്റ്റ് 22 ഈ UDF ഗവൺമെൻറ്റും ഗവർണറും തമ്മിലെത്തിയ ധാരണ ഈ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങൾക്ക് മുകളിലാണ്, അല്ലെങ്കിൽ UGC റെഗുലേഷൻ അനുസരിച്ച് സംസ്ഥാന സർവകലാശാല നിയമങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് വൈദ്യുതിയുടെ കാര്യത്തിലും. അതൊക്കെ വരും റൗണ്ടുകളിൽ സംസാരിക്കാം, വരും ചർച്ചകൾ. എൻ്റെ ഇപ്പോൾ തന്നെ എൻ്റെ സംസാരം നീണ്ടുപോയെന്ന് തോന്നുന്നു. ഈ വൈദ്യുതിയുടെ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 10 വർഷവും ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല. അവർ പറയുന്നത് UDF ഗവൺമെൻറ് കൊണ്ടുവന്ന ദീർഘകാല വൈദ്യുതി കരാർ റദ്ദാക്കിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായതെന്നാണ്. യഥാർത്ഥത്തിൽ ആ കരാർ നടപ്പാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ റെഗുലേറ്ററി അതോറിറ്റിയുടെയോ അംഗീകാരമില്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡ് ഏകപക്ഷീയമായി കൊണ്ടുവന്ന ആ കരാർ, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റിയാണ് ആ കരാർ നിയമപരമായി നിലനിൽക്കുന്നില്ല എന്ന് കണ്ട് റദ്ദാക്കിയത് 2023. അതിനെതിരെ സംസ്ഥാന ഗവൺമെൻറ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോയി, ട്രിബ്യൂണലിൽ കേസ് തള്ളി. അതിനെതിരായി സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. അന്ന് 6400 MW ആയിരുന്നു നമ്മുടെ ദൈനംദിന ആവശ്യം, പീക്ക് അവർ ഡിമാൻഡെങ്കിൽ. ഇപ്പോൾ അത് 4600 മാത്രമാണ്. എന്നിട്ട് പോലും നമുക്ക് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ കഴിയുന്നില്ല. തൊട്ടയൽവക്കത്തെ സംസ്ഥാനമായ കർണാടക 9.06 രൂപയ്ക്ക് വൈദ്യുതി വിൽക്കുന്ന സംസ്ഥാനമാണ്. നമ്മൾ 10 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും യൂണിറ്റിന് നമുക്ക് വൈദ്യുതി ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ ബജറ്റ് അവതരണ വേളയിൽ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ പറയുന്നത് ഇന്ത്യയുടെ മൊത്തം ആവശ്യത്തിൻ്റെ ഇരട്ടിയോളമാണ് ഇന്ത്യയുടെ വൈദ്യുതി ഉൽപ്പാദനക്ഷമത. എന്നിട്ട് പോലും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ സ്വകാര്യ കമ്പനികളിൽ നിന്നോ ആവശ്യത്തിന് വൈദ്യുതി എത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ എല്ലാ അവകാശവാദങ്ങളും വീണുടഞ്ഞ് മുഖം വികൃതമായ നിലയിലാണ് ഈ ഗവൺമെൻറ് നിൽക്കുന്നത്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റാരോപണങ്ങൾ, ചില വിമാനയാത്രകളുമായി ബന്ധപ്പെട്ട്, ചില ആൾക്കാരെ കണ്ടതുമായി ബന്ധപ്പെട്ട്, ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെയുണ്ട്. അതൊക്കെ വിശാലമായ ചർച്ചയ്ക്ക് അവസരം ലഭിക്കുമ്പോൾ ഉന്നയിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്.
1: ശരി, ശ്രീ നന്ദകുമാർ. ശ്രീ സി വിമൽകുമാർ, ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ, ശ്രീ VD സതീശൻ നയിക്കുന്ന മന്ത്രിസഭയ്ക്കെതിരെ വളരെ ശക്തമായ ഒരു കടന്നാക്രമണമാണ് ശ്രീ നന്ദകുമാർ കടപ്പ്

0: പലയുടെ അഴിച്ചുവിട്ടത്. അദ്ദേഹം ഒരു പാസ് മാർക്ക് കൊടുക്കാൻ പോലും തയ്യാറല്ല ഈ ഈ സർക്കാരിന്. അത്രമാത്രം എന്താണ് ദയാരഹിതമായിട്ടുള്ള സമീപനമാണോ താങ്കൾക്കും?
1: ഇല്ല, അങ്ങനെ ദയാരഹിത സമീപനം സ്വീകരിക്കാനുള്ളൊരു സമയമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ലെന്നാണ്. നമുക്കറിയാം 1980 ശേഷം കേരളത്തിൽ LDFും UDFും ഓരോ 5 വർഷം കഴിയുന്നതോറും മാറി മാറി ഭരിച്ചിരുന്നൊരു സംസ്ഥാനമാണ്. അതിനൊരു മാറ്റം വന്നത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ സർക്കാരും തുടർന്ന് അടുത്ത സർക്കാർ വന്നു. അപ്പോൾ 10 വർഷം തുടർച്ചയായിട്ടൊരു ഭരണം വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭരണത്തിൽ ഉണ്ടാകാവുന്ന ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായി. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് എതിർപ്പുകളുണ്ടായി, ഒരുപാട് ആരോപണങ്ങളുണ്ടായി, അഴിമതി അടക്കമുള്ള ആരോപണങ്ങളുണ്ടായി. പക്ഷേ അതിൽ നിന്ന് അതിപ്പോൾ രാഷ്ട്രീയം ആണെന്ന് നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഫലമാണല്ലോ, ഒരു ഇലക്ഷൻ വന്നപ്പോൾ 102 സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് വരുന്നത്. 35 സീറ്റിലേക്ക് LDF ഒതുങ്ങേണ്ടി വന്നു. അപ്പോൾ അത് തന്നെ ജനങ്ങളിൽ ഒരു വല്ലാത്ത ഒരു നെഗറ്റീവ് വികാരം ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു തെളിവായിട്ടാണ് ആ ഒരു ഇലക്ഷൻ ഫലത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ സർക്കാർ 2 എണ്ണം തുടർച്ചയായിട്ട് ഉണ്ടായ ആ സർക്കാരിൽ എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ ഒരു സർക്കാർ ഉണ്ടാകും എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് BD സതീശൻ സർക്കാരും UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. തുടക്കത്തിൽ ഒരുപാട് പ്രതീക്ഷ നൽകാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് ഒരു സംശയമില്ല, അത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ വളരെ പ്ലസൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രീ BD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് അന്ന് ഒരു പ്ലസ് പോയിന്റായിട്ട് ആദ്യഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. കാരണം പിണറായി വിജയനോടുകൂടി മാധ്യമ പ്രവർത്തകർക്ക് പോലും സംസാരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാധ്യമ പ്രവർത്തകർക്ക് വളരെയധികം ഫ്രീ ആയിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കാനും ഇടപെടാനും കഴിഞ്ഞു എന്നുള്ള, അങ്ങനെ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വളരെ പ്ലസൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ ലഭിച്ചു എന്നത് തന്നെയാണ് ആദ്യമായിട്ട് നമുക്ക് ലഭിച്ച ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ സർക്കാർ തുടക്കത്തിൽ കുറേയധികം പ്രതീക്ഷകൾ നൽകി. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ പ്രശ്നം നമുക്കറിയാം. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലത്ത് ആ സർക്കാരിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ച ഒരു വിഷയമായിരുന്നു ആശാ വർക്കേഴ്സിൻ്റെ ആ ഒരു വിഷയം. അവർ മാസങ്ങളോളം സെക്രട്ടേറിയറ്റിനിടയിൽ നടത്തിയ സമരം, ആ ഈ സർക്കാർ ഈ BD സതീശൻ സർക്കാർ വന്ന ഉടനെ ആദ്യം ചെയ്തത് അവർക്ക് ഒരു ഇൻക്രീസ്, അവരുടെ വേതനത്തിലൊരു ഇൻക്രീസ് കൊടുക്കുക എന്ന് പറയുന്നത്, അത് എല്ലാവരുടെയും പ്രശംസ പിടിച്ച് പറ്റിയ ഒരു വസ്തുത ആയിരുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അംഗൻവാടി വർക്കേഴ്സിന് ശമ്പള വർധന ഉണ്ടാക്കി. പിന്നെ ഈ സർക്കാർ വരുന്നതിന് മുമ്പ് ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിലൊന്നാണ് പ്രിയദർശിനി, സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി. അത് നടപ്പാക്കി. തീർച്ചയായിട്ടും അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. KSRTC എത്ര നഷ്ടമുണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ കേരളത്തിലെ സ്ത്രീകൾ സംബന്ധിച്ച് ഇന്ന് വളരെ അവർക്ക് വളരെ സംതൃപ്തിയുണ്ട്. ഇന്നത്തെ ആ പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത് വളരെ വിജയകരമായിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റ് ചെറിയ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങൾ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സമീപകാലത്ത് ഇപ്പോൾ 4 മാസം പൂർത്തിയാക്കുന്ന സമയത്താണ് ഈ സർക്കാരിൻ്റെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന വിധം ഇപ്പോൾ സർക്കാർ ഒരു നെഗറ്റീവ് ഘടകത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ സർക്കാരിന് അവർ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ആണോ എന്ന് അവർ തീർച്ചയായിട്ടും BD സതീശൻ സർക്കാരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് പ്രധാനമായിട്ടിപ്പോൾ ശ്രീ നന്ദകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം കുറച്ച് രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് തീർച്ചയാണല്ലോ. ഇപ്പം ഞാനിപ്പോൾ നിഷ്പക്ഷമായിട്ട് എന്നുള്ള നിലയിലാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും ഈ വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു നെഗറ്റീവ് ഘടകമാണ്. ഈ കാരണം കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇതിൽ എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ, ഇലക്ട്രിസിറ്റിയുടെ ലഭ്യതയുടെ കാര്യത്തിൽ, അതിൻ്റെ വിലയുടെ കാര്യത്തിലൊക്കെ ഒരു പക്ഷേ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആ സർക്കാരിൻ്റെ കാലത്ത് ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു. വൈദ്യുതി നമുക്ക് ആവശ്യത്തിന് ലഭിക്കുന്നു, അങ്ങനൊരു പരാതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രിയുടെ ഒരു ചില പ്രസ്താവനകൾ എടുത്താൽ തന്നെ അദ്ദേഹം ഈ ഒരു പൊസിഷൻ ആപ്റ്റ് ആണോ എന്നുള്ള ഒരു സംശയം തന്നെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് വലിയ ഒരു എന്താ പറയുന്നത് ഒരു

0: എന്തോ ഒരു അവ്യക്തത അദ്ദേഹത്തിൽ തന്നെ ഉണ്ടെന്നുള്ള ഇതിലാണ്. കാരണം കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഈ വൈദ്യുതി പ്രതിസന്ധിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറിച്ചു വെച്ച പേപ്പർ കൊണ്ടുവന്നില്ലെന്നാണ്. ഒരു മിനിസ്റ്റർ പറയുന്നതാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള ചില ബാലിശമായ
1: ശ്രീ എം എം മണി വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചത് അദ്ദേഹത്തിന് 4-ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു.
0: പക്ഷേ അദ്ദേഹത്തോട് എന്തെല്ലാം നെഗറ്റീവ്സ് നമുക്ക് പറഞ്ഞാൽ തന്നെയും അദ്ദേഹം ഒരുപക്ഷെ വിദ്യാഭ്യാസം കുറഞ്ഞ മന്ത്രിയായിരിക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണല്ലോ. അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി വേണം. അതാണ് ഒരു മന്ത്രിയുടെ കഴിവെന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മന്ത്രിക്ക് ഇനി അത് ആ കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടാണോ അദ്ദേഹം ഈ വിഷയങ്ങളിൽ അജ്ഞനായിട്ടാണോ എന്നറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ഒരു നിലപാട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈദ്യുതി വിഷയ വകുപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. പിന്നെ ഈ വൈദ്യുതിയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാനാ ചില ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ കുറെ വാർത്തകൾ ചെയ്തിട്ടുള്ള ആളാണ്.
1: വൈദ്യുതി വകുപ്പ് വേണ്ടായിരുന്നു, അതേ റവന്യൂ വകുപ്പാണ് ആഗ്രഹിച്ചത്. വൈദ്യുതി വകുപ്പ് കിട്ടിയപ്പോൾ അത് മുൾക്കിരീടമാണെന്നാണ് അദ്ദേഹം
0: എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വകുപ്പിന്റെ കാര്യമില്ല. ഇപ്പൊ ഒരു മന്ത്രിക്ക് ഏത് വകുപ്പ് കിട്ടിയാലും അത് കൈകാര്യം ചെയ്യണം. അതാണല്ലോ ഒരു മന്ത്രിയുടെ കഴിവെന്ന് പറയുന്നത്. പക്ഷെ ആ കാര്യത്തിൽ അദ്ദേഹം വളരെ പിന്നോക്കം പോയി. അത് മാത്രമല്ല, ഈ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മാനേജ്മെന്റിൽ ഉണ്ടായ പ്രശ്നമാണെന്നാണ് ഈ പിന്നെ വൈദ്യുതി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ കേരളത്തിൽ ഒരുപാട് വൈദ്യുതി പദ്ധതികളുണ്ടെങ്കിലും ജലവൈദ്യുത പദ്ധതികളാണല്ലോ, 80% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയിട്ട് നമ്മളിവിടെ വിതരണം ചെയ്യുകയാണ്. പുറത്തുനിന്ന് വാങ്ങുകയാണ് 80%. ആ വാങ്ങുന്നതിൽ ഉണ്ടായ മാനേജ്മെന്റിൽ ഉണ്ടായ പിഴവാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ മന്ത്രിയുടെ അല്ലെങ്കിൽ ആ വകുപ്പിന്റെ ഒരു പിഴവായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ പുതിയ വിവാദങ്ങൾ, ഈ വിവാദങ്ങളൊക്കെ ഈ മന്ത്രിസഭയുടെ തുറക്ക കാലത്ത് ഉണ്ടായ പ്ലസ് പോയിന്റിനെ എല്ലാം നിഷ്പ്രഭമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇത് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാര്യം മുഖ്യമന്ത്രിയുടെ തന്നെ വിമാനയാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ, ചില മന്ത്രിമാരുടെ വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ, ചില മന്ത്രിയുടെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. കാരണം ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിലുള്ള മറുപടികളാണ് ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകുന്നത്. നിങ്ങളത് അറിയേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആരാണ് എനിക്ക് ഈ വിമാനം തന്നത്? അത് ജനം അറിയേണ്ട കാര്യമാണല്ലോ. കാര്യം നമ്മുടെ ജനമാണല്ലോ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ആ പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജനത്തിന് അറിയണം ഇദ്ദേഹം ആരുടെ വിമാനത്തിൽ പോയി, എന്തിനു പോയി, എവിടെ പോയി എന്നുള്ളത് ജനം അറിയാൻ ബാധ്യസ്ഥരാണ്, അത് പറയാനും ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ പറയുന്ന വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു.
1: ചർച്ചാവേദിയിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
1: തിരികെ വരാം ചർച്ചാവേദിയിലേക്ക്. നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വി ഡി സതീശൻ സർക്കാരിൻ്റെ 125 ദിനങ്ങൾ. ഹണിമൂൺ കഴിഞ്ഞു, ഇനിയെന്ത്? ഞാൻ പോയത് ദുരിതബാധിത പ്രദേശം സന്ദർശിക്കാനാണ്. ഞാൻ പോയത് കൊണ്ട് സർക്കാരിന് ഒരു പൈസ പോലും ചെലവില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്തത്?
0: അങ്ങനെ ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പോകാനല്ലേ ഇവരെ സർക്കാരിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പറഞ്ഞാൽ സർക്കാരിന് അങ്ങനെ ചെലവാക്കാൻ വേണ്ടിയുള്ള പണമാണല്ലോ ഖജനാവിൽ ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടി വി ചർച്ചയിൽ ആരോ
1: പറഞ്ഞു പ്രളയ ദുരന്തം കാണാനായിട്ട് അല്ല, ഈ ദുരന്തം, പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലത്ത് അദ്ദേഹം ഇപ്പൊ സർക്കാർ ചെലവിൽ പോയിരുന്നെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
0: ഇല്ല, ആർക്ക് ബുദ്ധിമുട്ട്. അദ്ദേഹം അന്ന് എനിക്ക് തോന്നുന്നത് ശിവഗിരിയിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് മലപ്പുറത്തേക്ക് പോകുന്നത്. മലപ്പുറത്ത് പെട്ടെന്നുണ്ടായ ഒരു അത്യാഹിതം, വെള്ളം, മലവെള്ള പാച്ചിലുണ്ടായി. അതില് എട്ടുപേരാണെന്ന് തോന്നുന്നു മരിച്ചത്,
1: ആറുപേര്.
0: അപ്പൊ ആ ആറുപേരെ കുടുംബങ്ങളിൽ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോയത്. അപ്പൊ അത് ഒന്നുകിൽ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ പോവാം, അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ. ഇപ്പൊ സമയത്ത് ഒരു അല്പം താമസിച്ചെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അദ്ദേഹം അത്രയ്ക്ക് സ്പീഡിനവിടെ ചെല്ലണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു പ്ലെയിൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ആ വാടകയ്ക്ക് എടുത്തത് ആരുടെ പ്ലെയിനാണ്, എന്താണ് ഇതിന്റെ പിന്നെ ഇതൊന്നും അറിയണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത്? കാരണം നമ്മുടെ ഒരു പൊതു ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിൽ ഒരു സർക്കാരിൽ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. അപ്പൊ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം വരും, അതിൽ അഴിമതി ആരോപണം വരും. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചില പൊതു താല്പര്യ ഹർജികൾ പോലും ഇത് സംബന്ധിച്ച് കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് കോടതിയിലേക്ക് ആ വിഷയം കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് ചോദിക്കുന്നത് ഇനിയും ഞാൻ പോകും എന്നാണ്, നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകരോട് വളരെ ദാർഷ്ട്യത്തോടുകൂടി, വളരെ ഈ മാധ്യമപ്രവർത്തകരായിട്ട് നല്ല നിലയിൽ സംവദിച്ചു പോകുന്ന

0: കൂടുതലായിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം. ശ്രീ സി പി രാജശേഖരൻ, ചിരിക്കുന്ന മുഖ്യമന്ത്രി, ശ്രീ വിമൽ പറഞ്ഞ പോലെ പൂക്കി മുഖ്യമന്ത്രി, കുട്ടികൾ ചെറുപ്പക്കാർക്കൊക്കെ താല്പര്യമുള്ള എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചില സ്തുതിപാഠകർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരപ്പിണറായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ 130 ദിവസം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾക്ക് വലിയ ആരാധകരുണ്ടായിരുന്നു. ജഗദീഷിനെ പോലുള്ള ആൾക്കാരൊക്കെ വലിയ പബ്ലിസിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും നല്ല പത്രസമ്മേളനമില്ല, പത്രസമ്മേളനം കാണാനായിട്ട് ലോകം മുഴുവനുള്ള ആൾക്കാർ ആ സമയം കാത്തിരുന്ന് ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ പത്രസമ്മേളനം തൊട്ട് മുമ്പുള്ള പത്രസമ്മേളനമൊക്കെ ഈ പറഞ്ഞ അരപ്പിണറായി എന്ന് പറഞ്ഞാൽ അതൊന്ന് കുറച്ചുകൂടെ മേളിലോട്ടൊക്കെ കയറിയൊക്കെ പോയോ? അങ്ങനെന്ത് പറയുന്നു, പോസിറ്റീവായിട്ട് അങ്ങനെ എന്തൊക്കെയാണ് കാണുന്നത്? അത് ഒരു കാര്യം കൂടെ, ഈ യു ടേൺ സർക്കാർ എന്നൊരു പേര് വന്നിരിക്കുകയാണ്. കാര്യം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് പി എം ശ്രീ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സർവകലാശാല ഭരണത്തിനകത്ത് ഗവർണറുടെ കൈകടത്തലിനായിട്ട് എങ്ങനെ ഇത് ചെയ്തു പോകാം, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു യു ടേൺ പോയി എന്നുള്ള ആരോപണവും ഈ മന്ത്രിസഭയ്ക്കെതിരെയുണ്ട്.
1: അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഈ 100 ദിവസം അല്ലെങ്കിൽ 125 ദിവസം 130 ദിവസം എന്ന് പറയുന്നത് 5 വർഷം നീളുന്ന ഒരു ഭരണത്തിൻ്റെ വിലയിരുത്താനുള്ള ഒരു സമയമായിട്ടല്ല. ഇവിടെ പ്രിയപ്പെട്ട അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സെമസ്റ്ററിൻ്റെ പകുതി സമയമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെച്ചിട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ വില ഇടിച്ചു കാണിക്കാനോ ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ ഗവൺമെൻറ് പുതിയ ഗവൺമെൻറ്റിൻ്റെ, ഇവിടെ നേരത്തെ പറഞ്ഞ രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ 10 വർഷത്തെ ഭരണ തുടർച്ചയ്ക്ക് ശേഷം പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ജനം നോക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഗവൺമെൻറ്റിൻ്റെ, പുതിയ ഗവൺമെൻറ്റിൻ്റെ ദിശാബോധം, അത് ഏത് വഴിക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ജനം ആദ്യമായിട്ട് പരിഗണിക്കുന്നത്. ആ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിൻ്റെ സൂചന ഇതുവരെയുള്ള ലഭിച്ച കാര്യങ്ങളിൽ വെച്ചിട്ട് പോസിറ്റീവാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഭരണകർത്താക്കളുടെ ഇപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ്റിനെയും ചില മന്ത്രിമാരെയും ഒക്കെ വിമർശിച്ചതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു ഗവൺമെൻറ്റിനെ, അതിൻ്റെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ പലപ്പോഴും രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ആൾ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയായിരുന്നു. അദ്ദേഹം കേട്ട ഏറ്റവും വലിയ വിമർശനം, അദ്ദേഹം 50-ൽ പരം വാഹനങ്ങളുടെ അകമ്പടിയോടെ ഏറ്റവും ചെലവേറിയ യാത്ര നടത്തുന്ന ഇന്ത്യയിലെ മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ജനം ധരിച്ചിരുന്ന ഒരു പ്രധാന കാരണം. അത് നമ്മൾ കണ്ടതുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ ആളുകളും കണ്ടതുകൊണ്ട് ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകൾ പോലും അന്നത്തെ മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്, പഴിച്ചിട്ടുണ്ട്. അതിന് ഒറ്റയടിക്ക് 2026 മെയ് 18 പുതിയ മന്ത്രിസഭ അധികാരം പെറ്റപ്പോൾ വി ഡി സതീശൻ ഇറക്കിയ പ്രധാനപ്പെട്ട ഉത്തരവുകളിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ ഒന്ന്, മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാന ഭരണകർത്താക്കൾക്ക് എസ്കോർട്ട് വേണ്ട, കൂടുതൽ പോലീസ് വേണ്ട, ഒരു പൈലറ്റ് വണ്ടി മാത്രം മതി വഴി കാണിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നും ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനവും ഒരു പൈലറ്റ് വണ്ടിയും പോലീസിന്റെ നിർബന്ധ പ്രകാരം ഒരു എസ്കോർട്ട് വണ്ടിയും മാത്രം അടങ്ങുന്ന ഒരു 3-അംഗ കോൺവേ മാത്രമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിക്കുള്ളത്. ഈ രണ്ട് വ്യത്യാസം ജനങ്ങൾ കാണുമ്പോൾ പ്രിയപ്പെട്ട വിമൽ പറഞ്ഞതുപോലെ ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ഭരണപരമായ ഒരു വ്യതിയാനം, ഇത് ജനങ്ങളിൽ ഇംപ്രസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ രണ്ടാമത്, ഒരു ഗവൺമെൻറ് അധികാരത്തിൽ, പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു വരുന്ന മാറ്റങ്ങൾ, ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ 5 വർഷത്തെ മാൻഡേറ്റാണ് ജനങ്ങൾ കൊടുക്കുന്നത്. ഈ 5 വർഷത്തെ മാൻഡേറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഭരണപരമായിട്ട് സാധാരണ കാണുന്നത് വളരെ ഷോർട്ട് ടൈം, ഇന്ന് ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ, ഒരു 2-ഓ 3-ഓ 4-ഓ 5-ഓ 6-ഓ മാസം കൂടി ചെയ്യേണ്ട മിഡ് ടൈം പ്ലാനുകൾ, ലോങ് ടൈം പ്ലാനുകൾ. ഇതിൽ ഇപ്പോൾ എനിക്ക് മുമ്പ് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാം വിമർശിച്ചത് ഷോർട്ട് ടൈം, വളരെ അടിയന്തരമായ ഘട്ടങ്ങളിൽ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു ഭരണ സമ്പ്രദായം എന്ന നിലയിൽ എടുത്ത തിരക്കിട്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ വിമാനങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ വൈദ്യുതി പ്രസന്ധി ഇത്തരം കാര്യങ്ങളൊക്കെ വന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട്, അൺടൈംലി ആയിട്ട്, വളരെ പെട്ടെന്ന് വന്നു കൂടിപ്പോയ ഒരു ചില കാര്യങ്ങളാണ്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ, പുതിയ ഗവൺമെൻറ്റിൻ്റെ ലോങ് ടേം വിഷൻസ് നമ്മൾ കാണാതിരുന്നുകൂടാ. അതിലൊന്ന്, ഈ പറഞ്ഞ ഭരണപരമായ ചെലവ് കുറയ്ക്കുന്ന, മന്ത്രിമാരുടെ ആർഭാടവും ധൂർത്തും കുറയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ ഗവൺമെൻറ്റിൽ ഞാൻ പ്രതീക്ഷയോടുകൂടി കാണുന്നത് ഹൗ ടു ജനറേറ്റ് ഇൻകം. നമ്മുടെ കഴിഞ്ഞ ഇതുപര്യന്തമുള്ള നമ്മുടെ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കേരളത്തിന് ഭാരിച്ച, അത് കടമെടുപ്പ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കടങ്ങൾ മാത്രമേ ഏത് ഗവൺമെൻറ്റിനും എടുക്കാൻ പറ്റുള്ളൂ. പഴയ ഗവൺമെൻറ്റിനായാലും പുതിയ ഗവൺമെൻറ്റിനായാലും ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ്റിനായാലും ഒരു ഫെഡറൽ സംവിധാനത്തിനകത്തു നിന്നുള്ള കടമെടുപ്പ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ കടമെടുപ്പ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഏത് ഭരണകർത്താവിൻ്റെയും കാലത്തുണ്ടാകുന്ന. അതിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി, ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രി സി എച്ച് ഉദയമേനോന് ശേഷം കേരളം കണ്ട ഇൻകം ജനറേറ്റീവായിട്ടുള്ള അതിൽ

കേരളത്തെ കൈപിടിച്ചു കൊണ്ടുപോയ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രധാനി ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയായിരുന്നു. കൊച്ചി മെട്രോ ആയാലും, നടക്കാതെ പോയ കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ ആയാലും, നടന്ന് 90% പൂർത്തിയായ വിഴിഞ്ഞം പ്രോജക്റ്റ് ആയാലും, 90% പൂർത്തിയാക്കിയ കൊച്ചിൻ മെട്രോ ആയാലും, വാട്ടർ മെട്രോ തുടക്കമായാലും, കണ്ണൂർ വിമാനത്താവളം, ഇതൊക്കെ കേരളത്തിൻ്റെ വികസന കുതിപ്പിന് നാന്ദി കുറിച്ച ചില നാഴികക്കല്ലുകളാണ്. ആ നാഴികക്കല്ലുകളുടെ തുടർന്നു വന്ന 10 വർഷത്തെ ഭരണത്തിൽ അതിൻ്റെ വേഗത കുറഞ്ഞു എന്ന് ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ വിമർശിച്ചും നോക്കിക്കണ്ടും നിന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിന് വേഗത വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന്, വിഴിഞ്ഞം നമ്മൾ കാണുന്ന പോലെ വളരെ വേഗത്തിൽ പോകുന്നു. കണ്ണൂർ വിമാനത്താവളം ഫുൾ സ്വിങ്ങിലേക്ക് വരുന്നു. കൊച്ചി വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ പൂർത്തിയാക്കിയത് തീർച്ചയായിട്ടും മുൻ പിണറായി സർക്കാർ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഞാൻ കാണുന്ന വി ഡി സതീശൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാറ്റഗറിയിൽപ്പെടുന്ന ഒന്നാണ് കേരളത്തെ, അതായത് 3 മേജർ തുറമുഖങ്ങളും 16 ചെറിയ തുറമുഖങ്ങളും അടങ്ങുന്ന വിശാലമായ 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിന് വലിയ സീ ഒരു കോസ്റ്റൽ സംവിധാനം നമുക്കുണ്ട്. ഈ മിഷൻ സമുദ്ര പദ്ധതി അടുത്ത 1, 2, 3, 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാം. 100% പൂർത്തിയാക്കിയില്ലെങ്കിലും 50% പൂർത്തിയാക്കുകയും തുടർന്ന് വരുന്ന ഗവൺമെൻറ്റുകൾ ഇപ്പം വിഴിഞ്ഞം ചെയ്തതുപോലെ, കൊച്ചി മെട്രോ ചെയ്തതുപോലെ, കണ്ണൂർ വിമാനത്താവളം ചെയ്തതുപോലെ, നമ്മുടെ മാരിടൈം പ്രോജക്റ്റുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇൻകം ജനറേറ്റീവാണ്, അത് ജോബ് ജനറേറ്റീവാണ്, കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ദി ഫേസ് ഓഫ് ദി സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം. അപ്പോൾ അത് ലോങ് ടേം വിഷനായിട്ട് ഞാൻ കാണുന്നു. അതിൽ വളരെ സ്വപ്നതുല്യമായ വളരെ സ്വപ്നസാധ്യമായ കാര്യങ്ങളാണ് തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 3 മാസം കൊണ്ട് ഈ ഗവൺമെൻറ് പൂർത്തിയാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫയലുകൾ മുമ്പോട്ട് നീങ്ങുന്നു, അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നു, അന്താരാഷ്ട്ര തലങ്ങളിൽ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. പിന്നെ അത് സർക്കാരിൻ്റെ ഒരു ലോങ് വിഷനായിട്ട് ഞാൻ കാണുമ്പോൾ, നമ്മുടെ കേരളത്തിന് ഉണ്ടായ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റിന്, അല്ലെങ്കിൽ വലിയ സംവിധാനത്തിന് ഈ ഗവൺമെൻറ് തുടക്കം കുറിച്ചതിന് ആണ് ഞാൻ തീർച്ചയായിട്ടും ഈ വി ഡി സതീശൻ ഗവൺമെൻറ്റിനെ ഞാൻ കയ്യടി കൊടുക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ദി ഓപ്പറേഷൻ തൂഫാൻ, ദി നർക്കോഹണ്ട് എന്ന് പറഞ്ഞ ഒരു അതോടെ പറഞ്ഞിട്ട് ഞാൻ ഈ റൗണ്ടിൽ ഞാൻ അവസാനിപ്പിക്കി അടുത്ത റൗണ്ടിലേക്ക് പറയാം. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ നർക്കോട്ടിക് ഹബ്ബ് എന്ന് പറഞ്ഞത് ഗോവയായിരുന്നു. ഞാനത് ഇവിടെ അങ്ങനെ പറയുന്നതിൽ എനിക്ക് എന്താണ്, ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ കേരളവും ഗോവയും ഒക്കെ തന്നെ എൻ്റെ നാട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഗോവയെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞത്, പക്ഷേ ഗോവ കേന്ദ്രീകരിച്ചും മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചും തെക്കൻ ഗുജറാത്തിൻ്റെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചും ഒക്കെ ഒരുപക്ഷെ ആഗോള അന്താരാഷ്ട്ര തലത്തിലുള്ള മയക്കുമരുന്ന് ഭീമന്മാർ നിലയുറപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആളുകളുടെ പെർ ക്യാപിറ്റ കൺസംപ്ഷൻ ഓഫ് ലിക്വർ, അത് പഞ്ചാബിനായിരുന്നു ഒന്നാം സ്ഥാനം. ഇതൊക്കെ മാറി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി കടന്നു വന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ലിക്വർ കൺസ്യൂം വന്ന സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ ഇത് കണ്ടില്ല എന്ന് നടിയാ നമുക്കറിയാം. ഇന്ന് കാണുന്ന ഏറ്റവും വലിയ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ വീടുകളിൽ നടക്കുന്ന ദയനീയമായ അവസ്ഥകൾ, ഒരുപക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രധാന ശത്രുക്കളായിട്ട് സ്വന്തം മക്കൾ മാറിയ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾക്ക് ഒരു തടയിടാൻ നമുക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ കേരളം ഒരു ഈസി മാർക്കറ്റല്ല എന്ന് ലോകത്തെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ നർക്കോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ബോധ്യപ്പെടുത്താൻ കേരളത്തിലെ പുതിയ ഗവൺമെൻറ്റിന്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രിക്ക്, സർവോപരി കേരള പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. 12,000-ൽ പരം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് കേരളത്തിൽ കഴിഞ്ഞ 100 ദിവസങ്ങൾ കഴിഞ്ഞ 10 ദിവസത്തിന് ശേഷമുള്ള കണക്കെൻ്റെ അവൈലബിൾ അല്ല. ഈ 100 ദിവസത്തെ നമ്മുടെ നർക്കോ ഹണ്ടിലൂടെ നമ്മൾ 12,000 കേസുകൾ, ഏതാണ്ട് അതിൻ്റെ കണക്കും ഞാൻ സൂക്ഷിച്ചു, 24 കിലോഗ്രാം MDMA, 1 ഗ്രാം പോയിട്ട് 1 മില്ലിഗ്രാം മതി ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു സ്കൂൾ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കോളേജ് കുട്ടിയുടെ ജീവിതം തകർക്കാൻ 1 മില്ലിഗ്രാം MDMA മതിയെന്നിരിക്കുകയാണ് കഴിഞ്ഞ 100 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ 224 കിലോഗ്രാം MDMA നമ്മൾ ഹണ്ട് ചെയ്തിരിക്കുന്നത്. 1.5 ടൺ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. 642 ഗ്രാം ഹെറോയിൻ പിടികൂടി. 708 ഗ്രാം ബ്രൗൺ ഷുഗർ നമ്മൾ പിടികൂടി. ഇത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 3-ാമത്തെയോ 4-ാമത്തെയോ സംസ്ഥാനമാണ് കേരളം. നമ്മളെക്കാൾ വലിയ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നമ്മളെക്കാൾ വലിയവരാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നു, നമ്മുടെ വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്നു, നമ്മുടെ സംസ്കാരത്തിൽ

0: ുന്നു ഇത്രയൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ ഇത് നാടിന്റെ ദുരന്തമല്ല, നമ്മുടെ വീടിന്റെ ദുരന്തമാണ്. നമ്മുടെ വീട്ടിൽ എന്റെയോ നിങ്ങളുടെയോ ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിലേക്ക്, ഒരു സ്കൂൾ കുട്ടിയുടെ കയ്യിലേക്ക്, ഒരു കോളേജ് കുട്ടിയുടെ കയ്യിലേക്ക് 1 ഗ്രാം MDMA ഒരു ഗ്രാം കഞ്ചാവോ ഒരു ഗ്രാം മറ്റ് ഭീകരമായ മയക്കുമരുന്നുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബമാണ്, നമ്മളാണ് തകരുന്നത്. അപ്പൊ ആ തകർച്ചയിൽ നിന്ന് മാറ്റി നിർത്താൻ, മോചിപ്പിച്ച് മാറ്റി നിർത്താൻ ഇവിടെ ഹണ്ട്, ഇവിടെ ഈസി വാക്ക് ഓവർ അല്ല, മയക്കുമരുന്ന് മദ്യ മയക്കുമരുന്ന് മാഫിയെ പറ്റുന്ന ഒരു സംസ്ഥാനമല്ല കേരളം എന്നൊരു ഇമേജ് വരുത്താനെങ്കിലും ഈ കഴിഞ്ഞ 100 അല്ലെങ്കിൽ 125 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് ഗവൺമെന്റ് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഈ ഗവൺമെന്റിന്റെ പല നേട്ടങ്ങളും പറയാനുണ്ട്, തീർച്ചയായിട്ടും അത് അടുത്ത റൗണ്ടിലേക്ക് ഞാൻ സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു.
1: ചർച്ചാവേദിയിൽ ഇനി ഒരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ വരാം ചർച്ചാവേദിയിലേക്ക്. നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം BD സതീശൻ സർക്കാരിൻ്റെ 125 ദിനങ്ങൾ. ഹണിമൂൺ കഴിഞ്ഞു, ഇനിയെന്ത്?
3: ശ്രീ പി ജയചന്ദ്രൻ, ശ്രീ സി പി രാജശേഖരൻ സംസാരിച്ചത് അങ്ങും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അദ്ദേഹം പറയുന്നത് ഒരു ദിശാബോധമുള്ള സർക്കാരാണ് ദീർഘകാല പദ്ധതികൾ മിഷൻ സമുദ്ര പോലെയുള്ള ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള വളരെ വലിയ ബൃഹത്തായ പദ്ധതികൾ വളരെ വിജയകരമായിട്ട് നടപ്പാക്കുന്ന ഒരു സർക്കാരാണ്. ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധിയൊക്കെ ചില താൽക്കാലിക പ്രതിഭാസമാണ്, അതൊന്നും കൊണ്ടൊരു സർക്കാരിനെ നമ്മൾ വിലയിരുത്തിക്കൂടാ. അതുപോലെ തന്നെ ആർഭാടവും ധൂർത്തുമൊക്കെ ഒരുപാട് കുറച്ചു എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത്, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 4 മന്ത്രിമാരും ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പും 5 പേര് ഇന്ന് വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ മന്ത്രിമാർ വിദേശത്ത് പോകുന്നതിനൊന്നും നമ്മളെതിരല്ല, കാര്യം ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതെല്ലാം കൊണ്ടും നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ അത് ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ പ്രശ്നം അതാണ്, ഈ 4-5 പേരൊക്കെ എപ്പോഴും ഇപ്പോൾ 4-5 പേര് ഒരുമിച്ച് പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഉടനെ അടുത്ത കുറച്ച് ആൾക്കാർ പോവുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ചില ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ, ഒരു നിയന്ത്രണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ട. അല്ലെങ്കിൽ അത് ആർഭാടമൊന്നും ധൂർത്തെന്ന് പറയാൻ ഒക്കുന്നില്ല, കാര്യം ഇത് ഞങ്ങൾ സ്പോൺസർഷിപ്പാണ് എന്ന് പറയുന്നത്. ഇന്ന് ശ്രീ ജോൺ ബെട്ടേസ് MP ഒരു പ്രസ്ഥാനമാണ്, അദ്ദേഹം പറഞ്ഞു ലോകത്ത് സൗജന്യം എന്ന് പറഞ്ഞ ഒന്നില്ല, സൗജന്യം എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചരടും കാണും എന്ന് അപ്പോൾ ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ 130 വർഷത്തെ പ്രവർത്തനം അങ്ങ് വിലയിരുത്തുമ്പോൾ എന്തൊക്കെയാണ് പോസിറ്റീവ്, എന്തൊക്കെയാണ് നെഗറ്റീവ് എന്ന് ആദ്യ റൗണ്ടിൽ തീർച്ചയായും പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അങ്ങേക്ക് എന്ത് പറയാൻ കഴിയും?
4: തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ സതീശൻ സർക്കാരിൻ്റെ ഹണിമൂൺ കഴിഞ്ഞു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഹണിമൂൺ കഴിഞ്ഞ് കാണണം, പക്ഷേ ഇവരിപ്പോഴും ഹണിമൂണിൻ്റെ ആ ഒരു സുഖ ആലസ്യത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകും.
3: ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലൊരു ചെല്ലുണ്ട് അരി വെന്തോ എന്നറിയാൻ മൊത്തം നോക്കണം, രണ്ടോ മൂന്നോ വറ്റെന്ന് നോക്കിയാൽ മതി, അതിനുള്ള സമയമായിട്ടുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും വെന്തോ?
4: 100 ദിവസം അല്ലെ 125 ദിവസം എന്ന് പറയുന്നതന്നെ നേരത്തെ രാജശേഖരൻ പറഞ്ഞതുപോലെ ഇതൊരു പിന്നെ ബാലാരിഷ്ടതയുടെയൊക്കെ ഒരു ബാലദേശയുടെ ഒരു എന്തോന്നാണ്. അപ്പം നമുക്ക് ഇപ്പം ഇവിടെ വെച്ച് ഇത് അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ ഒരു ഘട്ടമല്ല. പക്ഷേ എന്നാൽ പോലും ഈ സർക്കാരിൻ്റെ പോക്ക്, ഈ 125 ദിവസം കൊണ്ട് ഇത് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണുമ്പം തന്നെ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്കൊരു വ്യക്തമായിട്ടൊരു ധാരണ കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ശ്രീ രാജശേഖരൻ പറഞ്ഞു. അത് അദ്ദേഹം ഒരു കാര്യം നമ്മളറിയണം, അദ്ദേഹം ഭീഷണമെന്ന് പറയുന്ന ഈ UDFലെ മുഖ്യകക്ഷിയുടെ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ മുഖപത്രമായിട്ടുള്ള വീക്ഷണത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററാണ്.
3: അല്ല, നമ്മൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആൾക്കാരെയാണല്ലോ.
4: അല്ല, അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ പറ്റൂ. പക്ഷേ അതിലുപരി നമ്മൾ വസ്തുതകളെ മനസ്സിലാക്കുമ്പോഴേ ഒരു കാര്യം പറയാം. ഈ നേരത്തെ നന്ദകുമാർ കടപ്പാൽ പറഞ്ഞു, ഈ ധവളപത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. ധവളപത്രമായിരുന്നു ഇവർ ആദ്യമേ കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു വലിയ ബോംബ് പോലെ കൊണ്ടുവന്നതാണ്. അത് തന്നെ 600,000 കോടി രൂപയുടെ കടവുണ്ടെന്ന് പറഞ്ഞത്, ഈ പത്രം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ 500,000 കോടിയുടെ കടവേ ഉണ്ടെന്നുള്ളത് വ്യക്തമായി. അവിടെ തന്നെ അവരുടെ ആദ്യത്തെ ഒരു പ്രകടശേഷി നഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ഈ PM ശ്രീയുടെ കാര്യം പറഞ്ഞു. PM ശ്രീ പദ്ധതി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞ പാർട്ടിയാണ് KM ഷാജി. ആ KM ഷാജിയുടെ മുസ്ലിം ലീഗിന് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് വലുതായിട്ടൊന്നും സംസാരിക്കാനില്ല. അവരുമൊക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം മുസ്ലിം ലീഗും ഒക്കെ അടങ്ങിയതുപോലാണ് തോന്നുന്നത്. പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ചിരിയുടെ കാര്യം പറഞ്ഞു. ഈ പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പിള്ളേരെ ഓട്ടോഗ്രാഫ് എഴുതിപ്പിക്കും. ഈ

0: പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേ. അപ്പോൾ അതിനകത്ത് എല്ലാവരും എഴുതുന്നൊരു വാക്കുണ്ട്, പുഞ്ചിരിക്കുന്ന പൂവിലുമുണ്ടൊരു വഞ്ചനയുടെ ലാഞ്ചന. ഇപ്പം വി ഡി സതീശൻ്റെ ഈ പുഞ്ചിരി കാണുമ്പം, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാണുമ്പം എനിക്കതാണ്
1: അങ്ങ് പറഞ്ഞ വേറെ കാര്യം കൂടെ ഓർക്കുന്നുണ്ട് ഞാൻ. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന പൂവിൻ്റെ കാര്യം പറഞ്ഞതാണ്, പൂവിൽ നിന്ന് പൂവിനെ നോവിക്കാതെ തേൻ ഫണ്ട് എങ്ങനെ എടുക്കുന്നു അതുപോലെ വേണം നികുതി പിരിക്കാൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫണ്ട് ഇത് നമ്മളെ ഒരുപാട് കടമെടുത്തു എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെ ചോദിക്കാം.
0: അപ്പോൾ അതേങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ചിരി ഒരു വളരെ കാപട്യമുള്ളൊരു ചിരിയായിട്ടാണ് എനിക്ക് പല ഈ അടുത്ത കാലത്ത് ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ സർക്കാർ 10 വർഷം ഈ നാട് ഭരിച്ച് പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. അത് ഇടതുപക്ഷം ഒരു പരിധിവരെ സമ്മതിക്കുന്നുണ്ട്, അതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. പക്ഷേ ആ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന് നല്ലൊരു ശതമാനം കമ്മ്യൂണിസം ഉള്ളിൽ പേറുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെയും കൂടെ ഒരു പ്രതിഫലമായിട്ടാണ് ഈ ആ ഗവൺമെൻറ് താഴെ പോയത്. പക്ഷേ അന്ന് ഈ പിണറായി വിജയൻ്റെ, ഞാൻ സത്യസന്ധമായിട്ട് പറയും, ആരും ഒരു പക്ഷേ കൂടാതെ പറയുക, പിണറായി വിജയൻ വന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന ഉടനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, ടി വി ഓഫ് ചെയ്തിട്ടുള്ള കഥകൾ എനിക്കറിയാം, ഒരുപാട് സ്ത്രീകൾ, അവരൊക്കെ അന്ന് ഇയാളെ വി ഡി സതീശനെ ആരാധിക്കുകയും വി ഡി സതീശൻ്റെ മുഖം ടി വി കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തവരാണ്. ഇന്ന് അതേ സ്ത്രീകൾ വി ഡി സതീശൻ്റെ ചിത്രം ഈ ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ ടി വി ഓഫ് ചെയ്തിട്ട് അടുക്കളയിലെ വേറെ പണിക്ക് പോകുന്ന സ്ത്രീകളെയാണ് ഞാൻ കാണുന്നത്. അത്ര ജനങ്ങൾ ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും അൺപോപ്പുലറായിട്ട് മാറിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ ഞാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേറെ കാണത്തില്ല. ഇവിടെ നമ്മൾ കോൺഗ്രസിൻ്റെ തന്നെ
1: കാലം 3 മാസമല്ലേ
0: അല്ല 125 ദിവസം പറയാറായി പറയാറായി എന്ന് വെച്ചാൽ, നേരത്തെ സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ അരി ബന്ധോ ഇല്ലയോ എന്നറിയാൻ എല്ലാ അരിയും എടുത്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗവൺമെൻറ് ഇത്രയും പിണറായി വിജയൻ പത്രക്കാരടുക്കിൽ ധാർഷ്ട്യം കാണിക്കുന്നു എന്ന് പറഞ്ഞു, രാഷ്ട്രീയം കഴിഞ്ഞ് മാറി കടക്ക് പുറത്തു നിന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. ഈ വി ഡി സതീശൻ ഈ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 125 ദിവസം കൊണ്ട് എന്തെല്ലാമാ പറഞ്ഞു, ഇന്നും അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അത് കണ്ടിട്ട് ചെയ്യാൻ പിന്നെ വാർത്ത ഒരു മണിയുടെ വാർത്തയ്ക്കകത്ത് അത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്.
1: പിന്നെ അദ്ദേഹത്തിന് പ്രൈവസി കൊടുക്കണ്ടേ?
0: പ്രൈവസി കൊടുക്കണം, അത് ആവശ്യമാണ്. അത് തന്നെ ആയിരുന്നല്ലോ പിന്നെ പിണറായി വിജയനും പറഞ്ഞത്, അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട് പ്രൈവസി, ഞങ്ങൾക്കും കൊടുത്താൽ മതിയല്ലോ, അതിനപ്പുറമൊന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്ത് പറയാം, നിങ്ങൾ അവിടെ ഇരിക്കൂ, ഞാൻ പറഞ്ഞതിന് ശേഷം മറുപടി പറയാം. പിന്നെ ഇനി വി നേരത്തെ വിമല പറഞ്ഞതുപോലെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ, ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ പിന്നെ വീണ വിജയന് ഈ ഇവിടുന്ന് CMRLA നിന്ന് കൊടുത്ത പൈസയുടെ കേസിനകത്തും ഇതേപോലെ പറഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പം ഒരു മുഖ്യമന്ത്രിക്ക് പിന്നെ സഞ്ചരിക്കാൻ ഒരു പിന്നെ ഫ്ലൈറ്റ് കൊടുക്കുന്ന ഉടനെ അത് ആര് കൊടുത്തു, എന്തിനു കൊടുത്തു, പിന്നെ അങ്ങനെ നേരത്തെ ഒരു ഫ്ലൈറ്റിൽ പോയി, അത് ഒരു വ്യവസായിക്ക് കേരളത്തിലേണ്ട വലിയ വ്യവസായം കൊണ്ടുവരാൻ പോകുന്നു, അവർ ചൈന പിന്നെ തമിഴ്നാട്ടിൽ പോയവരാണ്, ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആരാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല?
1: ഒരു ഭരണാധികാരികളിലുള്ള ഒരു വലിയ പ്രതീക്ഷയും അവരുടെ അകത്തുള്ളൊരു സ്നേഹവും ഒക്കെ കൊണ്ട് ഈ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നു പറയുന്നതുപോലെ. ഇപ്പം KM ഷാജിന്റെ മന്ത്രി, അദ്ദേഹത്തിൻ്റെ വണ്ടി 4 ലക്ഷം കിലോമീറ്റർ ഓടിയാണ്, അദ്ദേഹം വഴിയിലൊക്കെ കിടക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ കേരളത്തിന് തന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഒരു റേഞ്ച് റോഡിലുള്ള ഒരാൾ അദ്ദേഹത്തിന് അത് കൊടുത്തു, അതിന് വേറെ ചിലവൊന്നുമില്ല, ചിലവൊക്കെ അദ്ദേഹം തന്നെ വഹിക്കും, സർക്കാരിന് വഹിക്കുന്നില്ല. അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നതെല്ലാം ഓരോരോ അഭ്യുദയകാംക്ഷികളാണ് ഇതെല്ലാം വഹിക്കുന്നത്, പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർ വിദേശത്തുണ്ട്, അപ്പോൾ അവരാണ് അതിൻ്റെ ചിലവൊക്കെ വഹിക്കുന്നത്. ഇത് നല്ല കാര്യമല്ലേ?
0: ആ ഇത് ഒരു രീതിയിൽ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ മറുവശത്ത് വേറെ വരാൻ പോകുന്ന ഭവിഷ്യത്തോടും കൂടെ കാണും,
1: ചരടുണ്ട്.
0: മുട്ടാസ് പറഞ്ഞതുപോലെ ഇതിനൊക്കെ ചരടുണ്ട്, അതിനൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും.
1: അല്ല, അത് സാധാരണ ജനങ്ങൾ എങ്ങനെ അറിയും ഇതിന് ചരടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും, ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ നാളെ ഇതിൻ്റെ പേരിൽ ആരും ക്യൂ ആയിട്ട് ഒന്നും നിൽക്കത്തില്ല, സൗജന്യം വേണമെന്നും.
0: ശരി, ഇപ്പം പിന്നെ നമുക്ക് വളരെ വൈകാതെ തന്നെ അറിയാമല്ലോ, മറ്റേ ഈ ഇപ്പം ഇദ്ദേഹം മലപ്പുറത്ത്,
1: പക്ഷെ അദ്ദേഹം പറഞ്ഞല്ലോ പിണറായി ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതേപോലെ സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു.
0: പിണറായി സ്വകാര്യ വിമാനത്തിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് ഈ ഇപ്പം ഈ ഇയാൾ 3 മാസത്തിനകത്ത് വെച്ച് ഇയാൾ കാണിച്ചു കൂട്ടിയത്, ഇയാളുടെ കൂടെയുള്ള മന്ത്രിമാർ കാണിച്ചു കൂട്ടുന്നത്, ഇതെല്ലാം ഈ പിന്നെ ഒരാൾ പിന്നെ 20 ദിവസമോ 30 ദിവസമോ ആയിട്ട് വിദേശത്താണ്, എന്നിട്ട് ചോദിക്കുന്നതിനൊക്കെ ധാർഷ്ട്യം, അസഹിഷ്ണുത, പിന്നെ വ്യക്തിവിരോധം, ഇതിൻ്റെ എല്ലാം ഒരു മൂർത്തിമത് ഭാവമാണ് യഥാർത്ഥത്തിൽ ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി. അയാളിപ്പോൾ പൂക്കി കീക്കുന്നൊന്നും വിളിക്കാൻ പിന്നെ വിളിക്കാൻ ഞാനും ഒക്കെ ആഗ്രഹിച്ചതാണ്, പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും വിളിക്കാൻ തോന്നുന്നില്ല. ഈ വി ഡി സതീശൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു അന്തകനാണ് കേരളത്തിൽ. ഈ 5 വർഷത്തെ

0: സ്ഥാനത്തിനകത്ത് ഇയാൾ തുടരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് വളരെ ഭീകരമായിട്ടുള്ളൊരു പതനമായിരിക്കും വരാൻ പോകുന്നത്.
1: ഈ ചർച്ചയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് നാം ചർച്ച ചെയ്ത വിഷയം ഹണിമൂൺ കഴിഞ്ഞു, ഇനി എന്ത്? വി ഡി സതീശൻ സർക്കാരിൻ്റെ 125 ദിനങ്ങൾ. ഞാൻ ഡോക്ടർ റിജി ജി നായർ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത് മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരുമായ ശ്രീ സി വിമൽകുമാർ, ശ്രീ സി പി രാജശേഖരൻ, ശ്രീ നന്ദകുമാർ കടപ്പാൽ, ശ്രീ പി ജയചന്ദ്രൻ. ചർച്ചാവേദിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇതുവരെ കേട്ടത് ചർച്ചാവേദി. ഏകോപനം അവതരണം റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.

0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: Stay tuned to Radio Santhulam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ മുൻ US പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പ്രമുഖ വാർത്താ ചാനലായ ഫോക്സ് ന്യൂസിൽ ഓൺ എയർ കോൺട്രിബ്യൂട്ടറായി ജോയിൻ ചെയ്യുന്നു. November 1 മുതൽ ചാനലിൽ രാഷ്ട്രീയ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും പങ്കുവച്ചു തുടങ്ങും. ഫോക്സ് ന്യൂസ് മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ രാഷ്ട്രീയ വിശകലനങ്ങളും കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കും. ഫുക്കാനയുടെ 2026-28 കാലയളവിലേക്കുള്ള ട്രസ്റ്റി ബോർഡ് ചെയർമാനായി മുൻ പ്രസിഡന്റ് സജിമോൻ ആന്റണിയെയും വൈസ് ചെയർമാനായി തോമസ് തോമസിനെയും സെക്രട്ടറിയായി ബിജു ജോൺ കൊട്ടാരക്കരയെയും തെരഞ്ഞെടുത്തു. ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരുന്ന ജോജി തോമസിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഫുക്കാന പ്രസിഡന്റ് ഫിലിപ്പോസ് ഫിലിപ്പും ജനറൽ സെക്രട്ടറി സന്തോഷ് നായരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. അമേരിക്കൻ തലസ്ഥാനത്തെ ഏറ്റവും സ്വാധീനമുള്ള 300 വനിതകളുടെ 2026 വാഷിംഗ്ടൺ മാഗസിൻ പട്ടികയിൽ 9 ഇന്ത്യൻ അമേരിക്കൻ വംശജർ ഇടം നേടി. രാഷ്ട്രീയം, നിയമം, വ്യവസായം, ജീവകാരുണ്യം, മാധ്യമം എന്നീ രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന പ്രമുഖരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഖിലേന്ത്യാ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പായ എൻവെസ്നെറ്റ് സെനറ്റ് ട്രോഫി 2026 തുടക്കം. ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ചാമ്പ്യൻഷിപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ ഹരിയാനയെ 10 wicketsകൾക്ക് ടീം കേരളം പരാജയപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിൽ അദ്വതയ്ക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും മന്ത്രി സമ്മാനിച്ചു. ചടങ്ങിൽ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൌൺസിൽ സെക്രട്ടറി ജനറൽ രജനീഷ് ഹെൻറി അധ്യക്ഷത വഹിച്ചു. CABK പ്രസിഡന്റ് ജിനീഷ് പി സ്വാഗതം ആശംസിച്ചു. 2009 ടെക്സസിലെ ഹോട്ട് ഹുഡ് മിലിറ്ററി ബേസിൽ 13 പേരുടെ മരണത്തിനിടയാക്കിയ വെടിവയ്പ് കേസിൽ കുറ്റവാളിയായ മുൻ US ആർമി സൈക്യാട്രിസ്റ്റ് നിദാൽ ഹസന് ഫയറിംഗ് സ്ക്വാഡ് വഴിയുള്ള വധശിക്ഷ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചു. പെന്റഗണാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. ലോകം അതിരൂക്ഷ ഇന്ധനക്ഷാമം നേരിടുകയാണെന്ന് സൗദി എണ്ണക്കമ്പനി അരാംകോ. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ലോകത്ത് ആകമാനം ഇന്ധന സ്റ്റോക്കിൽ വൻ ഇടിവുണ്ടായി. യുദ്ധം അവസാനിച്ച് കയറ്റുമതി പൂർവ്വസ്ഥിതിയിലായാൽ പോലും ഇപ്പോഴത്തെ കുറവ് പരിഹരിക്കാൻ കുറഞ്ഞത് 2 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് അരാംകോയുടെ നിഗമനം. ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ എന്നിവയുടെ ശേഖരം നേർത്തു തുടങ്ങിയതായി അരാംകോ CEO അമിൻ നാസർ പറഞ്ഞു. രാജ്യത്ത് പഞ്ചസാര ഉൽപ്പാദനത്തിൽ വൻ ഇടിവുണ്ടായതിനെ തുടർന്ന് എഥനോൾ നിർമ്മാണത്തിനായി കരിമ്പിൻ നീരും സിറപ്പും ബി ഹെവി മൊളാസസും ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാർ വിലക്കുന്നു. നവംബറിൽ ആരംഭിക്കുന്ന

0: 2026-27 എഥനോൾ വിതരണ വർഷത്തിലാകും നിയന്ത്രണം ഏർപ്പെടുത്തുക. ആഭ്യന്തര വിപണിയിൽ പഞ്ചസാര ലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള പുതിയ തീരുമാനം കേന്ദ്രം ഉടൻ വിജ്ഞാപനം ചെയ്യും. പ്രധാന കരിമ്പ് ഉൽപ്പാദന സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിലെ രൂക്ഷമായ വരൾച്ചയാണ് പഞ്ചസാര ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചത്. 2025-26 സീസണിലെ പ്രാഥമിക കണക്കുകളേക്കാൾ 11% കുറവാണ് ഉൽപ്പാദനത്തിൽ ഉണ്ടായത്. വരും നാളുകളിലും ഉൽപ്പാദനം കുറയാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പദ്ധതി തുടരുമെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി സർക്കാർ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനവും സാഫ് തൊഴിൽ സംരംഭങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആദ്യഘട്ടത്തിൽ 42 വനിതകൾക്കുള്ള ഇലക്ട്രിക് സ്കൂട്ടർ വിതരണം മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നതിന് പരമാവധി 1,00,000 രൂപ വരെ ഗ്രാന്റ് അനുവദിക്കും. ചരമറിയിപ്പുകൾ. ചങ്ങനാശ്ശേരി തൃക്കൊടുത്താനം പഴയചിറ മറ്റത്തിൽ അന്നമ്മ ചാക്കോ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. വാലടി തോട്ടുങ്കൽ വീട്ടിൽ ജഗദല പ്രതാപൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. കുമാരനെല്ലൂർ എക്സൈസ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ശ്രീവത്സം എ ഗോപി അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം. കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഇംഗ്ലണ്ടിലാണ് ഇവിടെ കാണാതായ അപർണപ്പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന്. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ല ഏട്ടാ, ആ

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.